ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 1, കൊല്ലവർഷം 1202 കന്നി 7, 2026 സെപ്റ്റംബർ 23 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം ഡോക്ടർ എം എ കരീം അവതരിപ്പിക്കുന്നു.
1: ഒരു വ്യക്തിയെ മാന്യനെന്ന് പറയുമ്പോൾ മാനിക്കപ്പെടേണ്ടവൻ എന്നാണ് അതിനർത്ഥം. എന്നാൽ പുറമേ മാന്യനായിരിക്കുന്ന പലരും സ്വഭാവത്തിൽ അങ്ങനെയല്ലെന്ന് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. കൂടുതൽ സ്വാർത്ഥനാകാതെ മറ്റുള്ളവരെ കൂടി സഹായിക്കാനുള്ള സന്മനസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ മാന്യൻ എന്ന പദത്തിനർഹൻ. നമ്മുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന പ്രശ്നങ്ങൾക്ക് ആത്മനിയന്ത്രണത്തിലൂടെ പരിഹാരം കണ്ടെത്തണം. അർഹനായ ഒരു വ്യക്തിക്ക് സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിച്ചാൽ അത് എത്രയും വേഗം നൽകുന്നതല്ലേ നല്ലത്? പ്രശസ്ത കവി കബീർദാസ് ഒരു ഈരടിയിൽ കാൽ ഹരൈസോ ആജ് കരി, ആജ് കരൈസോ അബ് എന്ന് പറയുകയുണ്ടായി. അതായത്, നാളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തന്നെ ചെയ്യണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നാളത്തെ കാര്യം എന്താകും എന്നത് പ്രവചനാതീതമാണെന്നാണ് അതിന് കാരണം. ആത്മനിയന്ത്രണം ഇല്ലാത്തവർ എപ്പോഴും ഉത്കണ്ഠാകുലരായിരിക്കും. ശോഭനമായ ചിന്തകൾ കൊണ്ട് ഉത്കണ്ഠയെ ഇല്ലാതാക്കാം. ആത്മനിയന്ത്രണത്തിലൂടെ വിഷാദചിന്തകളെ പ്രസാദചിന്തകളാക്കി മാറ്റാൻ കഴിയും. പ്രസാദചിന്തകളുള്ള വ്യക്തി എപ്പോഴും വിനയാന്വിതനും സുസ്മേരവതനും ആയിരിക്കും. മലയാളത്തിലെ പ്രസാദഗായകനായ മഹാകവി എം പി അപ്പൻ ഉദ്യാനസൂനം എന്ന കവിതയിൽ ഇങ്ങനെ പാടി: പ്രപഞ്ചം പ്രവർത്തിക്കാൻ കാരണം ഗ്രഹിക്കു നീ, പ്രസാദം ജയിക്കുന്നു വിഷാദത്തിനും മീതേ. ഒരു വ്യക്തി സ്വയം ബഹുമാനിതനായാൽ മാത്രമേ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുള്ളൂ. ആത്മനിയന്ത്രണം കൊണ്ട് ഉത്കണ്ഠകളിൽ നിന്നും മോചിതനാകുന്ന വ്യക്തിക്ക് അസുഖങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സുഖക്കേടൊന്നും തനിക്കില്ലെന്നുള്ള വിശ്വാസം ദൃഢമായാൽ അസുഖം ഉണ്ടെങ്കിൽ തന്നെ എളുപ്പം ഭേദമാകുമെന്നാണ് മനഃശാസ്ത്രന്മാരുടെ അഭിപ്രായം. പ്രത്യാശയും പ്രസാദവുമാണ് അതിന് കാരണം. പ്രത്യാശ എപ്പോഴും നല്ല ഫലങ്ങൾ ഉളവാക്കും. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ മറ്റൊരു ഘടകം വിശ്വസ്തതയാണ്. അതിന് ആദ്യം വേണ്ടത് തന്നോട് തന്നെ വിശ്വസ്തത കാണിക്കുക എന്നതാണ്. അത്തരം വ്യക്തികൾ ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കുകയില്ല. വിശ്വസ്തർ ആപത്തുകാലത്ത് സഹായികളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണം വിശ്വസ്തതയാണ്. അതോടൊപ്പം അനുയായികളും വിശ്വസ്തരായിരുന്നാൽ സമൂഹത്തിൽ ഇന്ന് കാണുന്ന അനർത്ഥങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് മുഖസ്തുതി. മുഖസ്തുതി എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. തന്നെ പ്രശംസിക്കുന്നത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവരായി അപൂർവം ചിലരെ സമൂഹത്തിൽ ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ള നേതാക്കളെ നിശിതമായി വിമർശിക്കുന്ന നേതാക്കൾ പോലും തന്നെ ആരും വിമർശിക്കാൻ പാടില്ലെന്നും പുകഴ്ത്തി സംസാരിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. മുഖസ്തുതി എത്ര കേട്ടാലും മതിവരാത്തവർ, വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനേകം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവരുടെ ദൗർബല്യം തന്നെയാണ്. ഈ ദൗർബല്യത്തെ മുതലെടുക്കുന്നവർ ധാരാളമുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി വരുന്നവർ ആദ്യം ചെയ്യുന്നത് മുഖസ്തുതിയാണല്ലോ. മുഖസ്തുതിയിൽ വീണുവെന്ന് ബോധ്യമായാൽ തെറ്റായാലും ശരിയായാലും തൻ കാര്യം നേടിയെടുക്കുക എന്നതായിരിക്കും മുഖസ്തുതി പറയുന്നവരുടെ പ്രകൃതം. അധികാരം കയ്യിലിരിക്കുന്നവർ തന്നെ വിമർശിക്കുന്നവരെ തരം താഴ്ത്താനും സ്തുതിഗീതം പാടുന്നവർക്ക് അഭിഹിത മാർഗത്തിലൂടെ സ്ഥാനക്കയറ്റം നൽകാനും താൽപ്പര്യം കാണിക്കും. ഇത്തരം വ്യാജ മുഖസ്തുതികളാണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം. മുഖസ്തുതി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും നീതിയോടെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല.

0: അർഹതയുള്ളവരെ പ്രശംസിക്കേണ്ടത് ആവശ്യമാണെങ്കിലും ഇന്ന് പ്രശംസിക്കപ്പെടുന്ന പലരും അതിനർഹരല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അധർമ്മം ചെയ്യുന്നവരെ ഒരിക്കലും പ്രശംസിക്കരുത്. എന്നാൽ സമൂഹത്തിലെ നല്ല വ്യക്തികൾ ഇഷ്ടപ്പെടുന്നത് മുഖസ്തുതിയേക്കാൾ ക്രിയാത്മകമായ വിമർശനമായിരിക്കും. വിമർശനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിൻ്റെ യഥാർത്ഥതയെക്കുറിച്ച് മനസ്സിലാക്കി അത്തരം ചെയ്തികളിൽ നിന്നും പിൻവാങ്ങുകയാണ് നല്ലൊരു നേതാവിൻ്റെ കർത്തവ്യം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ എം എ കരീം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ മഹാരാജ സയജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വിവിധ ദേശീയ കമ്മീഷനുകൾ തമ്മിൽ സഹകരണം അത്യാവശ്യമാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ന്യൂഡൽഹിയിൽ സ്റ്റാറ്റ്യൂട്ടറി ഫുൾ കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTC പുതിയ ടൂറിസം ഡിവിഷൻ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് ലക്ഷറി പാക്കേജ് സർവീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കായി സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഇന്ന് തിരുവനന്തപുരത്ത് ഊറ്റുകുഴിയിൽ തുറക്കും. മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സമൂഹവും കുടുംബവും മാറി ചിന്തിച്ചാൽ മാത്രമേ വയോജനക്ഷേമം പൂർണ്ണ അർത്ഥത്തിൽ സാധ്യമാവൂ എന്ന് വയോജന കമ്മീഷൻ ചെയർമാൻ കെ സോമപ്രസാദ്. കണ്ണൂരിൽ വയോജന കമ്മീഷൻ സിറ്റിംഗിൽ പരാതികൾ പരിഗണിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അട്ടപ്പാടിയിൽ വിനോദസഞ്ചാരിയായ വീട്ടമ്മ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. മണ്ണാർക്കാട് നായാടിക്കുന്ന് സ്വദേശിനി ബുഷറയാണ് മരിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഒളിമ്പിക് മെഡൽ ജേതാക്കളായ മനുഭാക്കറും മീരാബായി ചാനുവും ഇന്ന് മത്സരിക്കും. മനുഭാക്കർ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലും മീരാബായി ചാനു 49 കിലോ വിഭാഗം വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫൈനലിലുമാണ് മത്സരിക്കുന്നത്. പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ബാലാമണിയമ്മയുടെ സൃഷ്ടി എന്ന കവിത, ആലാപനം ഐവർകാല സുരേഷ് കുമാർ, ഉദയഗീതം സീതാലക്ഷ്മി വെങ്കടേശൻ പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് നല്ല മലയാളം, ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 149. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജയപ്രകാശ് മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി

അന്താരാഷ്ട്ര ആംഗ്യ ഭാഷാ ദിനത്തോടനുബന്ധിച്ച് നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി എച്ചയുമായ ഡോക്ടർ രാജീവ് ഗോപാലുമായി അഭിമുഖം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര ദേശീയ ആയുർവേദ ദിനം ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു. 12:50, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഒന്ന് രണ്ടിന് ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:00 ചിത്രീകരണം നെരിപ്പോടിലെ ഉയർപ്പ്, രചന സിന്ധു എസ് നാഥ്. 2:45 തിരൈപ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ഇതിൽ മലമേൽപ്പാറ പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ, ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ. 9:30 സംഗീതസുധ, എസ് ബാലാംബാൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, വിഷ്ണു വി കമത് ഗഞ്ചുറ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, ഡോക്ടർ എം എ കരീം അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.2 മില്ലിമീറ്റർ. അറിയിപ്പ് പൂർണ്ണമാകുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, വാർത്തകളും വിശേഷങ്ങളും നല്ല ഗാനങ്ങളുമൊക്കെയായി ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ ആരംഭിക്കുകയാണ്. പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: ഉഷമാലരി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് സീതാലക്ഷ്മി വെങ്കടേശൻ ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ഭജമന രാമചരണ ദിനരാതി എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: സീതാലക്ഷ്മി വെങ്കടേശൻ ആലപിച്ച ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. തുറമുഖ കനാൽ പദ്ധതികൾക്കും പുലിമുട്ട് കടൽഭിത്തി പോലുള്ള നിർമ്മിതികൾക്കുമുള്ള മുൻകൂർ പാരിസ്ഥിതികാനുമതിയുടെ കാലാവധി നിലവിലെ 10 വർഷത്തിൽ നിന്ന് 20 വർഷമാക്കി ഉയർത്തി കേന്ദ്രം. സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, സ്വകാര്യ കമ്പനികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പോലീസ് വെരിഫിക്കേഷൻ നടപടികൾ ഓൺലൈൻ വഴിയാക്കി. ഇനി മുതൽ ജീവനക്കാരുടെ പോലീസ് വെരിഫിക്കേഷനുള്ള അപേക്ഷകൾ കേരള പോലീസിന്റെ ഔദ്യോഗിക സിറ്റിസൺ സർവീസ് പോർട്ടലായ തുണ വഴി സമർപ്പിക്കാം. ഇന്റർനെറ്റ് വേണ്ടാത്തവർക്ക് ഇനി കൂടുതൽ റീചാർജ് ഓപ്ഷനുകൾ. ട്രായ് ചട്ടം ഭേദഗതി ചെയ്തു. ഒക്ടോബർ 22 മുതൽ പ്രാബല്യത്തിൽ. അടുത്ത വർഷം ആദ്യം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിർണായകമായ രാജ്യസഭാ തിരഞ്ഞെടുപ്പിലേക്ക്. സംസ്ഥാനത്ത് ഒഴിവുവരുന്ന 10 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒക്ടോബർ 16 നടക്കും. ഇറാനുമായുള്ള യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് യുഎസിനോട് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിൽ ആരംഭിച്ച ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസഭാ സമ്മേളനത്തിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സൌദി, യുഎഇ, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ആവശ്യമുന്നയിച്ചത്. 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് തകർത്താണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സ്വർണം നിലനിർത്തിയത്. ഏഷ്യൻ ഗെയിംസ് വനിതാ വുഷു 60 കിലോഗ്രാം വിഭാഗത്തിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ റോഷി ബിനാദേവി ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് മഖാവ് താരത്തെയാണ് പരാജയപ്പെടുത്തിയത്. പ്രഭാതഭേരി തുടരുന്നു.
1: കേരളത്തിലെ മലയോര മേഖലകളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പശ്ചിമഘട്ടം എന്നത് ഭൂപടത്തിൽ കാണുന്ന അകലെയുള്ള ഒരു പാരിസ്ഥിതിക ഭൂപ്രദേശം മാത്രമല്ല, തലമുറകളായി അവർ ജീവിക്കുകയും കൃഷി ചെയ്യുകയും ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്ത ഇടമാണ്. അതിനാൽ തങ്ങളുടെ ഗ്രാമങ്ങളെ ESA അഥവാ പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശം എന്ന് നിർവചിക്കപ്പെട്ട പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഭീതി സ്വാഭാവികമാണ്. താമസിക്കുന്ന വീടിന്റെയും കൃഷി ചെയ്യുന്ന ഭൂമിയുടെയും കുട്ടികളുടെയും ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് അവർ.
2: കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കുന്ന പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ ഭൂരിഭാഗവും ഗോത്രജനത അധിവസിക്കുന്ന പ്രദേശങ്ങളാണ്.
1: അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭ ജനറൽ സെക്രട്ടറി PK ശശി.
2: ഇടുക്കി ജില്ലയിൽ 47 ESA വില്ലേജുകൾ ഉൾപ്പെടുന്നു. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുമ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരെയും സംരക്ഷിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. പട്ടയവർഗക്കാരുടെ നിലവിലെ വീടുകൾക്ക് സംരക്ഷണം ഉറപ്പാക്കണം. കൈവശ ഭൂമിക്ക് പട്ടയം നൽകണം. ESA മാപ്പിലെ കൃത്യത, സർവേ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം കൂടുതൽ വ്യക്തത ആവശ്യമായി വന്നിരിക്കുകയാണ്. പട്ടികവർഗ മേഖലകളിലെ വിവിധ പ്രദേശങ്ങളിലെ ഇതുവരെ സർവേ പൂർത്തിയായിട്ടില്ല. ഈ നിയമം ഇവിടെ നടപ്പിലാക്കുമ്പോൾ അതിലെല്ലാം അവ്യക്തത വരും. ഇതിന്റെ എല്ലാം ഒരു ദുരന്ത അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ ഗോത്രജന വിഭാഗമാണ്.
1: ആദിവാസി മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് മോഹരൻ ത്രിവേണി.
3: തിരുവനന്തപുരം ജില്ലയിൽ 6 പഞ്ചായത്തുകളിലായി 7 വില്ലേജുകളിൽ 23 വാർഡുകളിലായി 103 ഊരിലെ 100 കണക്കിന് ജനങ്ങളെയാണ് ഈ പരിസ്ഥിതി ലോല പ്രദേശം പ്രഖ്യാപിക്കുന്നതോടുകൂടി അതിനകത്ത് വരുന്നത്. നെയ്യാറ് അതുപോലെ തന്നെ പേപ്പാറ 2 ജലസംഭരണികള് നമ്മുടെ പശ്ചിമഘട്ട വികസനവുമായി ബന്ധപ്പെടുത്തി സാഞ്ചുറി മേഖലകളാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ ഇപ്പോൾ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങൾക്കും അതുപോലെ തടി ഇതര സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് വനം ശേഖരിക്കുന്നതിനും ഒക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഇനിയിപ്പോ ഈ ഒരു കരട് വിജ്ഞാപനം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന 109 ഊരുകളിലെ 100 കണക്കിന് ജനങ്ങളെ ഇത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ പല ഘട്ടവും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ ഈ വിജ്ഞാപനം ഇറക്കുന്നതിന് മുമ്പ് ഗോത്രമേഖലയിലെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചു കൊണ്ടിറക്കണമെന്നുള്ള ഞങ്ങൾ നിർദ്ദേശങ്ങൾ, ഞങ്ങൾ അതുപോലെ തന്നെ നിവേദനങ്ങളൊക്കെ നൽകിയിട്ടുള്ളതാണ്. പക്ഷെ അവിടെ നിന്നും പരിഹാരം കാണാതെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്.
1: പരിസ്ഥിതി പ്രവർത്തകനായ സാലി പാലോട്.
4: നമ്മുടെ ഈ പഞ്ചായത്തിൽ പെരിങ്ങിമല പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഈ അഗസ്ത്യവനം ബയോസ്ഫിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. തോട്ടം മേഖല

0: ഉണ്ട്. പക്ഷെ തോട്ടമേഖലയെല്ലാം ഈ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എന്നുവെച്ചാൽ അവർക്ക് ആ ഭൂമികളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനും ബാക്കിയുള്ളതൊക്കെ അത് ഈ പാരിസ്ഥിതികമായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടക്കേണ്ട ഒരു പ്രദേശമാണ് ഇതൊക്കെ. പക്ഷെ അവിടെ എല്ലാം നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇത് വന്നാൽ ഈ മേഖലകളിൽ അനധികൃതമായുള്ള കുടിയേറ്റം കാര്യങ്ങളിൽ വായിക്കുന്നവർക്ക് മാത്രമാണ് ഇതൊരു ആശങ്കയായിട്ടുള്ളത്. തിരിങ്ങല പഞ്ചായത്തിലുള്ളവർക്ക് അങ്ങനെ ആശങ്കയില്ല. എന്നുവെച്ചാൽ തോട്ടം മേഖലയെല്ലാം അതെല്ലാം ഈ ഇപ്പോഴത്തെ ഇക്കാരുടെ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശമായതിന് ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല. ഇത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഇതൊക്കെ നിലനിൽക്കേണ്ടതാണ് എന്നുള്ളൊരു വാദഗതിയാണ് എനിക്കുള്ളത്.
1: പട്ടികപ്പെടുത്തിയുള്ള പ്രദേശങ്ങൾ കൂടുതലും ഇടുക്കിയിലാണ്. എങ്കിലും വനങ്ങളും തോട്ടങ്ങളും ജനവാസ മേഖലകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന സവിശേഷമായ പാരിസ്ഥിതിക സാമൂഹിക സാഹചര്യത്തെയാണ് വയനാട് നേരിടേണ്ടി വരുന്നത്. പുതുമല, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ ചരിത്രം ഉൾപ്പെടെ ദുർബലമായ മലയോര ഭൂപ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന ഇടപെടലുകൾ എത്രത്തോളം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന കാര്യം വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു.
2: ESA കരട് വിജ്ഞാപന പ്രകാരം നിയമം പാസാക്കിയാൽ ജനവാസ കേന്ദ്രങ്ങളായ വയനാട് ജില്ലയിലെ മാനന്തവാടി, ബത്തേരി, വൈത്തിരി താലൂക്കുകളിലെ 49 വില്ലേജിൽ താമസിക്കുന്ന ഗോത്രജനവിഭാഗത്തിനെ സാരമായി ബാധിക്കും.
1: കേരള കുറുമൻ സമാജം പ്രസിഡന്റ് ബാലൻ പൂതാടി,
2: 2006 വനാവകാശ നിയമം അസാധുവാകുമോ എന്ന ഭയാശങ്കയും ഗോത്രജനവിഭാഗത്തിനുണ്ട്. ആയതിനാൽ നിയമം പാസാക്കുമ്പോൾ ഗോത്രജനവിഭാഗത്തിനും ചെറുകിട കുടുംബങ്ങളെയും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണ്. വനഭൂമി കൈവശം വെച്ച് ലീസടച്ച് താമസിക്കുന്ന ലീസ് കർഷകർ, ചെറുകിട കർഷക കുടുംബങ്ങൾ എന്നിവരുമായി സഹകരിച്ച് സമരരംഗത്തേക്ക് വരുന്നതാണ്.
1: കർഷകർക്ക് മണ്ണും വെള്ളവും ആവശ്യമാണ്. വിനോദസഞ്ചാരത്തിന് പർവ്വതങ്ങളും കാടുകളും ആവശ്യമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജലസംവിധാനങ്ങൾ നഗരങ്ങൾക്ക് ആവശ്യമാണ്. അതിനാൽ മലകളുടെ പാരിസ്ഥിതിക ആരോഗ്യം ഒരു സാമ്പത്തികവും സാമൂഹികവുമായ ചോദ്യമാണ്. എന്നാൽ ജനവാസമുള്ളതോ സാമ്പത്തികമായി ഉൽപാദനക്ഷമമോ ആയ എല്ലാ ഭൂപ്രകൃതിയും നിർമ്മാണത്തിനും വാണിജ്യ പ്രവർത്തനങ്ങൾക്കും ക്രമേണ തുറന്നുകൊടുത്താൽ പശ്ചിമഘട്ടത്തെ ഫലപ്രദമായി സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് പരിസ്ഥിതി ഗ്രൂപ്പുകളും സംരക്ഷണ വക്താക്കളും വാദിക്കുന്നു.
3: പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് മണ്ണിൽ പണിയെടുക്കുന്ന മണ്ണിന്റെ മക്കളായ ആദിവാസികളുടെയും കർഷകരുടെയും ആശങ്കകൾ മാറ്റാതെ ഈ പദ്ധതി നടപ്പിലാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: കർഷക കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ആനാട് സുരേഷ്,
3: 2 മുമ്പ് ആക്ഷേപം കേൾക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആക്ഷേപത്തിലുള്ള ഒരു വരി പോലും നടപ്പിലാക്കാതെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നെടുമങ്ങാടും കാട്ടാക്കട താലൂക്കിലെ കർഷകരുടെയും ആദിവാസികളുടെയും ആവാസ മേഖലയിൽ ഉള്ള ഒരു കടന്നുകയറ്റമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1 മുമ്പ് നടന്ന ഉപഗ്രഹ സർവേ അടിസ്ഥാനപ്പെടുത്തിയാണ് കരട് പ്രസിദ്ധീകരിച്ചത്. ഇതിൽ 80% വനവും വനാതിർത്തിയും പ്രദേശങ്ങളാണ് ഉള്ളത്. പൊതുജനങ്ങൾ താമസിക്കുന്ന റവന്യൂ ഭൂമി ചേർന്ന ഭാഗവുമുണ്ട്. ഏകദേശം 1868 m പൊക്കമുള്ള അഗസ്ത്യാർകൂടത്തിന്റെ താഴ്വരകളിൽ കൂടി നെയ്യാറിന്റെ വൃഷ്ടി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വെല്ലുവിളിയാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്.
1: ESA കീഴിലുള്ള പ്രദേശങ്ങളിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ഈ വ്യവസ്ഥകൾ ബാധിക്കില്ലെന്ന് വിജ്ഞാപനത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഖനനം, ക്വാറി പ്രവർത്തനം തുടങ്ങിയവയ്ക്ക് നിയന്ത്രണങ്ങളോ നിരോധനമോ ഏർപ്പെടുത്താനും വിവിധതരം വികസന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഇത് നിർദ്ദേശിക്കുന്നു.
4: ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിച്ചിരിക്കുന്നത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ ആധാരമാക്കിയിട്ടാണ്.
1: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുൻ അംഗവും പരിസ്ഥിതി പ്രവർത്തകയുമായ ഡോക്ടർ KG Tara,
4: കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ അതിർത്തികൾ നിർണയിച്ചത് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടുകൂടിയാണ്. ഗ്രൗണ്ടിൽ ഫീൽഡ് തലത്തിൽ പോയി ഒരു പഠനം നടത്തിയിട്ടല്ല. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും കൃഷിസ്ഥലങ്ങളും കാപ്പിത്തോട്ടങ്ങൾ ഉൾപ്പെടെ മറ്റുള്ള പല സ്ഥലങ്ങളുമെല്ലാം കാടുകളായി, സ്വാഭാവിക കാടുകളായിട്ടാണ് ഈ ഉപഗ്രഹ ചിത്രത്തില് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ആരോപണം മറ്റുള്ള സംസ്ഥാനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതായത് കൃഷിത്തോട്ടങ്ങളെയും കാപ്പിത്തോട്ടങ്ങളെയും റബ്ബർ തോട്ടങ്ങളെയും എല്ലാം സ്വാഭാവിക വനങ്ങളായിട്ട് ഈ ഉപഗ്രഹ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പച്ചപ്പ് അത് കാടായിട്ട് സ്വാഭാവിക വനമായിട്ട് അതിനെ കാണുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് വിജ്ഞാപനത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു സമീപനമാണ് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ ചെയ്തിരിക്കുന്നത്. അവർ പറയുന്ന ഈ അതിർത്തി പുനർനിർണയിച്ചിരിക്കുന്നത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം തന്നെ തെറ്റാണ്. വില്ലേജ് തലത്തിൽ, പ്ലോട്ട് തലത്തിൽ, ഫീൽഡ് തലത്തിലുള്ള പഠനം ഒന്നുകൂടി നടത്തി വെരിഫിക്കേഷൻ അതിന്റെ

0: നിർണയം നടത്തി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിക്കുക, പരിധി നിർണയിക്കുക, അതിർത്തികൾ നിർണയിക്കുക എന്നാണ് അവർ പറയുന്നത്. അത് തന്നെയാണ് വാസ്തവത്തിൽ കേരളവും പിന്തുടരേണ്ട മാതൃക എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഗഗ്ഗിലും പറഞ്ഞത്, മധു ഗഗ്ഗിൽ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഒരു അതിർത്തി നമ്മൾ ആരെങ്കിലും നിർണയിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അവിടെ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരോ കൃഷിക്കാരോ നാട്ടുകാരോ എല്ലാവരും കൂടി ചേർന്നിരുന്ന് അതിർത്തികൾ നിർണയിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇത് മുഴുവൻ വായിച്ചു നോക്കാതെ മാധവ് ഗഡ്ഗിനെ ഒരുപാട് ഒറ്റപ്പെടുത്താനാണ് നമ്മൾ ശ്രമിച്ചതെന്നുള്ളത് ഒരു സങ്കടകരമായ വസ്തുത.
1: സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ.
2: ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറെ വർഷങ്ങളായി കർഷകർക്കിടയിൽ ആശങ്കകൾ നിലനിൽക്കുന്ന ഒന്നാണ്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാടുകൾ എടുത്ത് നമുക്ക് കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ പലപ്പോഴും ഇന്നത്തെ നിയമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങളോ മറ്റ് പദ്ധതികളോ കൊണ്ടുവരരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഇതിന്റെ ഭാഗമായി വരുന്നു എന്നുള്ള രീതിയിലുള്ള പല പ്രചരണങ്ങളും അന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിരന്തരമായ ചർച്ചയിലൂടെ അതോടൊപ്പം തന്നെ ജനവാസ മേഖലകളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മേപ്പാണ് നമ്മൾ സമർപ്പിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടർന്ന് വരുന്ന സാഹചര്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്ന് പൂർണ്ണമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു വനമേഖല ഏതാണ്ട് 29% വനമേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വനമേഖല വ്യാപിക്കുന്നത് ഇത് ഗുണകരമാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്ര ആശങ്കകളൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ മന്ത്രിസഭയിലും ഈ കാര്യം ചർച്ച ചെയ്തു. ഇപ്പൊ നിലവിലുള്ള മാപ്പ് അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കാണുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ആശങ്ക എവിടെയൊക്കെയാണോ എന്ന് മനസ്സിലായി. എന്തെങ്കിലും അതിനാശങ്കയുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്.
1: പശ്ചിമഘട്ടത്തെ പറ്റിയുള്ള ചർച്ച എന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. തിരുവനന്തപുരത്തെ കിഴക്കൻ മലനിരയിലെ ജനങ്ങളും ഇടുക്കിയിലെ കർഷകരും വയനാട്ടിലെ ജനങ്ങളും അവരെ ചുറ്റിയുള്ള വനങ്ങളുമെല്ലാം ഒരേ പാരിസ്ഥിതിക വ്യവസ്ഥയുടെ ഭാഗമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു അതിർവരമ്പ് എങ്ങനെ നിശ്ചയിക്കാം എന്നതാണ് പ്രസക്തമായ ചോദ്യം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി ലോല പ്രദേശം എന്നത് ഭൂപടത്തിലെ ഒരു വര മാത്രമായിരിക്കാം. എന്നാൽ അമ്പൂരിയിലെ ഒരു കുടുംബത്തിനെയോ ഇടുക്കിയിലെ കർഷകനെയോ വയനാട്ടിലെ താമസക്കാരനെയോ സംബന്ധിച്ചിടത്തോളം ആ വര അവരുടെ മനുഷ്യ ആയുസിന്റെ അധ്വാനത്തിലൂടെയും പ്രതീക്ഷയിലൂടെയുമാണ് കടന്നുപോകുന്നത്. പശ്ചിമഘട്ടത്തിന് തീർച്ചയായും സംരക്ഷണം ആവശ്യമാണ്. എന്നാൽ തലമുറകളായി ആ മലനിരകൾക്കൊപ്പം ജീവിക്കുന്ന ജനങ്ങൾക്ക് വ്യക്തതയും സുരക്ഷിതത്വവും ഉറപ്പാക്കിക്കൊണ്ട് ഒരു സംരക്ഷണം നടപ്പാക്കുകയല്ലേ വേണ്ടത്?

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

0: ശശിധരൻ. KSRTC യുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കം. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങളായ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ വഡോദരയിൽ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസും ഉദ്ഘാടനം ചെയ്യും. 12,600 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ബിരുദങ്ങൾ സമ്മാനിക്കും. ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രപതി വികസിത ഭാരതത്തിന് യുവജനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന് ഉൾക്കരുത്തുണർത്തുക എന്ന പ്രചാരണ പരിപാടിയും വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വിവിധ ദേശീയ കമ്മീഷനുകൾ തമ്മിൽ സഹകരണം അത്യാവശ്യമാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കമ്മീഷനിലെ 7 ഡീംഡ് അംഗങ്ങളുടെ പ്രതിനിധികളുമായി ചേർന്ന സ്റ്റാറ്റ്യൂട്ടറി ഫുൾ കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ദേശീയ കമ്മീഷനുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മരുന്ന് വിതരണം വേഗത്തിലാക്കാൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും മരുന്നുകൾ കുറവുണ്ടെങ്കിൽ അത് കാരുണ്യ വഴി ലോക്കൽ പർച്ചേസ് നടത്താനും എല്ലാ സ്ഥാപന മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കാരണം പർച്ചേസ് ഓർഡർ നൽകുന്നത് വൈകിയതും പശ്ചിമേഷ്യൻ യുദ്ധവുമാണ് നിലവിൽ ചില മരുന്നുകളുടെ വിതരണത്തെ ബാധിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും 530 മരുന്നുകൾ ഇതിനോടകം സംസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ടെന്നും ഈ മാസം അവസാനത്തോടെ കൂടുതൽ മരുന്നുകൾ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: KSRTC ബജറ്റ് ടൂറിസം സെൽ ലക്ഷദ്വീപ് പാക്കേജിലെ ആദ്യ സംഘം ഇന്ന് രാവിലെ 11:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിൽ അഗാത്തിയിലേക്ക് തിരിക്കും. 3 രാത്രിയും 4 പകലുമായിരിക്കും സംഘം ലക്ഷദ്വീപിൽ ഉണ്ടാവുക. ജലകായിക വിനോദങ്ങൾ, ഗ്ലാസ് ബോട്ട് യാത്ര തുടങ്ങിയവയെല്ലാം അടങ്ങിയതാണ് യാത്ര. ആദ്യ സംഘത്തിനുള്ള യാത്രാ കിറ്റുകൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് മന്ത്രി CP ജോൺ കൈമാറി. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ബസ്സിൽ യാത്ര തിരിച്ച സംഘമാണ് ഇന്ന് അഗാത്തിയിലേക്ക് പോകുന്നത്. ലക്ഷദ്വീപ് പാക്കേജ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ജനുവരി വരെയുള്ള എല്ലാ യാത്രകളുടെയും ടിക്കറ്റുകൾ വിറ്റു തീർന്നതായി KSRTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
0: KSRTC പുതിയ ടൂറിസം ഡിവിഷൻ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTCയുടെ ആഭിമുഖ്യത്തിൽ ഭാരത് ദർശൻ യാത്രകൾ ആരംഭിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജലഗതാഗത വകുപ്പിനെയും KSRTCയെയും സംയോജിപ്പിച്ച് വിവിധ ടൂറിസം പാക്കേജുകൾക്ക് രൂപം നൽകും. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് ലക്ഷറി പാക്കേജ് സർവീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ശാഖയായ ആയുർവേദത്തിന്റെ പ്രാധാന്യവും രോഗപ്രതിരോധ രംഗത്ത് അത് നൽകുന്ന സംഭാവനകളും മുൻനിർത്തിയാണ് എല്ലാ വർഷവും ദേശീയ ആയുർവേദ ദിനം ആഘോഷിക്കുന്നത്. ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ 11th ആയുർവേദ ദിനാഘോഷം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടത്തും. ആരോഗ്യകരമായ നാളേക്ക് ആയുർവേദമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോട്ടയത്ത് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ ആയുർവേദ ദിനാചരണ പരിപാടികൾ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കോട്ടയം കലക്ടറേറ്റിലെ ജീവനക്കാർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പും ആരോഗ്യകരമായ ഭക്ഷണമെന്ന വിഷയം അടിസ്ഥാനമാക്കി ഫുഡ് എക്സ്പോയും സംഘടിപ്പിക്കും. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ 11th ആയുർവേദ ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല പരിപാടി രാവിലെ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. K.സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ പുതിയ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നു മുതൽ ഈ മാസം 28 വരെ തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി M.ലിജുവിന്റെ അധ്യക്ഷതയിലാണ് ചർച്ചകൾ നടക്കുക. ഓൺലൈൻ ഡെലിവറി ജോലികൾക്കായി സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ ഇന്ന് തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വിശ്രമ കേന്ദ്രം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ 30th പൂർത്തിയാക്കാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ D.സജിത് ബാബു നിർദ്ദേശം നൽകി. ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഒക്ടോബർ 30 മുൻപ് ലഭിക്കുന്ന ആബ്സന്റ് ഷിഫ്റ്റ് ഡെത്ത് അപേക്ഷ

0: പൂർണ്ണമായി നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മരണ രജിസ്റ്റർ പ്രകാരം മരണപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഓരോ മാസവും സ്വീകരിക്കണം. സ്ഥലത്തില്ലാത്തവരും സ്ഥലം മാറിപ്പോയവരുമായ വോട്ടർമാരെ കണ്ടെത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ വെച്ച് താമസിപ്പിക്കുന്ന BLOമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉൾപ്പെടെയുള്ളവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഒളിമ്പിക് മെഡൽ ജേതാക്കളായ ഇന്ത്യൻ താരങ്ങൾ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്ന് മത്സരിക്കും. സുരുജി സിംഗ്, ഈഷ സിംഗ് എന്നിവർക്കൊപ്പം വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ മത്സരത്തിലും വ്യക്തിഗത യോഗ്യതാ മത്സരത്തിലും മനു ഭാക്കർ മത്സരിക്കും. മീരാഭായ് ചാനു വനിതകളുടെ 49 കിലോഗ്രാം വിഭാഗം വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫൈനലിലാണ് മത്സരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ പരാജയപ്പെടുത്തി മെഡൽ ഉറപ്പിച്ച ലക്ഷ്യ സെന്നും ഇന്ത്യൻ പുരുഷ ടീമും സെമിഫൈനലിൽ ചൈനയെ നേരിടും. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം സാന്റ വിഭാഗം സെമിഫൈനലിൽ റോഷിബിന ദേവി ഇന്തോനേഷ്യയെ നേരിടും. സെപാക് ടക്രോയിൽ പുരുഷന്മാരുടെ ടീം റെഗു പ്രാഥമിക മത്സരത്തിൽ ഇന്ത്യ ഫിലിപ്പീൻസിനെ നേരിടും. റോവിംഗിലെ പുരുഷന്മാരുടെ സിംഗിൾസ് സ്കൾസ് ഇനത്തിൽ ബൽരാജ് പൻവാർ മത്സരിക്കും. ഇന്ത്യയുടെ സ്കീറ്റ് ഷൂട്ടർമാരായ അനന്ദ്ജീത് സിംഗ് നരൂക്ക, ഭവ്ദേക് സിംഗ് ഗിൽ, മൈരാജ് അഹമ്മദ് ഖാൻ എന്നിവർ യോഗ്യതാ റൌണ്ടിൽ മത്സരിക്കും. ഒപ്പം വനിതാ സ്കീ ടീമും മത്സരത്തിനിറങ്ങും. ഇന്ത്യയുടെ പുരുഷ വനിതാ ഹോക്കി ടീമുകളും കബഡി ടീമുകളും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ തുടരും. കനോയ് സ്പ്രിന്റ്, ഫെൻസിംഗ്, സ്ക്വാഷ്, നീന്തൽ, ടേബിൾ ടെന്നീസ്, ബോക്സിംഗ്, കുതിരസവാരി, സോഫ്റ്റ് ടെന്നീസ് എന്നീ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും.
1: ഇന്ത്യ വെസ്റ്റിൻഡീസ് പരമ്പരയിലെ 1st ഏകദിന മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തലസ്ഥാനത്തെത്തും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതലാണ് മത്സരം. താരങ്ങളെ കനത്ത സുരക്ഷയിൽ താമസ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേക്കും. ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം ഇന്ന് നടത്തും. വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2nd പാദ മത്സരവും ഇന്ന് വൈകിട്ട് കൊല്ലം മൺറോ തുരുത്തിലെ കല്ലടയാറ്റിൽ നടക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായ 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. പ്രശസ്തമായ ഓച്ചിറ കാളകെട്ടുത്സവം 28th ഓണമായ ഇന്ന് ഓച്ചിറ പടനിലത്ത് നടത്തും. കാളകെട്ടുത്സവത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത 66 കരുനാഗപ്പള്ളി മുതൽ കായംകുളം വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധിയാണ്. കൊല്ലത്ത് നിന്ന് നീരജ് ലാൽ.
3: ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യത്തിന്റെ ഭാഗമായ തലയെടുപ്പുള്ള ആഘോഷമാണ് 28th ഓണ ദിവസം നടക്കുന്ന കാളകെട്ടുത്സവം. കൃഷിപ്പണിയിൽ തങ്ങളെ സഹായിച്ച ഉരുക്കളോടുള്ള സ്നേഹത്തിന്റെയും പരിഗണനയുടെയും പ്രതിഫലനമാണ് കാളകെട്ടുത്സവം. കെട്ടിയുണ്ടാക്കി അണിയിച്ചൊരുക്കിയ കാളരൂപങ്ങൾ വൈകിട്ട് പടനിലത്തേക്ക് എഴുന്നള്ളിച്ചെത്തിക്കും. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലെ 52 കരകളിലായി 200 കെട്ടുകാളകളാണ് തയ്യാറായിരിക്കുന്നത്. കൈവെള്ളയിൽ എടുക്കാവുന്നവ മുതൽ കൊന്നത്തെങ്ങിന്റെ ഉയരമുള്ള കൂറ്റൻ കെട്ടുകാളകൾ വരെ ഉണ്ടാകും. കാളരൂപങ്ങളുടെ ആകാരവും അലങ്കാരവും കാണികളെ അതിശയിപ്പിക്കും.
1: ജനുവരി 21 മുതൽ 24 വരെ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഓസ്ട്രേലിയ അതിഥി രാജ്യമായി പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്ന ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ദേശീയ പ്ലാറ്റ്ഫോമായ സെന്റർ ഫോർ ഓസ്ട്രേലിയ ഇന്ത്യ റിലേഷൻസിന്റെ പിന്തുണയോടെയാണ് ഓസ്ട്രേലിയയുടെ പങ്കാളിത്തം. എല്ലാ ജനവിഭാഗങ്ങളെയും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും മുന്നോട്ട് നയിച്ചാൽ മാത്രമേ രാജ്യം പൂർണ്ണ വികസനം കൈവരിക്കൂ എന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂനപക്ഷ യുവജനങ്ങൾക്കായി വർക്കല ഇടവേയിൽ ആരംഭിച്ച സൌജന്യ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ. വഡോദരയിൽ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി K.മുരളീധരൻ. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ ആനന്ദപുരി തുടരുന്നു. നമുക്ക് അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പി സുശീലയും സംഘവും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: നമസ്തേ അനന്തപുരിയിലിനി, ഇന്നത്തെ ചോദ്യമാണ്: വടക്കു കിഴക്കേ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തപ്പെട്ട പുതിയ തവളവർഗ്ഗങ്ങളിൽ ഒന്നിന് പേര് നൽകപ്പെട്ടത് വഴി ആദരിക്കപ്പെട്ട മലയാളി സാമൂഹിക പ്രവർത്തക ആരാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം: വടക്കുകിഴക്കേ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തപ്പെട്ട പുതിയ തവളവർഗ്ഗങ്ങളിൽ ഒന്നിന് പേര് നൽകപ്പെട്ടത് വഴി ആദരിക്കപ്പെട്ട മലയാളി സാമൂഹിക പ്രവർത്തക ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. തിരുവല്ലം കെ അക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് 2026 ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണിവരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9995624888. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഇന്നും നാളെയും പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0493629708 4. നമ്പർ ഒരിക്കൽ കൂടി: 0493629708 4. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ എന്ന വിഷയത്തിൽ ഇന്നും നാളെയും സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0497273473. നമ്പർ ഒരിക്കൽ കൂടി: 0497273473. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9495655321, 9495956321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രേയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് ഈ മാസം 28 പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 6238092175, 0481235312. 1-ാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: നമുക്കിനി എം ജി ശ്രീകുമാർ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം പ്രജ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: നമുക്കിനി ഇന്നത്തെ ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കാം. അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 23 ലോകമെമ്പാടും ആചരിക്കുന്നത്. ബധിരരായ വ്യക്തികളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആംഗ്യഭാഷകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം പ്രഖ്യാപിച്ചത്. 1951 സെപ്റ്റംബർ 23 വേൾഡ് ഫെഡറേഷൻ ഓഫ് ദി ഡെഫ് രൂപീകൃതമായത്. ഈ ഓർമ്മപ്പെടുത്തലായിട്ടാണ് സെപ്റ്റംബർ 23 ഈ ദിനത്തിനായി തിരഞ്ഞെടുത്തത്. 1803 സെപ്റ്റംബർ 23 നടന്ന ചരിത്രപ്രസിദ്ധമായ അസായ് യുദ്ധം രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത സാമ്രാജ്യവും തമ്മിലായിരുന്നു ഈ യുദ്ധം നടന്നത്. പടിഞ്ഞാറൻ ഇന്ത്യയിൽ കൈറ്റ്ന നദിക്കരയിലുള്ള അസെ എന്ന ഗ്രാമത്തിന് സമീപമാണ് യുദ്ധം നടന്നത്. മേജർ ജനറൽ ആർതർ വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യൻ സഖ്യസേനയെ നയിച്ചു. ദൌലത്ത് റാവു സിന്ധ്യ, ബെരാറിലെ ഭോൻസ്ലെ രാജാവ് എന്നിവരുടെ സംയുക്ത മറാത്ത സൈന്യത്തെ കേണൽ ആന്റണി പോൾമാൻ നയിച്ചു. എണ്ണത്തിൽ വളരെ കുറവായിരുന്നിട്ടും വെല്ലസ്ലിയുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ബ്രിട്ടീഷ് സൈന്യം നിർണായക വിജയം നേടി. മറാത്ത സൈന്യത്തിന് കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അവരുടെ 100-ലധികം പീരങ്കികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഈ വിജയം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. 1974 സെപ്റ്റംബർ 23 ഇന്ത്യയിലെ വനിതകൾക്കായുള്ള ആദ്യത്തെ NCC എയർഫോഴ്സ് സ്ക്വാഡ്രൻ രൂപീകൃതമായത്. രാജസ്ഥാനിലെ വനസ്ഥലി വിദ്യാപീഠിലാണ് ഈ ചരിത്രപരമായ മുന്നേറ്റം നടന്നത്. തുടക്കത്തിൽ 5 രാജ് എയർ സ്ക്വാഡ്രൻ എന്ന പേരിൽ ജയ്പൂരിൽ ആരംഭിച്ച ഈ യൂണിറ്റ് വെൽ ബീയിംഗ് പെൺകുട്ടികൾക്കായുള്ള ഏറ്റവും ആദ്യത്തെ NCC വ്യോമസേന വിഭാഗമാണ്. 1983 ഈ സ്ക്വാഡ്രൻ ഡൽഹിയിലേക്ക് മാറ്റുകയും 2 ഡൽഹി എയർ സ്ക്വാഡ്രൻ NCC എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ സായുധ സേനയുടെ വ്യോമസേന വിഭാഗത്തിലേക്ക് വനിതാ കേഡറ്റുകളെ ആകർഷിക്കുന്നതിനും അവർക്ക് ഫ്ലൈയിംഗ്, ഗ്ലൈഡിംഗ് തുടങ്ങിയ വ്യോമയാന പരിശീലനങ്ങൾ നൽകുന്നതിനും ഈ സ്ക്വാഡ്രന്റെ രൂപീകരണം വലിയൊരു വഴിത്തിരിവായിരുന്നു. 1846 സെപ്റ്റംബർ 23 ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജോഹാൻ ഗോഡ്ഫ്രിഡ് ഗാലെ നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ ആദ്യമായി നിരീക്ഷിച്ചറിഞ്ഞത്. അവിചാരിതമായി ഒരു ടെലസ്കോപ്പിലൂടെ നോക്കി കണ്ടെത്തിയ ഗ്രഹമല്ല നെപ്റ്റ്യൂൺ, മറിച്ച് ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളിലൂടെ ഇതിന്റെ സ്ഥാനം മുൻകൂട്ടി പ്രവചിച്ച ശേഷമാണ് ഈ ഗ്രഹം കണ്ടെത്തുന്നത്. 1932 സെപ്റ്റംബർ 23 അബ്ദുൾ അസീസ് ഇബിൻ സൌദ് രാജാവ് ഹിജാസ്, നജദ് എന്നീ പ്രദേശങ്ങളെ സംയോജിപ്പിച്ച് ഇന്നത്തെ സൌദി അറേബ്യ രാജ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ ചരിത്രപരമായ ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി എല്ലാ വർഷവും സെപ്റ്റംബർ 23 സൌദി അറേബ്യയുടെ ദേശീയ ദിനമായി വളരെ വിപുലമായി ആഘോഷിക്കുന്നു. ആധുനിക മനഃശാസ്ത്രത്തിലെ വിപ്ലവകരമായ മനസ്സപഗ്രഥന സിദ്ധാന്തത്തിന്റെ സ്ഥാപകനായ സിഗ്മണ്ട് ഫ്രോയിഡ് അന്തരിച്ചത് 1939 സെപ്റ്റംബർ 23. ലോകപ്രശസ്തനായ ചിലിയൻ കവിയും നയതന്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ പാബ്ലോ നെരൂദ അന്തരിച്ചത് 1973 സെപ്റ്റംബർ 23. ചിലിയിലെ പട്ടാള അട്ടിമറി നടന്ന് ദിവസങ്ങൾക്കകമായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം.
4: ചരിത്രത്തിൽ ഇന്ന്.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിലെന്ന് ജീവിതശൈലി രോഗമുള്ളവർ അനുവർത്തിക്കേണ്ട ആഹാര രീതികളെക്കുറിച്ച് ഡോക്ടർ ദിവ്യ ശ്രീകുമാർ സംസാരിക്കുന്നു.
5: എപ്പോഴും നമ്മൾ നമ്മുടെ ഭക്ഷണ രീതികളുമായി ചേർന്ന് നിൽക്കുന്ന, അതുപോലെ ദീർഘനാൾ പിന്തുടർന്നു പോകാൻ കഴിയുന്ന ഒരു ആഹാര രീതി വേണം തിരഞ്ഞെടുക്കാനുള്ളത്. മാത്രമല്ല, വെയിറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റ് പ്ലാൻ എല്ലാവർക്കും ഒരുപോലെയല്ല. ഓരോരുത്തരുടെയും വെയിറ്റ് അനുസരിച്ച്, ചെയ്യുന്ന ജോലി അനുസരിച്ച്, വ്യായാമം, അവരുടെ പ്രകൃതി, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അത് വ്യത്യസ്തമായിരിക്കും. അതുപോലെ ജീവിതചര്യയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യായാമ ശീലം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജവും അതുപോലെ കാലറിയും എല്ലാം അതിന്റെ വിനിയോഗവും എപ്പോഴും സന്തുലിതമായിരിക്കണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകളും മധുരവും കൊഴുപ്പും ഒക്കെ കലർന്ന ഭക്ഷണം ശരീരത്തിൽ എപ്പോഴും അധികം ഊർജം എത്തിക്കാറുണ്ട്. അതുകൊണ്ട് വ്യായാമം ചെയ്യാതിരിക്കുമ്പോൾ ഈ ഊർജ വിനിയോഗം കുറയുകയും ആ അധികമുള്ള ഊർജം കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ഈ പറയുന്ന ജീവിത ശൈലീജന്യ രോഗങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പതിവ് വ്യായാമം ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മെറ്റബോളിസം കൂട്ടുന്നതിനും ഭാരം നിയന്ത്രിക്കുന്നതിനും ഒക്കെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്താലും പോഷകാഹാരത്തിന്റെ അഭാവം ഉണ്ടാകും. എപ്പോഴും നമ്മൾ സമീകൃതമായിട്ടുള്ള ഒരു ആഹാര രീതിയാണ് പിന്തുടരേണ്ടത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും കഴിക്കുന്ന പ്ലേറ്റിന്റെ പകുതി നാരുകളടങ്ങിയ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ 1/4 ഭാഗം തവിടുമാറ്റാത്ത ധാന്യവും പിന്നീട് 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളുമാണ് ഉൾപ്പെടുത്തേണ്ടത്. ഡയറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യയിലും പ്രോട്ടീന്റെ അളവ് ശരിയായ രീതിയിൽ ഉറപ്പുവരുത്തുക. കാരണം അങ്ങനെ നമ്മൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ശരീര കോശങ്ങൾക്ക് നാശം സംഭവിക്കാനും നമ്മുടെ പേശികളൊക്കെ ദുർബലമാകാനും കൂടുതൽ ക്ഷീണം അനുഭവപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ പരിപ്പും അതുപോലെ പയർവർഗ്ഗങ്ങൾ, പനീർ, നട്ട്സ്, മുട്ട, ഇതെല്ലാം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അതുപോലെ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ദഹിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന പഞ്ചസാര, മധുര പലഹാരങ്ങൾ, തവിട് നീക്കം ചെയ്ത ധാന്യങ്ങൾ, പ്രത്യേകിച്ച് മൈദ പോലുള്ളവയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഈ പറയുന്ന പോലെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞ് മറ്റ് ജീവിതശൈലീജന്യ രോഗങ്ങൾക്ക് കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഫ്രൂട്ട്സിന്റെ കാര്യമാണെങ്കിൽ ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. പേരയ്ക്ക, ആപ്പിൾ, പപ്പായ, ഓറഞ്ച്, ഇതെല്ലാം നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നവയാണ്. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രധാന ഭക്ഷണത്തോടൊപ്പം കഴിക്കാതിരിക്കുക. അത്താഴം കഴിച്ചു കഴിഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കുന്ന ശീലം പലരിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിലെ ഫ്രക്ടോസ് ട്രൈഗ്ലിസറൈഡ്സ് ആയി മാറുന്നു എന്ന പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ ട്രൈഗ്ലിസറൈഡ്സും ഒരു ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ്. അപ്പൊ എങ്ങനെ കഴിക്കാം ഫ്രൂട്ട്സ്? ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ പ്രധാന ഭക്ഷണമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ബൗൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ശീലമുണ്ടാക്കുക. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ദിവസവും ധാരാളമായി കുടിക്കുക എന്നുള്ളത്. വെള്ളത്തിന് പ്രത്യേകിച്ച് നിയന്ത്രണം നിർദ്ദേശിച്ചിട്ടില്ലാത്തവർ വെള്ളം ധാരാളമായി കുടിക്കുക. വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കുവാൻ, അതുപോലെ ദഹന പ്രക്രിയ വഴി വെള്ളം നാരുമായി ചേർന്ന് ഈ അധിക കൊഴുപ്പിനെ പുറന്തള്ളുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഉറക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് ദിനചര്യയില്. മുതിർന്ന ഒരു വ്യക്തി ദിവസം 7-8 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപെങ്കിലും അത്താഴം കഴിച്ച് നിർത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിട്ടയായിട്ടുള്ള ഒരു ആഹാര ശീലവും ജീവിതശൈലിയും ഒക്കെ കുട്ടിക്കാലത്ത് തന്നെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. നന്നായിട്ട് ഉറങ്ങി, ഭക്ഷണക്രമത്തിൽ പോഷകാഹാരങ്ങളെല്ലാം ഉൾപ്പെടുത്തി, ജീവിത രീതിയിൽ മാറ്റം വരുത്തി, അങ്ങനെ ഒരു മികച്ച രീതിയിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് ജീവിതശൈലി രോഗമുള്ളവർ അനുവർത്തിക്കേണ്ട ആഹാര രീതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദിവ്യ ശ്രീകുമാർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
8: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: നമുക്കിനി ശരത്തിന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം തച്ചോളി വർഗീസ് ജേഗവർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: മലയാള ഭാഷയിലെ പ്രധാനപ്പെട്ട ഒരു വ്യാകരണ കാര്യമാണ് സന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി. രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആദ്യ പദത്തിലെ അന്ത്യത്തിലിരിക്കുന്ന വർണ്ണവും രണ്ടാമത്തെ പദത്തിലെ ആദ്യ വർണ്ണവും തമ്മിലാണ് ചേരുന്നത്. ആ രണ്ട് വർണ്ണങ്ങൾ അടുത്തുച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം പരിഹരിക്കുന്നതിനുള്ള മാറ്റമാണ് സന്ധി. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റമനുസരിച്ച് സന്ധികൾ നാലു വിധം: ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പൂർവവർണ്ണം ലോപിക്കുന്നത് ലോപസന്ധി. പച്ച അധികം അരി, പച്ചരി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയ ഒരു വർണ്ണം വന്നു ചേരുന്നത് ആഗമസന്ധി. വാഴ അധികം ഇല, വാഴയില. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി മറ്റൊരു വർണ്ണം വരുന്നത് ആദേശസന്ധി. വിൺ അധികം തലം, വിണ്ടലം. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ അതിൽ ഒരു വർണ്ണം ഇരട്ടിക്കുന്നത് ദ്വിത്വസന്ധി. വാഴ അധികം പഴം, വാഴപ്പഴം. സന്ധിക്കുമ്പോഴുള്ള മാറ്റം കണക്കിലെടുത്ത് ലോപസന്ധി, ആഗമസന്ധി എന്ന നിലയിൽ സന്ധി പഠനം നിർവഹിച്ചത് എ ആർ രാജരാജവർമ്മയാണ്. അദ്ദേഹത്തിന്റെ മാർഗമാണ് സന്ധി പഠനത്തിൽ പിൽക്കാലത്ത് സ്വീകരിച്ചത്. ആഗമിക വ്യാകരണ പഠനത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എ ആർ അവലംബിച്ച രീതി. മലയാള ഭാഷയുടെ ക്രമാനുഗതമായ വളർച്ചയും സന്ധികളുടെ പരിണാമവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഈ രീതിയിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. പ്രാചീന സാഹിത്യത്തിൽ ലോപസന്ധിയുടെ ഉപയോഗം കൂടുതലായിരുന്നു. ദ്വിത്വസന്ധി വരുന്ന സന്ദർഭങ്ങളിൽ ഉച്ചാരണ സൗകര്യത്തോടൊപ്പം അർത്ഥത്തെക്കൂടി പരിഗണിക്കേണ്ടതാണെന്ന് കാണാം. ആന പുറത്തു കയറി, ആനപ്പുറത്തു കയറി എന്നിവയുടെ വ്യത്യാസം നോക്കുക. പഴയ ഭാഷയിലുണ്ടായിരുന്ന ആദേശസന്ധി പിൽക്കാലത്ത് കുറഞ്ഞു വരുന്നു. ആധുനിക മലയാളത്തിലാകട്ടെ ആദേശസന്ധി വരുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കുന്നു. എണ്ണത്തിൽ ഏറ്റവും കുറവ് ആദേശസന്ധിക്കാണ് എന്നിങ്ങനെയുള്ള കണ്ടെത്തലുകൾക്ക് കാരണമായത് എ ആറിന്റെ സന്ധി പഠനമാണ്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
1: സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ താളം സമയത്തെ കൃത്യമായി മുറിച്ചെടുക്കുന്ന ഒരു ഗണിതവിദ്യയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ താളം തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഹൃദയമിടിപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
3: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
4: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. TNC അപ്ലൈ.
5: ഇനി MG ശ്രീകുമാറും സുജാതയും പാടിയൊരു ഗാനമാണ് ചിത്രം വന്ദനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: തൊഴിൽ ദർശനം.
1: കണ്ണൂർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്ററിൽ സ്റ്റാഫ് നഴ്സ്, റെസിഡന്റ് ഫാർമസിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 21 ഒഴിവുണ്ട്. സ്റ്റാഫ് നഴ്സ് ഒഴിവ് 10. യോഗ്യത ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ BSc നഴ്സിംഗും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും, GNM അല്ലെങ്കിൽ നഴ്സിംഗിലുള്ള ബിരുദത്തോടൊപ്പം ഓങ്കോളജി നഴ്സിംഗിലുള്ള പോസ്റ്റ് ബേസിക് ഡിപ്ലോമ, ഓങ്കോളജിയിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. KNMSE രജിസ്ട്രേഷൻ വേണം. MCC, RCC, CCRCയിലെ ട്രെയിനിംഗ് കാലയളവ് ഓങ്കോളജി നഴ്സിംഗിലുള്ള ഇന്റേൺഷിപ്പ് പ്രവൃത്തി പരിചയമായി കണക്കാക്കും. പ്രായം 40 വയസ്സ് കവിയരുത്. റെസിഡന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് 4. യോഗ്യത ഫാർമസിയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. ട്യൂട്ടർ 3.

0: സിസ്റ്റം അനലിസ്റ്റ് ട്രെയിനി 1, ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് 1, ജൂനിയർ സിസ്റ്റം അനലിസ്റ്റ് 1, അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 28. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസങ്ങൾ www.mcc.kerala.gov.in അല്ലെങ്കിൽ www.mccionline.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി www.mcc.kerala.gov.in അല്ലെങ്കിൽ www.mcconline.in. തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ ഇന്റേൺഷിപ്പിന് അവസരം. ബിടെക്, എംടെക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഒരു വർഷമായിരിക്കും പരിശീലനം. പ്രായം ബിടെക്കുകാർക്ക് 23 വയസ്സും എംടെക്കുകാർക്ക് 25 വയസ്സും കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.erckerala.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.erckerala.org. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 28. മുംബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 21 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ അക്കാദമിക്സ് 1, മാനേജർ അക്കാദമിക്സ് ജനറൽ അഡ്മിൻ 3, അസിസ്റ്റന്റ് മാനേജർ 1, എക്സിക്യൂട്ടീവ് അസോസിയേറ്റ് ഡയറക്ടർ 1, ജൂനിയർ അസിസ്റ്റന്റ് 7, അഡ്മിൻ 3, പ്രോഗ്രാം 4, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് 8, സിവിൽ 4, ഇലക്ട്രിക്കൽ 2, എംഇപി 2. അപേക്ഷ ഓൺലൈനായി അയയ്ക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iimmumbai.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iimmumbai.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 29.
1: തൊഴിൽ ദർശനം. ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ, താങ്ക് യു.
1: ഹലോ,
2: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
1: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
5: 8281-4203-05.
1: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ്

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
6: മനോയാനം.
7: തർക്കങ്ങളിലും സംവാദങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു യുക്തിദോഷമാണ് വൈക്കോൽ പാവ തന്ത്രം അഥവാ സ്ട്രോ മാൻ ഫാലസി. ഒരു വ്യക്തിയുടെ യഥാർത്ഥ വാദത്തെ നേരിടുന്നതിനു പകരം അതിനെ വളച്ചൊടിച്ച് ദുർബലമായ മറ്റൊരു വാദമാക്കി അതിനെ എതിർക്കുന്ന രീതിയാണിത്. ഒരു യഥാർത്ഥ പോരാളിയോട് യുദ്ധം ചെയ്യുന്നതിനു പകരം വൈക്കോൽ കൊണ്ടൊരു പാവയുണ്ടാക്കി അതിനെ തല്ലി തോൽപ്പിക്കുന്നതുപോലെ എളുപ്പമായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഈ തന്ത്രം പ്രയോഗിക്കുമ്പോൾ ഒരാൾ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യത്തെ വ്യക്തി ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാമത്തെ വ്യക്തി ആ വാദത്തെ അതിശയോക്തി കലർത്തിയോ തെറ്റായ രീതിയിലോ അവതരിപ്പിച്ച് പുതിയൊരു രൂപം നൽകുന്നു. തുടർന്ന് രണ്ടാമത്തെ വ്യക്തി ഈ വ്യാജവാദത്തെ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു. ഇതോടെ ആദ്യത്തെ വ്യക്തിയുടെ യഥാർത്ഥ വാദവും പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കുന്നു. ഉദാഹരണത്തിന്, നഗരത്തിലെ മലിനീകരണം കുറയ്ക്കാൻ നമ്മൾ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം എന്ന് ഒരാൾ പറയുന്നു എന്ന് വയ്ക്കുക. എല്ലാവരും കാറുകൾ ഉപേക്ഷിക്കണമെന്നും നടന്നു പോകണം എന്നുമാണോ നിങ്ങൾ പറയുന്നത്? അത് പ്രായോഗികമല്ല എന്ന് രണ്ടാമത്തെയാൾ ചോദിക്കുന്നു. ഇവിടെ ആദ്യത്തെ വ്യക്തി കാറുകൾ പൂർണ്ണമായും നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ രണ്ടാമത്തെയാൾ അതിനെ അങ്ങനെ വളച്ചൊടിച്ചു. അതുപോലെ കുട്ടികൾക്ക് ഹോംവർക്കുകൾ നൽകുന്നത് കുറച്ചുകൂടി ലഘൂകരിക്കണം എന്നൊരാൾ പറയുന്നു. അപ്പോൾ മറ്റേയാൾ പറയുകയാണ്, കുട്ടികൾ ഒന്നും പഠിക്കണ്ട എന്നാണോ നിങ്ങളുടെ വാദം? പരീക്ഷകളെല്ലാം നിർത്തലാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സംവാദത്തിനിടയിൽ ആരെങ്കിലും നിങ്ങളുടെ വാദത്തെ വളച്ചൊടിക്കുന്നു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ അത് ചൂണ്ടിക്കാണിക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഇതല്ല, നിങ്ങൾ അത് തെറ്റായാണ് വ്യാഖ്യാനിച്ചത്, എന്റെ യഥാർത്ഥ വാദം ഇതാണ്. ഇങ്ങനെ വ്യക്തമാക്കുന്നതിലൂടെ ഈ യുക്തിദോഷത്തെ മറികടക്കാം. പക്ഷേ വൈക്കോൽപാവ തന്ത്രം പ്രയോഗിക്കുന്ന ആൾ നിങ്ങൾ പറയുന്ന എല്ലാറ്റിനെയും വളച്ചൊടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് തർക്കിക്കാനേ കഴിയൂ, സംവദിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വാദത്തെ എതിരാളി സംഗ്രഹിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ചുരുക്കത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിനുശേഷം അവർ പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ വാദത്തെക്കാൾ തീവ്രമോ വിഡ്ഢിത്തം നിറഞ്ഞതോ ആണെങ്കിൽ അതൊരു വൈക്കോൽപാവയാണ്. നിങ്ങൾ ഉന്നയിച്ച ശക്തമായ 3 പോയിന്റുകൾ അവഗണിച്ച് നിങ്ങൾ അത്ര പ്രാധാന്യം നൽകാതെ പറഞ്ഞ ഒരു ചെറിയ കാര്യത്തെ മാത്രം പിടിച്ച് അവർ ആക്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആ ചെറിയ കാര്യത്തെ തോൽപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ മുഴുവൻ വാദത്തെയും തോൽപ്പിച്ചു എന്നവർ വരുത്തി തീർക്കും. നിങ്ങളുടെ നിലവിലെ വാദത്തിന് മറുപടി നൽകുന്നതിന് പകരം നിങ്ങളുടെ ഗ്രൂപ്പോ പാർട്ടിയോ പണ്ട് ചെയ്ത ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളെ ഒരു വാർപ്പ് മാതൃകയായി കണ്ട് ആ മാതൃകയിലുള്ള കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കും. നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തെ മുൻനിർത്തി പറഞ്ഞ കാര്യത്തെ ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി പൊതുവായ ഒരു പ്രസ്താവനയായി അവർ അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ക്ഷമിക്കണം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് വ്യക്തമാക്കുക. നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്റെ വാദത്തിന്റെ ഒരു അതിശയോക്തി കലർന്ന രൂപമാണ്, എന്റെ യഥാർത്ഥ വാദം ഇതാണ് എന്ന് വീണ്ടും ആവർത്തിക്കുക. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഒന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിക്കുന്നത് അവരെ പ്രതിരോധത്തിലാക്കും.

0: എന്നാലും പറയട്ടെ, വക്യോൽപാവ തന്ത്രം പ്രയോഗിക്കുന്നവരോട് തർക്കിക്കാതിരിക്കുന്നതാണ് നല്ലത്. യുക്തിസഹമായ സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇത്തരം തന്ത്രങ്ങൾ തിരിച്ചറിയുന്നത് നമ്മുടെ ചിന്താശേഷിയെ കൂടുതൽ വ്യക്തതയുള്ളതാക്കും. ആരോഗ്യകരമായ, ആശയസമ്പുഷ്ടമായ സംവാദങ്ങൾ ചിന്തകൾക്ക് തിരികൊളുത്തും. അത് ചിന്തകളുടെ ആകാശത്തിലേക്ക് കുതിക്കും. അതുകൊണ്ട് വക്യോൽപാവതന്ത്രത്തെ കരുതിയിരുന്നു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
2: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.

0: അശ്വതി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ബി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ

കട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരം പൊഴിയൂർ കടൽഭിത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊഴിയൂർ കടൽഭിത്തിയുടെ നിർമ്മാണം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കമാകും. പാക്കേജിന്റെ ഭാഗമായി ആദ്യ സംഘം ഇന്ന് രാവിലെ 11:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിൽ അഗത്തിയിലേക്ക് തിരിക്കും. കോഴിക്കോട് ജില്ലയിലെ ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ ജലശുചിത്വ മിഷൻ യോഗം ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. പദ്ധതിയുടെ ഭാഗമായി ഭൂമി ലഭ്യമാകാത്തതും വിവിധ റോഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് അനുമതി ലഭ്യമാകാത്തതുമായ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി 2026 നറുക്കെടുപ്പ് ശനിയാഴ്ച തിരുവനന്തപുരം ഗോഖിഭവനിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. പൂജാ ബമ്പർ 2026 ഭാഗ്യക്കുറി ടിക്കറ്റും അദ്ദേഹം പ്രകാശനം ചെയ്യും. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിന്റെ എടക്കാട് ഭാഗത്ത് മത്സ്യബന്ധന ഫൈബർ വള്ളം മറിഞ്ഞ് 6 പരിക്ക്. ഇന്നലെ വൈകിട്ടാണ് അപകടം. കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2-ാം പാദ മത്സരവും ഇന്ന് വൈകിട്ട് കൊല്ലം മൺട്രോത്തുരുത്തിലെ കല്ലടയാറ്റിൽ നടത്തും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായ 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം ഇന്ന് കൊച്ചിയിൽ വൈകിട്ട് 7:30 കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരിലിനി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ചോദ്യം ഒന്ന് പറയാം. വടക്കുകിഴക്കേ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തപ്പെട്ട പുതിയ തവളവർഗ്ഗങ്ങളിൽ ഒന്നിന് പേര് നൽകപ്പെട്ടത് വഴി ആദരിക്കപ്പെട്ട മലയാളി സാമൂഹിക പ്രവർത്തക ആരാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പത്മിനി വർഗി. ത്രിപുരയിലെ ജംബുയി മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ കാസ്കേഡ് തവളവർഗ്ഗത്തിന് പത്മിനി വർഗിയുടെ സ്നേഹനാമമായ അമ്മച്ചി എന്നാണ് ശാസ്ത്രജ്ഞർ പേരിട്ടിരിക്കുന്നത്. പാലിയേറ്റീവ് രംഗത്തും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് സഹായമെത്തിക്കുന്നതിലും മാതൃകാപരമായ സേവനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ് അന്തരിച്ച പത്മിനി വർഗി. ഇന്ത്യയുടെ ഫ്രോക്മാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് ഈ പുതിയ തവളവർഗ്ഗങ്ങളെ കണ്ടെത്തിയത്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മഴത്തുള്ളി കിളുക്കം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് MG ശ്രീകുമാർ. രചന S. രമേശൻ നായർ. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇനി കാലം സാക്ഷി.
2: നാടകകൃത്തും ചരിത്രകാരനുമായിരുന്ന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള 1916 സെപ്റ്റംബർ 22 വർക്കല ചെമ്മരുതിയിൽ ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം ശിവഗിരി മലയാളം ഹൈസ്കൂളിൽ അധ്യാപകനായി, പിന്നീട് തിരുനെൽവേലി ഹിന്ദു കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി. 1958-63 കാലത്ത് തിരുവനന്തപുരം ഇന്റർമീഡിയറ്റ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം വകുപ്പിന്റെ മേധാവിയും പ്രൊഫസറുമായി. നാടകം, പ്രബന്ധം, നിരൂപണം, വിവർത്തനം തുടങ്ങി നിരവധി മേഖലകളിൽ രചനകൾ നടത്തിയ അദ്ദേഹത്തെ മലയാളത്തിലെ ഇബ്സൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭഗ്നഭവനം, കന്യക, ബലാബലം തുടങ്ങിയ നാടകങ്ങളും അടിവേരുകൾ, പ്രതിപാത്രം, ഭാഷണഭേദം, കൈരളിയുടെ കഥ തുടങ്ങിയ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 1972

0: തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾക്ക് ഓടക്കുഴൽ അവാർഡും 1982 കൈരളിയുടെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി സിൽവർ ജൂബിലി അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1988 ജൂലൈ 10 പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അന്തരിച്ചു.
1: എന്റെ ജീവിതത്തില് വളരെ തീക്ഷ്ണമായിട്ടുള്ള സ്വകാര്യ ദുഃഖങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലം. ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ച് തൻ്റെ യാതൊരു കുറ്റവും കൊണ്ടല്ലാതെ അതികഠിനമായിട്ടുള്ള ദുഃഖം സഹിച്ച് കഴിയുന്ന ഒരാൾ എന്നോടൊത്ത് അന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദാമ്പത്യം കൊണ്ടല്ല, അദ്ദേഹം ദാമ്പത്യം കൊണ്ടും ഞാൻ ദാമ്പത്യം കൊണ്ടല്ലാതെ വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനിടയ്ക്ക് ഈ നമ്മുടെ നാടകവേദിയോടുള്ള ഒരു പ്രതിഷേധവും ഇടയ്ക്ക് വിക്രമനായ മുറയ്ക്ക് മുറയ്ക്ക് വന്ന് എനിക്കൊരു നാടകം തരൂ, നാടകം തരൂ എന്ന് ആർത്തനായിട്ട് അദ്ദേഹത്തിനൊരു നല്ല നാടകം കിട്ടി അഭിനയിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച്, നല്ലതെന്ന് വെച്ചാൽ അത് പറയാനൊക്കില്ലല്ലോ, അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ചുള്ള നാടകം കിട്ടണം എന്നുള്ള ദിവസവുമുള്ള കമ്പൽഷന്
2: നാടകവേദിയുടെ ഒരു പ്രേരണ
1: ഇതെല്ലാം കൂടി കൊണ്ടാണ് വാസ്തവത്തിൽ അന്ന് ഒരു ഭക്തപോലെ ഞാൻ എഴുതിയത്. അത് പബ്ലിഷ് ചെയ്തത്
2: അപ്പൊ അന്ന് നമ്മളുടെ ഈ കേസരി ബാലകൃഷ്ണ പ്രേതങ്ങൾ വിവർത്തനം ചെയ്ത്
1: വരികയും പ്രേതങ്ങൾ വിവർത്തനം ചെയ്ത് വരുന്നോക്ക 37 തോന്നുന്നു. ഞാനൊക്കെ അത് ഞാൻ വായിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഈ കാലത്ത് മിക്കവാറും ഈ പാശ്ചാത്യ നാടകങ്ങൾ 19-ാം നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ പാദത്തിലെ എല്ലാം പാശ്ചാത്യ നാടകങ്ങൾ മാത്രമല്ല പാശ്ചാത്യ നോവലുകളും എല്ലാം കിട്ടുന്നതൊക്കെ വായിച്ചു തീർത്തിരുന്ന ഒരു കാലമാണ്. ഗിബ്സനെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളൊന്നും അല്ല, അത് വേറെ കാര്യം. നാടക രചനാ സമ്പ്രദായം എന്റെ ഇഷ്ടവുമായിട്ട് വളരെ യോജിച്ചു പോയതായിരുന്നു. ചിലര് പറയും ഇബ്സൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇബ്സൻ വന്നു എന്ന് പറയുന്നതാണ്. കാരണം എനിക്ക് അങ്ങനെ എഴുതുന്ന എല്ലാ ആളുകളെയും ഇഷ്ടമാണ്. മലയാളത്തിലെ ഇപ്പൊ എഴുത്തച്ഛനെ ഇഷ്ടമാണ്. എഴുത്തച്ഛനെ ഇഷ്ടമാകാൻ മറ്റു പല കാരണങ്ങൾക്കും പുറമേ ഉള്ളൊരു കാരണം എഴുത്തച്ഛൻ പറയാനുള്ളത് മാത്രം പറയുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ആശാനെ എനിക്ക് ഇഷ്ടമാണ്, സി വി രാമപിള്ളിയെ ഇഷ്ടമാണ്, വൈരപ്പിള്ളിയെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ രചനാ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമതമായിട്ടുള്ള വഴിയിൽ ആണ് അവരുടെ രചനകൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവത്തിൽ അതിലെ പ്രധാനമായ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ ശബ്ദം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർ. സെപ്റ്റംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
4: പക്ഷേ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം, രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: കൊല്ലം സുപ്രീം.
4: ഗ്രാമകേരളം
5: 28-ാം ഓണവിശേഷങ്ങൾ.
4: 28-ാം ഓണം എന്നാൽ കന്നിമാസത്തിലെ തിരുവോണം. ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞുള്ള 28-ാമത്തെ ദിവസം പഴയകാല ഓണാഘോഷങ്ങളുടെ പ്രൗഢി വെളിവാക്കുന്നതാണ് ഈ പ്രയോഗം. ഓണാട്ടുകരയിലും ദേശിംഗനാട്ടിലും, അതായത് ഇന്നത്തെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ, ചിങ്ങമാസത്തിൽ തുടങ്ങുന്ന ഓണാഘോഷത്തിന്റെ അലയൊലികൾ 1.5 മാസത്തോളം നീണ്ടു നിന്നിരുന്നു. അതിനു മുമ്പ് തന്നെ ഓണാഘോഷത്തോടുള്ള കേളികൊട്ട് തുടങ്ങുകയായി. അതായിരുന്നു പിള്ളേരോണം. കർക്കിടകമാസത്തിൽ കുട്ടികൾക്ക് സദ്യ കൊടുത്തുകൊണ്ടാണ് ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നത്. ഓണക്കാലത്തെ വിശ്രമത്തിന് ശേഷം വയലുകളിലെ കൃഷിപ്പണികൾ കന്നിമാസത്തിലെ തിരുവോണത്തിന് ശേഷമായിരിക്കും സജീവമായിരുന്നത്. കാലം മാറി, വയലുകളുടെ വിസ്തീർണം ഗണ്യമായി കുറഞ്ഞു. എങ്കിലും അന്ന് തുടങ്ങിയ ആഘോഷങ്ങളുടെ പകിട്ട് കുറഞ്ഞില്ലെന്ന് തെളിയിക്കുന്നതാണ് ഓണാട്ടുകരയിലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാളകെട്ട ആഘോഷം. ഒരു ജോഡി കാളകളുടെ രൂപങ്ങൾ കെട്ടിയുണ്ടാക്കി അതിനെ ഓച്ചിറ ക്ഷേത്ര പരിസരത്ത് നിരത്തി പ്രദർശിപ്പിക്കുന്നതാണ് കാളവേല. മുളയും വക്കോലും മറ്റും ഉപയോഗിച്ച് കാളകളെ കെട്ടിയുണ്ടാക്കും. കാളയുടെ ശരീരം തുണി കൊണ്ട് പൊതിയും. വലിയ കാളത്തലകളാണ് കെട്ടുകാളയുടെ പ്രധാന ആകർഷണം.

0: ഇത് പ്രഗത്ഭരായ ശില്പികൾ തടിയിൽ കൊത്തിയുണ്ടാക്കും. എന്നിട്ട് പെയിന്റ് ചെയ്യും. കാളകളെ കൊണ്ടുപോകാൻ വലിയ തടിച്ചക്രങ്ങളും പിടിപ്പിക്കും. ഈ കാളരൂപങ്ങളെ കെട്ടുകാളകൾ എന്നും പറയും. ഓണാട്ടുകരയിലെ 52 കരക്കാരുടെ വകയായാണ് 28-ാം ഓണത്തിന് കെട്ടുകാളകളെ ഒരുക്കുന്നത്. ഓരോ കരക്കാരും മത്സരബുദ്ധിയോടെ കാളകളെ അണിയിച്ചൊരുക്കും. കന്നുകാലികളോടുള്ള നന്ദി സൂചകമായും കാർഷിക അഭിവൃദ്ധിക്കുള്ള പ്രാർത്ഥനയുമായാണ് കാളകെട്ടുത്സവം നടത്തുന്നത്. വലിയ വടം കെട്ടിയാണ് കാളകളെ വലിച്ചുകൊണ്ടുവരുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ഒരു അഭിമാനമായും അവകാശമായും ആ നാട്ടുകാർ കരുതിപ്പോരുന്നു. വലിയ കെട്ടുകാളകളെ കൂടാതെ കൈവെള്ളയിൽ പ്രദർശിപ്പിക്കാവുന്ന കെട്ടുകാളകൾ മുതൽ പല വലിപ്പത്തിലുള്ള കെട്ടുകാളകളെ ഇതേ ദിവസം ഭക്തന്മാർ പ്രദർശിപ്പിക്കുകയും ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ചെയ്യും. സന്ദർശക പ്രവാഹം കാരണം എല്ലാവർക്കും ഒരു ദിവസം കൊണ്ട് കെട്ടുകാളകളെ കണ്ടു തീർക്കാൻ പറ്റില്ല. അതിനാൽ 1-2 ദിവസം കഴിഞ്ഞേ കാളകളെ ഓച്ചിറ പടനിലത്ത് നിന്ന് മാറ്റുകയുള്ളൂ. കെട്ടുകാളകളെ ഒരുക്കാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കരക്കാർ തയ്യാറെടുപ്പ് തുടങ്ങും. ഓരോ കാളകളെ കെട്ടുന്ന സ്ഥലങ്ങളിലും അന്നദാനവും കലാപരിപാടികളും ദിവസങ്ങളോളം നടക്കും. 28-ാം ഓണത്തിന് സദ്യ ഒരുക്കുന്ന പതിവ് പല പ്രദേശങ്ങളിലും തുടരുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ പ്രധാന 28-ാം ഓണാഘോഷങ്ങൾ നടക്കുന്നത് അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള അഷ്ടമുടി വീരഭദ്ര ക്ഷേത്രത്തിലും പരിസരത്തുമാണ്. പരമശിവന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയാണ് വീരഭദ്രൻ. ദക്ഷയാഗത്തിൽ കോപിഷ്ടനായ പരമേശ്വരൻ ജഡപറിച്ച് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായതാണത്രേ വീരഭദ്രൻ. ജഡപറിച്ച് നിലത്തടിച്ചുണ്ടായപ്പോൾ ഉണ്ടായ ഗർത്തത്തിലാണ് അഷ്ടമുടി കായൽ ഉണ്ടായതെന്നും പ്രാദേശിക ഐതിഹ്യമുണ്ട്. കന്നുകാലികളുടെ ക്ഷേമത്തിനു വേണ്ടിയും ഉദ്ദിഷ്ടകാര്യ പ്രാപ്തിക്കു വേണ്ടിയും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും മണലിൽ ഉരുണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഉരുൾ നേർച്ച. നേർച്ച ഉത്സവത്തോടനുബന്ധിച്ച് വലിയ കാർഷിക മേള നടന്നുവരുന്നു. ഇന്നും അത് തുടരുന്നു. കാലം മാറി. കയർ വ്യവസായം അഷ്ടമുടി കായലിന്റെ തീരത്ത് നിന്ന് ഏതാണ്ട് ഇല്ലാതെയായി. അതിനോടനുബന്ധിച്ചുള്ള ഉപകരണങ്ങൾക്ക് ആവശ്യക്കാർ ഇല്ലാതെയായി. എങ്കിലും നാടൻ കാർഷിക ഉപകരണങ്ങൾ വാങ്ങാൻ 100 പേരാണ് ഇന്നും ഉരുൾ നേർച്ചയോടനുബന്ധിച്ച് എത്തുന്നത്. അഷ്ടമുടിയുടെ ഉത്സവ നാളുകളിൽ കാണുന്ന വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച അവിടെ നടക്കുന്ന സാംസ്കാരിക ഉത്സവമാണ്. ഉത്സവവേദികളിലെ പതിവ് പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി കഥാകഥനവും കവി അരങ്ങുകളും എല്ലാ വർഷവും നടത്താറുണ്ട്. അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന കല്ലടയിൽ മൺട്രോത്തുരുത്തിന് സമീപം 28-ാം ഓണ ദിവസമാണ് വള്ളം കളി നടത്തുന്നത്. ഓണക്കാലത്തെ അവസാനത്തെ വള്ളം കളിയാണ് ഇത്. കൊല്ലം ജില്ലയിലെ പല പ്രദേശങ്ങളിലും കലാസമിതികളുടെ ഓണാഘോഷ പരിപാടികൾ മത്സരങ്ങളുടെ സമ്മാനദാനം നടത്തിക്കൊണ്ട് സമാപിക്കുന്നതും 28-ാം ഓണ ദിവസം തന്നെ.
1: 28-ാം ഓണവിശേഷങ്ങൾ. രചന VM രാജമോഹൻ. ആഖ്യാനം NJ ജോഷിലാൽ. നിർവഹണം G സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി GS.
2: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
3: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ഇനി നമുക്ക് ചുറ്റും. അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന 3 ബാങ്ക് പണിമുടക്കിന് മുന്നോടിയായി അത്യാവശ്യ ഇടപാടുകൾ നേരത്തെയാക്കാൻ മുന്നറിയിപ്പുമായി SBI. സെപ്റ്റംബർ 28-30 വരെയാണ് ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത യൂണിയൻ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ശനിയാഴ്ച, ഞായറാഴ്ച എന്നീ അവധികൾക്ക് പിന്നാലെയാണ് സമരമെന്നതിനാൽ തുടർച്ചയായി 5 ബാങ്കുകളുടെ പ്രവർത്തനം ഭാഗികമായെങ്കിലും തടസ്സപ്പെടാനിടയുണ്ട്. ഇത് മുൻനിർത്തിയാണ് ശാഖകളിലെത്തിയുള്ള അടിയന്തര ഇടപാടുകൾ വെള്ളിയാഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ ബാങ്ക് നിർദ്ദേശിക്കുന്നത്. കെൽട്രോണിന്റെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് 0471-2337450 അല്ലെങ്കിൽ 8590605271 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടൽക്ഷോഭത്തിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ മുൻഗണന നഷ്ടപ്പെട്ടവർക്ക് ഓൺലൈനായും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തിയും രജിസ്ട്രേഷൻ നടത്താം. ഫോൺ നമ്പർ 0471 2222548. ഈ മാസം 25 ആരംഭിക്കുന്ന 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ ഡെലിഗേറ്റ് കിറ്റ് വിതരണം ഇന്ന് ആരംഭിക്കും. രാവിലെ 11:30 കൈരളി തിയേറ്ററിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദീപാവലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് താൽക്കാലിക പടക്ക വിൽപ്പന ലൈസൻസിന് 8th വൈകിട്ട് 5 മുൻപായി കളക്ടറേറ്റിൽ അപേക്ഷകൾ സമർപ്പിക്കണം. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന 1 വർഷം വീതം ദൈർഘ്യമുള്ള സൌജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, വേഡ് പ്രോസസിംഗ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്നിവയിലേക്ക് 40% കുഴയാത്ത ചലനപരമായ വൈകല്യം, കേൾവി, സംസാര പരിമിതിയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 മുതൽ 30 വയസ്സുവരെ. അപേക്ഷകൾ ഈ മാസം 25 സൂപ്പർവൈസർ, ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം, മായനാട്, കോഴിക്കോട് എന്ന മേൽവിലാസത്തിൽ അയക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്: 0495235403, മറ്റൊരു നമ്പർ 7025692560. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ
3: 8590179986.
4: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
5: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
4: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
5: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
4: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ് ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
11: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
10: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
11: സുബയ്യ ജ്വല്ലറി, ആര്യശാല. MRT ഹോം നീഡ്സ് ചെയ്യുന്ന കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
9: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
12: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജ്വല്ലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: നേരം 4 മണിയായി. 3 കമ്പനിയിലെയും തൊഴിലാളികൾ കൊടികളോടും മുദ്രാവാക്യങ്ങളോടും കൂടി മൈതാനത്തിലേക്ക് ഒഴുകി. യുവാക്കളുണ്ട്, വൃദ്ധന്മാരുണ്ട്, ഗർഭിണികളുണ്ട്, കിഴവികളുണ്ട്, നെല്ലി ചുറ്റുന്ന പിള്ളേരുമുണ്ട്. അതൊരു ആർത്തിരമ്പിക്കൊണ്ടുള്ള വരവായിരുന്നു. മറ്റു കമ്പനികളിലെ കുറെ തൊഴിലാളികളും ഇടത്തരക്കാരും അവിടെ നിന്നിരുന്നു. പ്രസംഗമാരംഭിച്ചു. പുകക്കുഴലു പോലുള്ള പിള്ളയാണ് ആദ്യം സംസാരിച്ചത്. ആ മനുഷ്യൻ വെടിയുണ്ടകൾ പോലെ വാക്കുകൾ വർഷിച്ചു. കയ്യടിയോട് കയ്യടി. പിന്നെ നമ്പ്യാർ എഴുന്നേറ്റു. ഫലിതമയമായിരുന്നു പ്രസംഗം. പരിഹാസത്തിന്റെ ഒരു ശരവർഷം. കമ്പനിക്കാര്യത്തിൽ നിന്ന് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പ്രസംഗം പതുക്കെ നീങ്ങി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തും ഇവിടെ ചെയ്ത അക്രമങ്ങൾ, ചെയ്യുന്ന അക്രമങ്ങൾ, ചെയ്യാനിരിക്കുന്ന അക്രമങ്ങൾ, ഇവയെല്ലാം വിവരിക്കപ്പെട്ടു. ആളുകൾ കൈയടിച്ച് അഭിനന്ദിക്കുന്നു. ഈ സന്ദർഭത്തിൽ 2 ചെറുപ്പക്കാർ ജനസമൂഹത്തിന്റെ പിന്നാമ്പുറത്തേക്ക് വന്നു ചേർന്നു. അത് വിശ്വനാഥനും ഗോപാലകൃഷ്ണനുമായിരുന്നു. അവർ പ്രസംഗത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പ്രസംഗം നിന്നു. പിന്നെ കയറിയത് കുഞ്ഞിരാമനാണ്. അതാ കുഞ്ഞിരാമൻ, ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. മീറ്റിംഗ് കഴിയട്ടെ, വിശ്വം പറഞ്ഞു. വളരെ ലളിതമായ പ്രഭാഷണം. സ്നേഹിതന്മാരെ, നമ്മൾ തൊഴിൽ ചെയ്യുന്നു. തൊഴിൽ ചെയ്യുന്നതിനുള്ള പ്രതിഫലവും ആവശ്യപ്പെടുന്നു. ഇതൊരു കുറ്റമാണോ? നമ്മൾ മനുഷ്യരല്ലേ? നമുക്കും കുടുംബങ്ങളും കുട്ടികളുമില്ലേ? നാം ആരെയും ചൂഷണം ചെയ്യുന്നില്ല. എന്നിട്ടും വിശ്വം അന്തം വിട്ട് നോക്കി നിന്നു. കുഞ്ഞിരാമനാണോ ആ സംസാരിക്കുന്നത്? അവൻ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ പ്രസംഗം പെട്ടെന്ന് നിന്നു. ഒരു കലാപം. ഒരു വാൻ നിറയെ പോലീസ് സ്ഥലത്തെത്തി കഴിഞ്ഞിരുന്നു. നേതാക്കന്മാരെയും കുഞ്ഞിരാമനെയും ജോണിയെയും അപ്പുകുട്ടനെയും അവർ അറസ്റ്റ് ചെയ്ത് വാനിൽ കയറ്റിക്കൊണ്ടുപോയി. കൊടികൾ തട്ടിയിട്ടു. പെട്ടെന്ന് ഒരു കിഴവൻ പ്രസംഗമണ്ഡപത്തിലേക്ക് ചാടിക്കയറി കൊടിയെടുത്തു പൊക്കിപ്പിടിച്ചു. അനിയന്മാരെ, ഇത് അനീതിയല്ലയോ? അനിയന്മാരെ, ധിക്കാരമല്ലയോ? നീതിയുണ്ടോ, നിലയുണ്ടോ ഈ രാജ്യത്ത്? ശ്രീമൂലം അസംബ്ലി വരെ കണ്ടവനാണ് ഈ നാരായണപിള്ള. ഇത്രയും അക്രമം ഈ ഭൂമിയിൽ നടന്നിട്ടില്ല. ഈ അക്രമത്തെ... അപ്പോഴേക്കും ചേർത്തലപ്പാട്ടിലെ ചില വാക്കുകൾ കൂടി അങ്ങേരുടെ വായിലേക്ക് വന്നു. അതോടെ ഒരു പോലീസുകാരന്റെ കൈ അങ്ങോരുടെ പെരടിയിലേക്കും വീണു. നാരായണപിള്ള താഴത്ത്. ആർപ്പുവിളി, ബഹളം, കല്ലേറ്, പിന്നെ നടന്നത് ഒരു കൂട്ടത്തല്ലാണ്. കണ്ണിൽ കണ്ടവനെല്ലാം തല്ലുകിട്ടി. ചവിട്ട്, കുത്ത്, ഇടി, കൂട്ട നിലവിളി. നിരത്തിലൂടെ പോകുന്നവർക്കും തല്ലുകിട്ടി. പാഞ്ഞവരെ പിന്തുടർന്ന് തല്ലി. പീടികയിലേക്ക് ഓടിക്കയറിവരെ കേറി ചെന്ന് തല്ലി. ഞാൻ വക്കീലാണേ, പീടികക്കോലായിൽ നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ കൈയുയർത്തി പറഞ്ഞു. വക്കീൽ നിന്നടാ തല്ലു പറ്റില്ലേ? അയാൾക്കും കിട്ടി 4. മണ്ണെണ്ണ തപ്പും കയറ്റി വരുന്ന ഒരു കാളവണ്ടി തെളിക്കുന്നവനും കിട്ടി 1 അടി. അവൻ ചമ്മട്ടി താഴ്ത്തിട്ട് ഓടി. വണ്ടി നിരത്തിൽ തന്നെ. നിസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങിയ ഒരു മുസലിയാരുടെ പിന്നാലെ ഒരുത്തൻ ചെന്നു. മുസലിയാർ ഓടി. കുടയും മെതിയടിയും തലയിൽ കെട്ടും തെറിച്ചു. അയാൾ പള്ളിയിലെ കൊട്ടത്തളത്തിൽ ചെന്നു വീണു. വിശ്വവും ഗോപാലകൃഷ്ണനും അമ്പരന്ന് നിൽക്കുകയായിരുന്നു. പുറത്തു വീണ ഓരോ പൊതുക്ക് അവരെ ഞെട്ടിച്ചു. ആര്? അവൻ തിരിഞ്ഞു നോക്കി. നിങ്ങൾ മൂപ്പന്മാരാണോ? ഞാൻ 1 അടി കൂടി. പറയ്, മൂപ്പനാണോ? അതെ, വിശ്വം പറഞ്ഞു. പേരടിയിൽ പിടിച്ച് ഉരുന്ത്. കേറ് വാനിൽ. വിശ്വം കയറിയിരുന്നു. അവനൊന്നും മനസ്സിലായില്ല. പുറത്തൊരു ചെറിയ നീറൽ അനുഭവപ്പെടുന്നുണ്ടെന്ന് മാത്രം. വാൻ ഓടുകയാണ്. അവൻ അനങ്ങാതിരുന്നു. ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്തൊക്കെയോ പൊളിഞ്ഞ് തലയിൽ വീണിരിക്കുന്നു. ശ്വാസമുട്ടൽ, ഒരു വെമ്മിട്ടം, ചെവിയിൽ നിന്നൊരു ചൂളം വിളി. വാൻ ചെന്ന് നിന്നത് ഒരു വലിയ കെട്ടിടത്തിന് മുമ്പിലാണ്. ഇരുമ്പഴികൾ നീങ്ങി. അവരെ പിടിച്ചുള്ളിലേക്കൊരു ഉന്ത്. മുഖമടിച്ച് വീഴേണ്ടതായിരുന്നു. അപ്പോഴേക്കും ഒരു കൈ വിശ്വത്തെ താങ്ങി. അത് കുഞ്ഞിരാമന്റേതായിരുന്നു. ജോണിയും

0: കുഞ്ഞിരാമനും കൂടി അവനെ താങ്ങിക്കിടത്തി. വിശ്വത്തിന് ബോധമുണ്ടായിരുന്നില്ല. ഗോപാലകൃഷ്ണൻ അമ്പരന്നു. കേൾക്കാനും പറയാനും വയ്യ.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: സംഗീതത്തിന്റെ ആത്മാവാണ് തമ്പുരു അല്ലേ? നാദബ്രഹ്മത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം ഈ തന്ത്രികളിൽ നിന്നാണ് ഉണരുന്നത്. സംഗീതത്തിന്റെ ആധാരമായ ശ്രുതി നൽകുന്നതും തമ്പുരുവാണ്. ഇന്ന് തമ്പുരുവിന്റെ ശ്രുതിമാധുര്യം നിറഞ്ഞ ഗാനങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനത്തിലേക്ക്. സൂര്യഗായത്രി എന്ന ചിത്രത്തിലേതാണ് ഗാനം. യേശുദാസും ചിത്രയും പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

സിറിഞ്ചും തെതസ്കോപ്പും മറ്റും കുടിക്കി തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ നീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ന നാട്ടിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് ലുക്കുത്താൻ എന്റെ രുക്മിണി. അവളായിരുന്നു എന്റെ ഗുരു.

അടുത്തത് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ്. രചന ബിച്ചു തിരുമല, സംഗീതം വിദക്ഷിണാമൂർത്തി.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്.

0: ഇന്നീ പരിപാടിയിൽ അർദ്ധകടി ചക്രാസനം, അർദ്ധചക്രാസനം, ഈ ആസനകളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
1: അർദ്ധകടി ചക്രാസനം: ഇരുകാലുകളും ചേർത്ത് തലയും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിൽക്കുക. കൈത്തലങ്ങൾ കമഴ്ത്തി തുടകളുടെ ഇരുവശങ്ങളിലുമായി ചേർത്ത് വയ്ക്കുക. കൈവിരലുകൾ അടുപ്പിച്ച് താഴേക്ക് നിവർത്തി പിടിക്കുക. ശരീരത്തെയും പേശികളെയും ദൃഢമാക്കി ഉറപ്പിച്ചു വയ്ക്കുക. വലതുകൈ തുടയിൽ നിന്ന് വേർപെടുത്തി ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി നിർത്തുക. കൈകൾ മുകളിലേക്ക് വലിഞ്ഞ് ചെവിയോട് ചേർന്നും കൈത്തലങ്ങൾ ഉള്ളിലേക്ക് തിരിച്ചും നിൽക്കണം. ശ്വാസം പുറത്തേക്ക് വിടുന്നതിനൊപ്പം അരയ്ക്ക് മുകളിലുള്ള ശരീരഭാഗത്തെ സാവകാശം ഇടതുവശത്തേക്ക് വളയ്ക്കുക. ഇടതുകൈ താഴേക്ക് വഴുതി ഇറക്കിക്കൊണ്ടുവന്ന് ആയാസരഹിതമായി തൂക്കിയിടുക. സാധാരണ ശ്വാസത്തിൽ ഈ നിലയിൽ അല്പനേരം തുടരാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നട്ടെല്ല് നിവർത്തി നേരെ നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുകൈ താഴേക്ക് കൊണ്ടുവരികയും കൈപ്പത്തി തുടയിൽ ചേർത്ത് വയ്ക്കുകയും ചെയ്യുക. കാലുകൾ അല്പം അകത്തിവച്ച് കൈകൾ തളർത്തിയിട്ട് വിശ്രമിക്കുക. ശേഷം ഇതേ ക്രമത്തിൽ ഇടതുകൈ ഉയർത്തിക്കൊണ്ടും ചെയ്യുക. വശങ്ങളിലേക്ക് വളയുമ്പോൾ ശരീരം മുന്നോട്ടോ പിന്നോട്ടോ ചെരിഞ്ഞു പോകാതെ കൃത്യമായി വശങ്ങളിലേക്ക് മാത്രം വളയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളയുമ്പോൾ കൈ ചെവിയോട് ചേർന്ന് തന്നെയിരിക്കണം. ലിവർ ഫംഗ്ഷൻ മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിന്റെ വശങ്ങളും നട്ടെല്ലും ബലപ്പെടുത്തുന്നതിനും ഈ യോഗാസനം പ്രയോജനപ്പെടുന്നു. അർദ്ധചക്രാസനം: കഴുത്തിലെയും ശരീരത്തിന്റെ പുറകിലെയും പേശികളെ ബലപ്പെടുത്തുന്നതിനും നെഞ്ചിനും ഹൃദയപേശികൾക്കും ധമനികൾക്കും വികാസം ലഭിക്കുന്നതിനും ശ്വാസകോശ പ്രവർത്തനം ആയാസരഹിതമാക്കുന്നതിനും ശിരസിലേക്ക് സർക്കുലേഷൻ കൂടുന്നതിനുമെല്ലാം അർദ്ധകടി ചക്രാസനം പ്രയോജനപ്പെടുന്നു. കഴുത്തിന് കൂടുതൽ ആയാസം കൊടുത്തുകൊണ്ട് ചെയ്യുന്നതിനാൽ വെർട്ടിഗോ ഉള്ള രോഗികൾ ഈ പരിശീലനം ഉപേക്ഷിക്കണം. ഇതിന്റെ പരിശീലനം എങ്ങനെയെന്ന് നോക്കാം. ഇരുകാലുകളും ചേർത്ത് തലയും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിൽക്കുക. കൈത്തലങ്ങൾ കമഴ്ത്തി തുടകളുടെ ഇരുവശങ്ങളിലുമായി ചേർത്ത് വയ്ക്കുക. ശരീരത്തെയും പേശികളെയും ദൃഢമാക്കി ഉറപ്പിച്ചു വയ്ക്കുക. കൈകൾ ഉയർത്തിക്കൊണ്ടുവന്ന് കൈത്തലങ്ങൾ അരക്കെട്ടിന് പിൻവശങ്ങളിലായി വയ്ക്കുക. വിരലുകൾ വശങ്ങളിലേക്ക് അഭിമുഖമാക്കി കൈമുട്ടുകളെ പുറകിൽ ചേർത്തുകൊണ്ടുവരിക. പിന്നീട് വയറിലെയും നെഞ്ചിലെയും കഴുത്തിലെയും പേശികൾക്ക് വലിച്ചിലുണ്ടാക്കുന്ന വിധം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നട്ടെല്ല് പിൻവശത്തേക്ക് വളയ്ക്കുക. കഴിയുന്നിടത്തോളം ആയാസരഹിതമായി വളഞ്ഞു കഴിഞ്ഞാൽ ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലാക്കി അല്പസമയം നിലയിൽ തുടരുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നട്ടെല്ല് നിവർത്തി പൂർവ്വസ്ഥിതികളിലേക്ക് വന്ന് ശിഥിലദണ്ഡാസനത്തിൽ വിശ്രമിക്കുക. പല്ലുകൾ ചേർത്ത് കണ്ണുകൾ തുറന്നു പിടിച്ച് ശിരസ് സ്വതന്ത്രമായി പുറകിലേക്ക് തൂക്കിയിട്ടാണ് ഈ യോഗാസനം അഭ്യസിക്കേണ്ടത്.
0: അർദ്ധകടി ചക്രാസനം, അർദ്ധചക്രാസനം, ഈ ആസനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു.
4: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8917655534.
6: മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ ഗാനം രചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കിടേഷ്, പാടിയത് യേശുദാസും ചിത്രയും.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് 1981 മുതൽ 90 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ലാൽ സലാം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും രവീന്ദ്രനും പാടിയ ഗാനമാണ്. രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: 100 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
6: അടുത്തത് മഴവിൽ കാവടി എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും സുജാതയും പാടിയ ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655631, 9495655631. ഓർക്കുക, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: നാളെ ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
1: സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ താളം സമയത്തെ കൃത്യമായി മുറിച്ചെടുക്കുന്ന ഒരു ഗണിതവിദ്യയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ താളം തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഹൃദയമിടിപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണിനി. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌരന്മാർക്ക് ആശംസ നേർന്നു. ആയുർവേദം കേവലം ഒരു ചികിത്സാരീതി മാത്രമല്ല, ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതശൈലിക്ക് ശക്തമായ മാർഗം കൂടിയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗവൺമെന്റ് വകുപ്പുകളുടെയും ഏജൻസികളുടെയും സേവനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരൊറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കാൻ പ്രമുഖ നഗരങ്ങളിൽ സംയോജിത വാണിജ്യ വ്യവസായ ഓഫീസുകൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിലെ ശില്പശാലയിലാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, ആംഗ്യഭാഷയുടെ പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 23 ആംഗ്യഭാഷാ ദിനമായി ആചരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന പുതിയ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന്റെ പ്രവൃത്തികൾ 1.5 വർഷത്തിനകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. 36,000 ചതുരശ്ര അടിയിലാണ് 3 നിലകളിൽ പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കായി സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ജിഗോൺ ഇന്ന് തിരുവനന്തപുരം ഊറ്റുകുഴിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. ഇടതുമുന്നണി യോഗം ഉടൻ വിളിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവിനെതിരായ കേസിനെതിരെ ഇനിയും പ്രതിഷേധമുണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന യുവജന കമ്മീഷൻ അദാലത്ത് കോഴിക്കോട്ട് അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ അദാലത്തിൽ 18-നും 40-നും മധ്യേ പ്രായക്കാരായ യുവജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാം. ജപ്പാനിലെ ഐജി നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ നീന്തലിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ബട്ടർഫ്ലൈ ഫൈനലിൽ ഇന്ത്യയുടെ ബെനിസ്റ്റൺ ബെനക്ടൻ യോഗ്യത നേടി. ഫൈനൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ചിങ്ങം പടിയിറങ്ങുകയാണ് അല്ലേ? ഇനി മറ്റൊരു ചിങ്ങ മാസത്തിനായി ഒരു വർഷത്തെ കാത്തിരിപ്പ്.
4: അതെ,
3: ഇനി നമ്മെ കാത്തിരിക്കുന്നത് ക്രിസ്മസ് കാലമാണ്, തണുത്ത ഡിസംബറിന്റെ ശരത്കാലം.
4: ക്രിസ്മസിന്റെ തണുപ്പ് മാത്രമല്ല, ഒരു പുതിയ വർഷം കൂടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു.
3: അതെ, ഒരു വർഷം നമ്മൾ പോയതറിഞ്ഞില്ല. ഏതായാലും അക്ഷരച്ചെപ്പ് അങ്ങനെ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല.
4: കുറെ കൂടി ആസ്വാദ്യകരമായിട്ട് നമ്മൾ അങ്ങനെ പോകുന്നു.
3: അതെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആദ്യത്തെ വാക്ക് പറയാം. ആദ്യത്തെ വാക്ക് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് ഇത്രയും നാൾ അക്ഷരച്ചെപ്പ് ശ്രദ്ധിച്ചിട്ടുള്ള ശ്രോതാക്കൾക്കറിയാം.
4: എങ്കിലും പുതിയവരുണ്ടാകും, അവർക്ക് വേണ്ടി നമുക്ക് പറയാം.
3: തീർച്ചയായും പറയാം. ഇടത്തുനിന്നും വലത്തോട്ടാണ് ആദ്യത്തെ കളം പൂരിപ്പിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4 എന്നീ നാല് കളങ്ങളിലാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്.
4: നാലക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 2, 3, 4.
3: നമ്മുടെ അക്ഷരച്ചെപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ?
4: എന്താണ്?
3: നമുക്ക് കിട്ടുന്ന പല വാക്കുകളും വളരെ ഭംഗിയുള്ള വാക്കുകളാണ്. ഇതുവരെ അത്ര ദുഃഖമുള്ള വാക്കുകളൊന്നും അക്ഷരച്ചെപ്പിൽ കടന്നു വന്നിട്ടില്ല.
4: അതെ, നമ്മൾ അങ്ങനെ കൊടുക്കാറുമില്ല.
3: ശ്രോതാക്കൾ നല്ല സന്തോഷത്തോടുകൂടി പാട്ടുകൾ കേൾക്കട്ടെ.
4: അതെ,
3: ഇന്നത്തെ ആദ്യത്തെ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം മനോഹരം, സുന്ദരം, കാണാൻ ഭംഗിയുള്ളത്, മനസ്സിന് സന്തോഷം നൽകുന്നത് എന്നൊക്കെയാണ്. മനസ്സിന് സന്തോഷം തോന്നിയിട്ടുണ്ട്?
4: ഒരിക്കൽ കൂടി അപ്പോൾ സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം മനോഹരം, സുന്ദരം, കാണാൻ ഭംഗിയുള്ളത്, മനസ്സിന് സന്തോഷം നൽകുന്നത് എന്നൊക്കെയാണ്.
3: ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ട് കേട്ടാൽ മാത്രം മതി. പാട്ട് ആസ്വദിച്ചുകൊള്ളൂ.

0: അടുത്ത വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ് എഴുതേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 6, 7 എന്നീ രണ്ട് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 6, 7 കളങ്ങളിൽ എഴുതേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ അർത്ഥം പത അല്ലെങ്കിൽ വെള്ളത്തിലുണ്ടാകുന്ന കുമിളകൾ എന്നാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പത അല്ലെങ്കിൽ വെള്ളത്തിലുണ്ടാകുന്ന കുമിളകൾ എന്നാണ്.
0: രണ്ടാമത്തെ വാക്കിന്റെ സൂചന കേട്ട് കഴിഞ്ഞല്ലോ. എങ്കിലും ഈ പാട്ട് കേട്ടുകൊള്ളൂ. പാട്ടിനുള്ളിൽ ഈ വാക്ക് അങ്ങനെ പതഞ്ഞു കിടപ്പുണ്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495564321, 9495964321. ഓർക്കുക, കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: നീന്തര, ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈ പിടിച്ചിരിക്കണം.
4: ഈ കല്യാണങ്ങൾക്കൊക്കെയുള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിണ്ടേ 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
5: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
8: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കേണ്ട മൂന്നാമത്തെ വാക്കു പറയാം. 8, 9, 10 കളങ്ങളിലാണ് ഈ മൂന്നക്ഷരമുള്ള വാക്ക് പൂരിപ്പിക്കേണ്ടത്.
10: മൂന്നക്ഷരമുള്ള വാക്കാണ് അടുത്തത്. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 8, 9, 10 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
9: സൂചനകൾ കൂടി പറയാം. ശ്രീബലി അല്ലെങ്കിൽ ശ്രീഭൂതബലി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ക്ഷേത്രങ്ങളിലെ പ്രധാന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
10: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശ്രീബലി അല്ലെങ്കിൽ ശ്രീഭൂതബലി എന്നാണ്. ക്ഷേത്രങ്ങളിലെ പ്രധാന ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണത്തെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ. പാട്ടിനുള്ളിൽ ആ വാക്കുണ്ട്.

0: കിടത്തുന്ന വലത്തോട്ടുള്ള മൂന്ന് വാക്കുകൾ നാം എഴുതിക്കഴിഞ്ഞു. നാലാമത്തെ വാക്ക് 11, 12, 13, 14 എന്നീ നാല് കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: നാലക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ. 11, 12, 13, 14 കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കണം.
0: പാട്ടിനു മുമ്പ് സൂചനകൾ പറയട്ടെ.
1: പറഞ്ഞോളൂ.
0: ഈ വാക്കിന്റെ അർത്ഥം വഴിപോക്കൻ അല്ലെങ്കിൽ യാത്രക്കാരൻ എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം വഴിപോക്കൻ അല്ലെങ്കിൽ യാത്രക്കാരൻ എന്നൊക്കെയാണ്.
0: ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ വാക്കിൽ തുടങ്ങുന്ന വളരെ മനോഹരമായ ഒരു ഗാനം നമ്മുടെ പ്രിയ ഗായകൻ ജയചന്ദ്രൻ ആലപിച്ചിട്ടുണ്ട്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
8: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
9: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: അക്ഷരച്ചെപ്പ് തുടരുന്നു.
4: അങ്ങനെ 4 വാക്കുകൾ കഴിയും. 5-ാമത്തെ വാക്കും ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതാണ്. 21, 22 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
5: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 2 അക്ഷരങ്ങളുണ്ട്.
4: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പങ്ക്, ഓഹരി, അംശം, വശം, സ്ഥലം എന്നിങ്ങനെയൊക്കെയാണ്. ഇവ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു എന്ന് മാത്രം.
5: ഒരിക്കൽ കൂടി സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം പങ്ക്, ഓഹരി, അംശം, വശം, സ്ഥലം എന്നൊക്കെയാണ്. ഇവ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു എന്ന് മാത്രം.
4: അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും വാക്ക് കിട്ടുമായിരിക്കും.

0: അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്തത് വലത്ത് നിന്നും ഇടത്തോട്ടാണ് എഴുതേണ്ടത്. വലത്ത് നിന്നും ഇടത്തോട്ട് 20, 19, 18, 17 എന്നീ നാല് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: വലത്ത് നിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: നമ്മൾ ഈ പരിപാടി തുടങ്ങിയപ്പോൾ ഇനി വരാൻ പോകുന്നൊരു മഞ്ഞുകാലത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഈ വാക്ക് നമുക്ക് വളരെ പ്രിയപ്പെട്ട വാക്കാണ്. കേരളത്തിനുള്ളിൽ ഈ വസ്തു നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. തണുപ്പുണ്ട്, പക്ഷേ വസ്തു നമുക്ക് കാണാൻ സാധ്യത കുറവാണ്.
1: എല്ലാവരും ഇത് കാണാൻ വേണ്ടി ദൂരസ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്.
0: അതെ, കുളു, മണാലി പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ ഈ വസ്തു കാണാനായി മാത്രം ആൾക്കാർ പോകാറുണ്ട്.
1: വാക്ക് കിട്ടി കാണൂലേ?
0: വാക്ക് കിട്ടണമല്ലോ. എന്നാൽ സൂചനകൾ പറയാം. മഞ്ഞതുള്ളി, മഞ്ഞുകണം എന്നൊക്കെയാണ് മഞ്ഞിന്റെ ഒരംശം എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്.
1: സൂചനകൾ വീണ്ടും പറയാം. മഞ്ഞുതുള്ളി, മഞ്ഞുകണം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. മഞ്ഞിന്റെ ഒരംശം എന്നും ഇതിനർത്ഥമുണ്ട്.
0: ശ്രോതാക്കൾക്ക് ഇത് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവും കാണില്ല. ആ പ്രയാസം ഇല്ലായ്മ ഈ പാട്ട് കേൾക്കുമ്പോഴും അവർ അനുഭവിക്കും.

തണുപ്പിൽ നിന്നും നമ്മൾ മറ്റൊരു വാക്കിലേക്ക് പോവുകയാണ്. വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് എഴുതേണ്ടത്. 25, 24, 23, 22 എന്നീ നാല് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.

0: അക്ഷരമുള്ള വാക്കാണ്. വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 24, 23, 22 എന്നീ കളങ്ങളാണ്.
1: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആശാഭംഗം, ഇച്ഛാഭംഗം, നിരാശ, നൈരാശ്യം, ദുഃഖം, വിതൃഷ്ണ എന്നൊക്കെയാണ്. അപ്പോൾ നിരാശയുള്ള വാക്കാണ് കേട്ടോ ഇത്.
0: കുറച്ചല്ല, കൂടുതലുണ്ടെന്ന് തോന്നുന്നുല്ലേ ഈ സൂചന കേട്ടിട്ട്?
1: അതെ, ചിലപ്പോൾ നമുക്ക് വാക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്.
0: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആശാഭംഗം, ഇച്ഛാഭംഗം, നിരാശ, നൈരാശ്യം, ദുഃഖം, വിതൃഷ്ണ എന്നൊക്കെയാണ്. ഇനിയും വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും?
1: പ്രതിവിധി ഉണ്ടല്ലോ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. പാട്ട് കേട്ടുകൊള്ളൂ, ആ പാട്ടിനുള്ളിൽ വാക്ക് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കേട്ടിട്ട് നിരാശ കൂടാതെ ഈ വാക്ക് കണ്ടുപിടിച്ച് കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
7: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ എസ് ആർ ടവർ, എം സി റോഡ്, കേശവദാസ് പുരത്തും.
8: ഇനി പൂരിപ്പിക്കേണ്ടത് മുകളിൽ നിന്നും താഴോട്ടാണ്. 1, 6, 11, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
9: നാലക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ. 1, 6, 11, 16.
8: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അടിക്കടി ഓരോ ചുവടുവെപ്പിലും അല്ലെങ്കിൽ തൊട്ടുപുറകിലായി ഇടതടവില്ലാതെ പിന്തുടരൽ, ക്രമത്തിലുള്ള പോക്ക് എന്നൊക്കെയാണ്.
9: വാക്കിന്റെ സൂചന ഒരു അല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്ന് സംശയമുണ്ടല്ലേ?
8: എങ്കിൽ ഒരിക്കൽ കൂടി സൂചനകൾ പറയാം.
9: കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം അടിക്കടി ഓരോ ചുവടുവെപ്പിലും അല്ലെങ്കിൽ തൊട്ടുപുറകിലായി ഇടതടവില്ലാതെ പിന്തുടരൽ, ക്രമത്തിലുള്ള പോക്ക് എന്നിങ്ങനെയൊക്കെയാണ്.
8: ഇനിയും വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും?
9: നേരത്തെ പറഞ്ഞത് തന്നെയാണ് മാർഗം. പാട്ട് കേൾക്കുക, പാട്ടിനുള്ളിൽ ഈ വാക്ക് അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
8: അതാണ് ഒരു മരുന്ന്.
9: അതെ, ആ മരുന്ന് കൃത്യമായി പ്രയോഗിച്ചോളൂ. വാക്ക് കണ്ടുപിടിച്ച് കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: അടുത്ത വാക്ക് മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് 5, 10, 15 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 5, 10, 15 കളങ്ങളിൽ എഴുതേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. പെൺകുട്ടികളെ സാധാരണയായി വിളിക്കുന്ന ഒരു വിളിപ്പേരാണ് ഇത്. ഈ വാക്കിൽ തുടങ്ങുന്ന വളരെ മനോഹരമായൊരു ഗാനം ശകുന്തള എന്ന ചിത്രത്തിലുണ്ട്. കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുണ്ടാകും എന്ന് തോന്നുന്നില്ല ഈ വാക്കിന്റെ അർത്ഥം. പൂമാല അണിഞ്ഞവൾ, സുഗന്ധമുള്ളവൾ, പൂക്കാരി, തോട്ടക്കാരി എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. പൂമാല അണിഞ്ഞവൾ, സുഗന്ധമുള്ളവൾ, തോട്ടക്കാരി, പൂക്കാരി എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: പാട്ട് കേൾക്കുക, പാട്ടിനുള്ളിൽ ആ വാക്കുണ്ട്, കണ്ടുപിടിച്ചുകൊള്ളൂ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാറ് കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം, ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: അങ്ങനെ നമ്മൾ വന്ന് വന്ന് ഇന്നത്തെ അക്ഷരച്ചപ്പിന്റെ അവസാനത്തെ വാക്കിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ വാക്ക് താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ളതാണ്. താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15 എന്നീ 3 കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
6: 3 അക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 20, 15.
5: ഈ വാക്കിന്റെ അർത്ഥം വാക്കല്ല കേട്ടോ, മനോഹരമായ ഒരു പേരുകൂടിയാണ് ഇത്.
6: എങ്കിൽ ഇനി സൂചനകൾ പറഞ്ഞാലോ?
5: തീർച്ചയായും പറയാം. മോഹിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ മാസ്മരിക സൗന്ദര്യമുള്ളവൾ, അതിസുന്ദരി, അപ്സരസ് എന്നിങ്ങനെയൊക്കെയാണ്.
6: സൂചനകൾ വീണ്ടും പറയാം. മോഹിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ മാസ്മരിക സൗന്ദര്യമുള്ളവൾ, അതിസുന്ദരി, അപ്സരസ് എന്നിങ്ങനെയൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
5: വാക്ക് കണ്ടുപിടിക്കാൻ ഈ പാട്ട് കേട്ടാൽ മാത്രം മതി. പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
1: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ. ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ പറയാം. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതായിരുന്നു. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രണയമയി.
2: ഇടത്തുനിന്നും വലത്തോട്ട് 6, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ദലം.
1: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നോപുരം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ലോലം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 14, 13, 12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ജലധി.
2: വലത്തുനിന്നും ഇടത്തോട്ട് 19, 18, 17, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തേൻകണം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാസുരം.
2: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രദക്ഷിണം.
1: താഴെ നിന്നും മുകളിലേക്ക് 19, 14, 9 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തേജസ്വി.
2: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാവാർദ്രം.
0: എപ്പോഴത്തെയും പോലെ ധാരാളം ശരി ഉത്തരങ്ങൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അവയിൽ നിന്നും ഒരു വിജയിയെ തിരഞ്ഞെടുക്കണമല്ലോ. ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയിയുടെ പേര് പറയാം. വിജയി ആതിര, കാസർഗോഡുള്ള ആതിരയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: ആതിര, ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
3: എന്റെ പേര് ആതിര, ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയാണ് ഉള്ളത്. ഞാനിപ്പോ PSC വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. ഞാനും അമ്മയുമാണ് അക്ഷരച്ചെപ്പ് പരിപാടി കേൾക്കാറുള്ളത്. അമ്മയാണ് ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ്. പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഈ പരിപാടിയും വളരെ പ്രിയപ്പെട്ടതാണ്. അക്ഷരച്ചെപ്പിലൂടെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലെ കാട്ടുചെമ്പോട്ടെ എന്ന പാട്ടാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: സജി. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയും തമ്മിൽ ശക്തമായ സാമ്പത്തിക വികസന പങ്കാളിത്തം വേണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആഹ്വാനം ചെയ്തു. ന്യൂയോർക്കിൽ യു എൻ ഉന്നതതല സമ്മേളനത്തിൽ ഇന്ത്യ സെലാക് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹെപ്പറ്റൈറ്റിസ് BC എന്നിവയെ 2030 പൊതുജനാരോഗ്യ ഭീഷണികളല്ലാതാക്കി മാറ്റുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ. ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. CPMന്റെ ആദ്യ വിശാല ജില്ലാ കമ്മിറ്റി യോഗം ഈ മാസം 26-27 ആലപ്പുഴയിൽ ചേരും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അക്രമക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന CPM നേതാക്കളുടെ കസ്റ്റഡി അപേക്ഷ കുന്ദമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ്, ബ്രാഞ്ച് അംഗം CP ജലീൽ എന്നിവരാണ് റിമാൻഡിൽ കഴിയുന്നത്. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഅഭിയാൻ കണ്ണൂരിൽ ഇന്ന് ആരംഭിക്കും. വൈകിട്ട് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ശിബിരം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത നാടക സിനിമ അഭിനേത്രി സാവിത്രി ശ്രീധരൻ കോഴിക്കോട്ട് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു 83-കാരിയായ അവരുടെ അന്ത്യം. U17 ദേശീയ സുബ്രതോ കപ്പ് ആൺകുട്ടികളുടെ ഫുട്ബോളിൽ കേരളം ഫൈനലിൽ. കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീം സെമിയിൽ. ബംഗളൂരു ആർമി ബോയ്സിനെ 1-2 തോൽപ്പിച്ചത്. ജപ്പാനിലെ ഐച്ചി നഗോയിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് നിരാശ. രാവിലെ ഷൂട്ടിംഗിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ 2 ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കർ പുറത്തായി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 12 മണിക്ക്.
2: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം MS ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും നന്മയും നിറഞ്ഞ ഭാവിയാണ് ഏത് സമൂഹത്തിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചില കുട്ടികളിൽ കണ്ടുവരുന്ന അക്രമവാസനകളും പെരുമാറ്റ വൈകല്യങ്ങളും മാതാപിതാക്കളെയും സമൂഹത്തെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരു കുട്ടി തെറ്റായ സ്വഭാവ രീതികളിലേക്ക് തിരിയുന്നതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? സമയോചിതമായ ഇടപെടലുകളിലൂടെയും തെറാപ്പികളിലൂടെയും അവരെ എങ്ങനെ സ്നേഹത്തോടെയും ശരിയായ ദിശയിലൂടെയും നയിക്കാം? ഈ അതിഗൗരവമേറിയ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതിനായി ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആറാണ്. ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് 12 മണിവരെ വിളിക്കാവുന്നതാണ്. വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ പറയാം. 9495964312, മറ്റൊരു നമ്പർ 9496565321, ഇനിയൊരു നമ്പർ കൂടിയുണ്ട് 9496596321. സാർ, നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം ഉണ്ടാകാനിടയുള്ള ഒരു സംശയം എന്തെന്ന് വെച്ചാൽ, കുട്ടികളിലെ ക്രിമിനൽ പ്രവണതകൾ അല്ലെങ്കിൽ അക്രമവാസന ഒക്കെ ഈ പാരൻസിന് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഏറ്റവും ചെറിയ പ്രായം ഏതാണെന്നൊന്ന് പറയാമോ?
4: ഈ കുട്ടികളുടെ കുറ്റവാസന, അക്രമ സ്വഭാവ രീതികൾ, ഇത്തരം സ്വഭാവ രീതികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുന്ന കുട്ടികളുമുണ്ട്. ഇപ്പം 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, അങ്ങനെ ആ പ്രായത്തിൽ തന്നെ തുടങ്ങുന്ന രീതികളുമുണ്ട്. എന്നാലൊരു 10 വയസ്സ് ശേഷം തുടങ്ങുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ ചെറിയ കുട്ടികളിൽ, ഇപ്പോൾ 2 വയസ്സ്, 3 വയസ്സൊക്കെ ഉള്ള കുട്ടികളിൽ വികൃതി സ്വഭാവം കൂടുതലായിരിക്കും. അത് ആ പ്രായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4, ഈ പ്രായത്തിൽ വികൃതി സ്വഭാവം വളരെ കൂടുതലായിരിക്കും. പറയുന്ന കാര്യങ്ങൾ, ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ അമ്മയുടെ മുഖത്ത് നോക്കി തന്നെ കുട്ടി ചെയ്യും. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം കൂടുകയും കുട്ടിക്ക് പിന്നെ ഇതിൽ അനുസരണയില്ല എന്നുള്ള തെറ്റായ ധാരണയിൽ കുട്ടിയെ ഉപദ്രവിക്കാൻ സാധ്യത കൂടുന്ന തുടങ്ങുന്ന പ്രായമാണ് ഈ 2, 3, 4 വയസ്സുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ, നമ്മൾ ഇത് ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണോ അതോ പ്രായത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു വളരെ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും പേരൻസിനും ശ്രദ്ധിച്ചാൽ മതിയാവും. അതായത് ഈ 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സിലേക്ക് എത്തുമ്പം ഈ വികൃതി സ്വഭാവവും അക്രമ സ്വഭാവവും കൂടി വരുന്നോ 4 വയസ്സ്, 5 വയസ്സ് എത്തിയപ്പം, അതോ പഴയതിൽ നിന്ന് കുറഞ്ഞു വരുന്നോ? അപ്പോൾ ചില അമ്മമാർ പറയും, സാറേ 4 വയസ്സിലുള്ളതിനേക്കാളും കൂടുതലാണ് ഇപ്പോഴെന്ന് പറയും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ADHD എന്ന് പറയും. അപ്പോഴാണ് കൂടി വരുന്നതാണെങ്കിൽ ADHD ആണ്. 4 വയസ്സ് കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നെങ്കിൽ അത് വളർച്ചാഘട്ടത്തിൻ്റെ സ്വാഭാവികമായ ഒരു വികൃതി സ്വഭാവമാണ്. നമ്മൾ ശിശു മനഃശാസ്ത്രത്തിൽ അതിനെ TRIBLE 2 എന്നാണ് വിളിക്കുന്നത്. 2, 3, 4 വയസ്സുള്ള. അപ്പോൾ ഈ പ്രായത്തിലെ കുട്ടികളെ ആക്രമിച്ച്, അടിച്ച്, ശിക്ഷിച്ച് കുട്ടിയെ നിയന്ത്രിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അത് കുട്ടിയുടെ സ്വാഭാവികമായ വളർച്ചാ പ്രക്രിയയുടെ പ്രത്യേകതയാണ്. അതിനെ നമ്മൾ ഉപദ്രവിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. പകരം ഈ പ്രായത്തിൽ 2, 3, 4 വയസ്സിലുള്ള ഈ വികൃതിക്ക് നമ്മൾ വാശിക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. വാശിക്ക് എന്തിനാണോ വാശി പിടിക്കുന്ന ആ കാര്യം സാധിച്ചു കൊടുക്കരുത്. അതേ സമയത്ത് തന്നെ കുട്ടിക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ തിരിച്ചു വിടുകയും വേണം. ആ രീതിയിലുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ബിഹേവിയറിലായിട്ടുള്ള ഒരു രീതിയാണ് വേണ്ടത്.
3: ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
5: ഹലോ,
3: ഡോക്ടറോട് ചോദിക്കുക. ആ, സ്ഥലം കൂടെ പറയണേ. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ജയപ്രകാശ് ഡോക്ടറാണ് നമ്മോടൊപ്പം ഉള്ളത്, ചോദിച്ചോളൂ.
4: പറയൂ അമ്മ.
5: നമസ്കാരം സാർ. എന്റെ കൊച്ചുമോന്റെ ഒരു കാര്യം ചോദിക്കാനാണ്. അവൻ 8 വയസ്സായതുള്ളൂ, പക്ഷെ അവൻ എല്ലാ കാര്യത്തിനും കള്ളത്തരം പറയുന്ന ഒരു സ്വഭാവം. നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യം അതിന് അവൻ കള്ളത്തരം പറയുന്നു. അത് എത്ര തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അവന് മനസ്സിലാകുന്നേ ഇല്ല. സാധനം നശിപ്പിച്ചാൽ അവനല്ല.

0: എന്നുള്ള മട്ടിലാണ് അവൻ സംസാരിക്കുന്നത്.
1: അക്രമ സ്വഭാവം ഉണ്ടാമ്മ? ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
0: ഉപദ്രവിക്കുന്ന ക്ലാസ്സിൽ പരാതിയൊക്കെ കേൾക്കാറുണ്ട്.
1: ഓ, അത് ശരി. ക്ലാസ്സിൽ കുട്ടികളെ ഉപദ്രവിച്ചെന്നുള്ള പരാതി കേൾക്കാറുണ്ട്. വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
0: വീട്ടില് നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് കരയുന്ന സ്വഭാവമുണ്ട്.
1: അല്ലമ്മ, വീട്ടിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
0: അവന്റെ ഒരു സഹോദരിയുണ്ട്, അവരുമായിട്ട് തമ്മിൽ അടിപിടി കൂടുന്നു.
1: കുട്ടികൾ തമ്മിലല്ലാതെ വാശി പിടിച്ച് കാര്യം നടത്താൻ വേണ്ടി മുതിർന്നവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ കുട്ടിക്ക്?
0: വാശി പിടിച്ച് കരയാറുണ്ട്, പക്ഷെ മുതിർന്നവരെ ഉപദ്രവിക്കില്ല.
1: ശരി ശരി. സാധനങ്ങൾ നശിപ്പിക്കാറുണ്ടോ? എടുത്തെറിഞ്ഞ് റിമോട്ടൊക്കെ
0: എടുത്തെറിയാറൊക്കെ ഉണ്ട് സാധനങ്ങൾ.
1: അപ്പൊ ഇതുവരെ എന്തെങ്കിലും ചെയ്തോ?
0: ഇല്ലല്ലോ.
1: കുട്ടി ആരെങ്കിലും കാണിച്ച? മോഷണ സ്വഭാവം ഉണ്ടോ?
0: മോഷണ സ്വഭാവം ഒന്നുമില്ല. ഒരിടത്ത് ഇങ്ങനെ കാണിച്ചപ്പോ അവര് തമ്മിൽ കളിക്കുന്ന, അനിയനും ചേട്ടനും തമ്മിൽ കളിക്കുന്ന കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്.
1: ഏതെങ്കിലും തരത്തില് പിന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
0: ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല.
1: അപ്പൊ ഈ പറഞ്ഞ സ്വഭാവ രീതി വീട്ടില് സ്കൂളിൽ നിന്ന് പരാതി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്കൂളിലെ പ്രശ്നം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് സൂചന. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതേ ഇത്തരത്തിലുള്ള സ്വഭാവ രീതി 11 വയസ്സിലുള്ള കുട്ടികളിൽ കാണുന്നത് പിന്നെ നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതായത് കുട്ടികളിലെ കുറ്റവാസന സ്വഭാവ രീതിയുടെ ആദ്യ സൂചനകളാണിത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടിയെ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ഈ സ്വഭാവത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ 11 വയസ്സിൽ ഈ പറഞ്ഞ അക്രമ സ്വഭാവം കുറച്ച്
0: 8 വയസ്സ്
1: ആ 8 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ കള്ളം പറയുന്ന സ്വഭാവം, അതുപോലെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു, അതുപോലെ പിന്നെ ക്ലാസ്സിൽ മറ്റുള്ളവരെ കുട്ടികളെ ഉപദ്രവിക്കുന്നു. ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ സാധാരണഗതിയിൽ നമ്മൾ കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ സൂചനകളാണ്, ആദ്യ സൂചനകളാണ്. തുടർന്ന് നമ്മൾ ചിലപ്പം കുട്ടികളിൽ അക്രമവാസന കൂടാൻ സാധ്യതയുണ്ട്, വീട്ടിൽ അക്രമവാസന വരാൻ സാധ്യതയുണ്ട്, മോഷണം നടത്താൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളൊക്കെ ഇത്തിരി കൂടെ വലുതാകുന്ന ഘട്ടത്തിൽ ചില കുട്ടികൾ ഈ ഇപ്പം അമ്മ പറഞ്ഞതുപോലുള്ള സ്വഭാവ രീതിയുള്ള കുട്ടികളിൽ ഇത്തിരിയും കൂടെ മുതിർന്ന പ്രായത്തിലെത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്വഭാവ രീതികളും കൂടെ കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലെ കുറ്റവാസനയുടെ ആദ്യ സൂചനകളാണ്, പ്രത്യേകിച്ച് മുഖത്ത് നോക്കി കള്ളം പറയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടിയെ നമുക്ക് മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കണം. അങ്ങനെ കാണിച്ച് ചികിത്സിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊന്ന് നോക്കണം. കുട്ടിയുമായിട്ട് വാശി സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ വാശിക്ക് വഴങ്ങിക്കൊടുക്കരുത്. കുട്ടി വാശി സ്വഭാവം കാണിക്കുമ്പോൾ കുട്ടിക്ക് വാശിക്ക് വഴങ്ങിക്കൊടുക്കരുത്. കുട്ടിക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തിലോട്ട് കുട്ടിയുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് അമ്മ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, വീട്ടിൽ നിയന്ത്രിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പം അമ്മ, അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ കുട്ടിയെ നിയന്ത്രിക്കുന്നത് കുട്ടിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുട്ടിയുടെ വാശിക്ക് വഴങ്ങാതിരിക്കുമ്പോൾ അമ്മ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അമ്മ വാശിക്ക് വഴങ്ങാ കുട്ടിയുടെ വാശിക്ക് വഴങ്ങാതിരിക്കുമ്പോഴത്തേക്ക് അച്ഛനങ്ങ് സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരാൻ പാടില്ല. വീട്ടിലുള്ള എല്ലാവരും ഒരേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ വാശിക്ക് വഴങ്ങാതിരിക്കുകയും അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കുട്ടിയെ ഉപദ്രവിച്ച് വാശിയെ നിയന്ത്രിക്കുക, ശിക്ഷിച്ച് വാശിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ദിവസേന കുട്ടിയുമായിട്ടൊരു അരമണിക്കൂർ നേരം കുട്ടിക്കിഷ്ടമുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കുട്ടിയുമായി അരമണിക്കൂർ സമയം ചെലവഴിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോ അച്ഛനോ ആയിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നോക്കാം. എന്തായാലും ഈ അമ്മ ഇപ്പം പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതി ചെറിയ സൂചനകളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നത്തിലെത്തിയിട്ടില്ലെങ്കിലും ചെറിയ സൂചനകളാണ്. ഈ സൂചന ഒരു പക്ഷേ ഇത് ഇതേപോലെ തുടരുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമുള്ള സ്വഭാവ രീതികളിലേക്ക് കുട്ടി വികസിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടി ആരെങ്കിലും കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാറ്, ഒരു കുട്ടിക്ക് സാധാരണ കാണുന്ന ദേഷ്യവും ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന അക്രമവാസനയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണ്?
1: ഈ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടുന്നത് ഇപ്പം ഈ അമ്മ വിളിച്ച സ്വഭാവ രീതികൾ സ്കൂളിലുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് പരാതി വരുന്നു. ഇനി പിന്നെ വീട്ടിൽ നിന്ന് പരാതി വരുന്നു, ഇതേ സ്വഭാവങ്ങൾ വീട്ടിൽ തുടങ്ങുന്നു, അക്രമം.

0: സ്വഭാവം. അപ്പോൾ നാല് കാര്യങ്ങൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കള്ളം പറയുന്ന സ്വഭാവം. ഇപ്പം ഈ പറഞ്ഞ കുട്ടിക്ക് കള്ളം പറയുന്ന സ്വഭാവമുണ്ട്. രണ്ടാമത്, മോഷണ സ്വഭാവം. പൈസ വെച്ചിരിക്കുന്നത് മോഷ്ടിക്കുന്നത്, അത് ഒരു രൂപ എടുത്തോ 100 രൂപ എടുത്തോ എന്നുള്ളതല്ല, മോഷണ സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ നശിപ്പിക്കുന്നു, സാധനങ്ങൾ പറക്കി എറിയുന്നു. ചില വീടുകളിലൊക്കെ റിമോട്ട് ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ടി വരും. റിമോട്ട് എറിഞ്ഞ് പൊട്ടിക്കലായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞ്. മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുക, സാധനങ്ങൾ പറക്കി എറിയുക, ഉപദ്രവിക്കുക. നാലാമത്തതെന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക എന്നുള്ളത്. ഇപ്പോൾ ലൈയിങ്, സ്റ്റീലിങ്, അഗ്രഷൻ, വയലൻസ്. അഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, അക്രമം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. അത് വീട്ടിലെ കുട്ടികളെ ആകാം, പേരൻസിനെ ആകാം, ഗ്രാൻഡ് പേരൻസിനെ ആകാം, മറ്റുള്ളവരെ. പിന്നെ അതുപോലെ സ്കൂളിൽ ഉപദ്രവിക്കുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ വളരെ ക്രമമായി വികസിച്ച് വരും. പിന്നെ ആ കുട്ടിയുടെ തന്നെ സ്വഭാവ രീതിൻ്റെ അക്രമ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവ രീതി. എനിക്ക് ഒരിക്കലും എനിക്കൊരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അമ്മ പറഞ്ഞു, സാറേ ഇവൻ ഭയങ്കരമായിട്ട് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ ഹിസ്റ്ററി ചോദിച്ചു വന്നപ്പം പറയുന്നത്, ഇവൻ ഈ പൂച്ചയുടെ വാലൊക്കെ ഈ ഡോറിൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ട് ഡോറങ്ങ് അടയ്ക്കും. അപ്പോൾ പൂച്ച പ്രാണരക്ഷാർത്ഥം കരയുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കും, എന്താ പൂച്ച കരയുന്നത്? എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഈ പുള്ളിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ 10 വയസ്സായിരിക്കും കുട്ടിക്ക്. ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേദന കൊണ്ട് ഒരാൾ വളരെ വേദനയോട് നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കുമ്പോൾ ഒരു ലഹരി പോലെ തോന്നുന്നു അവർക്ക്. അത്തരത്തിലുള്ള ക്രൂരമായ അക്രമ സ്വഭാവം. പിന്നെ ചില അമ്മമാർ കുട്ടികളെ പറ്റി പറയുന്നത്, സാറേ ഇവൻ വീട്ടിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും പട്ടിയും പൂച്ചയും വീട്ടിൻ്റെ അടുത്തൊന്നും വരത്തില്ലെന്ന് പറയും. അവൻ വീട്ടിലുണ്ടെന്ന് പട്ടികൾക്കും പൂച്ചയ്ക്കും അറിയാം. അതുകൊണ്ട് എറിയുന്നു. എറിയുമ്പോൾ ഏറുകൊണ്ട് ഓടുന്ന നായ, നിലവിളിച്ചുകൊണ്ട് ഓടുന്ന നായ, ഒരു കാലും മടന്തിക്കൊണ്ട് ഓടുന്ന നായ കാണുമ്പോൾ പുള്ളിക്കൊരു സന്തോഷമായിരിക്കും, ലഹരി പോലെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അക്രമ സ്വഭാവങ്ങൾ. അപ്പോൾ ഞാനീ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ
1: അക്രമസ്വഭാവത്തിൻ്റെ
0: ലക്ഷണങ്ങളാണ്, കുറ്റവാസനയുടെ പ്രാരംഭ ലക്ഷണങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: എന്റെ പേര് മീര, ഞാൻ തിരുവനന്തപുരത്ത് മലയങ്കി എന്ന് പറഞ്ഞു.
1: ഓക്കെ, ആയിക്കോട്ടെ, സംസാരിച്ചോളൂ.
0: പറയാമോ?
2: സാർ, എന്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. കുട്ടിക്ക് ഇപ്പൊ 3 വയസ്സുണ്ട്. അവര് US ലാണ് അവർ താമസിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് നാട്ടിൽ വന്നിരുന്നു. ഇപ്പൊ അപ്പൊ കുഞ്ഞ് കാണിക്കുന്നത് എന്ത് സാധനം കിട്ടിയാലും എറി മുടക്കുക, കയ്യിൽ എന്ത് കിട്ടുന്നോ അത് എറിയുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചുകുട്ടികളെയാണ് കൂടുതൽ ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും അവരുടെ മുടി പിടിച്ച് വിളിക്കുക, അടിക്കുക, പിടിച്ച് തള്ളുക. അങ്ങനെ എത്ര നമ്മൾ ഒടിച്ച് നിർത്തിയാലും അവള് കൈ വിടുവിച്ച് ഓടിച്ചെന്ന് അതിനെ മറ്റേ കുട്ടികളെ ഉപദ്രവിക്കുക. ഇങ്ങനെ ഒരു വികൃത സ്വഭാവമായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെയാ കാണിക്കുന്നത്.
0: ഈ കുട്ടി ആരുടെ കൂടെ അമ്മ ഇപ്പൊ ഉള്ളത്?
2: കുട്ടി അവളുടെ അച്ഛനും അമ്മയുടെയും കൂടെയാണ് ഉള്ളത്.
0: US ലാണ് ഉള്ളത്.
2: അതെ.
0: എന്നാ അവസാനം കണ്ടത്?
2: കണ്ടത് 2-3 ദിവസമായതേ ഉള്ളൂ. അവര് നാട്ടില് ഒരു ഫംഗ്ഷന് വന്നിട്ട് പോയിട്ട് 3 ദിവസത്തിന് മുന്നേ കണ്ടതാ. 3 ദിവസം.
0: അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ പ്രായത്തിൽ 3 വയസ്സിലുള്ള ഈ പറഞ്ഞ വികൃതി സ്വഭാവം, മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകിച്ച് കുറ്റവാസനയുള്ള കുട്ടികളെന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നില്ല. രണ്ട് മൂന്ന് നാല് വയസ്സിലുള്ള കുട്ടികളിൽ പ്രത്യേകമായിട്ട് അമ്മയിപ്പം പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ കാണാറുണ്ട്. അതിന് നമ്മൾ ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ടെറിബിൾ 2 എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്വഭാവ രീതി 3 വയസ്സിൽ നിന്ന് 4 വയസ്സിലും 5 വയസ്സിലേക്ക് എത്തുമ്പോൾ വീണ്ടും കൂടി വരികയാണെങ്കിൽ നമ്മൾ അതിനെ പേര് മാറ്റും. നമ്മൾ കോണ്ടാക്ട് ഡിസോർഡർ എന്നുള്ള പേരിലേക്ക് എത്തും. പക്ഷേ ഈ സ്വഭാവം 3 വയസ്സിൽ നിന്ന് 4 വയസ്സിലെത്തി 4 വയസ്സിൽ നിന്ന് 5 വയസ്സിലേക്ക് എത്തുമ്പോൾ കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള കാറ്റഗറിയിലായിരിക്കും നമ്മളിപ്പെടുത്തുന്നത്. ഇപ്പോൾ പ്രായം കൂടുന്തോറും കൂടി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോഴത്തെ കാര്യത്തിൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയുടെ ഈ അക്രമ സ്വഭാവങ്ങൾ അത് മറ്റുള്ളവർക്ക് അപകടം വരാതിരിക്കാനും കുട്ടിക്ക് അപകടം വരാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വാശി സ്വഭാവം ഉണ്ടെങ്കിൽ വാശിക്ക് വഴങ്ങി കൊടുക്കാതെ വാശിയുടെ ഇതിൽ നിന്ന് കുട്ടിക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 3 വയസ്സിലുള്ള ഈ വികൃതി സ്വഭാവം അക്രമ സ്വഭാവം

0: അവസ്ഥയെ നമ്മൾ ഒരു കാരണവശാലും കമ്പ് കൊണ്ട് ശിക്ഷിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ശാരീരികമായി ശിക്ഷിച്ച് അതിനെ നേരിടാൻ ശ്രമിക്കരുത്. അങ്ങനെ ഈ 3 വയസ്സിലുള്ള കുട്ടിയെ ശാരീരികമായി ശിക്ഷിച്ച് കുട്ടിയെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കുട്ടിയിൽ സ്വാഭാവികമായിട്ടുള്ള ഈ അവസ്ഥ കടന്ന് പിന്നെ അക്രമവാസന കുറ്റവാസനയുള്ള സ്വഭാവ രീതി വികസിച്ച് വരാനായിട്ട് അത് കാരണമായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും 2, 3, 4 വയസ്സിലുള്ള അക്രമ സ്വഭാവത്തെയും വാശി സ്വഭാവത്തെയും ശിക്ഷിച്ച് നേരിടാൻ പാടില്ല. കുട്ടിക്കിഷ്ടമുള്ള ശ്രദ്ധ വെട്ട് കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുകയും അതുപോലെ തന്നെ കുട്ടിയുമായിട്ട് ദിവസേന ഒരു 1/2 മണിക്കൂർ നേരം കുട്ടിയുമായിട്ട്, ഇപ്പം 3 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് ഇപ്പം കളി കൊടുക്ക പോലെയൊക്കെയുള്ള ബുക്കുകളുണ്ട്, മാജിക് ബോട്ട്, അങ്ങനെ അത്തരം പ്രസിദ്ധീകരണങ്ങൾ വെച്ചിട്ട് അത് നോക്കി പടം വിവരിച്ച് കഥ പറയുക, വഴി കണ്ടുപിടിക്കുക, പടം താരതമ്യം ചെയ്ത് വ്യത്യാസം പറയുക, ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്ന് പറയും. ഈ രീതിയിലുള്ള ഒരു 1/2 മണിക്കൂർ ദിവസം 1/2 മണിക്കൂർ കുട്ടിയോടൊപ്പം അമ്മ ചിലവഴിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഈ കുട്ടിയുടെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ചില കുടുംബങ്ങളിലെങ്കിലും കുട്ടികളോട് പാർഷ്യാലിറ്റി കാണിക്കാറുണ്ടല്ലോ, ആൺകുട്ടി പെൺകുട്ടി മൂത്ത കുട്ടി ഇളയ കുട്ടി, അപ്പം ചില ആൾക്കാരോട് സ്നേഹ കൂടുതലും മറ്റേ കുട്ടിയോട് സ്നേഹക്കുറവും പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ എത്രത്തോളം ബാധിക്കാം?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുടുംബങ്ങളിൽ പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെൻറ്റ്, അങ്ങനത്തെ ഇപ്പം നിരന്തരം അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നു, അച്ഛനും അമ്മയും ഈ അച്ഛൻ്റെ അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംഘർഷം നിറഞ്ഞ ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെൻറ്റ് ഉണ്ട്. ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് ശിശു മനഃശാസ്ത്രത്തിൽ അതിന് പറയുന്നത്. അതുപോലെ ആൽക്കഹോളിസം, വയലൻസ്, അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള, അപ്പോൾ ഇവിടെയൊക്കെ ഈ ചില വീടുകളിൽ വഴക്ക് അച്ഛനും അമ്മയും കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുമ്പോഴത്തേക്ക് ഒരു മൂത്ത കുട്ടിയോട് അമ്മ ചേരുകയും ഇളയ കുട്ടിയോട് അച്ഛൻ ചേരുകയും ചെയ്യും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ തങ്ങളിൽ അവസാനം കുട്ടികൾ തമ്മിലുള്ള വഴക്ക് അവർ തങ്ങളുള്ള വഴക്കാട്ട് വീട്ടിൽ പരിണമിക്കും. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനോട് ദേഷ്യം ഉണ്ടെങ്കിൽ അമ്മ ഇളയ കുട്ടിയെ ഉപദ്രവിച്ച് അച്ഛനോടുള്ള ദേഷ്യം തീർക്കും, അല്ലെങ്കിൽ അമ്മയോടുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ അച്ഛൻ മൂത്ത കുട്ടിയെ ഉപദ്രവിച്ച് അമ്മ സ്കേപ്പ് ബോട്ടിംഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബലിയാടാക്കുന്നത് പറയുന്നത് പോലെ ആ രീതിയിലുള്ള സ്വഭാവ രീതി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുന്ന ഒരു ടാർഗറ്റ് കുട്ടി വീട്ടിൽ കാണും. ആ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ സ്വാഭാവികമായിട്ട് ഇതിനോടൊക്കെയുള്ളൊരു പ്രതികരണം എന്നുള്ള രീതിയിൽ പ്രതികാര ചിന്തയും പ്രതികാര സ്വഭാവവും കുട്ടിയിൽ വികസിച്ച് വരാൻ, ഒരു കുറ്റവാസന സ്വഭാവ രീതി അക്രമവാസനയൊക്കെ വികസിച്ച് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ആത്മവിശ്വാസം കുറയുകയും ചെയ്യും. ആത്മവിശ്വാസം കുറയുമ്പോഴത്തേക്ക് അക്രമവാസന കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അത് ആ കുട്ടികളിൽ സ്വഭാവ വൈകൃതത്തിൻ്റെ കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രീതിയിലുള്ള 4 ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് നമ്മുടെ ശിശു മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയുന്നത്. അല്ലെങ്കിൽ സ്വഭാവ വൈകൃതങ്ങളെന്നോ സ്വഭാവ വൈകല്യങ്ങളെന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിലും പറയാം. അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവ രീതി വികസിച്ച് വരാൻ ഈ കുടുംബ സാഹചര്യം കാരണമായി തീരുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
2: ഹലോ
1: ഹലോ, സ്വാഗതം. ആരാണ്?
2: ആലപ്പുഴ ജില്ലയിൽ സുമയാണ്.
1: സംസാരിച്ചോളൂ.
0: പറയൂ അമ്മ.
2: എന്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഡോക്ടർ. എന്റെ മകളുടെ ഒരു കുഞ്ഞിന് വേണ്ടിയാണ്. 4 വയസ്സ് കഴിഞ്ഞതാ. അവള് ഈ പിന്നെ എല്ലാരോടുമായിട്ട് മിംഗിൾ ചെയ്യാനൊരു പുറമോട്ട്. നേരത്തെ 2 വയസ്സ് വരെയൊക്കെ പ്രശ്നമൊന്നും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവര് പുറത്തു പോയായിരുന്നു രവിഷിയിലെ. അപ്പൊ അവിടെ ചെന്ന് വെച്ച് പിന്നെ തിരിച്ചു വന്ന സമയത്ത് എല്ലാരുമായിട്ടൊന്ന് സഹകരണത്തിന് നല്ല കുറവുണ്ട്. പുറമോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം. പിള്ളേര് വേറെ പിള്ളേരുമായിട്ട് കൂട്ടുകൂടി കളിക്കാനും ഒക്കെ ഒരു, പിന്നെ ഇപ്പം സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോ അവിടെയും പിള്ളേരുമായിട്ട് അത്രയും അങ്ങോട്ട് ശരിയായി വരുന്നില്ല. അത്
0: വേറെ എന്തെങ്കിലും സ്വഭാവ രീതികളുടെ വ്യത്യാസം എല്ലാം ഉണ്ടോ?
2: ഇല്ല ഇല്ല, അങ്ങനെയുള്ള അക്രമത്തിന് എങ്ങനെയുള്ള കുഴപ്പമില്ല. പിന്നെ ഇളയൊരു കുഞ്ഞുണ്ട്, അത് അതിനെ എപ്പോഴും ഒന്ന് പിടിച്ചു പോകും അങ്ങനെയൊക്കെയുള്ള
0: കുട്ടികൾ തങ്ങളിലുള്ള ഒരു വഴക്കെന്നുള്ള രീതിയിലേ ഉള്ളു. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? തിരിച്ചു
2: ഒരു വർഷത്തോളം ആകും.
0: 1 വർഷമായി. അമ്മ പറയുന്നത് 2 വയസ്സിന് മുമ്പ്, 2 വർഷത്തിന് മുമ്പ് ഇവിടെ നിന്ന് പോയ സമയത്ത് കുട്ടി എല്ലാരോടും മിംഗിൾ ചെയ്യും, പിന്നെ ഇപ്പൊ അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. പഠിക്കുവോ?
2: പഠിക്കാൻ ഇപ്പം LKG കൊണ്ട് ചേർത്ത്. അവര് പറയുന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അവര് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രതികരിക്കത്തില്ല. നമ്മുടെ വീട്ടിൽ വരുമ്പം കുഴപ്പമില്ല.
0: വീട്ടിൽ വരുമ്പം കുട്ടികളുടെ പേരൊക്കെ വീട്ടിൽ ഒന്ന് പറയുവോ?
2: ആ ചിലപ്പോഴൊക്കെ നിർബന്ധിക്കുമ്പോൾ
0: ടീച്ചറുടെ പേര് കുട്ടികളുടെ പേരൊക്കെ

0: ആവർത്തിച്ച് പറയുമോ?
1: അത്രയും അങ്ങോട്ട് പോരാ,
0: എന്താ എന്തോ
1: പിന്നെ
0: ക്ലാസ്സിൽ
1: നിർബന്ധിക്കുന്നെന്നേ പറയും.
0: എന്താണ് ക്ലാസ്സിൽ നടന്നതെന്നൊക്കെ ചോദിച്ചാലോ?
1: ആ അത് ചിലപ്പോ ഇഷ്ടമുള്ളവരോടാണെങ്കിൽ ചിലപ്പോ, അതാ എല്ലാരും ചോദിച്ചാൽ അങ്ങനെ മിണ്ടത്തില്ല.
0: വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരാൾ വന്നാലേ, സാധാരണ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് കളിപ്പിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിലൊരാൾ വന്ന് കുട്ടിയോട്, ഗസ്റ്റ് വന്നിട്ട് കുട്ടിയെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി അവരോടൊപ്പം കൂടുമോ? പുറകോട്ട് മാറും. ആ അത് ഇത് അതൊരു അസുഖമൊന്നുമല്ല അമ്മ, അതൊരു സ്വഭാവ രീതിയാണ്. കുട്ടികളുടെ സ്വഭാവ രീതി പ്രത്യേകതകളാണ്. വലിയവരിൽ പോലെ തന്നെ കുട്ടികളിലും സ്വഭാവത്തിന് പല രീതികളുണ്ട്. ചില കുട്ടികൾ വേഗത്തിലടുക്കും, വേറെ ചില കുട്ടികൾ വേഗത്തിലടുക്കത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ ടെമ്പറാമെൻ്റലായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. വെച്ചാൽ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതേ ഉള്ളൂ. അതൊരു അസുഖമോ അല്ലെങ്കിൽ ചികിത്സിക്കേണ്ടതായിട്ടുള്ള രീതിയൊന്നും അല്ല.
1: പിള്ളേരോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിന് പെട്ടെന്ന് അതിന് മറുപടി അങ്ങോട്ട്
0: പറയുന്നില്ല.
1: അറിയാമെങ്കിലും പറയുന്നില്ല, പറയാനില്ല.
0: അത് അത് അതൊരു സ്വഭാവ രീതിയാണമ്മ. അപ്പം അങ്ങനെ എല്ലാ കുട്ടികളും 100% കുട്ടികൾ ഒരുപോലെ അല്ല. അവരുടെ സ്വഭാവ രീതി അവർക്ക് അറിയാമെങ്കിലും പറയാതിരിക്കും, പറയുന്നതിൽ നെഗറ്റീവായിട്ടുള്ള അന്തർമുഖത്വം എന്നൊക്കെ പറയും. ഡോക്ടറെ കാണിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഇനി ഒരു കാര്യം കൂടെ നോക്കണം. ഈ ഇതുപോലത്തെ ഈ അന്തർമുഖത്വമുള്ള സ്വഭാവ രീതി എന്ന് പറയാനും വേണ്ടി ആയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് വീട്ടിൽ ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കോ, അവരിപ്പോഴല്ല, പണ്ട് അവരങ്ങനെയായിരുന്നു.
1: അച്ഛനും അതുപോലെ പൊതുവെ എല്ലാരോടും സ്വഭാവമല്ല.
0: ആ അതാ കാര്യം, അതാ ഇത് സ്വഭാവമാണ്, അസുഖമല്ല അമ്മ കേട്ടോ. പക്ഷെ ഒരു കാര്യം ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങൾ ഈ അവിടെ ഈ കുട്ടിയുടെ ക്ലാസ്സിലൊക്കെ അമ്മയെന്ന് പോകണം. പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഈ കുട്ടിയുടെ അമ്മയുടെ കൂട്ടുകാരികളൊക്കെ ചിലപ്പോൾ അവിടെയും കാണും. ഈ അവരുടെ കുട്ടിയായിരിക്കും അവിടെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്ന് പോവുക, ഇടയ്ക്കൊക്കെ പോവുകയും ചെയ്തിട്ട് ഇങ്ങനെ 2-3 കുട്ടികളുടെ വീടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ വീട്ടിൽ കുട്ടിയെ കൊണ്ടൊരു ഹോളിഡേയിൽ പോവുക. അങ്ങനെ അപ്പോൾ ഈ 2 കുട്ടികളും കൂടെ തമ്മിലൊരു കളിയൊക്കെ നടക്കും. അപ്പോൾ അവർ ക്ലാസ്സിൽ വരുമ്പോൾ പിന്നെ അതുപോലത്തെ ഒരു കളികളൊക്കെ നടക്കും. അങ്ങനെ നമുക്ക് കുറച്ച് സോഷ്യലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇപ്പോഴേ ശ്രമിച്ചാൽ. പിന്നെ ഈ പാർക്കിലൊക്കെ കൊണ്ടുപോവുക. പാർക്കിൽ കൊണ്ടുപോകുമ്പം അവിടെ പിന്നെ സീസ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ നമ്മളെ കുട്ടിയെ ഇരുത്തുക, എന്നിട്ട് നിങ്ങളിത്തിരി മാറി ഇരിക്കുക, അതിൻ്റെ കൂടെ നിൽക്കാതെ. അങ്ങനെ സ്വതന്ത്രമായിട്ട് കളിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ശ്രമിച്ചു നോക്കുക. അയൽപക്കത്തൊക്കെ കുട്ടിയെ കളിക്കാൻ വിടുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധാപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു അന്തർമുഖത്തെ സ്വഭാവ രീതിയെ മാറ്റിയെടുക്കുന്നതിന് നമുക്ക് സാധിക്കും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ദൃശ്യമാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് കുട്ടികൾ ഓൺലൈൻ ഗെയിംസ് അതുപോലെ ഫോണിലും കമ്പ്യൂട്ടറിലുമൊക്കെ അനിയന്ത്രിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം, അങ്ങനെയൊക്കെ ഒരുപാട് ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ സ്വാധീനം കുഞ്ഞുങ്ങളിലുണ്ടല്ലോ. അപ്പം പല ഗെയിംസിലും എന്തെങ്കിലും സാധനങ്ങൾ നശിപ്പിക്കുക, വെടിവെക്കുക, കൊല്ലുക, അങ്ങനെയുള്ള ഗെയിംസൊക്കെ ഉണ്ട്. സിനിമകളിലും അതുപോലെ തന്നെയാണ്, കൊലപാതകം, ഒരുപാട് അക്രമം, വയലൻസ് ഉള്ള സിനിമകൾ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ കുട്ടികളിൽ അക്രമവാസന വർദ്ധിപ്പിക്കുമോ?
0: തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതുപോലെയുള്ള ഈ മൊബൈൽ ഗാഡ്ജറ്റ്സൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മളിപ്പോൾ ആശുപത്രിയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുട്ടികൾ ഭക്ഷണം കൊടുക്കുന്നത് അമ്മ ഈ മൊബൈൽ കാണിച്ചിട്ടായിരിക്കും. മൊബൈൽ കാണിച്ച് കളിച്ചും കൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു. മൊബൈലുള്ള കണ്ടൻറ് എന്തായി കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു വീഡിയോ ഗെയിമായിരിക്കും. അപ്പോൾ ഈ വളരെ അടുത്ത കാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു പോസ്റ്റ് കിടക്കുന്നു, അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു, അമ്മയുടെ നെറ്റിയിലൊരു ഫോൺ കെട്ടി വച്ചിരിക്കുന്നു. എന്നിട്ട് കുട്ടിക്ക് അമ്മ 2 വയസ്സിനകത്ത് വരുന്ന പ്രായമേ ഉള്ളൂ കുട്ടിക്ക്, എന്നിട്ട് അമ്മ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നു. ഈ വീഡിയോ തന്നെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടിയെ വീഡിയോ ഗെയിം കാണിച്ച്, വീഡിയോ ഗെയിമിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ എന്താ? വീഡിയോ ഗെയിമിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് പിന്നെ വയലൻസാണ്, അഗ്രഷനും വയലൻസുമാണ് വീഡിയോ ഗെയിം. തട്ടി തട്ടി മുന്നേറുക, വെടിവെച്ച് ബേസ്റ്റ് ചെയ്ത് മുന്നേറുക എന്നുള്ളതാണ് വീഡിയോ ഗെയിം. അത് ഇതിലെ ആക്ഷനും അതുപോലെ ഇതിൻ്റെ വേഗതയുമാണ് കുട്ടിയെ ആകർഷിക്കുന്നത്. ഈ അക്രമത്തിൻ്റെ കണ്ടൻ്റാണ് വേഗതയും, അതാണ് രണ്ടുമാണ് കുട്ടിയെ ആകർഷിക്കുന്നത്, ഈ ചെറിയ കുട്ടിയെ. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി മൊബൈൽ ഫോൺ കൂടുതൽ കാണുന്നത് വഴി കുട്ടികളിൽ ഈ അക്രമവാസന കൂടാൻ സാധ്യതയുണ്ട്. അവരുടെയൊക്കെ ഈ സംസാരശേഷി കുറയും. സാധാരണ 2-3 വയസ്സ്, 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സിലൊക്കെ കുട്ടികളെ നിരന്തരം മൊബൈൽ കാണിച്ചാൽ അവരുടെ സംസാരശേഷി വികസിച്ച് വരുന്നതിന് അത് തടസ്സപ്പെടുത്തും.

0: പ്രത്യേകിച്ച് ബ്രെയിനിലുള്ള ഈ അറ്റൻഷണൽ ന്യൂറോണൽ സർക്യൂട്ട് ഫോർമേഷന് തടസ്സപ്പെടുത്തും. അതുപോലെ സംസാരശേഷി വികസിച്ച് വരുന്നതിന് അത് തടസ്സപ്പെടുത്തും. അപ്പോൾ ഈ ഇങ്ങനെ നിരന്തരമായ വീഡിയോ ഗെയിമും മൊബൈൽ ഗെയിമും മൊബൈൽ കാണുന്ന കുട്ടികളിൽ ഒരാളോട് പറഞ്ഞ് തൻ്റെ ആഗ്രഹം പറഞ്ഞ് അത് സംസാരിച്ച് സാധ്യമാക്കുന്നതിനുള്ള ശേഷി കുറവായിരിക്കും അവർക്ക്. പകരം അവർക്ക് ആക്രമിച്ച് കാര്യം സാധിക്കുന്നത്, കാരണം ഈ വീഡിയോ ഗെയിമിൻ്റെ കണ്ടൻ്റ് അതാണ്. അപ്പോൾ ആക്രമിച്ച് കാര്യം സാധിക്കുന്ന രീതിയായിരിക്കും അവർക്കുള്ളത്. അപ്പോൾ സംസാരിച്ച് നെഗോഷിയേഷൻ സ്കില്ലെന്ന് പറയുമല്ലോ, സംസാരിച്ച് ബോധ്യപ്പെടുത്തി സാധിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥ പറയാം. മൊബൈലിൽ ഇത് കെട്ടിവെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന കണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ താഴെ രണ്ട് കമൻറ്റുകൾ നോക്കി, ആളുകൾ ഇതിനെങ്ങനെ നിരീക്ഷിക്കുന്നത് എങ്ങനെ എടുക്കും. അപ്പോൾ അതിൽ ഒരമ്മ എഴുതിയിരിക്കുകയാണ്, വാട്ട് എ മാർവലസ് ഐഡിയ, എനിക്കിതുവരെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയില്ലല്ലോ. ഇതാണ് മനുഷ്യരുടെ ഒരു. ഇപ്പം നമ്മൾ ആശുപത്രി, ഇപ്പം ഞാൻ SIT ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വാർഡ് പോയാലും വരാന്തകളിലൊക്കെ പോയാലും ഒക്കെ എല്ലായിടത്തും കുട്ടി ഒരു മൊബൈലിൽ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മ അടുത്തിരുന്ന് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വയസ്സിനകത്തുള്ള കുട്ടികളിൽ മൊബൈൽ കാണിക്കാനേ പാടില്ല. 3 വയസ്സിന് ശേഷം ഉള്ള പ്രായമുള്ള കുട്ടികൾ ഒരു 1.5 മണിക്കൂർ കാണിക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ ഗെയിമിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് അഗ്രഷനാണ്. ഈ അഗ്രഷൻ തീർച്ചയായിട്ടും കുട്ടികളുടെ അക്രമവാസന കൂട്ടുന്നതിനും നെഗോഷിയേഷൻ സ്കില്ല് കുറയ്ക്കുന്നതിനും കാരണമായി തീരും. അത് തീർച്ചയായിട്ടും നമ്മൾ നിയന്ത്രിക്കേണ്ടതാണെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷേ നിയന്ത്രിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്.
1: അടുത്ത ശ്രോതാവ് നമ്മോടൊപ്പം ചേരുകയാണ്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: മോന്റെ കാര്യം ചോദിക്കാനായിരുന്നു. മോനിപ്പോ 3 വയസ്സായി. അപ്പം രാവിലെ എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമൊന്നും കാണത്തില്ല, സ്കൂളിൽ പോകാനും ഇഷ്ടമാണ്. പക്ഷെ രാവിലെ റെഡി ആയി കഴിയുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ എപ്പോഴും കരച്ചില്ല. അവന് ഡ്രസ് തന്നെ സ്വന്തമായിട്ട് വേണം, അവന് ഇഷ്ടമുള്ള മാത്രമേ ഇടത്തുള്ളൂ. മുടിയായാലും ചീ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവൻ ഇഷ്ടമുള്ള രീതിയിൽ മാത്രമേ ചെയ്യത്തുള്ളൂ.
0: സ്കൂളിൽ പോകണേനും മടിയുണ്ടമ്മ?
2: സ്കൂളിൽ പോകണേക്കും ഇഷ്ടം, പക്ഷെ എപ്പോഴേലും എന്തെങ്കിലും കാരണം വന്ന് കരയാൻ തുടങ്ങും.
0: സ്കൂളിൽ പോകുന്നത് ഇഷ്ടമാണെന്നാ പറഞ്ഞേ?
2: സ്കൂളിൽ പോകുന്ന ഇഷ്ടം
0: ഇഷ്ടമാണ്. എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ, പിന്നെ രാവിലെ വയറുവേദന എന്ന് പറഞ്ഞ് കരയുന്നുണ്ടോ?
2: ഇല്ല, അങ്ങനെ വേദനയായിട്ടുള്ള കരച്ചിലല്ല. ഇപ്പൊ അവന് ചില സമയത്ത് ഷൂ നമ്മൾ ഇട്ട് കൊടുക്കണ്ടായിരിക്കും, ചില ദിവസം അവൻ ഇടുന്ന ഡ്രസ്സിന്റെ കളർ അവൻ ഇഷ്ടപ്പെടത്തില്ല. അവന് ഉദ്ദേശിക്കുന്ന കളറിലെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവന് വേണം.
0: ഇപ്പൊ
2: എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഇപ്പൊ ഒരു പെൻസിൽ വേണമെന്ന് പറഞ്ഞ കരയോ, ചിലപ്പോ ആ സമയത്ത് ഒരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ കരയോ, അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണോ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോ കാര്യങ്ങൾ.
0: ആ, ഇതിലിപ്പം നമ്മൾ അത്രയും വലിയ വിഷമിക്കാനൊന്നുമില്ല. നമ്മൾ കുട്ടിയുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി പറഞ്ഞൊക്കെ കളിപ്പിച്ചൊക്കെ ശ്രദ്ധ മാറ്റിയൊക്കെ നമ്മൾ ഓരോ ദിവസം ഓരോ ഡ്രസ്സാണ് ഇടുന്നത്, ഇന്ന് ഇന്നലെ ഇട്ടത് ഇന്ന് ഇടത്തില്ല, ഇന്ന് ഇടുന്നത് നാളെ ഇടത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മൾ കുട്ടിയെ കളിപ്പിച്ചിട്ടൊക്കെ രീതിയിൽ നമ്മൾ കുട്ടിയായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടുന്നത്. ചിലതൊക്കെ കുട്ടി പറയുന്നത് സാധിച്ചു കൊടുക്കുകയും ചെയ്യണം, ചിലത് സാധിച്ചു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സാധിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നിരന്തരമായി പറയുമ്പോൾ തന്നെ അവർ അനുസരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇന്നിങ്ങനെ ഇതാണ് ഇടുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇതിലിപ്പം കുട്ടിക്ക് സ്കൂളിൽ രാവിലെ, ഇപ്പം ചില കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടിയുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അവർ കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ അമ്മയടുത്ത് ചോദിക്കും, അമ്മ ഇന്ന് സ്കൂളുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പം ചിലപ്പോൾ ഏതെങ്കിലും ടീച്ചറിനെ പേടിയുള്ളത് കാണും, ചിലപ്പം ചില ഏതെങ്കിലും കുട്ടികളെ പേടിയുള്ളവർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പം വയറുവേദന വരിക, ഛർദ്ദിക്കുക, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പം എണീക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള 3 വയസ്സിലൊരു കുട്ടിക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് സാധിക്കേണ്ടതെന്നുള്ളൊരു ഒരു ഈഗോ സെൻട്രിക് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ചിന്ത അവർക്ക് കാണും. അപ്പോൾ അവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ കാണത്തില്ല. അത് ആ പ്രായത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ വിഷമിക്കാനൊന്നുമില്ല, സംസാരിച്ച് കളിപ്പിച്ചൊക്കെ മാറ്റി പിന്നെ പറയുന്ന ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് ശ്രമിച്ചാൽ മതി. അടി കൊടുക്കുക, വഴക്ക് പറയുക, വാശിപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് അങ്ങനെ കൈകാര്യം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്.
2: കഴിഞ്ഞാലും കൂടുതൽ ഒന്നുകൂടെ കരയല്ലാതെ അതിനകത്ത് ഒരു കുറവ് വരാറില്ല.
0: ഏതാ?

0: ദേഷ്യപ്പെടുകയാണെങ്കിൽ
1: ദേഷ്യപ്പെടണ്ടമ്മ. ദേഷ്യം നമ്മൾ എപ്പോഴും സംയമനം പാലിച്ച്, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് ദേഷ്യപ്പെടുന്നത് ഒട്ടും നല്ലതല്ല. ദേഷ്യപ്പെടാതെ നമ്മൾ കുട്ടിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ പാടില്ല ആസ് എ പേരന്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ,
0: അതുപോലെ തന്നെ നമ്മളിപ്പോ ഫ്ലാറ്റില് താമസിക്കുന്നു, അപ്പൊ നാട്ടില് ചെല്ലുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫ്ലാറ്റില് സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പോ ഫ്ലാറ്റിലോട്ട് കയറുമ്പോ ഭയങ്കര അസ്വസ്ഥതയാണ്.
1: സ്കൂളിൽ കളിക്കുകയൊക്കെ ചെയ്യും അല്ലേ?
0: വീട്ടില് മൂത്താളുണ്ട്, മൂത്താക്കും 5 വയസ്സായതേ ഉള്ളു.
1: അവരെങ്ങനെ കളിക്കത്തില്ലേ?
0: കളിക്കുന്നതിനിടയ്ക്ക് തന്നെ ഭയങ്കര അടിക്കുക, കുറച്ചുനേരം കളിക്കും പിന്നെ ഭയങ്കര അടിക്കുക രണ്ടുപേരും.
1: അത് കുഴപ്പമില്ലമ്മ, അവര് തങ്ങളിലുള്ള സ്വാഭാവികമായിട്ടുള്ള അടികളൊക്കെ കുട്ടികളെ സിബ്ലിങ്സ് തങ്ങളിൽ നടക്കും. അപ്പം നമ്മൾ അതിനകത്ത് നോക്കിയിട്ട് അതിനകത്ത് തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇടപെടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിരന്തരമായി നമ്മൾ അവരുടെ ഇടയിൽ ഇടപെടേണ്ട. പക്ഷേ പ്രശ്നമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അവരുടെ കളിയെ നിരീക്ഷിക്കണം എപ്പോഴും. നമ്മൾ പേരൻസ് കുട്ടികളുടെ കളി, അയൽവക്ക കളിയാണെങ്കിലും വീട്ടിലെ കളിയാണെങ്കിലും കളി നിരീക്ഷിക്കണം. മുഴുവൻ നേരം അവിടെ പോയിരുന്ന് നിരീക്ഷിക്കുകയല്ല, നമ്മളെ മനസ്സിലൊരു ശ്രദ്ധ വേണം. അപ്പോൾ എങ്ങനെയാണ് അവരുടെ കളികൾ നടക്കുന്നത്, എങ്ങനെയാണ് ചിലപ്പോൾ അവർ അടി നടയിലേക്ക് പോകുന്നത് എന്നൊക്കെ നോക്കണം.
0: അത് സ്കൂളിൽ കളിക്കുമ്പോഴും ബെഡിൽ കയറി ഇന്നിട്ട് ഒരാളുടെ മണ്ടയ്ക്ക് ഒരാള് ചാടി അങ്ങനെ
1: തലയണയൊക്കെ വെച്ചടിച്ചായിരിക്കും കളിക്കുന്നത്. വെളിയിൽ കളിക്കാൻ ഇടം ഇല്ലായിരിക്കും ഫ്ലാറ്റിൽ അല്ലേ?
0: ഫ്ലാറ്റില് വെളിയിൽ കൊണ്ടുവരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് മോനാണെങ്കില് നമ്മള് വിളിക്കുന്നിടത്ത് നിക്കത്തില്ല, അവൻ പെട്ടെന്ന് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഓടിക്കളയും. നമുക്കിപ്പോ അതിന്റെ പുറകിന് ഓടാൻ പറ്റത്തില്ല ചില സമയത്ത്. മുമ്പില് സ്പേസ് കുറവാ ഫ്ലാറ്റില്.
1: ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ നിങ്ങൾ ജോലിക്ക് പോകുന്ന അമ്മയാണോ അതാ ഹൗസ് വൈഫാണോ? അപ്പം നമ്മൾ നമ്മളുടെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇവർ പരമ്പ അവരുടെ കൂടെ ഒരു മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളെ ദിനചര്യ ക്രമപ്പെടുത്തി വെക്കണം. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് അവരുടെ കൂടെ ഈ ഫ്ലാറ്റിലല്ല താഴെയാണെങ്കിലും അവരുടെ ഗ്രൗണ്ടിലാണെങ്കിലും ഓടി കളിക്കാനും അവരുടെ കൂടെ കളിക്കാനും ഒക്കെ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണം. അതിനനുസരിച്ച് നമ്മളെ ദിനചര്യ ക്രമീകരിക്കണം. ഹൗസ് വൈഫ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഇത്തിരി കൂടെ എളുപ്പമായിരിക്കും, പക്ഷേ വർക്കിംഗ് പേരൻസ് ആകുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ
2: ഓക്കെ, പ്രസിദ്ധനെ നന്ദി.
1: ശരി ശരി
2: സാർ. ഇപ്പോൾ കുട്ടികൾ കാണിക്കുന്ന പലവിധ തെറ്റുകൾക്ക് പാരൻസ് പല രീതിയിലാണല്ലോ പ്രതികരിക്കുക. ചില ആൾക്കാർ ദേഷ്യപ്പെടും, ചില ആൾക്കാർ അടിക്കും, വടി കൊണ്ടടിക്കും, ചിലപ്പോൾ കൈ കൊണ്ടൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ആൾക്കാർ മിണ്ടാതിരിക്കും. ശരിക്കും കുട്ടികളെ ശിക്ഷിക്കേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് എന്നൊന്ന് പറയാം.
1: ഇത് പേരൻറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരു ഒരു പേരൻറ്റിങ് എന്ന് പറയുന്ന പല രീതിയിലുള്ള പേരൻറ്റിങ് ഉണ്ട്. അപ്പോൾ അത് ഈ കുട്ടിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങൾ പറയുന്നത് പോലെ നീ കേട്ടാൽ മതി, അതുപോലെ അനുസരിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു പേരൻറ്റിങ് രീതി, ഏകാധിപത്യപരമായ രീതിയിലുള്ള ഒരു പേരൻറ്റിങ് രീതി മാതാപിതാക്കൾക്കിടയിൽ കൂടുതലാണ്. മൊത്തം പേരൻറ്റിങ് പലതരത്തിലുള്ള പേരൻറ്റിങ്ങുകളുണ്ട്. അതിൽ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈ അതോറിറ്റേറിയൻ പേരൻറ്റിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ഒരു ശിശുപരിപാലന രീതി ഉണ്ട്. ഇത് കുട്ടികളിൽ കുറ്റവാസന വർദ്ധിപ്പിക്കുന്നതിന് കാരണമാക്കും, അതുപോലെ ആത്മവിശ്വാസം കുറയ്ക്കുന്നതിന്, അതുപോലെ അവരുടെ ശേഷികൾ വികസിച്ച് വരുന്നതിനെയൊക്കെ അവർക്ക്. ഈ അങ്ങനെയുള്ള കുട്ടികൾ ക്ലാസ്സിൽ പോയാലും ചിലപ്പോൾ അവർക്ക് ആൻസർ അറിയാമെങ്കിലും പറയത്തില്ല. തെറ്റിപ്പോയാൽ വീട്ടിൽ അടി കിട്ടിയതും വഴക്ക് കിട്ടതിൻ്റെ ആ ഓർമ്മ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ടീച്ചർ അടിക്കുകയോ ടീച്ചർ വഴക്ക് പറയുകയോ, മാത്രമല്ല അവർക്ക് ആത്മവിശ്വാസം കുറവായിരിക്കും. അപ്പോൾ ഈ ക്രൂരമായ രീതിയിൽ ശിക്ഷിച്ചിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കാണും. കുറ്റം ഈ പറഞ്ഞ ആത്മവിശ്വാസക്കുറവരിൽ അവരിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ആ രീതിയിലല്ല നമ്മൾ കാണേണ്ടുന്നത്. അതുപോലെ കമ്പ് കൊണ്ടുള്ള ശിക്ഷ, കൈ കൊണ്ടുള്ള ശിക്ഷ, ഇപ്പോൾ ചൂല് കൊണ്ടടിക്കുന്ന അമ്മമാരുണ്ട്, കയ്യിലിരിക്കുന്ന എന്താണോ അത് വെച്ച് അടിക്കുന്ന അമ്മമാരുണ്ട്. വെച്ച് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു ഒരു കുട്ടിയുടെ 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിലൊരു മുറിവ് ഉണങ്ങിയ പാട്, അത് സ്വഭാവത്തിൻ്റെ പ്രശ്നമായിട്ടാണ് വന്നത്, വാശി ദേഷ്യ ഉപദ്രവം എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പം ഈ ആ പാട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മോൻ ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ അടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ സമ്മതിച്ച് അമ്മ അടിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അടിക്കുക, കയ്യിലിരുന്ന എന്തോ സാധനം വെച്ച് അടിച്ചതാണ്, അങ്ങനെ പാട് വീണതാണ്, ഇത് മുറിവായി ഉണങ്ങി പാട് വീണതാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ശിക്ഷ രീതികൾ തീർച്ചയായിട്ടും നമ്മൾ പേരൻറ്റിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് വലിയ തോതിൽ നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് പരമാവധി ആൾക്കാരിൽ ഇത്തരം ഈ പറഞ്ഞ രീതിയിലുള്ള പേരൻറ്റിങ് തെറ്റായ രീതിയാണ്, ശരിയായ രീതിയല്ല. നമ്മൾ കുട്ടിക്ക് നല്ലത് വരാനും കുട്ടി നല്ലതായിട്ട് വളർന്നു വരാനും ആണല്ലോ ആഗ്രഹിക്കുന്ന എല്ലാ പേരൻറ്റും, പക്ഷെ അതിനുള്ള വഴി ഇതല്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമുള്ളതും കൂടെ കേൾക്കുകയും കുട്ടി പറയുന്നതും കൂടെ കേൾക്കുകയും, എന്നിട്ട് കുട്ടി പറഞ്ഞത് അതുപോലെ

0: അനുസരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ കുട്ടി പറഞ്ഞതും കൂടെ കേൾക്ക്, അറ്റൻഡ് ചെയ്യണം നമ്മൾ. എന്നിട്ട് അവർ പറയുന്നതിനകത്തുള്ള ആവശ്യമുള്ളതും ശരിയുള്ളതും കൂടെ തമ്മിൽ ചർച്ച ചെയ്ത് കുട്ടിക്കും കൂടെ ബോധ്യപ്പെടുത്തി കുട്ടിയും കൂടെ വിശ്വാസത്തിലെടുത്തും കൊണ്ട് വേണം കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതാപിതാക്കൾ തീരുമാനമെടുക്കുന്നത്. ഏകപക്ഷീയമായി മാതാപിതാക്കൾ അല്ലെങ്കിൽ ഏകപക്ഷീയമായി അച്ഛൻ തന്നെ തീരുമാനമെടുക്കുന്നു. കുറേ കുടുംബങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഇതൊക്കെ നമ്മൾ ഇപ്പം പറയുമ്പോഴും ഇതൊന്നും സമൂഹത്തിൽ മാറിമറിഞ്ഞിട്ടൊന്നുമില്ല, ഇപ്പോഴും ഇതേപോലെയൊക്കെ തന്നെ തുടരുകയാണ്. അപ്പോൾ ഏകാധിപത്യപരമായിട്ട് അച്ഛൻ തന്നെ തീരുമാനമെടുക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം അനുസരിപ്പിക്കുന്ന രീതിയിലുള്ള ഏകാധിപത്യപരമായ ശിശുപരിപാലനം, ഏകാധിപത്യപരമായ കുടുംബ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് ഒരുപാട് വളരെയധികം വീടുകളിൽ. അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണെന്നുള്ളതും പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഈ കോണ്ടക്ട് ഡിസോർഡറിനകത്തുള്ള ഒരു പ്രധാന ചികിത്സാ രീതി തന്നെ ശരിയായ പേരൻറ്റിങ്ങിന് പേരൻസിന് തെറാപ്പി കൊടുക്കലാണ്. ഞങ്ങളിപ്പം ബിഹേവിയർ പീഡിയാട്രിക്സിൽ വരുമ്പോഴത്തേക്ക് ഒരു പ്രധാന ഒരു ചികിത്സാ രീതി പേരൻറ്റിംഗ് ആണ്. പേരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കുട്ടിയുടെ ഇൻവോൾവ്മെൻറ്റും കൂടെ നോക്കിക്കൊണ്ട് കുട്ടിയും കൂടെ കണക്കിലെടുത്തും കൊണ്ട് വിശ്വാസത്തിലെടുത്തും കൊണ്ടുള്ള പേരൻറ്റിങ് രീതി നടത്തണമെന്നുള്ളതും ആ രീതിയിലുള്ള പേരൻറ്റിങ് എന്നാണ് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്.
1: കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9495964321, 9495665321. ഒരു നമ്പർ കൂടി, 9496596321.
2: ഡോക്ടർ, അതുപോലെ തന്നെ സാധനങ്ങൾ വലിച്ചെറിയുന്ന കുട്ടികൾ അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന കുട്ടികൾ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയെങ്കിലും കണ്ടിട്ടാവണമല്ലോ ഇത് ആവർത്തിക്കുന്നത്. അത് ഒരിക്കലും ആ സാധനം എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു സ്വഭാവ രീതി കാണാത്ത ഒരു കുട്ടി ഇതിങ്ങനെ ചെയ്യില്ലല്ലോ.
0: അങ്ങനെയും ചെയ്യാം, കണ്ട് മാത്രമല്ല. ഇപ്പം ഈ ഇതിനകത്തൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ സ്വഭാവ രീതി, ബുദ്ധിശേഷി, കഴിവുകൾ, ഇതിനകത്തൊക്കെ രണ്ട് രീതിയിലാണ് കുട്ടിക്ക് ഈ കഴിവുകളുണ്ടാകുക. അത് അതുപോലെ തന്നെയാണ് ഈ കുറ്റവാസനയുടെ സ്വഭാവ രീതി. ഇതെല്ലാം ഉണ്ടാകുന്നതിന് രണ്ട് രീതിയിലാണ്. ഒന്ന് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദ ഫലമായിട്ട് നേരത്തെ നമ്മളിപ്പം പറഞ്ഞതുപോലെയുള്ള കണ്ട് പഠിക്കുന്ന രീതിയിലുള്ളതുകൊണ്ട്, രണ്ടാമത് ഈ പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വഭാവ രീതികളുമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന കോണ്ടക്ട് ഡിസോർഡർ, ഞങ്ങൾ ഈ കോണ്ടക്ട് ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു 10-11 വർഷത്തിന് മുമ്പ്. അപ്പോൾ അതിൽ ഒരു പകുതിയേറെ ഏറെ കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലിയാണെന്ന് കാണാൻ പറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമം, വഴക്ക്, കള്ളുകൂടി, കുടുംബം പിരിഞ്ഞിരിക്കുക, അങ്ങനെ ഐസൊലേറ്റഡ് ഫാമിലി, സിംഗിൾ പേരൻറ് ഫാമിലി, ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ ഒരിക്കൽ ഒരു തീവ്രമായ അക്രമവാസന 10 വയസ്സുള്ള അക്രമവാസനയുള്ള ഒരു കുട്ടിയെ കണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നു, സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, നിരന്തരമായിട്ട് വീട്ടിൽ ഉപദ്രവിക്കുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ, നമ്മൾ ഫാമിലി കൂടുതൽ അനാലിസിസ് നടത്തും. അപ്പോൾ അച്ഛൻ ഒരു പോക്സോ കേസിൽ പ്രതിയായിട്ട് പിന്നെ ജയിലിൽ കിടക്കുക, അല്ലെങ്കിൽ വേറൊരു കേസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ അടിപിടി കേസിൽ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ഇത് ഇൻഹെറിറ്റഡ് ആയിട്ടും ഈ സ്വഭാവ രീതികൾ വരും. കണ്ട് മാത്രമല്ല, കണ്ടും വരും ഇൻഹെറിറ്റഡ് ആയിട്ടും വരും. ഈ ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ രണ്ടും നടക്കും. ഈ പേരൻറ്റിൻ്റെ ഈ ബേള സ്വഭാവ രീതികൾ കണ്ടും കുട്ടി പഠിക്കും. അതേ പേരൻറ്റിൻ്റെ കുട്ടി ആയതുകൊണ്ട് തന്നെ ഇൻഹെറിറ്റഡ് ആയിട്ടും പാരമ്പര്യമായിട്ടും കുട്ടിക്ക് ജീനുകളിലൂടെയും കുട്ടിക്ക് കിട്ടും, DNA. അപ്പോൾ ഈ രണ്ട് രീതി അങ്ങ് ഇങ്ങനെ രണ്ടും കൂടെ ഉള്ള കുട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ വരുമ്പം അതിൻ്റെ പ്രത്യാഘാതം വളരെ കൂടുതൽ, തീവ്രത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ ഈ പിന്നെ ലൈയിങ് സ്റ്റീലിങ് അഗ്രഷൻ വയൽ, അതുപോലെ തന്നെ കൗമാരപ്രായത്തിലെത്തുമ്പോൾ സെക്ഷൽ ക്രൈമിലേക്ക് പോകും. ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ 12 വയസ്സുള്ള കുട്ടി സെക്ഷൽ ക്രൈം നടത്തി, അല്ലെങ്കിൽ 15 വയസ്സുള്ള കുട്ടി പ്രതിയായിട്ടുണ്ട്, പോക്സോ കേസിൽ പ്രതിയാവുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് ഈ കൗമാരപ്രായത്തിലെത്തുമ്പോൾ ഈ ഞാനീ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതിയിലുള്ള കുട്ടികളിൽ കൗമാരപ്രായത്തിലെത്തുമ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ്, മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വരും. അതുപോലെ തന്നെ ഈ ലൈംഗികമായിട്ടുള്ള കുറ്റവാസന സ്വഭാവ രീതികളും വരും. അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ നമ്മൾ നോക്കേണ്ടത്, ഇത് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് ഞാൻ പറയുകയാണ്, ചെറിയ പ്രായത്തിൽ ADHD 3, 4, 5, 6 വയസ്സിലുള്ള ശ്രദ്ധയില്ലായ്മ, വികൃതി കൂടുതൽ അടങ്ങിയിരിക്കാത്ത സ്വഭാവ രീതി, അത് 8-10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിരന്തരം, നേരത്തെ ആദ്യം ഒരമ്മ വിളിച്ച നിരന്തരമായ തർക്കം, തർക്കിക്കാൻ വേണ്ടി തർക്കം, മുഖത്ത് നോക്കി കള്ളം പറയല്, തർക്കിക്കാൻ വേണ്ടി തർക്കം. അപ്പോൾ അതിനെ ഞങ്ങൾ പറയുന്നത് ഒപ്പോസിഷണൽ ഡിഫിയൻ ഡിസോർഡർ എന്നാണ്. അപ്പം 5-6 വയസ്സിലെ ADHD അതിലൊരു പകുതി കുട്ടികളും ഇമ്പ്രൂവ് ചെയ്യും, പകുതി കുട്ടികളും

0: ഡിഡിയാട്ട് മാറും, ഓപ്പോസിഷൻ ഡി പി. അതൊരു 10-11 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പകുതി കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യും വിത്ത് ഇൻ്റർവെൻഷൻ, പകുതി കുട്ടികൾ അക്രമ സ്വഭാവവും കൂടെ തുടങ്ങി കോണ്ടാക്ട് ഡിസോർഡറായിട്ട് മാറും. കോണ്ടാക്ട് ഡിസോർഡർ 18 വയസ്സിലെത്തുമ്പോൾ ഒരു പകുതി കുട്ടികളിലൊക്കെ മാറ്റം വരും, പകുതിയുടെ കുട്ടികളിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് മാറും 18 വയസ്സ് കഴിയുമ്പോൾ. സോ എ ഡി എച്ച് ഡി, ഒ ഡി ഡി, സി ഡി, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് മൂന്ന് അമ്മമാർ വിളിച്ച് ആ സ്വഭാവ രീതികളെ വെച്ചുകൊണ്ടിരിക്കരുത്. കുട്ടികളിൽ ഈ വികൃതി സ്വഭാവം കാണുമ്പം തന്നെ നമ്മൾ വികൃതി സ്വഭാവത്തിൻ്റെ തീവ്രത നോക്കി രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ വികൃതി സ്വഭാവം മൂലം കുട്ടിയുടെ സ്വാഭാവികമായ സ്വഭാവ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റാതെ വരുന്നുണ്ടോ? രണ്ട്, സ്കൂളിൽ നിന്ന് ഇതിൻ്റെ പേരിൽ കുട്ടിയെപ്പറ്റി പരാതി വരുന്നുണ്ടോ? മൂന്ന്, കുടുംബ പശ്ചാത്തലത്തിനകത്ത് കുട്ടിയെപ്പറ്റിയുള്ള പരാതി ഉണ്ടോ? ഇങ്ങനെ നോക്കുമ്പം ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയെ ആരെങ്കിലും കാണിക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്.
1: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് നിയാ സൂചപ്രിയ എന്നാണ്.
1: സംസാരിച്ചോ.
2: എനിക്ക് ഡോക്ടറോട് ഒരു റിക്വസ്റ്റ് ആണ് പറയാനുള്ളത്. അതായത്, കൗമാരക്കാർക്ക് ഇന്ന് മാതാപിതാക്കള് ശരിയായിട്ടുള്ളൊരു അറിവ് നൽകുന്നില്ല. അവര് നമ്മൾ മൊബൈലിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു കൗമാരക്കാരാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് 16 വയസ്സ് 15 വയസ്സുള്ള ചില കൗമാര പ്രായക്കാർ ഗർഭം ധരിക്കുന്നതിനെ പറ്റി ഒരു ഒരു എന്താണ് താൻ അമ്മയായിട്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞിടാത്തിരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കില് ഡോക്ടർ അതുകൂടെ ഉൾപ്പെടുത്തണം.
0: നിങ്ങൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ നമ്മളിപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിനാണ് കോണ്ടാക്ട് ഡിസോർഡർ സ്വഭാവ വൈകൃതം, ഈ കൗമാരപ്രായത്തിലുള്ള സ്വഭാവ വൈകൃതത്തിൻ്റെയും മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെയും അതുപോലെ ലൈംഗിക കുറ്റകൃത്യത്തിൻ്റെയും, അതുപോലെ തന്നെ അവർ തങ്ങളിൽ പ്രേമത്തിലാകും, പ്രേമത്തിലാകുന്ന കുട്ടികൾ ചിലപ്പോൾ സെക്സ്വൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സ്വഭാവം പണ്ടത്തെക്കാലം കൂടി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 15 വയസ്സ് 16 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ പ്രഗ്നൻ്റ് ആവുകയും പ്രസവിക്കുകയും അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പ് മെഡിക്കൽ ടെർമിനേഷൻ നടത്താൻ വേണ്ടി പ്രത്യേകം കമ്മിറ്റിയെ വെച്ച് പരിശോധിച്ച് പെർമിഷൻ കൊടുത്ത് കോടതിയുടെ അനുവാദത്തോടുകൂടി ചിലപ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്ന കേസുകളെല്ലാം നമ്മളിങ്ങനെ ആശുപത്രി, ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഡോക്ടർമാർ തങ്ങളിൽ നിങ്ങളീ പറഞ്ഞ അതേ വിഷയം തന്നെ സംസാരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഈ നിങ്ങൾ പറഞ്ഞ അതേ വിഷയം
2: സാറ് ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്കും കൗമാരപ്രായക്കാർക്ക് ഗർഭം ധരിക്കാതിരിക്കാനുള്ള ഗുളിക എല്ലാ മെഡിക്കൽ സ്റ്റോറിലും മുട്ടായി നിൽക്കുന്നതാണ്. ഇത് ഒരു നിയമം പെട്ടെന്ന് നമ്മുടെ നാട്ടില്. കാര്യം താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടാതെ അവർ കൈനീട്ടി കാശ് കൊടുക്കുന്നു, മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഗുളിക ആവശ്യപ്പെടുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളെ പുതുതലമുറ നിൽക്കുന്നത്. അതിനെപ്പറ്റി ഗവൺമെന്റിനൊരു നിയമം വരണം. ഇത് ഈ ഒരു എത്ര, അതായത് ഒരു മാതാ ഇത് നമ്മളൊക്കെ കടന്നു വന്ന ആ ഒരു സാഹചര്യമല്ല ഇത്. നമ്മളെ മക്കളെ ഭയപ്പെടുന്നതാണ്, നമ്മളെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഭയപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അതിലേറിയ പങ്കും ഇവിടുത്തെ നിയമങ്ങൾ വളരെ ലൂസായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു കൗമാരപ്രായ ഉള്ള പുരുഷനായാലും ശരി എന്ന സ്ത്രീയെ പെൺകുട്ടിയാലും ശരി തന്നെ ഗർഭനിരോധനം ഗർഭം വരാതിരിക്കാനുള്ള ടാബ്ലറ്റ് വളരെ സുലഭമായിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും വിറ്റഴിക്കുന്നു സാർ.
0: അതിലൊരു കാര്യമുള്ളത്, ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പ്രിസ്ക്രിപ്ഷനോടുകൂടി ഉപയോഗിക്കണമെന്നുള്ളത് നമുക്ക് പറയേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിൽ പെൺകുട്ടി മാത്രമല്ല ഇതിന് പ്രതിയായിട്ട് വരുന്നത്, ആൺകുട്ടികൾ ഒരേപോലെ തന്നെ പങ്കാളികളാണ് ഇതിൽ. അതുകൊണ്ട് ഒരു പെൺകുട്ടി 16 വയസ്സിൽ ഗർഭം ധരിച്ചെന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് ഒരു ആൺകുട്ടിയും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് കേവലമായിട്ട് നമുക്ക് പെൺകുട്ടികളിൽ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് നമ്മളിതിനെ കാണാൻ പാടില്ല. കൗമാരകാലത്തിലെ പൊതുവിലുള്ള ഒരു പുതിയ ഒരു പ്രശ്നം ഉയർന്നു വരുന്ന കൂടി കൂടി വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടുന്നത്.
1: വിളിച്ചതിന് നന്ദി.
0: ഓക്കെ.
1: ഒരു കുട്ടി അമിതമായി ദേഷ്യപ്പെടുകയാണ് എങ്കിൽ അവരുടെ ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ലളിതമായ എക്സസൈസസോ ടെക്നിക്കോ എന്തെങ്കിലും വീട്ടിൽ എങ്ങനെ പരിശീലിപ്പിക്കാനായിട്ട് പറ്റും?
0: ഇപ്പം നമ്മൾ കുട്ടിയുടെ ദേഷ്യമുള്ള സ്വഭാവമാണെങ്കിൽ നമ്മളിപ്പോൾ അമ്മമാർ വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചോദിക്കും, ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഏത് സാഹചര്യത്തിലാണ് ദേഷ്യപ്പെട്ടത്, ദേഷ്യം വരുമ്പം കുട്ടി എന്ത് ചെയ്യും, എ ബി സി എന്ന് പറയും. ദേഷ്യം വന്ന് കുട്ടി സാധനം പറക്കി എറിഞ്ഞ്, അപ്പോൾ അത് നമ്മൾ അത് ബി ആണ്, ബിഹേവിയറാണ്. ദേഷ്യം വന്ന് ഉപദ്രവിച്ച്, ദേഷ്യം വന്ന് സാധനം പറക്കി എറിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുന്നത് എയ്ക്ക് ബിക്ക് മുമ്പ് എന്ത് നടന്നു, എന്ത് നടന്നു, ഏത് സാഹചര്യത്തിലാണ്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഇപ്പം ചിലപ്പോൾ അമ്മ ഒരു വഴക്ക് പറയുന്നു, അമ്മ ചിലപ്പം ചില തെറിവാക്കുകൾ ഉപയോഗിക്കുന്നു, ആ തെറിവാക്കുകൾ കേൾക്കുമ്പം കുട്ടിക്ക് നിയന്ത്രണം നഷ്ടപ്പെടും, അപ്പോഴായിരിക്കും കുട്ടിക്ക് ദേഷ്യം വന്നത്. അല്ലെങ്കിൽ കുട്ടി പറഞ്ഞൊരു കാര്യം അമ്മ സമ്മതിച്ചു കൊടുത്തില്ല, അപ്പോഴായിരിക്കും ദേഷ്യം വരുന്നത്. അപ്പം അത്

0: വയസ്സിന് മേളിലൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധ തിരിച്ചുവിടൽ പോലെയുള്ള തന്ത്രങ്ങളൊക്കെ അത്ര വിജയിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് നിനക്കിപ്പം ദേഷ്യം വരുന്നുണ്ട്, നിൻ്റെ ദേഷ്യം നിയന്ത്രണാതീതമാകുന്നുണ്ട്, മോനിത്തിരിയരം പോയി മുറി പോയിരിക്കും. അപ്പോൾ സഹകരിക്കുന്ന കുട്ടികളുണ്ട്, സഹകരിക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യമുണ്ട്, അതിനെ എനിക്ക് നിയന്ത്രിക്കണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന കുട്ടികളും ഞങ്ങൾക്കുണ്ട്. ദേഷ്യം വന്നാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലാത്ത കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ പറയുന്നത് മോനെ ദേഷ്യം വരുമ്പോൾ ദേഷ്യം നിയന്ത്രണാതീതമായി പോകുമെന്ന് നിനക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതെപ്പോഴാണെന്ന് നമ്മൾ ചോദിച്ച് കുട്ടിയെ കൊണ്ട് അത് ബോധ്യപ്പെടുന്നത്. ബയോ ഫീഡ്ബാക്ക് പോലെ കുട്ടിക്ക് എപ്പോഴാണ് നെഞ്ചിരിപ്പ് കൂടുന്നത്, എപ്പോഴാണ് കുട്ടിക്ക് ദേഷ്യം കൂടുന്നത്, എപ്പോഴാണ് നിയന്ത്രണാതീതമായി ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ സി എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് മുറി പോയിരിക്കാൻ പറയും. മുറി പോയി അരമണിക്കൂർ ഇരുന്ന് ദേഷ്യം തീരുമ്പം തിരിച്ചു പോവാം. ആ ദേഷ്യത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് കുട്ടി കുറച്ച് നേരം മാറി നിൽക്കുന്നു, ടൈം ഔട്ടെന്ന് പറയും. അങ്ങനെ ഒരു തന്ത്രം നമുക്ക് കുറേ കുട്ടികളെ പ്രയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കോപ്പറേറ്റീവായിട്ടുള്ള കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തന്ത്രം പ്രയോഗിക്കാൻ പറ്റും വിജയകരമായിട്ട്.
1: അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ സാർ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്നുള്ള സ്ഥലത്തുനിന്ന് വിളിക്കുന്നത്.
1: നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ.
2: എന്റെ പേര് കൃഷ്ണമൂർത്തി എന്നാണ്. എന്റെ മോന്റെ കാര്യത്തിന് ചോദിക്കാം. 5 വയസ്സുണ്ട്.
0: ആ പറയൂ.
2: ആൺകൊച്ചാണ്. പിന്നെ അയാൾക്ക് എന്റെ ഒരു 2-3 വയസ്സുള്ളപ്പോ ചെറിയൊരു വാശി പോലെയാണ്. അത് എന്റെ മൂത്ത കുട്ടിയെ അരിയും എന്ന് പറയുന്ന ഇതൊക്കെ ഉള്ള ഇടിയും പിന്നെ കമ്പ് കൊണ്ടുള്ള കളിയും അതൊക്കെ അയാൾക്ക് ഭയങ്കര ഒരു വാശി പോലെ, ഒരു വൈരാഗ്യം പോലെ. അയാൾക്ക് ഉള്ള കാര്യം, അയാള് പറയുന്ന കാര്യം പോലും നടന്നില്ലെങ്കിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിരുന്നാലും അപ്പോഴേ തന്നെ അതിനെ അടിക്കുക. ഈ പൊക്കത്തെ ഓട്ടമാ ചേച്ചി, മൂത്ത കുട്ടിയും ഓട്ടമാ.
0: ആൺകുട്ടിയാ.
2: മൊബൈൽ തന്നെ കണ്ടോണ്ടിരുന്നാലും അയാൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ പിടിച്ചു കൊടുത്തെറിഞ്ഞതായി. അങ്ങനെയൊക്കെ ഉള്ള ഒരു നിർബന്ധ ഇതാ. അയാൾ എന്തുദ്ദേശിക്കുന്നോ അത് നടക്കണം.
0: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് അമ്മ അച്ഛനുണ്ട്. ഇപ്പൊ സർക്കാരിൽ ഇപ്പൊ ഞങ്ങള് കൂടാൻ നിൽക്കുന്നത് തള്ള സ്ഥലത്തില്ല. ടീച്ചറായിട്ട് വേറെ സ്ഥലത്ത് ജോലിയായിട്ട് നിൽക്കുക.
0: അച്ഛനാ?
2: അച്ഛനും ജോലിയായിട്ട് വേറെ ദൂരെ നിൽക്കും. അവരിപ്പം രണ്ടുപേരും സ്ഥലത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഒരു 3-4 മാസം കൊണ്ട് ഞങ്ങളുടെ
0: രണ്ടുപേരും അച്ഛനമ്മമാര് രണ്ടുപേരും രണ്ടിടത്താണോ അതാ ഒരുമിച്ചാണോ?
2: ഒരുമിച്ചല്ല, രണ്ടിടത്താ.
0: അപ്പൊ ഇത് അവര് തങ്ങളിൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കോ അടിയോ എല്ലാം ഉണ്ടോ?
2: ഒന്നുമില്ല. ഈ പിള്ളേരുടെ ഭയങ്കര കാര്യമാണ്. രണ്ടുപേരും ഭയങ്കര ഇതാ. അങ്ങനെ അടിക്കത്തില്ല അവര്.
0: അല്ലല്ല, ഞാൻ ചോദിച്ചത് കുട്ടിയെ അടിക്കുന്ന കാര്യമല്ല, അവര് തങ്ങളിൽ അടി ഉണ്ടോന്നാ ചോദിച്ചത്.
2: ഒന്നുമില്ല. ഒരു പ്രശ്നം ഇതുവരെ ഇല്ല.
0: ആ ശരി. അപ്പഴീ അച്ഛൻ പറഞ്ഞ കേസ് എന്ന് പറ കുട്ടിയുടെ കാര്യം പറഞ്ഞത് യഥാർത്ഥത്തില് ഈ പറഞ്ഞ അക്രമ സ്വഭാവം, വാശി എടുത്തെറിയുന്നു, മൊബൈൽ എടുത്തെറിയുന്നു, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ പെടുന്നതാണ്. അപ്പോൾ കുറ്റവാസന സ്വഭാവത്തിൻ്റെ കുഞ്ഞു രൂപങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതുപോലുള്ള കുട്ടികളിൽ കുറ്റവാസന നമ്മൾ ഇടപെടുന്നില്ലെന്നുണ്ടെങ്കിൽ തന്നെ അത് വികസിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത, പൂർണ്ണമായി ആവുമെന്നല്ല സാധ്യത കൂടുതൽ, സാധ്യതകളാണ് നമ്മൾ മെഡിക്കൽ സയൻസിൽ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടി ആരെങ്കിലും കാണിക്കണം, സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, പ്രത്യേകിച്ച് കുട്ടികളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈക്യാട്രിസ്റ്റോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഉണ്ടെങ്കിൽ അവരെ കാണിച്ചിട്ട് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. വാശി പിടിച്ച് കാര്യം സാധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, എടുത്തെറിഞ്ഞിട്ട് കാര്യം സാധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കരുത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ അച്ഛനും അമ്മയും ഇല്ലാതെ കൂടെ നിൽക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ വരാനുള്ള സാധ്യത
2: കൂടുതലാണ്.
0: അല്ല, ഇതൊക്കെ വികസിച്ച് വരികയല്ലേ. കുട്ടി വികസിച്ച് വരുന്നതനുസരിച്ച് കുട്ടിയിലുള്ള പ്രശ്ന സ്വഭാവങ്ങളും വികസിച്ച് വരും. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ കുട്ടിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത് അച്ഛനും അമ്മയും കുട്ടിയോടൊപ്പം ഉണ്ടായിരിക്കണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ചെറിയ കുട്ടികളിൽ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വാശിക്ക് വഴങ്ങാതിരിക്കുന്ന സ്വഭാവ രീതി നിരീക്ഷിക്കണം. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ അത് നടപ്പിലാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം.

0: ആണ്. കടുത്ത അക്രമ സ്വഭാവ രീതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദഗ്ധനെ കാണിച്ചിട്ട് അതിനുള്ള ചികിത്സ എടുക്കുകയും വേണമെന്നുള്ളതാണ് പറയാനുള്ളത്.
1: സർ, ഇപ്പോൾ എന്തെങ്കിലും കുറ്റവാസന സ്വഭാവ രീതി പ്രകടിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയി, തെറാപ്പി പൂർത്തിയായ ശേഷം വീണ്ടും കുട്ടി മുൻ സ്വഭാവത്തിലേക്ക് തിരികെ പോകാതിരിക്കാനായിട്ട് മാതാപിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വൺസ് നമ്മൾ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ആ സ്വഭാവ രീതി പൂർണ്ണമായും മാറി എന്ന് തന്നെയാണോ, അതോ അത് തിരിച്ചു വരാനൊരു റീലാപ്സ് വരാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
0: നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ പഠനം നടത്തിയെന്ന് പറഞ്ഞാൽ രണ്ട് ജേണലുകളായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 300 കുട്ടികളെടുത്തിട്ടാണ് പഠനം നടത്തിയത്. ഈ കോണ്ടാക്ട് ഡിസോർഡർ സ്വഭാവകൃതമുള്ള 300 കുട്ടികളെ എടുത്തിട്ട് പഠനം നടത്തി, ഇൻ്റർവെൻഷൻ കൊടുത്തു, 1 ഇയർ ഇൻ്റർവെൻഷൻ കൊടുത്ത്, സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻ, കുറച്ച് കുട്ടികളിലും മരുന്നും കൊടുക്കേണ്ടി വന്നു തീവ്രമായ അക്രമമുള്ളതുകൊണ്ട്. അങ്ങനെ കൊടുത്തിട്ട് അവരെ ഒരു വർഷം മാസം തോറും നിരീക്ഷിച്ച് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും റീ അസസ് ചെയ്തപ്പോൾ 64% കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്ത്. വെളിയിലുള്ള പുറം രാജ്യങ്ങളിലുള്ള പാശ്ചാത്യ നാടുകളിൽ നടന്ന സ്റ്റഡിയേക്കാളും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളുടെ സ്റ്റഡിയിൽ നമ്മളുടെ കുട്ടികൾക്കുണ്ടായി എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം കുട്ടിയും മാതാപിതാക്കളും ഒരുമിച്ചുണ്ടാകുന്നു എന്നുള്ള കൾച്ചർ നമ്മളെ നാട്ടിൽ കൂടെ ഉള്ളത് കൊണ്ട് ആണ് അത് വ്യത്യാസം കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇമ്പ്രൂവ്മെൻറ്റ് വന്ന കുട്ടികളെ മെയിൻ്റനൻസിന് വേണ്ടി റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടി വരും, ബിഹേവിയറിലാട്ടൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുക്കുമ്പോൾ കുട്ടിയിൽ ഇൻ്റർവെൻഷൻ തെറാപ്പി, സൈക്കോ തെറാപ്പി പോലെയുള്ള അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ കുട്ടിയിൽ കൊടുക്കും. പേരൻസിന് പേരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയും, പേരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് പേരൻസിനും കൊടുക്കും. കുട്ടിയെ ഒരുമിച്ച് ഒറ്റയ്ക്ക് കാണും, പേരൻസിനെ ഒരുമിച്ച് ഒറ്റയ്ക്ക് കാണും, പിന്നെ ഒരുമിച്ചും കാണും ഓരോ സെഷനിലും. അങ്ങനെയാണ് നമ്മൾ ആ സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോഴീ പൂർണ്ണമായി സ്വഭാവത്തിൻ്റെ പ്രത്യേകത മാറി വന്ന സ്വഭാവ രീതികൾ വീണ്ടും കുട്ടി വളരുകയല്ലേ, വികസിച്ച് വരികയല്ലേ. അപ്പോൾ വീണ്ടും ചിലപ്പോൾ മറ്റൊരു ഘട്ടത്തിൽ ഇപ്പം 8-10 വയസ്സുള്ളപ്പോഴൊക്കെ നമ്മൾ കണ്ട് മെച്ചപ്പെട്ട് നമ്മൾ കൺസൾട്ടേഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ക്ലോസ് ചെയ്ത് വിട്ട കുട്ടികൾ തന്നെ ചിലപ്പം 15 തിരിച്ചു വന്നിരിക്കും ഇതിനേക്കാളും വർദ്ധിത രൂപത്തിൽ. അപ്പോൾ അവിടെ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻ്റലായിട്ടുള്ള ഇൻ്റർവെൻഷൻ നടത്തിയത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇവരിതങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ അല്ലെങ്കിൽ അവർ സൗഹൃദ നിയന്ത്രണത്തിലായോ ഇല്ലയോ എന്നുള്ളത്, പരിഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ നിയന്ത്രണത്തിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ അതൊരു പ്രധാനപ്പെട്ടതായിരിക്കും. തെറാപ്പിയൊക്കെ നടത്തിയത് തെറാപ്പി ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ കുടുംബ പശ്ചാത്തലം ഇങ്ങനെ നിൽക്കുന്നത് ഒരു റിക്കറൻസിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പം കുട്ടികൾ തിരിച്ചും വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും റീഅപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാം ഒരു ബേസ് ലൈൻ നോർമലിൻ്റെ തൊട്ട് താഴെ നിൽക്കുകയായിരിക്കും. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വീണ്ടും അത് പ്രെസിപ്പിറ്റേറ്റ് ചെയ്ത് ലൈനിൻ്റെ മുകളിലോട്ട് വരും. അങ്ങനെ നമുക്കിതിനെ കാണാൻ പറ്റും. അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് ഭേദമാക്കി വിടുന്നു എന്ന് അർത്ഥമില്ല അതിന്. അതായിരിക്കും, അങ്ങനെയായിരിക്കും എൻ്റെ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ,
1: അപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടികളിലെ ക്രിമിനൽ പ്രവണതകളോ പെരുമാറ്റ പ്രശ്നങ്ങളോ കേവലം ശിക്ഷയിലൂടെയല്ല, മറിച്ച് സ്നേഹത്തോടുകൂടിയ ആദ്യകാല ഇടപെടലുകളിലൂടെയും ശാസ്ത്രീയമായ തെറാപ്പികളിലൂടെയുമാണ് പരിഹരിക്കേണ്ടത് എന്ന് ഇന്നത്തെ ഈ ചർച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പരിപാടി നമുക്കേവർക്കും അതീവ ഉപകാരപ്രദവും നയപരമായ ഒട്ടനവധി തിരിച്ചറിവുകൾ നൽകുന്നതുമായിരുന്നു. നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായ ഒരു നാളേക്കായി ഒരുക്കാൻ ഇന്ന് നാം ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കാം എന്നും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ നിർത്തുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി നൽകിയ ഡോക്ടർ ജയപ്രകാശ് ആർ, അദ്ദേഹത്തിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: നമസ്കാരം. സ്റ്റുഡിയോയിൽ MS ആശ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല, സ്റ്റുഡിയോ സഹായം അരുണ BV, അനന്തു മൈലച്ചൽ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ഫാം ടു സിറ്റി
3: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
2: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോക കേരളസഭ പിരിച്ചുവിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. LDF ഗവൺമെന്റിന്റെ കാലത്ത് രൂപീകരിച്ച ലോക കേരളസഭയുടെ ഒന്നും രണ്ടും സമ്മേളന തീരുമാനങ്ങൾ നടപ്പാക്കാത്തതും ധൂർത്തും അധിക ചെലവും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. പ്രവാസികളുടെ ക്ഷേമ നടപടികൾക്കായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതായും മുഖ്യമന്ത്രി. വിവിധ മന്ത്രിമാർ അംഗങ്ങളായ ഉപസമിതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്നും VD സതീശൻ പറഞ്ഞു. 70th കേരളപ്പിറവി ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുമെന്ന് VD സതീശൻ. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ ലോകവ്യാപകമായി പരിചയപ്പെടുത്തുന്നതിന് ദിനാചരണ ആഘോഷങ്ങൾക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ പരിപാലന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വലിയ മാറ്റം കൊണ്ടുവന്നതായി കേന്ദ്രമന്ത്രി JP നദ്ദ. 50 കോടിയിലധികം ആളുകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, ആംഗ്യഭാഷയുടെ പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 23 ആംഗ്യഭാഷാ ദിനമായി ആചരിക്കുന്നത്. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുമളി 66 മൈലിന് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പത്തനംതിട്ട മൈലപ്ര സ്വദേശിനി സാലി തോമസാണ് മരിച്ചത്. സ്വർണവില പവന് 640 രൂപ വർദ്ധിച്ച് 1,13,080 രൂപയായി. 14,135 രൂപയാണ് ഗ്രാമിന് വില. ജപ്പാനിലെ ഐച്ചി നഗോയിൽ ഏഷ്യൻ ഗെയിംസിൽ വനിത ടീം സ്കീറ്റ് ഷൂട്ടിംഗിൽ മഹേശ്വരി സിംഗ്, പരിനാസ് ധാലിവാൾ, റൈസ ധില്ലൺ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ സംഘം വെങ്കല മെഡൽ നേടി. സോഫ്റ്റ് ടെന്നീസിൽ ജയ്മീന സെമിഫൈനലിൽ എത്തി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ
2: കൂട്ടുകാരി. ഇന്ന് സെപ്റ്റംബർ 23 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ഈ ദിനത്തോടനുബന്ധിച്ച് നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി HI ഡോക്ടർ രാജീവ്ഗോപാലുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
3: നമസ്കാരം മാഡം.
4: നമസ്കാരം.
3: ആംഗ്യഭാഷ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സംസാര ഭാഷ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് സംസാരിക്കുന്നതും ആംഗ്യഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് വേണം. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്?
4: ഞാൻ നിഷിൽ ജോയിൻ ചെയ്തത്

0: 1998 പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് നിശൽ അപ്ലൈ ചെയ്യുന്നത്. ആസ് എ പ്രീ സ്കൂൾ ടീച്ചർ, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ അന്ന് അപ്ലൈ ചെയ്തത്. ആ അഡ്വർടൈസ്മെന്റും ഒരു വ്യത്യസ്ത രീതിയിലുള്ള സാധാരണ കാണുന്ന അഡ്വർടൈസ്മെന്റ് അല്ല. ഒരു പെൺകുട്ടിയുടെ പടമായിരുന്നു. ആ കുട്ടിയുടെ ചെവിയിൽ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ടായിരുന്നു. പോക്കറ്റ് മോഡൽ ഹിയറിംഗ് എയ്ഡ്സ് ആയിരുന്നു ആ അഡ്വർടൈസ്മെന്റിൽ ആ കുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വി ആർ ലുക്കിംഗ് ഫോർ ടീച്ചേഴ്സ് ഹു വോണ്ട് ടു മേക്ക് എ ഡിഫറൻസ്, ഇതായിരുന്നു അതിന്റെ ക്യാപ്ഷൻ. ശരിക്കും പറഞ്ഞ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് ക്യൂരിയസ് ആയി. കാരണം ഞാൻ ഈ ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരം കോഴ്സോ ഒന്നും ചെയ്ത വ്യക്തിയല്ല. ഐ ജസ്റ്റ് ഹാഡ് ഡൺ മൈ ഗ്രാജുവേഷൻ, പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ അപ്ലൈ ചെയ്തതാണ്. അവിടെ ഇന്റർവ്യൂവും വ്യത്യസ്ത രീതിയിലാണ്. മൂന്ന് തരം ഇന്റർവ്യൂ ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. ഒന്ന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫിസിക്കലായിട്ട് രണ്ട് കേൾവി കുറവുള്ള കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇങ്ങനത്തെ കേൾവി കുറവുള്ള കുട്ടികളായിട്ട് മീറ്റ് ചെയ്യുന്നതും ഒക്കെ എന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. എന്റെ പഠന ജീവിതത്തിൽ കേൾവി കുറവുള്ള ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവരെങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആംഗ്യഭാഷയാണ് ഇവരുടെ ഭാഷ എന്നൊന്നും ഒട്ടും അവെയർ അല്ലാതെയാണ് ഞാൻ അന്ന് നിശ്ചിൽ ചെന്നത്. പക്ഷെ കൊച്ചുകുട്ടികളായിരുന്നു, 3 years and 4 years ആയിട്ടുള്ള രണ്ട് കൊച്ചുകുട്ടികളാണ്. ഒരു കുട്ടിയോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു, കാരണം അന്ന് പേരന്റ് ആ കുട്ടിക്ക് ഇംഗ്ലീഷാണ് ഓപ്റ്റ് ചെയ്തത്. മറ്റേ കുട്ടിക്ക് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ കൊച്ചുകുട്ടികളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ത്രൂ പ്ലേ ആണ്. അപ്പൊ ഞാൻ അവരുമായിട്ട് കളിച്ചു, ആ പ്ലേയിൽ കൂടെ ഞാൻ ഉപയോഗിച്ച ഭാഷ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് അവർ നമ്മളുടെ അടുത്ത് റെസ്പോണ്ടും ചെയ്യുന്നത്. എനിക്ക് ആംഗ്യഭാഷ ആ സമയത്ത് അറിയത്തില്ലായിരുന്നു. ഞാൻ സംസാരിച്ച് തന്നെയാണ് അവരുമായിട്ട് കളിച്ചത്, അവരും റെസ്പോണ്ട് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് തോട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടായിരുന്നു ബോർഡിലുള്ള ഇന്റർവ്യൂ, പിന്നെ എന്നെ ടീച്ചറായിട്ട് സെലക്ട് ചെയ്യുന്നതും. നമ്മളെ പിന്നെ അവിടെ കയറിയതിനു ശേഷം ചെന്നൈയിൽ ബാലവിദ്യാലയം എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 months ട്രെയിനിങ്ങിന് വിട്ടു. അപ്പോഴാണ് ഇതൊരു ഹോൾ ഓൾ ടുഗെദർ ഒരു ഡിഫറെന്റ് തിങ് ആണ്. ഞാൻ വിചാരിച്ചതുപോലെ അത്രയും എളുപ്പത്തിൽ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാം ക്ലാസ്സും നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഏത് ലാംഗ്വേജ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് വൊക്കാബുലറിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സോടെ നമുക്ക് ക്ലാസ് പോയി എടുക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് കാഷ്വലി പോയി അങ്ങനെ എടുക്കാൻ പറ്റുന്ന ക്ലാസ് കൊച്ചുകുട്ടികളല്ലേ. അപ്പൊ നമുക്ക് അന്ന് ആ സമയത്ത് 1:1 ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് ഓപ്റ്റ് ചെയ്ത പേരന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത്, ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ അന്ന് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്ന പേരന്റ്സ് വളരെ കുറവാണ്. കൂടുതലും കാരണം അവരവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ടാണ്. വീട്ടില് അപ്പനോ അമ്മയും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നവരല്ലെങ്കിൽ മിക്ക പേരന്റ്സും മലയാളത്തിലായിരിക്കും കംഫർട്ടബിൾ. മലയാളമാണെങ്കിൽ നമുക്കൊരു ക്ലാസ്സിൽ 1:4 റേഷ്യോയിലാണ് പോകുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമും പ്രീ സ്കൂളും ഒക്കെ നടത്തുന്നത്. പിന്നെ അഫ്കോഴ്സ് ഇപ്പൊ ടെക്നോളജി ഒക്കെ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട്, നമ്മുടെ പഠന രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് കോക്ലിയർ ഇംപ്ലാന്റ്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതൊരു സർജറിയാണ്. ആ സർജറി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഡിറ്ററി വെർബൽ തെറപ്പിയാണ്. അപ്പൊ അത് 1:1, പിന്നെ ഗ്രൂപ്പ് തെറപ്പിയും ഒക്കെ ഉണ്ട്. ഈ തെറപ്പിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് തെറപ്പിയാണ്. സ്പീച്ച് കറക്ഷൻ ഒക്കെ പിന്നെയാണ് വരുന്നത്. ലാംഗ്വേജ് ഇല്ലാതെ സ്പീച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ലാംഗ്വേജ് എങ്ങനെയാണ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്? സാധാരണ കേൾക്കുന്ന കുട്ടികളെ പോലെ തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം. റിസെപ്റ്റീവ് ലാംഗ്വേജും വേണം, എക്സ്പ്രസീവ് ലാംഗ്വേജും വേണം. അതുപോലെ തന്നെ 6 വയസ്സ് ആ പ്രീ സ്കൂളിൽ കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ 6 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിക്ക് എഴുത്തും വായനയും എല്ലാം ഉണ്ടാവണം.
1: അപ്പൊ സാധാരണക്കാർ നമുക്കുള്ള ഒരു സംശയം ഇവരോട് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു ആൽഫബറ്റോ
0: നമ്മൾ തുടക്കത്തിൽ, നമ്മൾ ആൽഫബറ്റ്സ് ഒന്നും നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. 6 months കുട്ടി വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ 6 months കുട്ടികൾ വരുമ്പോ അവർ കൂടുതലും അവർ ഉറങ്ങുവാണ് ക്ലാസ്സിൽ, പിന്നെ ഫീഡിങ് നടക്കും. പക്ഷെ നമ്മൾ കളിക്കുകയാണ്, ത്രൂ പ്ലേ ആണ് നമ്മൾ ഒബ്ജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ പന്തായിരിക്കും. അപ്പൊ പന്ത് വൊക്കാബുലറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്. പന്ത് ഉരുട്ടി തരട്ടെ, ആ പന്ത് നോക്കൂ എന്ത് ഭംഗിയാണ്, പന്ത് വേണോ? അപ്പൊ ഈ പന്ത് പല പ്രാവശ്യം ഞാൻ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുവാണ്. കുട്ടി അവിടെ ഐഡന്റിഫൈ ചെയ്യുവാണ്, ആ പന്ത്, ഈ ഒബ്ജക്റ്റിനെയാണ് പന്ത് എന്ന് പറയുന്നത് എന്ന് ആ കുട്ടി അവിടെ ഐഡന്റിഫൈ ചെയ്യുവാണ്. അതുപോലെ തന്നെ പേരന്റ്സ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഈ പ്രോഗ്രാമിൽ. നമ്മളിവിടെ 1 hour ട്രെയിനിങ് അല്ലെങ്കിൽ ക്ലാസ് നടത്തുന്നത്. ഇത് കുട്ടിക്ക് വേണ്ടിയുള്ള ക്ലാസ് അല്ല, ഇത് പേരന്റിനെ നമ്മൾ എക്വിപ്പ് ചെയ്യുവാണ് ഇതെങ്ങനെയാണ് ഈ ലാംഗ്വേജ് കൊടുക്കുന്നത്. സാധാരണ പേരന്റ്സ് ഒരു കേൾവി കുറവുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് സംസാരം അവിടെ അങ്ങ് നിൽക്കുകയാണ്, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ, സൈക്കോളജിക്കലി അവർ ഒരുപാട് ഡിപ്രഷനിൽ വരെ പോകുന്ന പേരൻസ് ഉണ്ട്. എന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ല, എന്ത്

0: അതുകൊണ്ട് എന്റെ കുട്ടിക്ക് ഇങ്ങനെ കേൾവിക്കുറവ് വന്നു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, അവന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത. അപ്പൊ ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം, സാധാരണ കേൾവിയുള്ള കുട്ടികളെ പോലെ തന്നെ ഇവരെ പഠിപ്പിക്കാം, ഭാഷ അവർക്ക് ഡെവലപ്പ് ചെയ്യാം, എഴുത്തും വായനയും ഒപ്പം നടക്കും, എല്ലാ കാര്യങ്ങളും ഈ ട്രെയിനിങ്ങിൽ കൂടെ ചെയ്യാൻ സാധിക്കും എന്നുള്ള പേരന്റ്സിനൊരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ പേരന്റ്സ് ക്ലാസ്സിൽ ഇരിക്കുന്നു, പേരന്റ്സ് ഇല്ലാതെ നമ്മൾ ക്ലാസ് എടുക്കത്തുമില്ല. കാരണം വീട്ടിൽ പോയിട്ട് പേരന്റ്സ് ആണ് കുട്ടിയോട് കൂടുതൽ സമയം ചെലവാക്കുന്നതും കൂടുതൽ സംസാരിക്കേണ്ടതും. ഈ ഒബ്ജക്റ്റീവ്സ് റിയലൈസ് ചെയ്യാനായിട്ട് അവരാണ് പാർട്ണർഷിപ്പ് ഉള്ളത്. ടീച്ചേഴ്സ് മിനിമം ആ ക്ലാസ്സിലുള്ള സമയമാണ്, മേ ബി 1 hour. ഏജ് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് മാക്സിമം 4 to 5 hours ഒക്കെ ഉണ്ടാവും. ഒരു ഫുൾ ഡേ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ രാവിലെ 2 hour, ഉച്ചയ്ക്ക് 2 hour, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ എല്ലാ ആക്ടിവിറ്റീസും ഗോൾസും എല്ലാം ഓറിയന്റ് ചെയ്യുന്നത് ഈ വൊക്കാബുലറി ഡെവലപ്മെന്റും അതിനൊപ്പം തന്നെ ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടെയാണ് ചെയ്യുന്നത്.
1: ഇപ്പൊ പറഞ്ഞു പേരന്റ്സിനെ കൂടി ഇരുത്തിയിട്ടാണ് ഈ ക്ലാസ്സസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. പൊതുവിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനി ഞാൻ എന്ത് സംസാരിച്ചിട്ട് എന്താണ് കാര്യം. ഇപ്പൊ പറഞ്ഞ കുറെ കാര്യങ്ങൾ, അതായത് ഡിപ്രഷനിലേക്ക് പോവുക, പലപ്പോഴും കറക്റ്റ് സമയത്ത് പേരന്റ്സ് ഇന്റർവെൻഷൻ നടത്തിയാൽ ആ കുഞ്ഞിനെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള പേരന്റ്സിനോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊന്നും ഇത്രയും ഒരു റീച്ചോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അവൈലബിൾ അല്ലായിരുന്നു. പേരന്റ്സ് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ചിലപ്പം ലേറ്റ് ആയിട്ടായിരിക്കും. എന്റെ കുട്ടി കേൾക്കുന്നുണ്ടോ, എന്തോ കേൾവിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് തിരിച്ചറിവ് വീട്ടിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. കിട്ടുന്ന ഒരു ഇംപ്രഷൻ അവര് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഹോസ്പിറ്റൽസിൽ പോകുന്നത്. അപ്പൊ അവിടെ ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടായിരിക്കും കൺഫേം ചെയ്യുന്നത്. നേരത്തെ ഒന്നും ഡോക്ടേഴ്സിനും ഈ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ ഒരു ക്രിട്ടിക്കൽ പീരിയഡ് ഉണ്ട് എന്ന് അധികം ഫോക്കസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഡോക്ടേഴ്സും വളരെ അവെയറാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിംഗ് ലാംഗ്വേജ് ബിഫോർ ദ ക്രിട്ടിക്കൽ പീരിയഡ്. ക്രിട്ടിക്കൽ പീരിയഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷന് വേണ്ടി 3 years അല്ലെങ്കിൽ 4 years തന്നെ ഐഡന്റിഫൈ ചെയ്ത് കുട്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്തിട്ട് ലാംഗ്വേജ് തെറപ്പി അല്ലെങ്കിൽ ലാംഗ്വേജ് സെഷൻസ് ഏർലി ഇന്റർവെൻഷനിലോട്ട് നമ്മൾ കുട്ടിയെ ചേർക്കണം. എന്നാലേ നമുക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ, സ്പോക്കൺ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 4 years അല്ലെങ്കിൽ 5 years അല്ലെങ്കിൽ 6 years കഴിഞ്ഞിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ, ചിലപ്പോൾ സാധാരണ പേരന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അംഗൻവാടി സ്കൂളിലായിരിക്കും കൊണ്ടുവിടുന്നത് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പ്ലേ സ്കൂളിലൊക്കെ ആയിരിക്കും. അവിടെ ടീച്ചറായിരിക്കും ഐഡന്റിഫൈ, പേര് വിളിക്കുമ്പോൾ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല, അപ്പൊ ടീച്ചർ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ലേറ്റ് ആവുമ്പോഴത്തേക്ക് ലാംഗ്വേജും ഡിലേ ആവുകയാണ്. ഈ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മൈൽ സ്റ്റോൺസും ഡിലേ ആവുകയാണ്. കുട്ടി വളരുന്നു, പക്ഷെ അവന്റെ വളർച്ച അനുസരിച്ച് അവന്റെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വളരെ ഇന്റൻസീവായിട്ട് പെർപ്പസ്ഫുള്ളി കൊടുക്കുന്ന ഒരു തെറപ്പിയാണ്. അപ്പൊ പേരന്റ്സും ഇങ്ങനെ കേൾവി കുറവ് ഉണ്ടെന്ന് സംശയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺഫേം ആക്കണം. എന്നിട്ട് ആ കുട്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് അനുസരിച്ചുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ഏർലി ഇന്റർവെൻഷൻ സെന്ററിലോ അല്ലെങ്കിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഏതെങ്കിലും സെന്ററിൽ കൊണ്ടുപോവുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്റ്റേജസ് ഓഫ് ഗ്രീഫ് പേരന്റ്സിനുണ്ടാവാം. ഫസ്റ്റ് കുട്ടിയായിരിക്കും അവരുടെ ഫാമിലിയിൽ ഇങ്ങനെ കേൾവി കുറവുള്ള കുട്ടി, അവന്റെ ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഒരുപാട് ഗ്രീഫും ഒരു ഡിപ്രഷനൊക്കെ പോകുന്ന പേര്. അപ്പൊ ആ പേരന്റ്സിനൊക്കെ നിഷിലാണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പേരന്റ്സിനെയും കൂടെ ചേർത്ത് പിടിച്ച് തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിൽ കൂടെ ഈ കുട്ടിയെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് കൗൺസിലിംഗ് ഇസ് റിക്വയർഡ്. ഈ പ്രീ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവൻ പോകുന്നത് ഒരു റെഗുലർ സ്കൂളിലാണ്. അവിടെ സാധാരണ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നത് പോലെ അവൻ അവിടെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവിടെയും പേരന്റ് സപ്പോർട്ട് കൊടുക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ റെഗുലർ സ്കൂളിൽ സെറ്റപ്പിൽ ടീച്ചേഴ്സ് ഒന്നും ട്രെയിൻഡ് അല്ല ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഈ കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ടീച്ചറും അവെയർ ആയിരിക്കണം. അപ്പൊ നമ്മൾ അങ്ങനത്തെ സെഷൻസ് ടീച്ചേഴ്സിനും എടുത്തു കൊടുക്കാറുണ്ട്. സ്കൂൾസിൽ നമ്മൾ പോകാറുണ്ട്, നമ്മൾ പാംഫ്ലെറ്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നെ ഈ കുട്ടികൾ വീക്കെൻഡ്സിന് നമ്മളുടെ നിഷിൽ തന്നെ പ്രോഗ്രാമിന് വരാറുണ്ട്. അവർക്ക് വേണ്ട ഉള്ള ലാംഗ്വേജ് സപ്പോർട്ട് അപ് ടു 5th standard ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കോളേജിൽ, കോളേജിൽ ചെല്ലുമ്പം 40 to 45 students ആണ് നമ്മുടെ ഓരോ ക്ലാസ് സ്ട്രെങ്ത് തന്നെ. അപ്പൊ അവന് അവിടെ എന്ത് മനസ്സിലാക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, അപ്പൊ അതവിടെയൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടെ കുട്ടിക്ക് മുമ്പോട്ട് പോകുന്നുള്ളൂ. പേരന്റ്സ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഏർലി ഇന്റർവെൻഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ പ്രീ സ്കൂൾ കഴിഞ്ഞോ, ഇനി അവനെ ഒരു റെഗുലർ സ്കൂളിൽ സെറ്റപ്പ് കഴിഞ്ഞു, ഇനി എന്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, അങ്ങനെയല്ല. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും മാക്സിമം നമ്മൾ കൊടുക്കുക. ഡെഫിനറ്റ്ലി ആ കുട്ടി ബ്ലൂം ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് വരും. അപ്പോ അവൻ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ അവന് തിരിഞ്ഞു നോക്കി അമ്മ എന്ന് വിളിക്കുമ്പോ പേരൻസിന്റെ ഒരു ഇമോഷനാണ്. ടീച്ചർ അമ്മ ആരാണ് അല്ലെങ്കിൽ അമ്മ എന്ന് കുട്ടി വിളിക്കുന്നത്, അതൊരു പേരൻസ് നമ്മളിട്ട് ഈ ഫേവൽ സമയത്തൊക്കെ പറയാറുണ്ട്, അവൻ എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചപ്പോ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവരുമ്പോ എന്റെ മോന് സംസാരിക്കുന്നു കേൾക്കുന്ന കുട്ടികളെ പോലെ തന്നെ അവൻ എന്നെ അമ്മ എന്ന് വിളിക്കുന്നു, അപ്പ എന്ന് വിളിക്കുന്നു, എനിക്കൊരു നാച്ചുറൽ കോൺവെർസേഷൻ അവനുമായിട്ട് നടത്താൻ പറ്റുന്നുണ്ട്, റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോ തന്നെ നമുക്കും അതൊരു ഇൻസ്പിറേഷനാണ്. ക്ലാസ്സിൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടി അത് മനസ്സിലാക്കി ഉത്തരം പറയുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് തന്നെയാണ്, നമ്മൾ റൈറ്റ് ട്രാക്കിലാണെന്ന്. ഇപ്പൊ അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അഡീഷണൽ എഫേർട്ട് എടുത്താലേ അത് സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടോ എന്ന്, കേൾവി അല്ലാതെ, ചിലപ്പം ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള, പിന്നെ അല്ലാതെ ലേണിംഗ് ഡിസബിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുത്തും വായനയൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കേൾവി കുറവുള്ള കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിച്ചാൽ നമ്മുടെ ഹെയർ സെൽസ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ സൗണ്ടാണ് നമ്മുടെ ഓഡിറ്ററി നെർവ് വഴി നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചിട്ട് ആ റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്നിട്ട് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് ആ രീതിയിലാണ്. ചിലപ്പോൾ നമ്മുടെ കോക്ലിയൽ അകത്തുള്ള പ്രോബ്ലം ആയിരിക്കത്തില്ല, ഇന്നർ ഇയറിലുള്ള പ്രോബ്ലം ആയിരിക്കത്തില്ല, ചിലപ്പം ആ നെർവ് ഫ്രം കോക്ലിയ ടു ബ്രെയിൻ ആ നെർവിന് പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്താലേ ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലം കാണും, നമ്മൾ അതും കൂടെ റൂൾ ഔട്ട് ചെയ്യണം. കേൾവി മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് തെറപ്പി അല്ലെങ്കിൽ ലാംഗ്വേജ് സെഷൻസ് ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം പ്ലസ് പ്രീ സ്കൂൾ കഴിഞ്ഞാൽ അവർക്ക് സംസാര ഭാഷ സംസാരിക്കണം. പിന്നെ ഇതല്ല, ഈ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു ഗ്രൂപ്പും ഉണ്ട്, സ്പീക്കിംഗ് ഡെഫ് സൈനിങ് ഡെഫ്, ഇങ്ങനെയാണ് ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത് തന്നെ. സംസാരിക്കുന്ന കേൾവി കുറവുള്ള ആൾക്കാരും സൈൻ ചെയ്യുന്ന കേൾവി കുറവ് ആൾക്കാർ, രണ്ടും രണ്ട് ഗ്രൂപ്പ്സ് ആണ്. ഈ സൈൻ ചെയ്യുന്നവര് സാധാരണ ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഇവർ ഈ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമോ പ്രീ സ്കൂളിലോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവർക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ 4 വയസ്സോ അല്ലെങ്കിൽ 3 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ഇവര് സ്കൂളിൽ ചെല്ലുന്നത് ഡെഫ് സ്കൂളിൽ അല്ലെങ്കിൽ കേൾവി കുറവുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലോട്ടായിരിക്കും ചേർക്കുന്നത്. സ്പെഷ്യൽ സ്കൂൾസിൽ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് സൈൻ ലാംഗ്വേജ് ട്രെയിൻ ടീച്ചേഴ്സ് കുറവാണ്, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ഒരു ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ്, ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യും, സ്പീച്ച് യൂസ് ചെയ്യും, ബോർഡിൽ എഴുതും, ഇങ്ങനെ പല മെത്തേഡ്സിൽ കൂടെയാണ് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അതൊരു മിക്സ്ഡ് മെത്തഡോളജി ആയതുകൊണ്ട് കുട്ടിക്ക് എത്രമാത്രം എത്തുന്നു, കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ, എഴുത്തും വായനയും അതുകൊണ്ട് ഇക്വിപ്പ് ആവുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. ആ ഒരു സിസ്റ്റത്തിൽ കൂടിയാണ് 12ാം ക്ലാസ് വരെ അവന് കടന്നു പോകുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വരുന്നത് പിന്നെ കോളേജ് പ്രോഗ്രാമിലോട്ടാണ്. കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ട് നിഷില് 3 പ്രോഗ്രാംസ് ആണ്, ആ പ്രോഗ്രാംസിലോട്ടായിരിക്കും കുട്ടികൾ വരുന്നത്. അതായത് BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്, 3 സ്പെഷ്യലൈസേഷൻ ഉള്ള പ്രോഗ്രാമാണ്, അപ്ലൈഡ് ആർട്ട്, പെയിന്റിംഗ്, സ്കൾച്ചർ, പിന്നെ ബാച്ചുലർ ഓഫ് കോമേഴ്സ്. ഈ 3 പ്രോഗ്രാംസ് ആണ് നിഷിലുള്ളത്.
1: വേറൊരു കാറ്റഗറി പറഞ്ഞല്ലോ സ്പീക്കിംഗ്,
0: സ്പീക്കിംഗ് ഡെ
1: എങ്ങനെയാണ് അവരുടെ ഒരു
0: ഇതെന്ന് വെച്ചാല്, നമ്മുടെ നിഷിലുള്ളത് ഏർലി ഇന്റർവെൻഷൻ സെന്ററും പ്രീ സ്കൂളും ആണ്. നിഷിൽ തന്നെ ടെസ്റ്റിംഗ് സംവിധാനമുണ്ട്, നമുക്ക് ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ ഈ 2 ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇവരെ ടെസ്റ്റ് ചെയ്ത് ഇവരുടെ ലോസ് മനസ്സിലാക്കി സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇവര് നമ്മുടെ ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ, ഇഫ് ദേ ചൂസ് ടു കം, പേരന്റ് ചോയ്സ് ആണ്. നിഷ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രാഞ്ചസ് ഒന്നുമില്ല, ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വരുന്ന കുട്ടികൾ കോഴിക്കോടാവാം, മലപ്പുറം ആവാം, കാസർഗോഡാവാം. അപ്പൊ അവിടെ നിന്നൊക്കെ പേരൻസ് അവരുടെ ഫാമിലി അപ്രൂവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പേരന്റ് സ്റ്റോപ്പ് ചെയ്യണം, ഒന്നെങ്കിൽ അത് ടെമ്പററി ലീവ് എടുത്തിട്ട് ഒരു 6 വർഷം നമ്മുടെ കുട്ടിയുടെ ഒപ്പം തന്നെ ചെലവാക്കണം. അപ്പൊ വേറെ സിബ്ലിങ്സ് കാണും, ചിലപ്പോ അച്ഛന്റെ കൂടെ ആയിരിക്കും അവിടെ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു ട്രോമയല്ലേ, പക്ഷെ ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി അത് അത്യാവശ്യവുമാണ്. അപ്പൊ ഇവിടെ 6 വയസ്സ് വരെയാണ് നമ്മൾ കുട്ടികളെ പ്രീ സ്കൂളിൽ നിർത്താറുള്ളത്. പ്രീ സ്കൂളിൽ 6 വയസ്സായ ഈ ഹിയറിംഗ് ലോസ് മാത്രമുള്ള കുട്ടിയാണെങ്കിൽ, വേറെ ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ, ഈ കുട്ടിക്ക് 6 വയസ്സായ കേൾവിയുള്ള കുട്ടികളെ പോലെ തന്നെ സംസാര ഭാഷ കാണും, എഴുത്തും വായനയും ആ വയസ്സ് പ്രായത്തിൽക്കാളും കൂടുതൽ കാണും. കാരണം നമ്മൾ അത്രയും ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്, മാത്സ് സ്കിൽസും വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അവരെ നമ്മള് വിടുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടായിരുന്നു. അത് ചോയ്സ് പേരന്റ് ആണ് ഏത് സ്കൂളിൽ ചേർക്കണം, അതിലൊന്നും നമ്മൾ ഇൻവോൾവ് ആവാറില്ല. ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കാം, മലയാളം മീഡിയം ആയിരിക്കാം. അപ്പൊ ആ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവന്റെ സമപ്രായ കുട്ടിയേക്കാളും അവൻ കുറച്ച് അറിയാം. അപ്പൊ അവനും അതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്, എനിക്കിതറിയാം, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു

0: കോൺഫിഡൻസ് ആണ്. വായനയും അതുപോലെ ബുക്സ് ഒക്കെ ഒരുപാട് വായിക്കുന്ന ഒരു സമയമാണ് പ്രീ സ്കൂളിലൊക്കെ. അപ്പൊ ബുക്സ് വായിക്കാനും പറ്റും. ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്രയും വായിക്കത്തില്ലായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എത്രയോ കുട്ടികൾ, നമുക്ക് നമ്മുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ തന്നെ മെഡിസിൻ പോയ രണ്ടു കുട്ടികളുണ്ട്. എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ് കൂടുതലും കുട്ടികൾ ഓപ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ ഗ്രാജുവേറ്റ് കോഴ്സസും ബി കോം സെലക്ട് ചെയ്യാറുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ പാസ്സായ രണ്ട് കുട്ടികൾ, ഒരാള് ആപ്പിളിൽ വർക്ക് ചെയ്യുവാണ്, ഒരാൾ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുവാണ്, രണ്ടുപേരും യു എസിലാണ്. ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആസ് എ ടീച്ചർ എനിക്കിത് വളരെ ഇൻസ്പയറിംഗ് മൊമെന്റ്സ് ആണ്. സാധാരണ ഒരു കുട്ടിയുടെ, മെയിൻ സ്ട്രീം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഫാമിലിയുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഈ കുട്ടികൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കുട്ടികൾക്ക് ഐ ഇ എസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു, ലക്ഷ്മി പാർവതി, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നൗ ദേ ആർ ഓൾസോ എംപ്ലോയിഡ് ഇൻ ഐ എ എസ് ഓഫീസേഴ്സിന്റെ അതേ റിക്രൂട്ട്മെന്റിൽ തന്നെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് തന്നെയാണ്.
1: പൊതുസമൂഹത്തിൽ കേൾക്കുന്ന ഒരാളും കേൾവിക്കുറവുള്ള ഒരാളും, അപ്പൊ ഈ കേൾക്കുന്ന ആള് പൊതുസമൂഹത്തിൽ യാതൊരു ട്രെയിനിങ്ങും ലഭിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും? കാരണം അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും സൈൻ ലാംഗ്വേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു മിനിമം എന്ന് വെച്ചാൽ, ഒന്നും നമുക്കൊരു ട്രെയിൻഡ് അല്ലെങ്കിൽ കൂടിയും അവരെ നമ്മളോട് ചേർത്ത് നിർത്താൻ പൊതുസമൂഹത്തിലുള്ള യാതൊരു ട്രെയിനിങ് ലഭിക്കാത്ത ആളുകൾക്ക് എങ്ങനെ പെരുമാറാൻ സാധിക്കും?
0: ശരിയാണ്, സൊസൈറ്റിയിലോട്ട് ഈ ഡെഫ് ആൾക്കാർ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡെയിലി ലൈഫിന്റെ പല കാര്യങ്ങൾ, പല ആവശ്യങ്ങൾക്ക്. അപ്പൊ എല്ലാവരും ട്രെയിൻഡ് ആവണം എന്നില്ല, അല്ലെങ്കിൽ ആംഗ്യ ഭാഷ അറിയാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മുടെ ടെക്നോളജി അതുപോലെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജസ് കാണിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം, എഴുതി കാണിക്കാം. ആദ്യം ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ എനിക്ക് വളരെ ക്യൂരിയസ് ആയിരുന്നു, ഈ കുട്ടികൾ എങ്ങനെയാണ് കടയിൽ പോയി സാധനങ്ങൾ വേണം എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബസ്സിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവര് പറയും, നമ്മള് എഴുതി കാണിക്കും ഈ സ്റ്റോപ്പിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ കടക്കാരന് ഇങ്ങനെ ലിസ്റ്റ് കൊടുക്കും ഈ സാധനങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ത്രൂ ജെസ്റ്റേഴ്സ് ആയിരിക്കും കൂടുതലും. ജെസ്റ്റേഴ്സും ചിലപ്പോൾ ഇനഫ് ആയിരിക്കത്തില്ല, ചിലപ്പം സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ ഡെഫിനറ്റ്ലി ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ആയതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ മെസ്സേജ് ഇട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് കാണിച്ചിട്ടൊക്കെ ആയിരിക്കും. വായനയും എഴുത്തും ഈ സൈനിങ് ഡെഫുകാർക്ക് ഒരു ചാലഞ്ച് തന്നെയാണ്. ഏർലി ഇന്റർവെൻഷൻ കഴിയാത്ത ആൾക്കാർക്ക് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എഴുത്തും വായനയും അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കും. അതായത് 18 വയസ്സിൽ നമ്മുടെ നിഷിൽ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ ഹിയറിംഗ് ആയിട്ടുള്ള 18 വയസ്സായ ആളുടെ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവർ കുറച്ചും കൂടെ താഴോട്ടായിരിക്കും, അത്രയും സ്കിൽസ് കാണത്തില്ല. ഇൻഫാക്ട് നമുക്ക് കുട്ടികൾ വന്നിട്ടുണ്ട് എ ബി സി പോലും എഴുതാൻ പറ്റാത്ത, 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടിയാണ്, പക്ഷെ ലെറ്റേഴ്സ് ഓഫ് ദി ആൽഫബറ്റ് പോലും അറിയത്തില്ല. അപ്പൊ കോളേജ് പ്രോഗ്രാമിന് വരുമ്പോൾ നമുക്ക് അവിടെ എ ബി സി പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു എൻട്രൻസ് എക്സാം ഒക്കെ നടത്തിയിട്ടൊക്കെയാണ് കുട്ടികളെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ, നമ്മൾ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ തന്നെ പ്രോഗ്രാം നമ്മൾ കുറച്ചും കൂടെ മാറ്റിയിട്ടുണ്ട്. ആദ്യം 3 വർഷത്തെ പ്രോഗ്രാമായിരുന്നു, പിന്നെ നമ്മൾ ഒരു വർഷം കൂടെ ആഡ് ചെയ്തു, പ്രിപ്പറേറ്ററി ഇയർ എന്ന് പറഞ്ഞു. അതായത് പ്ലസ് ടു കഴിഞ്ഞു പിന്നെ അവരൊരു പ്രിപ്പറേറ്ററി ഇയർ ഉണ്ട്. അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഒൺലി ഇംഗ്ലീഷ്, മാത്ത് ആൻഡ് ഐ എസ് എൽ. ഐ എസ് എൽ സബ്ജക്ട് ആവാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് കേൾവിക്കുറവുള്ള കുട്ടികൾ വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, സ്റ്റുഡൻസ് കമ്മിങ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. കാരണം ഡിഗ്രി പ്രോഗ്രാംസ് നമ്മൾ, നിഷാണ് ഒരു പയനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിഗ്രി പ്രോഗ്രാംസ് ഫസ്റ്റ് ഈ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. അപ്പം അതുകൊണ്ട് നോർത്ത്, കർണാടക, തമിഴ്നാട് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പിന്നെ നമുക്ക് നേപ്പാളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്, ഈ പ്രാവശ്യം നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികൾക്കൊക്കെ അക്കാഡമിക്സ് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കോമൺ ലാംഗ്വേജ് വേണം. അപ്പൊ അവിടെ ഐ എസ് എൽ, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ് സബ്ജക്ട് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിപ്രിയ പാസ് ആയാലേ സെക്കൻഡ് ഇയറിലോട്ട് പോകത്തുള്ളൂ, അത് മാൻഡേറ്ററി ആണ്.
1: സേഫ്റ്റിയുടെ കാര്യം വരുമ്പോ നോർമലി നമുക്കറിയാലോ, സൗണ്ട്, ശബ്ദം കേട്ടിട്ട് ഇപ്പൊ തൊട്ടടുത്ത ഒരാൾ വരുന്നു, നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള സേഫ്റ്റി ചലഞ്ചസ് ആയിട്ട് ലൈഫിൽ വരുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാള് രാത്രി സമയത്ത് എവിടെയെങ്കിലും പോകുന്നു, സൗണ്ട് കേൾക്കുന്നത്, അപ്പൊ അവർ അങ്ങനെയും കൂടെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ടോ?
0: അത് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയാണ് മാറേണ്ടത്. സൊസൈറ്റിയുടെ ഇത് തന്നെ ഇൻക്ലൂസീവ് ആവണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫയർ എല്ലാം കേട്ടുകൊണ്ട് കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഓടണം എന്നില്ല, അല്ലെങ്കിൽ ഡെഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയണം എന്നില്ല, ഫയർ അലാം സെറ്റ് റിംഗ് ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്ററും കൂടെ കൊടുത്താൽ ആ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്ന കണ്ടാൽ അവർക്കറിയാം, ഓക്കെ, സം ഡേഞ്ചർ ഇസ് എ ഫയർ അലാം നടക്കുവാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇനിഷ്യൽ ഓൾറെഡി അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ക്ലാസ്സിൽ വിളിക്കാനായിട്ട് നമ്മൾ പേര് വെച്ച് വിളിക്കാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ നമ്മൾ കൈ പൊക്കി കാണിക്കണം, അല്ലെങ്കിൽ ലൈറ്റ് സ്വിച്ച് ഓഫ് ആൻഡ് ഓൺ ചെയ്യും, ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുമ്പോൾ.

0: ഈ വിഷ്വൽ അലേർട്ട് കിട്ടുമ്പോൾ അവർക്ക് ടീച്ചർ ഇവിടെ ശ്രദ്ധിക്കാൻ പറയുവാണ്, അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്നതെന്ന് പറയും. പിന്നെ ക്ലാസ്സിലൊക്കെ അവർ ഇരിക്കുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു റാ ഷേപ്പിലാണ്, റെഗുലർ ക്ലാസ്സിൽ കാണുന്ന പോലെ റോസ് അല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്യുന്നത് കാണാൻ സാധിക്കണം, ടീച്ചറിനെയും അവർക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കണം. ടീച്ചർ നടുക്ക് നിൽക്കും, റാ ഷേപ്പിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ടീച്ചർ ആക്സസിബിൾ ആയിരിക്കും, ടീച്ചറിനും കുട്ടികളും ആക്സസിബിൾ ആയിരിക്കും. ആക്സസിബിലിറ്റി ഒരു വലിയ കമ്പോണന്റ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ മീറ്റിംഗ്സ് നടത്താറുള്ളപ്പോഴും ഒക്കെ നമ്മൾ ഇന്റർപ്രറ്ററിനെ വെക്കും. ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രാം ഇന്റർപ്രറ്റർ ഇല്ലാതെ നമ്മൾ നടത്താറില്ല. അതിനൊപ്പം തന്നെ എഴുത്തും വായനയും ഒക്കെ നല്ല സ്കില്ലുള്ള കുട്ടികൾക്ക് വേണ്ടി റിയൽ ടൈം ആയിട്ട് നമ്മൾ ആ സ്പീക്കർ സംസാരിക്കുന്നത് ഗൂഗിൾ ഡോക്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പൊ അവരുടെ ഫോണുമായിട്ട് അത് കണക്റ്റഡ് ആണെങ്കിൽ അവർക്കത് വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇന്റർപ്രറ്റർ അവിടെ ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ലാർജർ സൊസൈറ്റി ഇങ്ങനത്തെ സർവീസസ് ഒന്നും ഉണ്ടാവണമെന്നില്ല.
1: അതിലേക്ക് വരുമ്പം പൊതുസമൂഹത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആണ് ആക്ച്വലി കൊണ്ടുവരാൻ സാധിക്കുന്നത്? കാരണം ഇപ്പൊ നമ്മൾ കാണുന്ന പൊതുവിടങ്ങളിൽ ഇതും കൂടി കൺസിഡർ ചെയ്ത് പലപ്പോഴും ഇപ്പൊ പറഞ്ഞ പോലെ ഒരു രാത്രി സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഒറ്റയ്ക്ക് ഒരാൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ആക്ച്വലി കൊണ്ടുവരേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്?
0: ഇതിപ്പം നമ്മുടെ കുട്ടികൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് ലൈസൻസ് കിട്ടാറുണ്ട്, പക്ഷെ റോഡിൽ ബാക്കിൽ ആംബുലൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ആംബുലൈറ്റ് നമ്മൾ റിയർ വ്യൂ മിററിൽ കൂടെ കാണുമ്പോഴായിരിക്കും അവർ മാറുന്നത്. പക്ഷെ മഴക്കാലത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഈ അലാറമോ അല്ലെങ്കിൽ പോലീസ് സൈറനോ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന റെസ്പോൺസ് ആ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമ്മുടെ കുറെ കുട്ടികൾ ഒരു ഔട്ടിങ്ങിന് പോയേക്കുമായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പൊ ഈ പോലീസ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അറിഞ്ഞില്ല, കുട്ടികൾ സ്ലോ ആയിട്ട് മഴയായോണ്ട് വളരെ പതുക്കെ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ജീപ്പ് ഓവർടേക്ക് ചെയ്തിട്ട് കുട്ടികളെ വണ്ടി ഒതുക്കാൻ പറഞ്ഞു, എന്നിട്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ വിത്ത്ഹെൽഡ് ചെയ്തു. നമ്മൾ പിന്നെ പോയി സംസാരിച്ച് ഇന്റർവെൻഷൻ ചെയ്യേണ്ടി വന്നു. നമ്മൾ അവിടെ പോയി അവരുടെ ഈ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ അവർ റിലീസ് ചെയ്തു. എന്നാൽ പോലും പെട്ടെന്ന് വരുന്ന ഒരു റെസ്പോൺസ് ഇങ്ങനെയാണ്, കേൾവി ഇല്ലാത്തത് കൊണ്ടാണ് അവർ മാറാത്തത്. അപ്പൊ അത് പബ്ലിക് കുറച്ചും കൂടെ സെൻസിറ്റൈസ്ഡ് ആവണം. അതുപോലെ തന്നെ പൊതു പ്രോഗ്രാംസിന് എനി പ്രോഗ്രാംസ് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററുടെ സർവീസ് തീർച്ചയായിട്ടും കൊടുക്കണം. ഇപ്പൊ തന്നെ ന്യൂസ് ചാനൽസിലൊക്കെ RPWD ആക്ട് എൻഫോഴ്സ് ചെയ്യാൻ ഓർഡർ വന്നതുകൊണ്ട് ഒരു സെഗ്മെന്റ് ന്യൂസ് ഇന്റർപ്രറ്ററിനെ വെച്ചിട്ടാണ് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതല്ല, ന്യൂസ് ചാനൽ ത്രൂ ഔട്ട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആക്സസിബിൾ ആക്കേണ്ടതാണ് ആസ് പെർ RPWD ആക്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻസില് പിന്നെ ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിന് ഒക്കെ ഇവർക്കൊക്കെ ISL പഠിക്കാനും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ അവർ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ സൈൻ ലാംഗ്വേജ് ക്ലാസ്സസ് നടത്താറുണ്ട്. ബേസിക് കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഒരു ഫുൾ കോഴ്സ് ആയിട്ടല്ല അവർക്ക് ഉദ്ദേശിക്കുന്നത്, പക്ഷെ എന്നാലും ഈ ഡിസാസ്റ്റർ ടൈമിലും കോവിഡ് സമയത്തും ഒക്കെ നമ്മുടെ ഈ ഡെഫ് പോപ്പുലേഷൻ ആണ് ഏറ്റവും വലിയ ചലഞ്ച് ഫേസ് ചെയ്തത്. കാരണം 24/7 എമർജൻസി സർവീസസും ഹെൽപ്പ് ലൈനും ഒക്കെ സാധാരണ ആൾക്കാർക്കുണ്ട്, ഇവർക്കതില്ലായിരുന്നു. അപ്പൊ ഈ കോവിഡ് സമയത്ത് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യണം, പുറത്തിറങ്ങരുത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര ചലഞ്ച് ആയിരുന്നു കോവിഡ് സമയത്ത് മാനേജ് ചെയ്യാൻ. ഇവർക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ 24/7 ഒരു എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സപ്പോർട്ടോടെയാണ് നമ്മൾ ഈ ഹെൽപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്, 14 ഇന്റർപ്രറ്റേഴ്സിനെ ഈ ഹെൽപ്പ് ലൈനിൽ അറ്റാച്ച് ചെയ്തു. ENT ഡോക്ടറിനെ ഉണ്ടായിരുന്നു, ഒരു സൈക്കോളജിസ്റ്റ് അതിലുണ്ടായിരുന്നു, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അറ്റാച്ച് ചെയ്തു, ഓഡിയോളജിസ്റ്റിനെ അറ്റാച്ച് ചെയ്തു, ഇത്രയും പേര് ഈ ഹെൽപ്പ് ലൈനിൽ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ അവിടെ എന്തെന്ന് വെച്ചാൽ ഒരു ഡെഫ് പേഴ്സൺ വിളിക്കുന്നത് ഇന്റർപ്രറ്ററിനെ ആയിരിക്കും, ഇന്റർപ്രറ്റർ വിളിക്കുന്നത് 3-way കോൾ ആണ്. ഏത് സർവീസ് ആണ് ആൾക്ക് ആവശ്യം ആ ആളെ ആയിരിക്കും വിളിക്കുന്നത്. അവിടെ വിളിച്ചിട്ട് അവർ എന്താണ് ആവശ്യം, ഈ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ ഈ മരുന്ന് വേണം അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ബാറ്ററി വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവരെ എത്തിക്കാനായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ആ ഇന്റർപ്രറ്റർ ഫെസിലിറ്റേറ്റ് ചെയ്തത്. ENT ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചാൽ ഡോക്ടറിന്റെ അടുത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിക്കും. ആ സമയത്ത് ഒരുപാട് പേര് നല്ല ഡിപ്രഷനിലോട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു, ബിക്കോസ് പുറത്ത് പോകാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ സർവീസിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സൈക്കോളജിസ്റ്റിന് അടുത്ത് സംസാരിക്കും, ഇന്റർപ്രറ്റ് ആ കോൺവെർസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഒരുപാട് ആൾക്കാർ ഈ ഹെൽപ്പ് ലൈൻ കൊണ്ട് നമുക്കത് കേറ്റർ ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഇതൊക്കെ സൊസൈറ്റി അവയർ ആവേണ്ട കാര്യങ്ങളാണ്. ഇവരുടെ ഒരു അവസ്ഥ ആ സമയത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കും. അറ്റ്ലീസ്റ്റ് ദേ ഡിസേർവ് എംപതി, ദേ ഹാവ് ടു എംപതൈസ് വിത്ത് ദം, എന്നാലേ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവരെ വിളിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഡെഫ് ആൻഡ് ഡം എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഈ ഡം ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് ടേം ആണ്. ഡം എന്ന് വെച്ചാൽ ഫൂൾ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംസാരിക്കാൻ പറ്റാത്തത്, അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതെന്ന് അവർ അവരെ അങ്ങനെ കാണുന്നില്ല. കാരണം അവർ പറയുന്നേ നമുക്ക് നമ്മുടെ ഒരു ഭാഷയുണ്ട്,

0: ആകെ ഭാഷയുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങളാണ് നമ്മളോട് സംസാരിക്കാൻ പറ്റാത്തത്. നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മളാണ് ലാർജർ സൊസൈറ്റി, നമ്മളാണ് അവരെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലാതെ അവരല്ല നമ്മളെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അവരുടെ ഭാഷ പഠിക്കണം, അല്ലാതെ അവർ നമ്മുടെ ഭാഷ പഠിച്ചിട്ട് നമ്മൾ ഇൻക്ലൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
1: നമുക്കറിയാം അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനമാണ്. ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മുടെ സൊസൈറ്റിയോട് അല്ലെങ്കിൽ ഇത് കേട്ടിരിക്കുന്നവരോട് പറയാനുള്ളത് എന്താണ്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും എന്റെ മെസ്സേജായിട്ട് തന്നെ എടുക്കാം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ഇവരുമായിട്ട് സംസാരിക്കാൻ, ഇവരുടെ ഭാഷ പഠിക്കുക, ആംഗ്യഭാഷ പഠിക്കുക. കാരണം ഒരു ബിഗ് ഗ്രൂപ്പ് തന്നെയാണ് ഈ സൈനിങ് ഡെഫ് എന്ന് പറഞ്ഞത്. അപ്പൊ അവരെ സൊസൈറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ ഭാഷ പഠിക്കുക. അത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം സ്കൂളുകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. കേൾവി ഉള്ള കുട്ടികൾ പഠിക്കുന്ന മെയിൻ സ്ട്രീം സ്കൂളില് ഒരു ISL ടീച്ചറിനെ അപ്പോയിന്റ് ചെയ്യാനേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ. നമുക്ക് അങ്ങനത്തെ കോഴ്സുകളുണ്ട്, ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ 2-year റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ടീച്ചേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നത് ഡെഫായിട്ട് വേണ്ടിയുള്ള ആൾക്കാർക്കുള്ള കോഴ്സാണ്. അതും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത 2-year കോഴ്സാണ്. അതായത് ഈ കോഴ്സുകളെല്ലാം നിഷിലുണ്ട്. അപ്പൊ ഈ കോഴ്സുകളൊക്കെ പാസ്സായ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുക. നമുക്കിപ്പം അങ്ങനത്തെ പോസ്റ്റുകൾ ഒന്നുമില്ല. നമ്മൾ സ്കൂളിൽ ഭാഷ പഠിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹിന്ദി പഠിക്കുന്നുണ്ട്, മലയാളം മീഡിയം സ്കൂളാണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് തേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ട്, അങ്ങനെ പല പല ലാംഗ്വേജ്. ഇപ്പൊ ചില സ്കൂളുകൾ ഫ്രഞ്ച് ഒക്കെ ഉണ്ട്, ജർമ്മൻ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന്. വൈ നോട്ട് ഇൻക്ലൂഡ് സൈൻ ലാംഗ്വേജ് ആസ് എ സബ്ജക്ട്? അങ്ങനെ ഒരുപാട് അവയർനെസ് സ്കൂൾ തരത്തിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. കൊച്ചുകുട്ടികൾക്ക് ചേഞ്ച് ബുദ്ധിമുട്ടില്ല, അവർ അടങ്ങ് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. വലിയവർക്കാണ് ഈ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആസ് വി ഗ്രോ വി ആർ മോർ റെസിസ്റ്റന്റ് ടു ചേഞ്ചസ്. വെൻ വി ആർ കിഡ്സ് നമുക്ക് അതൊക്കെ നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറും. കൊച്ചിലേ തൊട്ട് തന്നെ എല്ലാ കുട്ടികളും പഠിക്കേണ്ട ഒരു സബ്ജക്ട് ആയിട്ട് ഈ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവരും നല്ലപോലെ എംപത്തറ്റിക് ആവും. ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടാൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. ഇവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമേ വരുന്നില്ല. വളരെ മിടുക്കരുള്ള ആൾക്കാരാണ്. ഒരുപാട് ഫേംസിൽ നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെ ഒന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ബട്ട് യു ഹാവ് ടു ഗിവ് ദ ഓപ്പർച്യൂണിറ്റി, യു ഹാവ് ടു ഗിവ് ദ ചാൻസ്. നമുക്കൊരു മനസ്സ് നമ്മൾ തുറന്നിരിക്കണം.
1: ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്നവർ പലരും ഇതെങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചവരുണ്ടാവാം. അവർക്ക് കൃത്യമായൊരു ഉത്തരം ഇതിലൂടെ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
2: അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തോടനുബന്ധിച്ച് നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി HIയുമായ ഡോക്ടർ രാജീഗോപാലുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: കൂട്ടുകാരി

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രേക്ഷകർക്ക് ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: യൂസഫ് അലി കേച്ചേരി രചിച്ച് മോഹൻ സിത്താര സംഗീതം നൽകി. യേശുദാസും സുജാതയും ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രകാശധാരയ്ക്കു ശേഷം 12:50 കേൾക്കാം.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെക്കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
1: ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു.
3: ഇന്ന് 11-ാമത് ദേശീയ ആയുർവേദ ദിനം. ആയുർവേദം ആരോഗ്യകരമായ നാളേക്കായി എന്നതാണ് ഈ വർഷത്തെ വിഷയം. ഈ വർഷത്തെ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവി ആരോഗ്യ സംരക്ഷണത്തിനായി ജീവിതശൈലി ക്രമീകരണം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുക, സഹജീവ സ്നേഹം ഇവയൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമായി മാറ്റണം എന്നുള്ളതാണ്. മാറിയ ജീവിതശൈലി, ഭക്ഷണശീലങ്ങൾ ഇവയൊക്കെ മൂലം രോഗാതുരത കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ പ്രതിരോധത്തിനൂന്നൽ നൽകുന്ന ആയുർവേദ ചര്യകൾ ശീലമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജീവിതശൈലി മാറ്റം കാരണം രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായൊരു പ്രമേയവുമായാണ് ഈ വർഷത്തെ ദിനാചരണം നടത്തുന്നത്. ആഗോളവത്കരണ പ്രതിഭാസം നമ്മുടെ പല നന്മകളെയും നഷ്ടപ്പെടുത്തുകയും അഹിതമായത് പലതും നാം ശീലിക്കുവാനും തുടങ്ങിയെന്നതാണ് വാസ്തവം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വന്ന കോട്ടം മനുഷ്യന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ജീവിതശൈലി ക്രമീകരണമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും മുഖ്യം. ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ സംവിധാനത്തിന്റെ കൃത്യതയും രോഗബാധ തടയുന്നതിനുള്ള കഴിവും ഒരു വ്യക്തി ശീലിച്ചു വരുന്ന ആഹാര രീതി, ശീലങ്ങൾ ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ഔഷധ ഉപയോഗം കുറച്ച് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് രോഗാതുരത കുറയ്ക്കുകയാണ് ആരോഗ്യകരമായ നാളേക്ക് വേണ്ടി ചെയ്യേണ്ടത്. ജീവിതശൈലി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പുതുതായി വരുന്ന രോഗങ്ങൾ ഇവയിലെല്ലാം തന്നെ ആയുർവേദത്തിന്റെ തനതായ അറിവ് പ്രയോജനപ്പെടുത്തുവാനും കഴിയും. ആയുർവേദ ചികിത്സാ രീതികളും രോഗപ്രതിരോധത്തിലൂന്നിയ ജീവിത രീതികളും ശീലങ്ങളും അവലംബമാക്കി മുഖ്യധാരാ വൈദ്യശാസ്ത്രമായി ആയുർവേദത്തെ മാറ്റുന്നതിനുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾ ആയുർവേദ ദിനത്തിൽ തുടക്കം കുറിക്കുന്നു. ആയുർവേദ ഭക്ഷണശൈലിയും ആരോഗ്യവും പാരമ്പര്യ ജ്ഞാനവും സാങ്കേതിക വിജ്ഞാനവും ഒന്നിപ്പിക്കൽ, വസ്തുനിഷ്ഠമായ ആയുർവേദ തത്വങ്ങൾ ജൈവ ആരോഗ്യവും സസ്യ ആരോഗ്യവും ആയുർവേദത്തിലൂടെ ഗവേഷണത്തിന് പ്രാധാന്യം നൽകി ആയുർവേദത്തിന്റെ സാധ്യതകൾ കൂടുതൽ ശാസ്ത്രീയമാക്കുക എന്നീ വിഷയങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. നമുക്കറിയാം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടിപ്പോൾ. രോഗാതുരത കുറച്ച് സുസ്ഥിര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ നാട്ടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായും നമുക്ക് ആരോഗ്യമുള്ള നല്ലൊരു ജനത ഉണ്ടാകുകയുള്ളൂ. ആയുർവേദം ഒരു വ്യക്തി അധിഷ്ഠിത ആരോഗ്യ സംരക്ഷണ ശാസ്ത്രമായതിനാൽ തന്നെ ഒരു വ്യക്തി ജീവിക്കുന്ന പരിസ്ഥിതിയുടെ സംരക്ഷണവും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യയും ഋതുചര്യയും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെറുപ്രായത്തിലെ മനസ്സിലാക്കി താൻ ജീവിക്കുന്ന പ്രകൃതിയുടെ സംരക്ഷണം തന്റെ ആരോഗ്യത്തിന് എത്രമാത്രം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കേണ്ടത്. പ്രകൃതി സ്നേഹം വളർത്തുന്ന വിധം ശീലങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സാധ്യമാക്കുന്ന രീതിയിലുള്ള ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം. സ്കൂൾ തലത്തിൽ തന്നെ അവന് ചുറ്റുമുള്ള സസ്യ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക, അവയുടെ സംരക്ഷണത്തിൽ പങ്കാളികളാവുക, സഹജീവി സ്നേഹം, ആർദ്രത, അനുതാപം ഇവയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം. ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യമുള്ള നാളത്തെ തലമുറയ്ക്കായി വഴിയൊരുക്കും. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരം സ്കൂൾ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തുകയും അവയെ സംരക്ഷിക്കുന്നത് ശീലമാക്കുകയും വേണം. നമ്മുടെ കാലാവസ്ഥയ്ക്കനുസൃതമായി നാട്ടിലുള്ള പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക, കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് ഉറക്കം, ആഹാരം, വ്യായാമം, വസ്ത്രധാരണം ഇവയിലൊക്കെ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തുകയും വേണ്ടതാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ പൊണ്ണത്തടി, തൈറോയിഡ്, മലബന്ധം, ആകാംക്ഷ, ഉത്കണ്ഠ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതായാണ്. ആയുർവേദ മൗലിക സിദ്ധാന്തം തന്നെ ഓരോ ജീവകോശവും പാഞ്ചഭൗതികമാണ് എന്നുള്ളതാണ്. പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന ആഹാര ഔഷധങ്ങളാണ് പാഞ്ചഭൗതികമായ ശരീരത്തെ നിലനിർത്തുന്നതും. ശാരീരിക മാനസിക സുസ്ഥിതി സാധ്യമാക്കുന്നതിന് ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം എന്നീ അഞ്ച് അടിസ്ഥാന ഘടകങ്ങളുടെ സന്തുലനം വളരെ പ്രധാനമാണ്. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായും ഓരോ ജീവജാലത്തിന്റെയും ആരോഗ്യകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഏകാരോഗ്യം എന്നതും മറ്റൊന്നുമല്ല നാം ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള ഓരോ ജീവജാലങ്ങളുടെയും സുസ്ഥിതിയാണ് ലക്ഷ്യമിടുന്നത്. സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ ഇവയുടെയൊക്കെ ആരോഗ്യപരമായ നിലനിൽപ്പ് നമ്മുടെ ഉത്തരവാദിത്തമായാൽ മാത്രമേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സാധ്യമാവുകയുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നത്. മാലിന്യ സംസ്കരണം, മാലിന്യ നശീകരണം ഇവയൊക്കെ ഉൾപ്പെടുത്തി ജനപദോ ധ്വംസനീയം എന്നൊരു തത്വം തന്നെ ആയുർവേദം പ്രതിപാദിക്കുന്നുണ്ട്. പാരിസ്ഥിതിക സുസ്ഥിതിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന തരത്തിൽ പ്രവർത്തിച്ച് ആരോഗ്യകരമായ നാളെ ആയുർവേദത്തിലൂടെ എന്ന ഇപ്രാവശ്യത്തെ പ്രമേയം നമുക്ക് സാധ്യമാക്കുവാൻ കഴിയും. സുസ്ഥിര ജീവിത ക്രമീകരണത്തിലൂടെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആയുർവേദം വളരെയധികം പ്രാധാന്യം നൽകുന്നു. ആയുർവേദം പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആയുർവേദം ഭാരതത്തിന്റെ തനതായ ചികിത്സാ സമ്പ്രദായമാണ് എന്ന് നമുക്കറിയാം. 5000 വർഷത്തോളം പഴക്കമുള്ള ഭാരത സംസ്കാരവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതുമായ ഈ ചികിത്സാശാസ്ത്രം ഒരു ജീവിതശാസ്ത്രമാണ് എന്ന് തന്നെ പറയാം. അതായത് ചികിത്സയോടൊപ്പം തന്നെ രോഗപ്രതിരോധത്തിനും ആയുർവേദം പ്രാധാന്യം നൽകുന്നുണ്ട്. മുൻകാലങ്ങളിൽ പ്രകൃതിയോട് വളരെ ചേർന്ന് ജീവിച്ചിരുന്ന ജീവിതശൈലിയായിരുന്നു നമ്മുടേത്. ജീവിതശൈലിയിൽ വന്ന അനാരോഗ്യകരമായ മാറ്റം രോഗാതുരത കൂട്ടി. ഇന്ന് ആഗോള ആരോഗ്യരംഗം ഏറ്റവും കൂടുതൽ ധനം ചെലവിടുന്നതും ജീവിതശൈലി രോഗനിർണയത്തിലും ചികിത്സയിലുമാണ്. സ്വാസ്ഥ്യ സംരക്ഷണം, ആതുര പരിരക്ഷ എന്ന രണ്ട് വശങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ആയുർവേദത്തിന്റെ സാധ്യതകൾ ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും പുരാതന ആയുർവേദ ആരോഗ്യ പരിരക്ഷാ രീതികൾ, ഔഷധങ്ങൾ ഇവയൊക്കെ ആഗോളതലത്തിൽ പാലിച്ചു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റത്തിനനുസരിച്ചുള്ള നൂതന രീതികൾ തനിമ നഷ്ടപ്പെടാതെ ആധുനികവൽക്കരിച്ച് ഗവേഷണാടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യത പ്രയോജനപ്പെടുത്തി ഔഷധ നിർമ്മാണം, ഔഷധ ശേഖരണം, ഔഷധ സംസ്കരണം, ഔഷധ വിപണനം ഇവയൊക്കെ നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയൊക്കെ ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആയുർവേദ ശാസ്ത്ര തത്വങ്ങൾ ആഗോളതലത്തിൽ എത്തിക്കുന്ന രീതിയിൽ പല രാജ്യങ്ങളിലും ആയുർവേദ പഠനം സർവകലാശാലാ തലത്തിൽ തന്നെ നടന്നു വരുന്നുമുണ്ട്. എല്ലാ ആയുർവേദ സ്ഥാപനങ്ങളും കേരളത്തിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളായി മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആയുർവേദത്തിന്റെ സാധ്യതകൾ ആരോഗ്യമുള്ള നാളേക്ക് എത്തിക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ വഴി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം, വയോജനങ്ങളുടെ ആരോഗ്യം, ജീവിതശൈലി രോഗനിയന്ത്രണം, യോഗ ഇവയൊക്കെ നടപ്പിലാക്കി വരുന്നു. ആയുർവേദ തത്വങ്ങൾ നൂതന രീതിയിലുള്ള സ്ക്രീനിംഗ് രീതികൾ ഉപയോഗിച്ച് വിലയിരുത്തി വരുന്നു. ചികിത്സാ രീതികളും കൂടുതൽ ജനങ്ങൾക്ക് സൗഹൃദകരമായ രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. ജീവിതശൈലി ക്രമീകരണം ആയുർവേദ രീതിയിൽ നടത്തേണ്ടതിന് ആഹാര ക്രമീകരണം, വ്യായാമം, ഉറക്കം, കൃത്യമായ ചികിത്സാ മാർഗങ്ങൾ, മാനസികാരോഗ്യം നിലനിർത്തുക ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം കണക്കിലെടുത്ത് ആയുർവേദ ജീവിത രീതികളും ചികിത്സാ രീതികളും പൊതുജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്നത്. എല്ലാ ജില്ലകളിലും നടത്തപ്പെടുന്ന പരിപാടികൾക്ക് പുറമെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആയുർവേദ ദിന പരിപാടികൾ നടത്തുന്നു. എല്ലാവർക്കും ആയുർവേദത്തിലൂടെ ആരോഗ്യകരമായ നാളെ എന്ന ലക്ഷ്യപ്രാപ്തിക്ക് ആയുർവേദത്തിന്റെ സമഗ്രമായ കാഴ്ചപ്പാടും സമീപനവും അറിവുകളുടെ

ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം. നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രേക്ഷകർ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. വാർത്ത എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച് HT ഉമർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണിത്.

വാർത്ത എന്ന ചിത്രത്തിൽ യേശുദാസിനോടൊപ്പം ആശാലത പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അടുത്ത ഗാനം യേശുദാസും സുജാതയും പാടിയതാണ്, ചിത്രം സദാനന്ദന്റെ സമയം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിനി ഇതാ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അവ കുറയ്ക്കാൻ സേഫ്റ്റി ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതോടൊപ്പം ഗതാഗത നിയമ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. നാളെ ലോക മാരിടൈം ദിനം എറണാകുളത്ത് സമഗ്രമായി ആഘോഷിക്കുമെന്നും മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഈ രംഗത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് ആഘോഷം സംഘടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആയുർവേദ രംഗത്തെ അശാസ്ത്രീയ ചികിത്സാ രീതികൾ മേഖലയ്ക്ക് വെല്ലുവിളിയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് 11-ാമത് ആയുർവേദ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ്, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി എന്നിവരെ ഉൾപ്പെടുത്തി കണ്ണൂർ സർവകലാശാല കായിക ഉപദേശക സമിതിക്ക് രൂപം നൽകി. കായിക മേഖലയുടെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സർവകലാശാലയ്ക്ക് ഉപദേശവും പിന്തുണയും നൽകുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ വിവിധ ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസുകളിൽ വിജിലൻസ് പരിശോധന. കോഴിക്കോടും വിജിലൻസ് പരിശോധന നടത്തി. കണ്ണൂർ ആറളം ഫാമിൽ നിയമസഭയുടെ ബജറ്റ് എസ്റ്റിമേറ്റ് കമ്മിറ്റി സന്ദർശനം. പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമം സംബന്ധിച്ച ബജറ്റ് വിഹിത വിനിയോഗ പഠനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. പ്രശസ്ത നാടക സിനിമാ അഭിനേത്രി സാവിത്രി ശ്രീധരന്റെ മൃതദേഹം 3:30 to 4:30 കോഴിക്കോട് ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് മാനാരി ശ്മശാനത്തിലാണ് സംസ്കാരം. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ഇന്ത്യൻ പുരുഷ ടീം തുടർച്ചയായ 3-ാം വിജയം നേടി. നാളെ ടീം ചൈനീസ് തായ്പേയെ നേരിടും. FM News headlines ഇനി 2 മണിക്ക്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. പ്രിയ ശ്രോതാക്കളെ, കൗതുകത്തിനും ചിന്തയ്ക്കും ഒരുപോലെ ഇടം നൽകുന്ന ഇതാ ഒരു ചോദ്യത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഹാർദ്ദമായ സ്വാഗതം.
1: ഇനി പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ രൂപി ബാബു,
0: രാജേശ്വരി.
1: ഇന്ന് നമ്മളൊരു സ്ഥലനാമത്തെക്കുറിച്ചാണ് ചോദ്യം അല്ലേ?
0: അതെ അതെ, അതായത് ഒരു നഗരം.
1: ചില സൂചനകൾ നമ്മൾ തരും, ആ സൂചനകളിലൂടെ ആ സ്ഥലനാമ

0: ാമത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ശ്രോതാക്കളുടെ ദൗത്യം.
1: അതെ, അപ്പൊ തയ്യാറാണല്ലോ അല്ലേ?
0: എല്ലാവരും തയ്യാറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സൂചനകൾ തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലെ പോലെ മുൻ IPS ഉദ്യോഗസ്ഥയും പ്രമുഖ സിവിൽ സർവീസ് പരിശീലകയുമായ രമ്യ റോഷ്നിയാണ്. അപ്പോൾ 8 സൂചനകളാണ് നിങ്ങൾക്കായി വരുന്നത്. ആദ്യത്തെ സൂചന കൊടുക്കാം അല്ലേ? ആദ്യത്തെ സൂചന തന്നെ ഉത്തരം അയച്ച് നമുക്കിവിടെ ലഭിച്ച് കിട്ടുന്ന ആ ഒരു ഭാഗ്യശാലി അല്ലെങ്കിൽ ഭാഗ്യവാന്റെ അവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് അനന്തപുരിയുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഇത് നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്നതാണ്. എന്നാലും
1: 5 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും,
0: എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോ ആദ്യത്തെ സൂചനയിലേക്ക് പോകാം അല്ലേ?
1: ഈ നഗരം ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ്. ഇവിടെ ആനി ബെസന്റ് സ്ഥാപിച്ച ഒരു കോളേജിലാണ് സുബ്രഹ്മണ്യ ഭാരതി പഠിച്ചത്.
0: സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ നഗരം ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ്. ഇവിടെ ആനി ബെസന്റ് സ്ഥാപിച്ച ഒരു കോളേജിലാണ് സുബ്രഹ്മണ്യ ഭാരതി പഠിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചനകൾ തുടങ്ങിക്കോളൂ. ഉത്തരങ്ങൾ കിട്ടിയെങ്കിൽ ഞങ്ങൾ കഴിച്ചോളൂ.
1: ആദ്യത്തെ ക്ലൂ തന്നെ എത്ര പേര് ഉത്തരം പറയും നോക്കാം.
0: അപ്പൊ
1: അതുവരെ ഒരു പാട്ട്
0: ആയിക്കോട്ടെ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: അപ്പോൾ നമ്മുടെ ആദ്യത്തെ സൂചന ലഭിച്ചപ്പോൾ തന്നെ ഉത്തരങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. എത്ര ആൾക്കാരാണല്ലേ, ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം ആൾക്കാർ ശരി ഉത്തരം
4: അയച്ചിരിക്കുന്നത്.
3: അപ്പോ ഒട്ടും നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത് നമ്മുടെ ശ്രോതാക്കളെ എന്നുള്ളതാണ്.
4: തീർച്ചയായിട്ടും.
3: പക്ഷെ നമുക്ക് ആദ്യം ഇവിടെ ലഭിച്ച അഞ്ചു പേരുടെ പേരുകളാണ് പറയാൻ കഴിയുക. അതിലൊരാളെ നമ്മൾ വിളിക്കുകയും ചെയ്യും. അപ്പൊ ആ പേരുകൾ പറയാം അല്ലേ. കൃഷ്ണ ജി വെസ്റ്റ് ഫോർട്ട് തിരുവനന്തപുരം, വിമല തോമസ് പൂഴനാട്, ജയപ്രകാശ് മരുദൂർ, രാജേശ്വരി എസ് പ്രശാന്ത് നഗർ തിരുവനന്തപുരം, സുരേഷ് റാവു മയ്യനാട്. ചേച്ചിയുടെ പേരുള്ള ഒരു ശ്രോതാവ് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബാക്കിയുള്ളവരും അവരുടെ ടേൺ കാത്തിരിക്കുകയായിരിക്കും. അവർക്കായി അടുത്ത
4: സൂചന വരുമ്പോൾ കുറച്ചുകൂടി ഉത്തരങ്ങൾ വരും. അപ്പൊ അടുത്ത സൂചന വായിക്കാം. ഈ നഗരത്തിലെ ഒരു പ്രധാന സ്ഥലത്തിന്റെ പേര് ഒരു പുരാണ കഥാപാത്രത്തിന്റെ ആഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പേരുള്ള ഒരു പ്രസിദ്ധ വ്യക്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തിത്വമാണ്.
3: സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ നഗരത്തിലെ ഒരു പ്രധാന സ്ഥലത്തിന്റെ പേര് ഒരു പുരാണ കഥാപാത്രത്തിന്റെ ആഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പേരുള്ള ഒരു പ്രസിദ്ധ വ്യക്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തിത്വമാണ്.
4: അപ്പൊ വേഗ ഉത്തരങ്ങൾ വരട്ടെ.
3: വരട്ടെ.
4: അതുവരെ നമുക്കൊരു പാട്ട് കേൾക്കാം.
3: ആയിക്കോട്ടെ.

0: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർ സെപ്റ്റംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞി അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
4: അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സൂചനയും കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ആ ഒഴുക്കിനൊരു മാറ്റമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് സ്പീഡിന് എന്താ പറയുക ഒരു പ്രാധാന്യം വന്നിരിക്കുകയാണ്. ഏറ്റവും ആദ്യം അയക്കുന്ന ആൾക്കാരെയാണല്ലോ നമ്മളിപ്പോൾ പറയുക. അപ്പോൾ രണ്ടാമത്തെ സൂചന ലഭിച്ചതിന് ശേഷം ആദ്യം അയച്ച
5: അഞ്ചുപേര്
4: അവരുടെ പേരുകൾ പറയാം.
5: പ്രമോദ് കുമാർ താനൂർ,
4: സനൽ മലപ്പുറം,
5: ദിവ്യ മുതുവില,
4: എലിസബത്ത് വെള്ളനാട്,
5: ശ്രീകുമാരി പൂജപ്പുര. ഈ അഞ്ചു പേരാണ് ആദ്യ ഉത്തരവായിച്ചത്.
4: ഇനിയുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കായി നിങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സൂചനയ്ക്കായി കാത്തിരിക്കുക.
5: സൂചന പറയാം. വ്യത്യസ്ത മതങ്ങളുടെ പുണ്യസ്ഥലമായി കണക്കാക്കുന്ന ഈ നഗരത്തിനടുത്തുള്ള ഒരു സ്ഥലം ഒരു പ്രസിദ്ധ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ്. ഈ നഗരത്തിലെ ഒരു പ്രധാന ക്ഷേത്രത്തിന് സുവർണ ക്ഷേത്രമെന്നും പേരുണ്ട്.
4: സൂചന ഒരിക്കൽ കൂടി പറയാം. വ്യത്യസ്ത മതങ്ങളുടെ പുണ്യസ്ഥലമായി കണക്കാക്കുന്ന ഈ നഗരത്തിനടുത്തുള്ള ഒരു സ്ഥലം പ്രസിദ്ധ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ്. ഈ നഗരത്തിലെ ഒരു പ്രധാന ക്ഷേത്രത്തിന് സുവർണ ക്ഷേത്രം എന്നും പേരുണ്ട്. ഈ നഗരത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുകയാണ് നാം, അല്ലെ? സൂചനകളിലൂടെ
5: എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഉത്തരവായിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. നമ്പർ ഇതാണ്: 8288

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: ഇതാ ഒരു ചോദ്യം തുടരും. അതിനു മുമ്പ് ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഈ മാസം 25th ഉച്ചയ്ക്ക് 2 നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് അലോഗലാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495946391. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം 25th, അതായത് ഈ മാസം 25th ഉച്ചയ്ക്ക് 2 അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. ഇതാ ഒരു ചോദ്യം തുടരുന്നു.
6: ഇതാ ഒരു ചോദ്യത്തിൽ നാം 3 ഒരു സൂചനയാണ് കൊടുത്തിരുന്നത്. പതിവ് പോലെ തന്നെ നമുക്ക് ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 പേരുകൾ പറയാം. ശ്രുതി എരമംഗലം,
5: കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് മലപ്പുറം,
6: നിഷ ഇന്ദ്രനഗർ പേരൂർക്കട,
5: ഗീതാലക്ഷ്മി നേമം,
6: ആതിര പുളിമാത്ത്.
5: ഇത്രയും 5 ആദ്യ ഉത്തരം അയച്ചതല്ലേ.
6: ഈ ഉത്തരങ്ങൾ അയക്കുന്നവര് അടുത്ത സൂചന ആകുമ്പോ നമ്മളുടെ ഉത്തരങ്ങൾ മാറ്റരുത് അല്ലേ, ആ ഉത്തരത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം.
5: സൂചന മാറുന്നതനുസരിച്ച്
6: കൺഫ്യൂഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത സൂചന നമുക്ക് കൊടുക്കാം.
5: അടുത്ത സൂചന ഇതാണ്: ഈ നഗരത്തിൽ ധാരാളം സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഹോളിവുഡ് ചിത്രമായ ക്യൂറിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ അതിലൊന്നാണ്.
6: സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ നഗരത്തിൽ ധാരാളം സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഹോളിവുഡ് ചിത്രമായ ക്യൂറിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ അതിലൊന്നാണ്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് റിഫൈൻ ചെയ്യൂ, ഞങ്ങൾക്ക് അയക്കൂ. സ്പീഡ് മാറ്റേഴ്സ്, സോ പെട്ടെന്ന് അയച്ചോളൂ.
5: അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: നീന്തര ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കണം.
3: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
4: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: അപ്പോൾ നമ്മുടെ അടുത്ത സൂചനയിൽ നിന്നും ലഭിച്ച ശരിയുത്തരങ്ങൾ ലഭിച്ച ആദ്യം നമുക്ക് ലഭിച്ച ആൾക്കാരുടെ പേര് പറയാം.
6: ആശ ബാലരാമപുരം,
5: ഗായത്രി പുളിമാത്ത്,
6: പത്മ സൗത്ത് പരവൂർ,
5: ശാന്തിക വേളി,
6: റിജിൻ രാജ് തലശ്ശേരി.
5: ശ്രോതാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യത്തിന്റെ ക്ലൂ ഒരു ചോദ്യമായി പോയി തോന്നി ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിന്റെ
6: ഉത്തരം കണ്ടിട്ട് അതാണ് മനസ്സിലാവുന്നത്.
5: അതെ അതെ അതെ. എന്നാലും ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ മാറ്റാൻ അടുത്ത സൂചന നമ്മൾ തരികയാണ്.
6: ആ അടുത്ത സൂചന ഇതാണ്. സംഗീതത്തിനും സാഹിത്യത്തിനും ഏറെ വളക്കൂറുള്ള ഈ നഗരത്തിൽ ജനിച്ച ഒരു വ്യക്തി ഭാരതരത്നം നേടുകയുണ്ടായി. അദ്ദേഹം 3 പത്മ പുരസ്കാരങ്ങളും ലഭിച്ച വ്യക്തിയാണ്.
5: സൂചന ഒരിക്കൽ കൂടി പറയാം. സംഗീതത്തിനും സാഹിത്യത്തിനും ഏറെ വളക്കൂറുള്ള ഈ നഗരത്തിൽ ജനിച്ച ഒരു വ്യക്തി ഭാരതരത്നം നേടുകയുണ്ടായി. അദ്ദേഹം 3 പത്മ പുരസ്കാരങ്ങളും ലഭിച്ച വ്യക്തിയാണ്. അപ്പോ
6: എല്ലാവർക്കും കുറച്ചുകൂടി
5: മനസ്സിലേക്ക് വരികയാണ്. ക്ലാരിറ്റി ലഭിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരങ്ങൾ അയയ്ക്കുക. വാട്സ്ആപ്പ് നമ്പർ 8281420305 ആണ്.
6: അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
5: അപ്പൊ നമ്മുടെ 5-ാമത്തെ സൂചനയും കഴിഞ്ഞിരിക്കുകയാണ്. ആ സൂചനയിൽ നമുക്ക് ഇവിടെ വേഗം ഉത്തരങ്ങൾ അയച്ച 5 പേരുടെ പേരുകൾ പറയാം. മിഥുൻ തിരുനാവായ,
6: ലീന ദേവി നാവായിക്കുളം,
5: മല്ലിക മുംബൈ,
6: അയ്യപ്പൻ ആറയൂർ,
5: വിജയകുമാർ ബി മുള്ളൂർ വിഴിഞ്ഞം.
6: ഈ 5 പേരാണ് ആദ്യം ഉത്തരം അയച്ചത് അല്ലേ.
5: ഇനിയും ശ്രോതാക്കളുണ്ട്, അപ്പോൾ അവർക്കായിട്ട് അടുത്ത സൂചന നമുക്ക് നൽകാം.
6: ആ സൂചന ഇതാണ്: ഈ നഗരം ഒന്നിലധികം പേരുകളിൽ അറിയപ്പെടുന്നു. അതിൽ ഒരു പേരിന്റെ പ്രധാന അർത്ഥം പ്രകാശം എന്നാണ്.
5: സൂചന ഒരിക്കൽ കൂടി: ഈ നഗരം ഒന്നിലധികം പേരുകളിൽ അറിയപ്പെടുന്നു. അതിലൊരു പേരിന്റെ പ്രധാന അർത്ഥം പ്രകാശം എന്നാണ്. ഈ പേരുകളെല്ലാം ഉത്തരങ്ങളായിട്ട് അയച്ചവരുണ്ട്, അവരുടെ എല്ലാം പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇല്ലേ.
6: അതെ അതെ, തീർച്ചയായിട്ടും.
5: അപ്പോ ഉത്തരങ്ങൾ അയച്ചോളൂ, അതുവരെ ഒരു പാട്ട് കേൾക്കാം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതാ ഒരു ചോദ്യം, ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ഇതാ ഒരു ചോദ്യത്തിന്റെ 6-ാമത്തെ സൂചനയ്ക്ക് ശേഷം നമുക്ക് ലഭിച്ച ഉത്തരങ്ങളിൽ നിന്നും ആദ്യം ലഭിച്ച പേരുകൾ ഇല്ലേ.
2: ബാലരാമപുരത്ത് നിന്നും അക്ഷയ,
1: നഗരൂരിൽ നിന്ന് നമിത,
2: സുരേഷ് റാവു മയ്യനാട് നിന്ന്,
1: താര ചെമ്പകശ്ശേരി തിരുവനന്തപുരം,
2: ആറ്റിങ്ങലിൽ നിന്നും രമ.
1: അപ്പൊ ഇപ്പോഴും പക്ഷേ ഈ 6 സൂചന കൊടുത്തിട്ടും ക്ലാരിറ്റി കുറവുള്ള ശ്രോതാക്കൾ നമുക്കുണ്ട്. കാരണം വരുന്ന ഉത്തരങ്ങളിൽ ചെറിയ ചെറിയ ആശയക്കുഴപ്പമുള്ള ഉത്തരങ്ങളുണ്ട്. അവർക്കായിട്ട് നമുക്ക് അടുത്ത ക്ലൂ കൊടുക്കാം.
2: അടുത്ത സൂചന ഇതാണ്, കരകൌശല വിദ്യയ്ക്ക് പേരുകേട്ട ഈ നഗരത്തിലെ ഭൗമസൂചിക ലഭിച്ച ഒരു ഉൽപ്പന്നം കേരളത്തിലും പ്രശസ്തമാണ്. ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിൽ 15-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഒരു വ്യക്തി പിൽക്കാലത്ത് മറ്റൊരു മേഖലയിൽ പ്രശസ്തനായി.
1: സൂചന ഒരിക്കൽ കൂടി, കരകൌശല വിദ്യയ്ക്ക് പേരുകേട്ട ഈ നഗരത്തിലെ ഭൗമസൂചിക ലഭിച്ച ഒരു ഉൽപ്പന്നം കേരളത്തിലും പ്രശസ്തമാണ്. പ്രസ്തുത ഉൽപ്പന്നം നിർമ്മിക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിൽ 15-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഒരു വ്യക്തി പിൽക്കാലത്ത് മറ്റൊരു മേഖലയിൽ പ്രശസ്തനായി. അപ്പോ ഉത്തരങ്ങൾ അയച്ചുള്ളൂ അല്ലേ.
2: കിട്ടാത്തവർക്ക് ഈ ഉത്തരം കിട്ടാനുള്ള ഒരു അവസരമാണിത്. അപ്പൊ വേഗം ഉത്തരം അയച്ചോളൂ, അതുവരെ നമുക്ക് പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ.

0: ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായത്തിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇന്നത്തെ ശരിയുത്തരം അയച്ച് നമുക്കിവിടെ ലഭിച്ച ഇനിയൊരു അഞ്ചു പേരുണ്ട്.
1: ഏഴാമത്തെ സൂചനയിലൂടെ ഉത്തരം പറഞ്ഞ അഞ്ചു പേര്: ബിജി എടപ്പാൾ,
0: ഷീല അത്രക്കടവൂർ,
1: ആശ അരുൺ രാജ് കട്ടച്ചൽകുഴി,
0: സെൽവനോസ് വെള്ളനാട്,
1: മമിത ബാംഗ്ലൂർ.
0: അപ്പോൾ ഇനി അവസാനമായിട്ടുള്ള നിങ്ങളുടെ ഒരു സൂചനയാണ്, അവസാന അവസരമാണ്. എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. സൂചന ഇതാണ്:
1: ഈ നഗരത്തിൽ അംബേദ്കറിന്റെ പേരിലുള്ള ഒരു ഹോക്കി സ്റ്റേഡിയവും ഒരു മുൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളവുമുണ്ട്.
0: സൂചന ഒരിക്കൽ കൂടി: ഈ നഗരത്തിൽ അംബേദ്കറിന്റെ പേരിലുള്ള ഒരു ഹോക്കി സ്റ്റേഡിയവും ഒരു മുൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളവും ഉണ്ട്.
1: അപ്പോൾ സൂചന എല്ലാം തീർന്നു
0: കഴിഞ്ഞു. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ അയക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ദൗത്യം. നമ്മളുടെ ദൗത്യം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ ശരി ഉത്തരം പറയുകയും ചെയ്യും അല്ലേ?
1: ഈ പാട്ട് കഴിഞ്ഞോടൊക്കെ.
0: ഓ,
1: അപ്പൊ പാട്ടിലേക്ക്.

0: അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇതാ ഒരു ചോദ്യത്തിൻ്റെ എല്ലാ സൂചനകളും അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സൂചനകളിലും ശരിയുത്തരം അയച്ച് നമുക്ക് ലഭിച്ച 5 പേരുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ അവസാനത്തെ സൂചനയിലും നമുക്ക് ശരിയുത്തരം അയച്ച് നമുക്ക് ലഭിച്ച ആദ്യത്തെ 5 പേരുടെ പേരുകൾ പറയാം.
1: വിഴിഞ്ഞത്തുനിന്നും അഖില എന്നിയു,
0: ശശികല നേമം,
1: കഴക്കൂട്ടത്തുനിന്നും വേണു,
0: ജോൺ കൃഷ്ണപുരം,
1: മൃദുല റാന്നി.
0: അപ്പോൾ ഇനിയും ശ്രോതാക്കൾ നമുക്ക് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്, പക്ഷേ ആ ഉത്തരങ്ങൾ ശരിയായി വന്നില്ല. ലോസ് ആഞ്ചൽസ് എന്നും അല്ലെങ്കിൽ കൽക്കട്ട എന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ ഉത്തരങ്ങൾ വന്നു, പക്ഷെ ശരി ഉത്തരം നമുക്ക് ഇനി പറയാം അല്ലേ?
1: അതെ അതെ, ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തെറ്റുത്തരങ്ങളും വന്നു അല്ലേ, ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി.
0: ഈ 8 സൂചനയിലൂടെ നിങ്ങൾക്ക് ആ നഗരത്തെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ നഗരത്തിന്റെ പേര് നമുക്ക് പറയാം.
1: ഉത്തരം ഇതാണ്, കാശി. കാശിക്ക് വാരാണസി എന്നും ബനാറസ് എന്നും പേരുണ്ട്.
0: അങ്ങനെ ബനാറസ് എന്ന് അയച്ചവരുടെ പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാരാണസി അയച്ചവരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തുടർച്ചയായ ജനവാസമുള്ള നഗരങ്ങളിൽ ഒന്നാണ് വാരാണസി. പരമ്പരാഗത പദോൽപത്തി പ്രകാരം വാരാണസി എന്ന പദം നഗരത്തിന്റെ അതിർത്തികളായ 2 ഗംഗാ പോഷക നദികളുടെ പേരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വടക്കൻ വാരാണസിയിൽ ഇപ്പോഴും ഒഴുകിവരുന്ന വരുണ ഇന്ന് നഗരത്തിന്റെ തെക്ക് ഭാഗത്ത് അസിഘട്ടിന് സമീപം ഒരു ചെറിയ അരുവിയായ അസി എന്നിവയാണവ.
0: 1897 വാരാണസിയെക്കുറിച്ച് എഴുത്തുകാരനായ മാർക്ക് ട്വെയിൻ എഴുതിയത് ഇങ്ങനെയാണ്, ബനാറസിന് ചരിത്രത്തേക്കാൾ പഴക്കമുണ്ട്, പാരമ്പര്യത്തേക്കാൾ പഴക്കമുണ്ട്, ഇതിഹാസങ്ങളേക്കാൾ പഴക്കമുണ്ട്, അവയെല്ലാം ഒരുമിച്ച് ചേർത്തതിനേക്കാൾ ഇരട്ടി പഴക്കമുണ്ട്.
1: ഇപ്പോൾ നമ്മൾ കൊടുത്ത സൂചനയിൽ നിന്നുള്ള ഇതാണ് പറയാൻ പോകുന്നത്. ബനാറസിൽ ആനി ബസൻ സ്ഥാപിച്ച ഹിന്ദു കോളേജിലാണ് സുബ്രഹ്മണ്യ ഭാരതി പഠിച്ചത്.
0: കാശിയിലെ മണികർണിക ഘട്ടിന് സതീദേവിയുടെ കമ്മൽ എന്ന ഐതിഹ്യത്തിൽ നിന്നാണ് ആ ഒരു പേര് ലഭിച്ചത്. റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ പേരും മണികർണിക എന്നാണ്.
1: ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് വാരാണസിക്കടുത്താണ്. കാശി വിശ്വനാഥ ക്ഷേത്രം, അത് സുവർണക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു.
0: ഈ സുവർണക്ഷേത്രം എന്ന് പറഞ്ഞപ്പോഴാണ് മിക്കവരും അമൃത്സർ, മറ്റേ ഗോൾഡൻ ടെമ്പിളിനെ തെറ്റിദ്ധരിച്ചിട്ട് അമൃത്സർ എന്നൊക്കെ ഉത്തരങ്ങൾ അയച്ചത്. ബ്രാഡ് പിറ്റ് അഭിനയിച്ച ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന ചിത്രത്തിലെ ചില ഭാഗങ്ങൾ വാരാണസിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്.
1: കാശിയിൽ ജീവിച്ച പ്രശസ്ത ഷെഹനായി വാദകനായ ഉസ്താദ് ബിസ്മില്ല ഖാന് ഭാരതരത്നയും 3 പത്മ പുരസ്കാരങ്ങളും, അതായത് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവയും ലഭിച്ചിട്ടുണ്ട്.
0: കാശി എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശം എന്നാണ്.
1: പ്രസിദ്ധമായ ബനാറസി പട്ടുവസ്ത്രങ്ങൾ ഭൗമസൂചിക നേടിയ ഉൽപ്പന്നമാണ്. ബനാറസിലെ നെയ്ത്ത് കുടുംബത്തിലാണ് 15-ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധ സന്യാസി വര്യനും കവിയുമായ കബീർ ജനിച്ചത്.
0: ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലുള്ള ഹോക്കി സ്റ്റേഡിയവും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു, അതായത് ബബത്പൂരിൽ. അപ്പോ ഇന്നത്തെ ഇതാ ഒരു ചോദ്യം, ഒരു സ്ഥലനാമത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഇതാ ഒരു ചോദ്യം ഇവിടെ സമാപിക്കുകയാണ്. ഒട്ടനവധി ശ്രോതാക്കൾ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ അയച്ചു, അതിൽ ശരിയുത്തരമുണ്ടായിരുന്നവരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ളവർക്കായി അടുത്തൊരു അധ്യായത്തിൽ ഇതാ ഒരു ചോദ്യം മറ്റൊരു ചോദ്യവുമായി വരുന്നതാണ്, നിങ്ങൾ കാത്തിരിക്കുക. ഇന്ന് ഇതാ ഒരു ചോദ്യത്തിൽ ഇതുവരെ ഒപ്പമുണ്ടായിരുന്നത് ഞാൻ റൂബി ബാബു,
1: രാജേശ്വരി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തിന്റെ 70th രൂപീകരണ വാർഷികം. ഇന്ത്യയിലുടനീളം ഫെസ്റ്റിവൽ കേരള എന്ന പേരിൽ ടൂറിസം നിക്ഷേപ സാധ്യതകൾ മുൻനിർത്തി ആഘോഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലാണ് ആദ്യം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ ചികിത്സാ രീതികളിൽ ആയുർവേദത്തിന് സുപ്രധാന പങ്കുണ്ടെന്ന് മന്ത്രി കെ. മുരളീധരൻ. ദേശീയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ അത്യാവശ്യമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രശസ്ത നാടക സിനിമാ അഭിനേത്രി സാവിത്രി ശ്രീധരന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. CMRL കേസിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. പിണറായി വിജയനടക്കം പ്രതികളെ രക്ഷിക്കാനാണ് അന്വേഷണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. മണ്ഡലകാലത്ത് ശബരിമലയിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും ബോർഡും ഗവൺമെന്റും തമ്മിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. ജയകുമാർ. മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇക്കാര്യം അറിയിച്ചത്. UPI ഫീസ് ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി ATMകളിൽ പണം നിറച്ചുവെക്കാൻ ബാങ്കുകളോട് നിർദ്ദേശിച്ചെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് കേന്ദ്ര ഗവൺമെന്റ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധന വിഭാഗം പ്രചാരണം വ്യാജമാണെന്ന് വ്യക്തമാക്കി. ഇടുക്കി ചിന്നക്കനാലിലെ അപകടകാരികളായ ആനകളെ പ്രദേശത്തു നിന്നും മാറ്റുമെന്ന് വനംവകുപ്പ്. ചക്കക്കൊമ്പൻ ഉൾപ്പെടെ 3 ആനകളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുമെന്നും വനംവകുപ്പ് അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ R. ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 11th സ്ഥാനത്ത്. 1 സ്വർണം, 5 വെള്ളി, 5 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി കഴിഞ്ഞ് 3:20.
1: നെരിപ്പോടിലെ ഉയിർപ്പ് ചിത്രീകരണം രചന സിന്ധു എസ് നാഥ്.
2: അമ്മേ അമ്മേ അമ്മേ, ഓ കിടന്ന് തൊള്ള തുറക്കാതെ കാര്യം പറ. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, അമ്മ കേട്ടില്ലേ? ഇവിടെ 100 കൂട്ടം കാര്യങ്ങളായി നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു കിന്നാരം.
3: അമ്മയ്ക്ക് മാത്രം എപ്പോഴും തിരക്ക.
2: അതെങ്ങനെയാ? അത് മനസ്സിലാക്കാൻ തക്കവണ്ണ നീ വളർന്നില്ല. അടുക്കള ജോലി എന്ന് പറയുമ്പോ അതിനൊരവസാനമില്ല മോളെ. പിന്നെയോ, ആർക്കും ഒരു വിലയും ഇല്ല. ചുരുക്കത്തിൽ ശമ്പളമില്ലാത്ത തൊഴിലാളി.
3: അതെന്താ അമ്മേ അടുക്കള ജോലി സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമായി മാറിയത്?
2: അത് പണ്ട് മുതൽക്കേ അങ്ങനെ ആക്കി, പിന്നെ പിന്നെ അല്പം മാറ്റങ്ങൾ വന്നു തുടങ്ങി.
0: ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ മിക്കവാറും അടുക്കള ഭരണം സ്ത്രീയുടെ ചുമതലയാണ്. അത് ഗൃഹാന്തരീക്ഷത്തിലായാലും ജോലിയിടങ്ങളിലായാലും. പക്ഷേ അവൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോകുന്നു. കുടുംബത്തിലുള്ളവരെ പരിചരിക്കുക, നല്ല ഭക്ഷണം സമാഹരിക്കുക, കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക തുടങ്ങി നിരവധി

ഉത്തരവാദിത്വങ്ങൾക്ക് പുറമെ നാടോടി സമൂഹത്തിൽ സ്ത്രീകൾ വേട്ടയ്ക്ക് പോയി ആഹാരം ശേഖരിച്ച് കുടുംബത്തെ ഊട്ടുന്ന രീതിയും നിലനിന്നിരുന്നു. പരമ്പരാഗതമായി തന്നെ അടുക്കളയുടെ സ്ഥാനം വീടിന്റെ പിൻഭാഗത്താണ്. അധികം ആരും ദൃഷ്ടി പതിക്കാത്ത ഒരിടം. പ്രഭു കുടുംബങ്ങളിലും മറ്റു സമ്പന്ന കുടുംബങ്ങളിലും വീട്ടുജോലിക്കാരിയായും പാചകക്കാരിയായുമൊക്കെ സ്ത്രീകളെയാണ് നിയമിച്ചിരുന്നത്. സമൂഹം സ്ത്രീയിലെ പാചക വൈദഗ്ധ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും മുന്തിയ ഭക്ഷണശാലകളിൽ ഷെഫ് എന്ന പേരിൽ പാചകക്കാരനായ പുരുഷൻ തിളങ്ങുന്നു. ഹോട്ടൽ ഉടമയും ഷെഫും ആക്ടിവിസ്റ്റുമായ ആലിസ് വാട്ടേഴ്സിന്റെ വാക്കുകൾ ഇങ്ങനെ: ഒരു സ്ത്രീ അടുക്കള ജോലി ചെയ്താൽ വീട്ടുജോലിയുടെ ഭാഗമായി കാണുന്നു, മറിച്ച് ഒരു പുരുഷൻ ചെയ്താൽ അതിനെ പാചകകല, സർഗാത്മക വാസന എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ മധ്യകാലത്ത് പുരുഷന്റെയും സ്ത്രീയുടെയും ജോലികൾ തമ്മിൽ അജഗജാന്തരമുണ്ട്. സ്ത്രീകൾ കുട്ടികളുടെ പരിപാലനം, വീട് വൃത്തിയാക്കൽ, പാചകം തുടങ്ങിയ തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ പുരുഷൻ പുറം ലോകത്തേക്ക് കടന്ന് അവരുടെ ശാരീരിക ക്ഷമതയും മനോധൈര്യവും പ്രകടമാക്കി സാഹസികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. മൃഗങ്ങളെ വേട്ടയാടി മാംസവും മറ്റും ശേഖരിച്ച് വീട്ടിലെത്തിക്കുന്നു. പിന്നെ പാചകം സ്ത്രീയുടെ കടമയാണ്. പിൽക്കാലത്ത് പുരുഷന് ദാതാവ് എന്ന നിലയിലും സ്ത്രീക്ക് പരിപോഷിപ്പിക്കുന്നവൾ എന്ന നിലയിലും തുല്യ പ്രാധാന്യം ലഭിച്ചു തുടങ്ങി. ഇരുവരും കഠിനാധ്വാനവും ത്യാഗവും ചെയ്ത് കുടുംബം പുലർത്തിപ്പോന്നു. വ്യവസായ വിപ്ലവം അനുവർത്തിച്ചു വരുന്ന രീതികൾ മാറ്റിമറിച്ചു. പുതിയ അവസരങ്ങൾ പുരുഷന്മാരെ തേടിയെത്തി. വേട്ടയിൽ നിന്ന് വേതന തൊഴിലുകളിലേക്ക് വരികയും പണമുണ്ടാക്കി വീട് പുലർത്തുകയും ചെയ്യുന്നു. സ്ത്രീ അപ്പോഴും വീട്ടുജോലിയും പാചകവും ഒക്കെയായി ഒതുങ്ങിക്കൂടി. പുരുഷൻ പണവും ശക്തിയും നേടി പ്രബലരായപ്പോൾ അവർ സ്വതന്ത്രരായി. പതിയെ സ്ത്രീക്ക് സ്വാതന്ത്ര്യവും സ്ഥാനവും നഷ്ടമായി തുടങ്ങി. എല്ലാവരെയും തൃപ്തരാക്കുക എന്ന കടമയിലേക്ക് ഒതുങ്ങിക്കൂടി. അവളുടെ ശക്തി അവൾ പോലും തിരിച്ചറിയാതെയായി. സമ്പന്ന കുടുംബങ്ങളിൽ സ്ത്രീകളെ അടുക്കള ജോലിക്കായി നിയോഗിച്ചു തുടങ്ങിയപ്പോൾ വീട്ടമ്മയുടെ ഭാരത്തിന് അല്പമൊരാശ്വാസം മാത്രമായി. പണ്ടുകാലത്ത് ശാരീരിക അധ്വാനം ഏറെയുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ അന്നത്തെ ജനത ആരോഗ്യവാന്മാരായിരുന്നു. ക്രമേണ പുരോഗമനവാദികളുടെ കൂട്ടം സമൂഹത്തിൽ വളർന്നുവരികയും പുരുഷനെപ്പോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകളും എത്തിപ്പെടുകയും ചെയ്തു. അവിടെ നിന്നും അവളുടെ ജീവിതത്തിൽ വലിയൊരു പരിണാമം സംഭവിച്ചു. കുടുംബത്തിന്റെ ചെലവുകൾക്ക് അവളുടെ വരുമാനവും ഒരു മുതൽക്കൂട്ടായി. ജോലിയോടൊപ്പം ഭൂരിഭാഗം അടുക്കള ജോലി കൂടി സ്ത്രീയുടെ ചുമലിലായപ്പോൾ വീട്ടിലും തൊഴിൽ മേഖലയിലും പുരുഷ മേധാവിത്വം അവളെ വേട്ടയാടി. പങ്കാളികൾ രണ്ടുപേരും ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടി ഉത്തരവാദിത്വങ്ങൾ പലതും അവൾ പേരേണ്ടി വന്നു. ആവശ്യത്തിന് വിശ്രമമോ ഒഴിവു സമയമോ മറ്റ് ആസ്വാദനങ്ങളോ ഇല്ലാതെ ജോലിഭാരം പേറി അവളുടെ ജീവിതം തികച്ചും ഒരു സ്തംഭനാവസ്ഥയിലായി. പുതിയ പഠനങ്ങൾ പ്രകാരം 3 ഷിഫ്റ്റ് എന്ന ആശയം ഉടലെടുത്തു. 1 ശമ്പളമുള്ള ജോലി, 2 ശമ്പളമില്ലാത്ത ജോലി. ഇതിൽ കുട്ടികളുടെ പരിപാലനം, പാചകം, വൃത്തിയാക്കൽ എന്നിവയൊക്കെ വരുമ്പോൾ 3-ാമത്തെ ഷിഫ്റ്റ് മറ്റു വീട്ടുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം സ്ത്രീക്കു നൽകുന്നു. ഈ ഒരു പ്രതിസന്ധി ആഗോളതലത്തിൽ നിലനിൽക്കുന്നു. സമയക്രമത്തിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നു എന്ന് മാത്രം. 2024 മാർച്ചിൽ ഇന്ത്യയിലെ കുടുംബങ്ങളിൽ നടത്തിയ പഠനത്തിൽ ഒരു സ്ത്രീ ഒരു ദിവസം ഏകദേശം 301 മിനിറ്റ് പ്രതിഫലമില്ലാതെ വീട്ടുജോലിയിൽ ഏർപ്പെടുമ്പോൾ ഒരു പുരുഷൻ 98 മിനിറ്റ് മാത്രമാണ് വീട്ടുജോലി ചെയ്യുന്നത്. യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി നടത്തിയ പഠനം മേൽപ്പറഞ്ഞ വസ്തുതയെ ശരിവെക്കുന്നതാണ്. തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന 93% സ്ത്രീകൾ ദിവസേന വീട്ടുജോലിയിൽ ഏർപ്പെടുമ്പോൾ പുരുഷന്മാരിൽ അത് കേവലം 53% മാത്രമാണ്. 2017 മുതൽ 2020 വരെ സമാഹരിച്ച വിവരണങ്ങൾ വെച്ച് 2022 US നടത്തിയ പഠനത്തിൽ വീട്ടു സാധനങ്ങൾ വാങ്ങലും പാചകവുമെല്ലാം സ്ത്രീകളാണ് നിർവഹിക്കുന്നത്. 25 വയസ്സിനു മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ പാചകം സ്വന്തം ജോലിയായി ഏറ്റെടുക്കുമ്പോൾ നേർപകുതിയാണ് പുരുഷന്മാർ പാചക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്.

0: പറയുന്ന അവിടെ ഇടക്കിടക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി?
1: ഏയ് ഒന്നുമില്ലല്ലോ, രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാ മതിയല്ലോ, കുക്കറേ ഇന്ന് മൂന്ന് പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കറെടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകമാകുമ്പോ എന്നെ നോക്കി ഇങ്ങനെ എന്ന് വിളിക്കൂലോ.
0: അങ്ങനെ ഒരുപാട് പോകണ്ട, ഈ വീട്ടിലെ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ.
1: ഒരു ദിവസം ഈ വീടിനകത്തെ പണി മുഴുവൻ ചെയ്ത് നോക്ക്, അപ്പൊ കാണാം.
2: 2024 ലിംഗ അസമത്വം സംബന്ധിച്ച റിപ്പോർട്ട് പ്രകാരം വർക്ക് ഫ്രം ഹോമിൽ ജോലി നോക്കുന്നവർ ഓഫീസിൽ നേരിട്ട് പോയി പണിയെടുക്കുന്നവരെക്കാൾ കൂടുതൽ വീട്ടുജോലിയിൽ ഏർപ്പെടുന്നു. ഇതിൽ 72% സ്ത്രീകൾ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ 28% പുരുഷന്മാർ മാത്രമാണ് വീട്ടുജോലിയിൽ വ്യാപൃതരാകുന്നത്. ഇതേ പഠനത്തിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ ഇത് ഏകദേശം തുല്യ അനുപാതമായി മാറുന്നു. വീടും ജോലി സ്ഥലവും തമ്മിലുള്ള ദൂരക്കൂടുതൽ വീട്ടുജോലിയെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി കാരണം ലോക്ഡൌണിലേക്ക് പോയ അവസരത്തിൽ പുരുഷന്മാർ വീട്ടുജോലിയിലും കുട്ടികളുടെ പരിചരണത്തിലും ഏർപ്പെട്ടുവെങ്കിലും മറ്റുത്തരവാദിത്വങ്ങൾ സ്ത്രീകൾ തന്നെ നിറവേറ്റി. 40% പുരുഷന്മാർക്ക് അധിക ഭാരം നേരിട്ടപ്പോൾ സ്ത്രീകൾക്കിടയിൽ അത് 65% വർദ്ധിച്ചു. 2022 ടെഹ്റാനിലെ സ്ത്രീകൾ നടത്തിയ പഠനമനുസരിച്ച് ഗർഭം ധരിക്കലും പ്രസവവുമാണ് വീട്ടുജോലിയേക്കാൾ ഏറെ സങ്കീർണമായി അവർ കാണുന്നത്. പല പഠനങ്ങളും തെളിയിക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വം തന്നെയാണ്. ഇതുകൊണ്ടാണ് മറ്റു കർത്തവ്യങ്ങൾക്കിടയിലും അടുക്കള ജോലി സ്ത്രീകളുടെ ഉത്തരവാദിത്വമായി മാറുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന മലയാള സിനിമ വിശകലനം ചെയ്യുമ്പോൾ സ്ത്രീ സാമൂഹിക പ്രതീക്ഷകൾക്കനുസൃതമായി സാംസ്കാരിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അടുക്കള ജോലിയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. 2017 പുറത്തിറങ്ങിയ ജ്യൂസ് എന്ന നീരജ് ഗജ്വാന്റെ ഹ്രസ്വ ചിത്രത്തിൽ പുരുഷാധിപത്യത്താൽ അടുക്കള ജോലിയിലെ സങ്കീർണതകൾ വിവരിക്കുന്നു. ഒരു ഓഫീസിൽ റീയൂണിയനിൽ ഭർത്താക്കന്മാർക്കു വേണ്ടി ഭാര്യമാർ ഒരുമിച്ച് ആഹാരം പാകം ചെയ്യുന്നതും അടിച്ചമർത്തൽ ചർച്ചാ വിഷയമാകുന്നതും നിരാശയിൽ നിന്നുണ്ടാകുന്ന പ്രതിരോധവുമൊക്കെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. സ്വന്തം കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത കാത്തുസൂക്ഷിക്കാനായി വീട്ടുജോലിക്ക് പുറമെ ഭൂരിഭാഗം സ്ത്രീകളും പുറത്തുപോയി അവരവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ചെയ്തും സ്വയം തൊഴിൽ കണ്ടെത്തിയും സംരംഭകയായുമൊക്കെ നിലകൊള്ളുന്നു. ചുരുക്കത്തിൽ കുടുംബത്തെ പരിപാലിക്കലാണ് ഒരു സ്ത്രീയുടെ പരമമായ ലക്ഷ്യം. അവൾ അതിനെ ജോലി എന്നതിലുപരി സ്വന്തം കർത്തവ്യമായി ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ മറന്ന് സന്തോഷത്തോടെ നിറവേറ്റുന്നു. ഈ പ്രയത്നത്തിന്റെ മൂല്യം പലപ്പോഴും മറ്റുള്ളവർ കാണാതെ പോകുന്നു എന്നത് പരിതാപകരമാണ്. ഒരു വീടിന്റെ നടത്തിപ്പിനായി തന്റെ മുഴുവൻ സമയവും അവൾ വിനിയോഗിക്കുന്നു. രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മമാരോട് മക്കൾക്കുള്ള സ്നേഹം ഒന്ന് വേറെ തന്നെയാണ്. ഇത് തന്നെയാണ് വീട്ടിലെ ഊണ് എന്ന ബോർഡ് റോഡിനിരുവശവും പ്രചാരത്തിലാവാൻ കാരണവും. ഉത്തരേന്ത്യക്കാരുടെ പരമ്പരാഗതമായ ഒരു ചടങ്ങാണ് പെഹലി രസോയി. പുതുതായി വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ ആദ്യമായി ഒരു വിഭവം സ്വന്തം കൈയാൽ ഉണ്ടാക്കി നൽകി അവിടുത്തെ സ്നേഹവും അംഗീകാരവും നേടിയെടുക്കുക എന്നതാണിത്. അത് മിക്കവാറും ഒരു മധുര പലഹാരമായിരിക്കും. കുടുംബജീവിതം മധുരിതമാകും എന്നതാണ് സങ്കല്പം. മരുമകളെ ഗൃഹലക്ഷ്മിയായി കരുതി അവളുടെ ആദ്യ പാചകം സമ്പത് സമൃദ്ധിയും ഭാഗ്യവും പ്രദാനം ചെയ്യുന്നു എന്നവർ വിശ്വസിക്കുന്നു. ഈ ഒരാചാരം വിരൽ ചൂണ്ടുന്നത് സ്ത്രീയിലെ പാചക വൈദഗ്ധ്യം തെളിയിക്കാനുള്ള ഒരവസരം അവൾക്ക് നൽകലാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ വിവാഹിതരായി ദാമ്പത്യത്തിലേക്ക് ചുവടുവെക്കുന്നതിന് മുൻപ് തുടക്കത്തിൽ തന്നെ അവളിലെ ഉത്കണ്ഠയും പേടിയും വർദ്ധിക്കുന്നു. ഇത് കാലാകാലങ്ങളായി തലമുറകൾ തുടർന്നു വരുന്നു. ആലങ്കാരികമായി പറഞ്ഞാൽ രുചികരമായി ഭക്ഷണം പാകം ചെയ്യാൻ അറിയാത്ത സ്ത്രീ മോശം ഭാര്യയെ പ്രതിനിധീകരിക്കുന്നു. 1999 പുറത്തിറങ്ങിയ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന മലയാളം സിനിമയിൽ ആധുനിക ഭാര്യയുടെ കഴിവുകേടിനെ പരിഹസിക്കുന്ന ഭർത്താവിനെയും മാതൃകയാക്കാവുന്ന ഉത്തമയായ ഭാര്യയുടെയും വൈരുദ്ധ്യം വേർതിരിച്ചു കാട്ടുന്നു. ഭാര്യയുടെ ചുമതലകൾ ആഗോളതലത്തിൽ ഒട്ടനവധി ചലച്ചിത്രങ്ങളുടെ പ്രധാന വിഷയമാണ്. പുരുഷാധിപത്യം എന്ന് പറയുമ്പോഴും സ്ത്രീകൾ തന്നെ അടുക്കളയുടെ ചുമതലകളിൽ നിന്നും പുരുഷനെ പിന്തിരിപ്പിക്കുന്ന പ്രവണതയും കണ്ടുവരുന്നു. ഒരു പുരുഷൻ സ്വന്തമായി പാചകം ചെയ്താൽ അവനെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പ്രകീർത്തിക്കുകയും

0: ഒപ്പം സമത്വവാദി എന്ന വിശേഷണം അവന് നൽകുകയും ചെയ്യുന്നു. സ്ത്രീകളാണ് പാചകം ചെയ്യുന്നതെങ്കിലും അവർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വിലയിടുന്നതും അഭിപ്രായം പറയുന്നതും വീട്ടിലെ മറ്റംഗങ്ങളാണ്. ഉണ്ടാക്കുന്ന വിഭവങ്ങൾ തന്റെ ഇഷ്ടങ്ങൾ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. 2024 ടൈം ന്യൂസ് സർവേ നടത്തിയ പഠനത്തിൽ മാറ്റമില്ലാതെ ലിംഗ അസമത്വം തുടരുന്നു. പുരുഷന്മാരെക്കാളും മൂന്നിരട്ടി സമയം സ്ത്രീകൾ വീട്ടുജോലിയിൽ ഏർപ്പെടുന്നു. ദീർഘനേരം ഓഫീസ് ജോലികൾ നിർവഹിച്ച ശേഷം വീട്ടിലെത്തി അടുത്ത ജോലിയിൽ ഏർപ്പെടുന്നത് അവരുടെ സുസ്ഥിതിയെ ബാധിക്കുന്നു. 2019 മുതൽ 2024 വരെയുള്ള പഠനത്തിൽ സ്ത്രീയുടെ ജോലി സമയത്തിൽ നാമമാത്രമായ കുറവും പുരുഷനിൽ ചുരുങ്ങിയ വർധനവുമാണ് വന്നിട്ടുള്ളത്. പാചകത്തിന്റെ ഗണ്യമായ ഭാഗവും സ്ത്രീയുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡിന്റെ ആവശ്യകത ഏറി വരുന്നു. അത് ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു. നാഗരിക ചുറ്റുപാടിൽ സ്ത്രീകൾ സമയലാഭത്തിനായി വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗ്രാമങ്ങളിൽ മറ്റു ജോലികൾക്ക് പുറമെ വിറകും വെള്ളവും ശേഖരിക്കുന്ന ജോലി കൂടി വരുന്നതോടെ അവരുടെ ഭാരം ഇരട്ടിയാകുന്നു. അടുക്കള ജോലിയിലെ അസമത്വത്തിന്റെ പരിണിത ഫലം വളരെ വലുതാണ്. ഇതിലെ ഭാരിച്ച ഉത്തരവാദിത്വം കൊണ്ട് സമയദാരിദ്ര്യം അവളെ പലപ്പോഴും വേട്ടയാടുന്നു. തന്റെ കഴിവിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടാനോ ജോലി അവസരങ്ങൾ കണ്ടെത്താനോ കഴിയാതെ പോകുന്നു. അവളുടെ ആരോഗ്യവും മാനസിക സമ്മർദ്ദത്തിന് അനുസ്യതമായി ക്ഷയിക്കുന്നു. പേശികളെയും എല്ലുകളെയും അത് സാരമായി ബാധിക്കുന്നു. സമ്പന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സഹായികളുണ്ടെങ്കിലും വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാനസിക ഭാരം അവിടെയും അവളെ പിന്തുടരുന്നു. ആധുനിക കാലഘട്ടത്തിൽ അണുകുടുംബമെന്ന ആശയം രൂപപ്പെട്ടു. അവിടെ അച്ഛൻ, അമ്മ, കുട്ടികൾ, വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം എന്നിവ കുറഞ്ഞു. ഭാര്യ പുറത്തുപോയി ജോലി നോക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ പരസ്പര ധാരണയിൽ വീട്ടുജോലികൾ പങ്കിട്ട് ചെയ്യാൻ തുടങ്ങി. അത് ഇന്നത്തെ സ്ത്രീക്ക് വലിയൊരു ആശ്വാസമാണ്. പഴമക്കാർ പറയുന്ന പോലെ സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും ഇടയിൽ അവസാനിക്കുന്നതാണ് പുരുഷന്റെ ജോലി. എന്നാൽ സ്ത്രീയുടെ ജോലി ഒരിക്കലും അവസാനിക്കുന്നില്ല.
1: നമസ്കാരം, എന്റെ പേര് അജിത ബേഗം, ഞാൻ ഡി ഐ ജി ട്രിവാൻഡ്രമാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ മുൻകാലങ്ങളിൽ അറ്റ്ലീസ്റ്റ് എന്റെ ഒരു പേഴ്സണൽ അനുഭവമായിട്ട് എന്റെ പേരൻസിന്റെ ജനറേഷനിൽ നോക്കുമ്പോൾ കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യാറില്ല അപ്പോ എന്റെ ഫാമിലിയിൽ. അപ്പൊ കംപ്ലീറ്റ് വർക്കിന്റെ വീട്ടിന്റെ റെസ്പോൺസിബിലിറ്റി ഫുൾ ആയിട്ട് അമ്മയ്ക്കാണോ സ്ത്രീകൾക്കാണോ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ സ്ഥിതി മാറി. അപ്പോ കൂടുതൽ സ്ത്രീകൾ പുറത്തു പോകുന്നു, ജോലി ചെയ്യുന്നു, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് വീട്ടിൽ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കുക്കിംഗ് ആവട്ടെ, അല്ലെ ക്ലീനിങ് ആവട്ടെ, അല്ലെ കുട്ടികളെ നോക്കുന്ന കാര്യമാവട്ടെ, ഈവൻ ഫിനാൻസസ്, ബിക്കോസ് അവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് കുറെ സ്ത്രീകൾക്ക് ഇതിനെ കുറെ എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പൊ ഇതില് രണ്ട് രീതിയിൽ നമ്മള് ജനറലി ഇപ്പൊ കാണാറുണ്ട്. അപ്പൊ ഞാൻ അബ്രോഡ് പോയി ഫെലോഷിപ്പ് ചെയ്തായിരുന്നു. അപ്പൊ അവിടേക്ക് തുല്യമായിട്ട് വീട്ടിന്റെ ജോലികൾ ഭർത്താവും ഭാര്യയും കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. അപ്പൊ ഇവര് സോഫ്റ്റ്വെയറും ചെയ്യണം പ്ലസ് വീട്ടിന്റെ ജോലികളിൽ കൂടുതൽ അധിക ഭാരം, അതായത് അവർ തീരെ ഷെയർ ചെയ്യുന്നില്ല എന്നില്ല, ബട്ട് കൂടുതൽ ഭാരം സ്ത്രീകൾക്കാണ്. പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് സ്ത്രീകൾ വർക്ക് ചെയ്യുമ്പോ നമ്മൾ സ്ത്രീകളുടെ എംപവർമെന്റ് എന്ന് പറയും. ഇപ്പൊ സ്ത്രീകൾ വർക്ക് ചെയ്യണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, അതാണ് ശരിക്കും വുമൺ എംപവർമെന്റ് എന്ന് പറയാറുണ്ട്. ബട്ട് ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അത് എംപവർമെന്റ് അല്ല, എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് മാറുകയാണ്. ബിക്കോസ് ഇതിനകത്ത് അവർക്കൊരു ചോയ്സ് ഇല്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ പൊതുവെ കാണുന്നത് എന്താ പറഞ്ഞാൽ ഇത് ഇങ്ങനെ അപ്ബ്രിംഗിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ആ ഹസ്ബൻഡ് ഈ തരത്തിലുള്ള ജോലികളെല്ലാം ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ, അറ്റ്ലീസ്റ്റ് ടുവേർഡ്സ് ഈക്വാലിറ്റി ഒരു എഫോർട്ട് ഇടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് അവരുടെ അപ്ബ്രിംഗിങ് ഒരു മേജർ ഫാക്ടറാണ്. അപ്പൊ എന്റെ വീട്ടിൽ എനിക്കൊരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ട്. അപ്പൊ ഇനി ഇവരുടെ ഫ്യൂച്ചർ കാലത്ത് കുറിച്ച് നമുക്ക് ആലോചിക്കണമെങ്കിൽ തുല്യമായിട്ട് രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേർക്കും പഠിപ്പിക്കണം. ബേസിക്കലി ബേസിക് ലൈഫ് സ്കിൽസ് ആണ്. അപ്പൊ അത് അങ്ങനത്തെ അപ്ബ്രിംഗിങ് ആണ് ഇപ്പോ ആവശ്യം. പോലീസ് മെഡിച്ച് പാർട്ടി വരുമ്പോൾ ചില കേസുകൾ നോക്കുമ്പോൾ 490 കേസസ് ആയിട്ടും ഭർത്താവും ഭാര്യയും തമ്മിൽ ഇഷ്യൂസ് ആയിട്ട് വരാറുണ്ട് ചില കേസുകളിലൊക്കെ. അപ്പൊ ഒരു പർട്ടിക്കുലർ കേസ് പറയണമെങ്കിൽ അതിൽ നല്ല വെൽ ഓഫ് ഫാമിലിയാണ്. അപ്പൊ ആ സ്ത്രീക്ക് എന്താ പറഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റി അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ആക്ച്വലി ജോലി ചെയ്യണം എന്നൊരു ആവശ്യമില്ല. ഇവർ ഇഷ്ടമായ അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നുണ്ട്, പേരന്റ്സിന്റെ ഭാഗത്ത് നിന്നും പൈസ ഉണ്ട്. ബട്ട് ആ സ്ത്രീക്ക് ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ്.

0: അപ്പൊ അവര് ആ ഒരു പാഷനായിട്ട് പാഷനേറ്റ് ആയിട്ട് ആ ഒരു ബിസിനസ് ചെയ്യുമ്പോ ആക്ച്വലി പേരന്റ്സിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ട്, ഭർത്താവിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ട്. നീ വീട്ടിൽ തന്നെ നിന്നിട്ട് കുട്ടികൾ നോക്കിയ പോരെ, എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്, എന്തുകൊണ്ട് ഇത്രയും ടൈം നീ അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് സ്ത്രീ ആക്ച്വലി ആ ഒരു ലൈഫിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. അപ്പൊ ഇതില് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാ, മുൻകാലത്തെ പോലെ ഈക്വാലിറ്റി വെറുതെ വായിൽ പറഞ്ഞുകൊണ്ട് വീട്ടിനകത്ത് പോകുമ്പോ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല എങ്കിൽ അത് സ്ത്രീകൾ ടോളറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇനി ഫ്യൂച്ചറിന് വരുന്നത് തുല്യമായിട്ട് അവര് വുമൻ ചെയ്യും എടുക്കുന്ന ചോയ്സ് റെസ്പെക്ട് ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ആവശ്യം. വീട്ടിനുള്ളിലും ഈക്വാലിറ്റി ഉണ്ടാവണം, പുറത്തും ഈക്വാലിറ്റി ഉണ്ടാവണം, പരസ്പരം ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം കപ്പിൾസ്. സ്ത്രീകൾ സൂപ്പർ വുമൻ ആണ്, ഓ നീ എല്ലാ കാര്യങ്ങളും വീട്ടില് ചെയ്തിട്ട് ഇവിടെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഫാക്ട് ഒരു റീസെന്റ് പഠനത്തിൽ ഞാൻ കണ്ടത്, പേപ്പറിലാണ് കണ്ടത്, 20 വയസ്സിൽ നിന്ന് 40 വയസ്സിലെ സ്ത്രീകൾക്ക് ഏറ്റവും അധികം സ്ട്രെസ് അനുഭവപ്പെടുന്നത് ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള സ്ത്രീകളാണ്. അപ്പോൾ നിങ്ങൾ കോളേജ് കഴിഞ്ഞ ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കണം, പിന്നെ കല്യാണം, പിന്നെ കുട്ടികൾ, പിന്നെ ഈ ഹൗസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് വർക്ക് പ്ലേസിന്റെ റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം കൂടെ വരുമ്പോ ഇവർക്ക് ആക്ച്വലി ഇത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് ഇത്രയും ഹൈ ലെവൽ ഓഫ് സ്ട്രെസ്. അപ്പൊ ഈ സ്ട്രെസ് വരുമ്പോ ആഫ്റ്റർ എഫക്ട് ആയിട്ട് കുറെ അധികം ലൈഫ് സ്റ്റൈൽ ഡിസീസും സ്ത്രീകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇത് രണ്ട് ഭാഗത്തും ഉണ്ട്, എന്നാലും സ്ത്രീകൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. ഐ തിങ്ക് ദി ബെസ്റ്റ് വേ ഫോർവേഡ്, ഐ ഫീൽ ദാറ്റ് എംപവർമെന്റ് ബിഗിൻ വിത്ത് ചോയ്സ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ബൈ കമ്പൽഷൻ. ആക്ച്വലി സ്ത്രീകൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിച്ചാൽ അക്കംപ്ലിഷ് ചെയ്യാം, പ്രൊവൈഡഡ് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു അന്തരീക്ഷം സൊസൈറ്റിന്റെ ഭാഗത്തു നിന്നും, സ്വന്തം പേരൻസിന്റെ ഭാഗത്തു നിന്നും, സ്വന്തം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും, കുട്ടികളുടെ ഭാഗത്തു നിന്നും, എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും.
1: പുരോഗമന ചിന്താഗതി എന്നൊക്കെ പറയുമ്പോഴും തൊഴിൽ വിഭജനം ഇപ്പോഴും നിലനിൽക്കുന്നു. 2024 ഒരു പഠന റിപ്പോർട്ട് പ്രകാരം 70% ദമ്പതികൾ ലിംഗഭേദത്തിന്റെ കാരണത്താൽ ജോലി വിഭജനം പാടില്ല എന്ന് വാദിക്കുമ്പോഴും 14.5% സ്ത്രീകൾ പാചകം സ്വന്തം കടമയായി സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്നു. കൂടുതൽ ഗവേഷണങ്ങളും ഊന്നൽ നൽകുന്നത് വൈകാരിക മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വൈജ്ഞാനിക അധ്വാനത്തിന്റെ പ്രാധാന്യം വലുതാണ്. വീട്ടുകാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കൽ, വീട്ടു സാധനങ്ങൾ വാങ്ങൽ, കുടുംബപരമായ മറ്റു ജോലികൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കുള്ള സമയം ക്രമീകരിക്കൽ, ഇങ്ങനെ നീണ്ടുപോകുന്നു സ്ത്രീകളുടെ ജോലിയിൽ പലതും. ഇവ പലതും അംഗീകരിക്കപ്പെടാതെയും ശ്രദ്ധിക്കപ്പെടാതെയും പോകുന്നതും അവരിലെ സമ്മർദ്ദം കൂട്ടുന്ന പ്രധാന ഘടകമാണ്.
2: ഹലോ, നമസ്കാരം. ഞാൻ ബിന്ദു വി സി, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സ്ത്രീകളും സ്ത്രീകളെ വീട്ടു ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങളും അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ചില നിർദ്ദേശങ്ങൾ വെക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. 2030 ആകുമ്പോഴേക്ക് ലോകം മുഴുവനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതില് 5-ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ലിംഗസമത്വമാണ്. ആ ലിംഗസമത്വം ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള വികസനത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ. അതിന്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാവുന്നുണ്ട്. സാമ്പത്തികമായി ഒരു സ്വാശ്രയത്വം കൈവരിക്കുക എന്നുള്ളത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ച് ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ലിംഗസമത്വം കൈവരിക്കുന്നത് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് എല്ലാ വിദഗ്ധരും ഒരേപോലെ തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു വിഷയമാണ്. സാമൂഹ്യ ശാസ്ത്ര വിദഗ്ധരായാലും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരായാലും ഒക്കെ തന്നെയും ഇത്തരം സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടായാൽ മാത്രമേ സമത്വത്തിലേക്ക് സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വളരെ സമർത്ഥിക്കപ്പെട്ട ഒരു സത്യമാണ്. സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോയി പൈസ സമ്പാദിക്കുന്ന ജോലികളിലേക്ക് അവൾ ഏർപ്പെടുമ്പോൾ അവള് വീട്ടിൽ അന്ന് വരെ നമ്മളെ സാമൂഹ്യമായി അവളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന ചില കർത്തവ്യങ്ങളും കടമകളും ജോലികളും തലമുറകളായിട്ട് അവൾ കൊണ്ടു നടക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വീടിനുള്ളിലെ പാചകം, വൃത്തിയാക്കല്, മുതിർന്നവരുടെയും കുട്ടികളുടെയും വയ്യാത്തവരുടെയും പരിചരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീയിൽ ഏൽപ്പിക്കുന്ന പുരുഷ കേന്ദ്രീകൃതമായ ഒരു അധികാര വ്യവസ്ഥയാണ് നമ്മുടെ കുടുംബങ്ങൾ പൊതുവെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരേ സമയം സ്ത്രീ പുറത്ത് ജോലി ചെയ്ത്, അതായത് നമ്മൾ പറയും ഉത്പാദനപരമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സമയങ്ങളിൽ സ്ത്രീ പുറത്തേക്ക് പോയി ചെയ്യുമ്പോഴും വീടിനുള്ളിലെ ഉൽപാദനപരമല്ലാത്ത ജോലികളും അവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇത് ഉൽപാദനപരമല്ല എന്ന് പറയുന്നതിനോട് തന്നെയുള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം പുറത്തേക്ക് പോയി ജോലി ചെയ്യുന്നതിന് ഒരു പുരുഷന് കഴിയുന്നുണ്ടെന്നും

0: കാരണം അവനെ അതിന് സന്നദ്ധനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഒരുക്കങ്ങളും മുഴുവൻ പരിചരണങ്ങളും വീടിനുള്ളിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്. ആരോ പറഞ്ഞതുപോലെ കാണാപ്പണി മുഴുവൻ ചെയ്തു കൊണ്ടിരുന്നത് സ്ത്രീകളാണ്. സത്യത്തിൽ അവിടെയും സാമ്പത്തികമായി പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഉള്ള ബന്ധം അവളുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടും അത് നമ്മുടെ സമൂഹം ഇതുവരെ അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല. അതിന്റെ ഒപ്പമാണ് ഇപ്പോ അവൾക്ക് കഴിഞ്ഞ രണ്ടോ മൂന്നോ തലമുറകളായി സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്തു വരുന്നത്. എന്നാൽ ആ സമയത്തൊന്നും തന്നെ അവളെ ഈ വീടിനുള്ളിലെ കർത്തവ്യങ്ങളിൽ നിന്നോ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ രക്ഷപ്പെടുത്തുന്നതിനോ അവൾക്ക് ബദൽ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനോ സാമൂഹ്യമായിട്ടുള്ള ആലോചനകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അടുത്ത കാലത്ത് സർക്കാർ തലത്തിൽ തന്നെ അത്തരം ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള പലതരം ചർച്ചകളും പ്രവർത്തനങ്ങളും ഗവൺമെന്റുകൾ ഏറ്റെടുത്ത് നടത്തിവരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളിൽ നിന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന പാചകം, പരിചരണം, വൃത്തിയാക്കൽ തുടങ്ങിയ ഗാർഹിക ജോലികൾ എന്തുകൊണ്ട് അതിന് ബദൽ സംവിധാനം കമ്മ്യൂണിറ്റികളിൽ ഉണ്ടായിക്കൂടാ? അതായത് കമ്മ്യൂണിറ്റിയുടെ ഉടമസ്ഥത, സാമൂഹ്യ ഉടമസ്ഥതയിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന പക്ഷം, പിന്നെ പകൽ വീടുകൾ വൃദ്ധരെയും കുട്ടികളെയും പരിചരണം വളരെ പരിചരണം ആവശ്യമായിട്ടുള്ള കിടപ്പ് രോഗികളെയും നോക്കുന്നതിനുള്ള ബദൽ സംവിധാനങ്ങൾ സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സന്നദ്ധ സംഘടനകളുടെയോ ഒക്കെ സഹായത്തോടുകൂടി അത് ഒരു വലിയ തോതിലുള്ള ഒരു വികസനം ആ മേഖലയിൽ ആവശ്യമുണ്ട്. അതൊരു പക്ഷേ നാളെ ഒരു ബിസിനസ് മോഡലാക്കി ഉയർത്തിക്കൊണ്ട് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനും പറ്റുന്ന ഒരു രീതിയിൽ പരിചരണം എന്ന് പറയുന്ന ഒരു മേഖല അതൊരു സാമ്പത്തിക മേഖലയായി തന്നെ വികസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും സ്ത്രീകളുടെ സമത്വത്തിലേക്കുള്ള യാത്രയെയും തടയുന്ന ഗാർഹിക പരിചരണ ജോലികളിൽ നിന്ന് അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റുള്ള സാമൂഹ്യ ഇടങ്ങളിലും തന്നെ ഇത്തരം ജോലികൾ പങ്കുവച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യം വളർത്തുന്ന രീതിയിലുള്ള അവബോധം ചെയ്യേണ്ടതുണ്ട്.
1: യു എസിലും യു കെയിലും ജർമ്മനിയിലും നടന്ന പഠനങ്ങളിൽ പങ്കാളിയേക്കാൾ അധിക സമയം ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ജീവിതം അസംതൃപ്തമാണ്. ഇത് കാരണം സ്ത്രീകൾ സമത്വവാദികളാവുകയും അനീതി എന്ന വിശ്വാസം ബലപ്പെടുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം മുതൽ പരമ്പരാഗത കാഴ്ചപ്പാടുകൾ, ലിംഗവിവേചനം, നഷ്ടപ്പെടുന്ന ജോലി അവസരങ്ങൾ, ജോലിയും ജീവിതവും ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക, കുട്ടികളുടെ പരിപാലനം തുടങ്ങി എല്ലാം അവൾക്കു മുന്നിലെ വെല്ലുവിളികളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അല്പമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചിലരെങ്കിലും അത് സ്ത്രീയാകാം, പുരുഷനാകാം, സ്ത്രീയുടെ മാത്രം ചുമതലയായി വിശ്വസിക്കുന്നു.
2: ഇത്രയൊക്കെ കേട്ടപ്പോ എന്റെ മോക്കെ എന്തു തോന്നുന്നു?
3: എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നു. ഞാൻ ഇനി നന്നായി പഠിച്ചോളാം അമ്മേ. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അമ്മയെ സഹായിക്കേണ്ടത്?
2: അധികം ഒന്നും സഹായിച്ചില്ലെങ്കിലും സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ ഞാനൊന്ന് ഫ്രീ ആകും.
4: എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തു തരുന്നില്ലേ? പിന്നെ സന്ദീപിന്റെ അച്ഛന് സുഖമില്ല. നീ പെട്ടെന്ന് ഇറങ്ങ്, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാം.
2: അടുപ്പത്ത് ഉപ്പുമാവുണ്ട്, ഏട്ടനൊന്ന് നോക്കിക്കോണം.
4: ഓക്കേ, ഡൺ. നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വാ.
3: അച്ഛാ, സ്ക്വാഷ് എന്ന് പറഞ്ഞൊരു സ്പോർട്സ് ഉണ്ട്. ഇന്ന് സ്കൂളിലെ രാഹുല് കോച്ചിങ്ങിന് പോയി തുടങ്ങിയെന്ന് പറയുന്ന കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല.
4: എന്റെ മോൾ എന്തിനാ വിഷമിക്കുന്നേ? ഇങ്ങു വാ, ഞാൻ കാണിച്ചു തരാമല്ലോ യൂട്യൂബില്.
3: ഇതാണല്ലേ അപ്പൊ ടെന്നീസ് ഒക്കെ പോലെ. അയ്യോ അച്ഛ, ഒരു കരിഞ്ഞ മണം.
2: ഏട്ടാ, ഉപ്പുമാവ് നോക്കിയോ, ഒരു കരിഞ്ഞ മണം.
4: ഞാൻ സ്റ്റൗ ഓഫ് ആക്കി.
2: ഇതാ ഞാൻ ഒന്നും ഏൽപ്പിക്കാത്ത ഇരട്ടി ജോലിയാക്കി തന്നു. എത്ര എത്ര അനുഭവം ആയാലും ഞാൻ പഠിക്കില്ല. അതെങ്ങനെയാ, ഒന്നിനും ഒരു സാവകാശം തരില്ലല്ലോ. മെഷീനല്ലേ സ്വിച്ചിട്ട് ചെയ്യിക്കാൻ. ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ്.
4: ഓ സോറി സോറി, മോളൊരു സംശയം ചോദിച്ചപ്പോ അതിലായിപ്പോയി. മൂന്നും നാലും ജോലി ഒന്നു ചെയ്യാൻ പെണ്ണുങ്ങൾക്കേ പറ്റൂ.
2: പക്ഷേ അതൊക്കെ സമ്മതിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ.
4: ആ പോട്ടെ, പറ്റിപ്പോയി. എന്റെ മോളെ, ഏട്ടന് ഒരു നല്ല ചായ ഉണ്ടാക്കി തന്നെ.
2: എന്റെ അമ്മേ, ഞാൻ തോറ്റു.
5: നിങ്ങൾ കേട്ടത് നെരിപ്പോടിലെ ഉയർപ്പ്, ചിത്രീകരണം രചന സിന്ധു എസ് നാഥ്,
6: ശബ്ദ സാന്നിധ്യം ധന്യരാജ്, ഗായത്രി ദേവി,
5: നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം കെ വി താൻസൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 കഴിഞ്ഞ 30 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഈ ഗാനം തിളക്കം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

ചിത്രമേള എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് ദേവരാജൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനത്തെ തുടർന്ന്

പി ഭാസ്കരൻ രചിച്ച കെ രാഘവൻ സംഗീതം പകർന്ന് ജയചന്ദ്രനും പി സുശീലയും മല്ലനും മാദേവനും എന്ന ഗാന എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചത്. അടുത്ത ഗാനം ഈറ്റപ്പുലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മാധുര്യം പാടിയത്. ഗാനരചന പോച്ചൽ ഖാദർ, സംഗീതം നൽകിയത് ദേവരാജൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് തിരയിപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് പോകാം. ആദ്യം ഒരേ ഒരു പറവയിൽ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, സാധന, സർഗം എന്നിവർ പാടിയത്. ഗാനരചന പി എ വിജയ്, സംഗീതം ദിനാ.

അൻപേ ഉൻവാസം എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തികും സാധന സർഗവും പാടിയ ഗാനത്തെ തുടർന്ന് അള്ളിത്തന്തവാനം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയ ഗാനം. ഗാനരചന അറിവുമതി, സംഗീതം വിദ്യാസാഗർ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തിരിപ്പൂക്കളിൽ ഒരു ഗാനം കൂടി. എം എസ് വിശ്വനാഥന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും ജാനകിയും പാടിയത് അന്ത 7 നാടുകൾ എന്ന ചിത്രത്തിനു വേണ്ടി.

തിരയിപ്പൂക്കളാണ് ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 4 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സഞ്ചാരി.

0: നമ്മുടെ അരികത്തും ദൂരെയുമുള്ള പ്രകൃതി ഭംഗി കാണാൻ അവസരമൊരുക്കുന്ന ഒരിടം. അതാണ് കൊല്ലം കൊട്ടാരക്കരയ്ക്കടുത്തുള്ള മലമേൽ പാറ. ഇന്ന് സഞ്ചാരി ടീം എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. പല ആകൃതിയിലുള്ള പാറകളെ കൊണ്ട് പ്രകൃതി ഒരുക്കിയ ഒരു സ്വർഗം. വർണ്ണിച്ചാൽ മതി വരാത്ത ഇവിടത്തെ സുന്ദര കാഴ്ചകളിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്ററും കൊല്ലത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട് മലമേൽ പാറയിലേക്ക്. വിനോദവും അല്പം സാഹസികതയും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു മനോഹര സ്പോട്ടാണ് ഇവിടം. മലമേൽ പാറയ്ക്ക് കയറി പോകുന്ന വഴിക്ക് ഇതിനടുത്തായി മലമേൽ ക്ഷേത്രമുണ്ട്. ഇരുവശവും മരങ്ങൾ, അതിനു നടുവേയുള്ള പാതയിലൂടെ നടന്ന് നമുക്ക് മലമേൽ പാറയിലെത്താം. സഞ്ചാരികൾ ഇവിടേക്ക് വരുമ്പോ തന്നെ ഏതെല്ലാം പാറകളാണ് ഇവിടെ ഉള്ളതെന്ന് ഒരു ബോർഡില് എഴുതി വെച്ചിട്ടുണ്ട്. മലമേൽ പാറ വെറും ഒരു പാറയല്ല, ഒരു കൂട്ടം പാറകളാണ്. ഓരോ പാറയ്ക്കും അതിന്റേതായ പേരുകളും പ്രത്യേകതകളും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പോ ഉള്ളത്
1: ശാന്തമ്മ എന്ന പേര്. ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ. പിന്നെ എന്റെ സ്ഥലം ഇത് തന്നെ. കുറേ പാറകളുണ്ട്, പിന്നെ നല്ല അന്തരീക്ഷമാണ്, ഒരുപാട് ഔഷധ ചെടികളുണ്ട്. അങ്ങനെ നല്ലൊരു സ്ഥലമാണ്.

0: നടപ്പാറയാണ് ആദ്യം കണ്ടത്. നടപ്പാറ എന്ന് പറഞ്ഞാൽ ഇതിലെ കൂടെ ആയിരുന്നു വർഷങ്ങളുണ്ട് ആൾക്കാർ നടന്നു പോന്നെ, ബസ് ഇല്ലാത്ത കാലം തൊട്ടായാലും വളവും എല്ലാം പോകുന്ന ഇതിലെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് ആ പാറയ്ക്ക് നടപ്പാറ, പിന്നെ ഫോട്ടോയ്ക്കൊക്കെ നല്ല വ്യൂ അവിടെ നിന്ന് എടുക്കാനായി. രണ്ട് കുളങ്ങളുണ്ട്, അവിടെ ആമ്പൽക്കുളമുണ്ട്. ആൾക്കാർക്ക് എല്ലാവരും വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്.
1: ആദ്യം കയറി ചെല്ലുന്നത് നടപ്പാറയിലേക്കാണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. പ്രകൃതി ഒരുക്കിയ ഈ ഒരു മനോഹരമായ ഈ സ്ഥലത്ത് സഞ്ചാരികൾക്ക് ഇരിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട്. ഈ നടപ്പാറയിൽ തന്നെ ഇവിടെ രണ്ട് കുളങ്ങൾ കൂടിയുണ്ട്. ഒന്നൊരു ആമ്പൽ കുളവും മറ്റേത് വേനൽക്കാലത്ത് പോലും വെള്ളം വറ്റാത്തൊരു കുളവും. പറയാതെ വയ്യ, വല്ലാത്തൊരു സൗന്ദര്യമാണ് ഈ സ്ഥലത്തിന്.
0: കുടപ്പാറ, കുടപ്പാറയിൽ ഒരു 50 പേർക്ക് നിൽക്കാം. ആ പാറയുടെ അടിഭാഗത്ത് നനയാതെ നിൽക്കാം.
1: മരം നമുക്കൊരു തണലാവാറുണ്ട്, അതുപോലെ പാറയും നമുക്ക് തണലൊരുക്കുന്ന മറ്റൊരു ഇടമാണ്. അതാണ് കുടപ്പാറ. മഴ നനയാതെ പ്രകൃതി ഒരുക്കി തന്ന കുട. ഇതിന്റെ പിടി എവിടെയാണെന്ന് ചോദിക്കരുത്, ഇതിന്റെ പിടി എവിടെയാണെന്ന് ഞങ്ങൾക്കും വലിയ പിടിയില്ല.
0: അത് കഴിഞ്ഞ് നാടുകാണിപ്പാറ, ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള പറയാ നാടുകാണിപ്പാറ. പിന്നെ വിമാതപ്പാറ. വിമാതപ്പാറ എന്ന് പറഞ്ഞാൽ ഈ കാര്യം അവിടെ കുട്ടികൾ ഡാൻസ് ചെയ്യാനും എല്ലാത്തിനും യോഗയ്ക്കും എല്ലാം പറ്റിയ ഒരു പാറയാണ്. അതിനെ വിമാതപ്പാറ എന്ന് പറയുന്നത്. മിക്കവാറും ഒരുപാട് പേര് വരുന്നുണ്ട് ഡാൻസിന്റെ ഷൂട്ട് ചെയ്യാനായിട്ട്. കൊച്ചു നാടുകാണിപ്പാറയെന്നും അറിയപ്പെടുന്നുണ്ട് ഇതിന്. ഇവിടെ ഏറ്റവും ആൾക്കാർ വന്നിരിക്കാനും വൈകുന്നേരം ആയാലും ഒക്കെ നല്ല ഒരു അന്തരീക്ഷം. ഇവിടെ സമയങ്ങളോളം ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോളാന്തരപ്പാറ. ഗോളാന്തരപ്പാറ എന്ന് വെച്ചാൽ അത് ഗോളം തന്നെ, അത് ഒരു രണ്ട് പാറ പുറത്താ. അത് ആയിരവല്ലിപ്പാറയും പുല്ലിക്കൻപാറയും, അത് രണ്ടും നമ്മുടെ ഇതിന്റെ അപ്രവശം. അപ്പുറത്ത് വെച്ചാൽ ആയിരവല്ലിപ്പാറയും പുല്ലിക്കൻപാറയും പൊട്ടിച്ച് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിച്ചതാ. അത് ആയിരവല്ലിപ്പാറയ്ക്ക് ഒരു ഐതിഹ്യം തന്നെ ഉള്ള പാറയാണ് ആയിരവല്ലിപ്പാറ. സംക്രാന്തി ദിവസം ആൺകുട്ടികള് ഈറനായിട്ട് പോയി ഇന്ന് തേങ്ങ അടിക്കുമായിരുന്നു ആ പാറയിൽ. പണ്ട് പുലി ഉണ്ടായിരുന്നാ പറയുന്നത്. അത് വരാതിരിക്കാനും പുലികളെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അത് നേർച്ച പോലെ തന്നെ
1: ചെയ്യുന്നത്.
0: ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാരും ചെയ്യുന്നുണ്ട്. പുല്ലിക്കമ്പാറ എന്ന് പറയുന്നത് നടന്നു പോകുന്ന പാറയാണ് പുല്ലിക്കമ്പാറ. അത് പൊട്ടിച്ച് റോഡാക്കിയിട്ടുണ്ട്. ശംഖൂത്ത് പറയുണ്ട്. ശംഖൂത്ത് പറയുന്ന വെച്ചാൽ അത് ശംഖിന്റെ മോഡല് തന്നെ, അതിനകത്ത് ശംഖ് വെക്കാൻ ഒരു സ്ഥലമുണ്ട്. ആ പിന്നെ ഗുഹപ്പാറയുണ്ട്. നാടുകാണിയുടെ അടിഭാഗത്ത് പുലിച്ചാണെന്ന് പണ്ട് പറയുമായിരുന്നു, ഇപ്പൊ അതിന് ഗുഹപ്പാറ എന്ന് പറയുന്നു.
1: ഈ ഗുഹപ്പാറയ്ക്ക് അകത്ത് പോകാൻ പറ്റുമോ?
0: കുറച്ച് ദൂരം വരെ കയറി പോകാമെന്നേ ഉള്ളൂ, എന്നാലും അങ്ങോട്ട് ഒന്നും ആരും ഇതുവരെ പോയിട്ടില്ല. പിന്നെ അമ്പലപ്പാറയുണ്ട്, ക്ഷേത്രത്തോട് ചേർന്ന് വടക്കേപ്പാറ എന്ന് പറയും അമ്പലപ്പാറ. അത് എപ്പോഴും ഒന്നും ആൾക്കാരെ കയറ്റിവിടത്തില്ല. അമ്പലം തുറക്കുന്ന സമയം മാത്രമേ അമ്പലപ്പാറയെ കയറ്റിവിടത്തുള്ളൂ. അമ്പലമുണ്ട്, അമ്പലം നല്ല ഭയങ്കര ശക്തിയുള്ള ക്ഷേത്രം. ഒരു ശ്രീകോവിലിൽ രണ്ട് പ്രതിഷ്ഠയാ, ശിവനും വിഷ്ണു എല്ലാ ദേവന്മാരും ഉണ്ട് ഇവിടെ. അപൂർവമായ ഒരു ക്ഷേത്രം അത്. ഇത്രയും പാറയാ മലമേലുള്ളത്.
1: നമ്മൾ ഇവിടെ വന്നപ്പോ പല പാറകളിലും എന്തോ ഒരു തരം ജീവി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. എന്താണിത്?
0: കരിഞ്ചെള്ളം എന്ന് പറയും. റബ്ബറിന്റെ ഉള്ളത് കൊണ്ട് പാറയിലൊക്കെ ഉണ്ടാകുന്നേ തനി. അത് നമുക്ക് ശല്യം ഒന്നും ഉള്ള സാധനമല്ല.
1: ഈ പാറയുടെ അതേ നിറത്തിൽ തന്നെ ഇരിക്കുന്നോണ്ട് നമുക്കിത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂല. ഇപ്പൊ സഞ്ചാരികളൊക്കെ ഇതിൽ അറിയാതെ കൈവച്ചാലും
0: അതിന് കുഴപ്പമൊന്നുമില്ല, വിഷാംശം ഒന്നും ഉള്ളതല്ല.

0: ഇവിടെ ധാരാളം ഔഷധ ചെടികൾ കാണാൻ സാധിക്കും നമുക്ക് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരാൻ നമ്മുടെ സമീപവാസിയായിട്ട് ഗണേഷ് കുമാർ ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്.
1: നമ്മുടെ മൂലസ്ഥാനം തന്നെ തൊട്ട് തന്നെ തുടങ്ങാം. മലമേൽ ക്ഷേത്രം, പ്രകൃതി കനിഞ്ഞരുളിയ ഭൂപ്രകൃതി, അതുപോലെ തന്നെ ആകാശ സീമയിൽ ചുംബിച്ച് നിൽക്കുന്ന ശിലാകൊടുമുടികൾ, ശില്പചാതുര്യം കൊണ്ട് അലങ്കൃതമായ മഹാക്ഷേത്രം, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം കാണാൻ തന്നെ വരുന്ന ആൾക്കാരും ഈ ടൂറിസത്തിൽ വരുന്നുണ്ട്. പല്ലവന്മാരുടെ കാലത്തുള്ള ക്ഷേത്രമാണെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ടൂറിസം നടന്നു വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് നടപ്പാറ. പണ്ട് മുതലേ ആൾക്കാർ നടന്നു പോകുന്ന ഒരു നമ്മൾ വാളകത്തിറങ്ങാനും ഒക്കെ ഉള്ള ഒരു വഴിയാണ് പെരുമണ്ണൂർ വഴി വാളകത്തേക്ക് പോകാനുള്ളത്. ഞങ്ങളൊക്കെ കുഞ്ഞുനാള് മുതലേ അങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് താഴെയായിട്ട് ശംഖൂത്തുപാറ കാണും. ആ ശംഖൂത്തുപാറയിലേക്ക് ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്ന് പറയുന്നത് കൈലാസം എന്ന് പറഞ്ഞൊരു വീടുണ്ട്. പണ്ട് പുലിയും മറ്റ് വന്യമൃഗങ്ങളും എല്ലാം ഉള്ളായിരുന്ന സ്ഥലമായിരുന്നു. ആ വീട്ടിലെ ആളാണ് ഈ ക്ഷേത്രത്തിൽ പള്ളി ഉണർത്താൻ വരുന്നത്. അപ്പോഴ് പള്ളി ഉണർത്തിയിട്ട് ശംഖ് അവിടെ വെച്ചിട്ട് വീട്ടിലേക്ക് പോകും വെളുപ്പാങ്കാലത്ത്. അത് ശംഖൂത്തുപാറ. അത് കയറി വന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ കുടപ്പാറ. കുടപ്പാറ എന്ന് പറയുന്നത് ഈ കുടപ്പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒരു 50 പേർക്ക് മഴ നനയാതെ ഇരിക്കാം. അതിലുപരി കുടപ്പാറയുടെ അടിഭാഗത്തും ആൾക്കിരിക്കാം, മേളിലും ഇരിക്കാം. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ നാടുകാണിപ്പാറ. ഈ നാടുകാണിപ്പാറയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ജഡായിപ്പാറ, അഞ്ചൽ സിറ്റി, കുടുക്കത്ത് പാറ, കൊല്ലം ലൈറ്റ് ഹൗസ്, ഇങ്ങനെയുള്ള പല പാറകളും നമുക്ക് കാണാൻ കഴിയും.
0: നാട് മൊത്തം ഒരിടത്ത് നിന്ന് തന്നെ കാണാൻ ഇതായിരിക്കും ചിലപ്പോൾ എളുപ്പവഴി, നമ്മുടെ നാടുകാണിപ്പാറ. സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നാടുകാണിപ്പാറയാണ്. പറഞ്ഞറിയിക്കാനാവില്ല, അനുഭവിച്ച് തന്നെ അറിയണം. നാടുകാണിപ്പാറയിൽ നിന്ന് കാറ്റിന്റെ തണുപ്പും ചിലപ്പോ കോടമഞ്ഞിന്റെ സൗന്ദര്യവും ആസ്വദിക്കാം. ഇതിന്റെ മുകളിൽ ഒരു ചെറിയ മരമുണ്ട്, ശരിക്കും നല്ല ഭംഗിയാണ് ഇവിടെ.

നാടുകാണി പറയുന്നത് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുലിച്ചാണ്. അതിനകത്ത് പണ്ട് പുലി ഉണ്ടായിരുന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോളാന്തരപ്പാറ. ഗോളാന്തരപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പ്രത്യേക പാറയാണ്. ഈ ഗോളാന്തരപ്പാറ ശകലമേ താഴത്ത് ടച്ച് ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ കണ്ട് കാണും, ആ നല്ല ഗോളാകൃതിയിലിരിക്കുന്ന ഒരു പാറ, ശകലം ഭാഗം മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ താഴെ. പിന്നെ ടൂറിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല ആളുമാണ്, വിദേശികള്, നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട്. എല്ലാവരെയും നമ്മളിവിടെ കൊണ്ട് കാണിക്കാറുണ്ട്. റഷ്യ, അമേരിക്ക, യൂറോപ്പ്, പിന്നെ അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നും, പിന്നെ അതിലുപരി കോളേജുകളിൽ നിന്നും, പല പല കോളേജിൽ നിന്നും ബോട്ടണി പഠിക്കാൻ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എക്കോ ഷോപ്പിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തായ രാഹുൽ പുള്ളിയും ഞാനും അവർക്ക് വേണ്ടിയിട്ട് കോളേജ്

0: ഇന്ന് വരുന്ന ബോട്ടണി പഠിക്കുന്ന പിള്ളേർക്ക് ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുത്ത് അതിന്റെ ഡീറ്റെയിൽ വരെ കൊടുത്തിട്ടുണ്ട്.
1: ഇവിടെ മെയിൻ ആയിട്ട് കാണുന്ന ഔഷധ സസ്യങ്ങൾ
0: മെയിൻ ആയിട്ട് കാണുന്ന ദണ്ഡപാല, കടലാടി, ചിറ്റമൃത്, കീഴാനെല്ലി, നിലന്തേങ്ങ, നീർമരുന്ന്, അങ്ങനെ കൊറേ ഔഷധ സസ്യങ്ങളുണ്ട്. പറയാനാണെങ്കിൽ നമുക്കാണെങ്കിൽ അതിൽ കൂടുതൽ പറയാനുണ്ടെന്ന് ചന്ദന കാടുകളുണ്ട് ഇവിടെ. പ്രത്യേകിച്ചും കൂടുതൽ ആൾക്കാർ ഈ വായു ശ്വസിക്കാനാണ് ആൾക്കാർ വൈകിട്ട് വരുന്നത്, ഫാമിലി ആയിട്ടൊക്കെ വരുന്നത്. ക്രിസ്മസ്, ന്യൂഇയർ ഫെസ്റ്റ് അത് മൂന്നാല് ദിവസം നടത്താറുണ്ട്. പിന്നെ ഓണ ഫെസ്റ്റ് അത് നടത്താറുണ്ട്. ജനപ്രവാഹമാണ് ഇവിടെ വരുന്നത്. പക്ഷെ നാച്ചുറലായിട്ടുള്ള ഇതുപോലുള്ള ഒരു ടൂറിസം പ്ലേസ് ഈ മലമേൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സഞ്ചാരികളെ ആകർഷിക്കാൻ പാറക്കൂട്ടങ്ങൾക്ക് പറ്റുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനുമുള്ള ഒരു ഉത്തരമാണ് ഈ മലമേൽ പാറ. ഈ പാറകളുടെ മുകളിൽ നിന്ന് നോക്കിയാൽ പച്ചപ്പുതപ്പിൽ പൊതിഞ്ഞ പ്രകൃതിയും ഗ്രാമത്തിന്റെ ഭംഗിയും അതുപോലെ വീശിയടിക്കുന്ന കാറ്റിൽ മനം മയക്കുന്ന ചന്ദനഗന്ധവും കൂടിയായാലോ. ഈ ചന്ദനഗന്ധം എവിടുന്നാണെന്ന് തോന്നുന്നുണ്ടാകും അല്ലേ? ഇടുക്കിയിലെ പ്രശസ്തമായ മറയൂരിനു പുറമെ ചന്ദന തൈകൾ വളരെ സ്വാഭാവികമായി വളർന്നു വരുന്ന ഒരു സ്ഥലം കൂടിയാണ് മലമേൽ. ഫലഭൂയിഷ്ഠമായ മണ്ണും അനുയോജ്യമായ കാലാവസ്ഥയും ഈ മരങ്ങളുടെ സമൃദ്ധമായ വളർച്ച

0: വളർച്ചയ്ക്ക് കാരണമാകുന്നു. ചന്ദനമരങ്ങളുടെ സുഗന്ധവും പ്രകൃതി ഭംഗിയും നിറഞ്ഞ ഈ സ്ഥലത്തേക്ക് എല്ലാവർക്കും വരാൻ ആഗ്രഹം കാണും. എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ടിഷ ബിനു ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്.
1: തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവരെ ആയൂർ എത്തിയിട്ട് 8 കിലോമീറ്റർ ആണ്. പൊലിക്കോട് അറയ്ക്കൽ മലമേൽ ഭാഗത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. കൊട്ടാരക്കരയിൽ നിന്ന് 14 കിലോമീറ്റർ ആണ്. അത് വാളകത്ത് നിന്ന് മലമേൽ അങ്ങനെ ഇവിടെ എത്താൻ പറ്റും. അഞ്ചലിൽ നിന്ന് 8 കിലോമീറ്റർ അറയ്ക്കൽ വഴി മലമേൽ എത്താൻ.
2: ഇങ്ങോട്ട് ബസ് വരാം?
1: ബസ് കൊട്ടാരക്കരയിൽ നിന്ന് ബസ് ഇവിടത്തെ തന്നെ ഉണ്ട്. അറയ്ക്കൽ ക്ഷേത്രം മലമേൽ ബസ്സുകളുണ്ട്.
0: എപ്പോൾ വേണമെങ്കിലും ബസ്സിനാണെങ്കിലും ഇവിടെ വരാൻ പറ്റുമല്ലേ?
1: ഇതിന്റെ സമയങ്ങളില് ബസ്സിനകത്ത് വരാം, ഇല്ലെങ്കിൽ വാളകത്തു നിന്ന് ഓട്ടോ കിട്ടും, വരുന്നവർക്കും വരാമെന്നാണ്.
0: ടിക്കറ്റ് ഫെയറിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയാമോ?
1: അഡൾട്ടിന് 20 രൂപയാണ് ചാർജ്. ചിൽഡ്രൻസ് 10 രൂപ, സീനിയർ സിറ്റിസൺ 10 രൂപ, സ്റ്റിൽ ക്യാമറ 50 രൂപയുണ്ട്, വീഡിയോ ക്യാമറ 200 രൂപ.
0: കോളേജിൽ നിന്നും എല്ലാം കുട്ടികൾ വരാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് എന്തെങ്കിലും പാക്കേജ് ആയിട്ട് കൊടുക്കാറുണ്ടോ?
1: ഞങ്ങളിവിടെ കൊടുക്കാറുണ്ട് പാക്കേജ് ആയിട്ട്. ഗ്രൂപ്പ് വരുന്നവർക്ക് പാക്കേജ് ആയിട്ട് കൊടുക്കാറുണ്ട്. അത് പേഴ്സൺ അനുസരിച്ചാണ് കൊടുക്കാറുള്ളത്.
0: ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിങ്കളാഴ്ച അവധിയാണല്ലോ, അപ്പോൾ ഇവിടെയും ആ അവധി ബാധകമാണോ?
1: ഇല്ല, ഞങ്ങൾക്ക് ഒരവധിയില്ല, എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ഡേയ്സ് ആണ്.
0: തിരക്ക് എങ്ങനെയാണ്? ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്?
1: സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് നല്ല തിരക്കാണ്. അല്ലാത്ത ദിവസങ്ങളിലും ആളുണ്ട്. ഫെസ്റ്റുകൾ നടത്താറുണ്ട്, ഷൂട്ടിങ്ങുകളുണ്ട്.
2: അപ്പൊ അതിന് പ്രത്യേകം ഫീ പേ ചെയ്യണ്ടേ?
1: പ്രത്യേകം ഫീസ് ഉണ്ട്. ചെറിയതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അത് കുറവുണ്ടാവും. ഫെസ്റ്റുകളുണ്ട്, ഓണത്തിന് ഫെസ്റ്റുണ്ട്, ന്യൂ ഇയർ ഫെസ്റ്റും ഉണ്ട്. നല്ല തിരക്കാണ്, നല്ല തിരക്ക്.
2: ഫെസ്റ്റ് ആയിട്ട് സംഘടിപ്പിക്കുമ്പോൾ എന്താ മെയിൻ ആയിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ്
1: പ്രോഗ്രാമുകളുണ്ട്? ഇവിടെ സ്റ്റേജ് ഇട്ടാല് ആർക്ക് വേണമെങ്കിൽ വന്ന് പെർഫോമൻസ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് ആണ് ഇടുന്നത്. പിന്നെ സെലിബ്രിറ്റികൾ വരാറുണ്ട്.
2: അങ്ങനെ ഒരു വലിയ ഗ്രാൻഡ് പ്രോഗ്രാം ആയിട്ട് തന്നെ നടത്താറുണ്ട്?
1: ആ ഉണ്ട്, ഗ്രാൻഡ് പ്രോഗ്രാമായിട്ട് 3 വർഷമായിട്ട് നടത്താറുണ്ട്.
0: ഈ പാറക്കൂട്ടങ്ങളെല്ലാം കണ്ടുവരുമ്പോൾ ഇവിടെ ഒരു വലിയ മൈതാനം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെയാണോ ഈ സ്റ്റേജ് പ്രോഗ്രാംസും ഇങ്ങനെയുള്ള ഓണാഘോഷങ്ങളും എല്ലാം നടത്തുന്നത്?
1: അവിടെയാണ് നടത്തുന്നത്. അവിടെ സ്റ്റേജ് കെട്ടിയാണ് ഞങ്ങൾ നടത്താറുള്ളത്. പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കാൻ വരുന്നുണ്ട് വൈകിട്ട് സമയങ്ങളിൽ. നല്ലൊരു കളിസ്ഥലം കൂടിയാണിത്.
2: ഇവിടെ ഏതൊരു സ്ഥലത്ത് പോയാലും നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന ഈ ഭക്ഷണം എങ്ങനെയാണെന്നുള്ളതാണല്ലോ. അപ്പൊ ഒരു കാഫറ്റീരിയ സൗകര്യം ഇവിടെ ഉണ്ടോ?
1: ഉണ്ട്, ഇവിടെ ഒരു നല്ലൊരു ക്യാന്റീൻ ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എലക്കോ പ്രോഡക്റ്റുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സ്ഥാപനം ഉണ്ട് ഇവിടെ.
2: ഇപ്പോ നമുക്കറിയാം ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഇപ്പൊ വാട്ടർ ബോട്ടിലായാലും പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നവരുണ്ടല്ലോ, അതിന് പ്രോപ്പറായിട്ട് ഡസ്റ്റ്ബിന്നും എല്ലാം ഉണ്ട്. എന്നാലും എങ്ങനെയാണ് ആളുകൾ പ്രോപ്പറായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ?
1: ഞങ്ങൾ പരമാവധി വരുന്നവരോട് പറഞ്ഞു തന്നെയാണ് വിടുന്നത്. പിന്നെ അവരിടും. ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഒരു വേസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഹരിതകർമ്മ സേനയ്ക്ക് ഞങ്ങൾ വേസ്റ്റുകൾ
2: കൈമാറുന്നുണ്ട്.
0: ഇത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ സ്ഥലത്തേക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഒന്നെങ്കിൽ സൺസെറ്റ് കാണാനും അല്ലെങ്കിൽ സൺറൈസ് കാണാനും ആയിരിക്കും. അപ്പോ ആ ഒരു രീതിയിൽ ആളുകൾ വരാറുണ്ടോ?
1: ഉണ്ട്, ഉണ്ട്. രാവിലെ മഞ്ഞുള്ള സമയങ്ങളിലും ധാരാളം ആൾക്കാർ വരാറുണ്ട്. സൺസെറ്റിനെ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ട്. 7 മണിവരെ നാടുകാണിയിൽ കയറിയിരുന്ന് സൺസെറ്റ് കാണാം. പിന്നെ നടപ്പാറയിൽ ഇരുന്ന് ഇരിക്കാനുമുള്ള സൗകര്യവും.
0: സൺറൈസ് കാണാനായിട്ട് അതിരാവിലെ വരണമല്ലോ, അപ്പോൾ അതിരാവിലെ വന്നാലും ഇവിടെ ആളുകളെ കയറ്റിവിടുമോ?
1: കയറ്റിവിടും. ഇവിടെ സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്. 6 മണി തൊട്ട് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്.
3: ഇതൊരു ട്രക്കിംഗ് സ്പോട്ട് അല്ല ഇതുവരെ, പക്ഷേ എങ്കിലും ട്രക്കിങ്ങിന് പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. കാരണം അത്രയും സാഹസികമായിട്ടുള്ള ഒരു യാത്ര പോലെ വളരെ രസകരവുമാണ്, സാഹസികമാണ്. ഭാവിയിൽ ഇതൊരു ട്രക്കിംഗ് സ്പോട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും?
1: അതിന്റെ തീരുമാനം കൊല്ലം DTPC യുടെയാണ്. ഈ സ്ഥാപനം അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കുന്നുണ്ട്. ഒരു ട്രക്കിംഗ് സ്പോട്ട് തന്നെയാക്കി വരാനുള്ള എല്ലാ വരുന്ന കാലങ്ങളിൽ അങ്ങനെ ചെയ്യാനുള്ള എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്.
0: പാറകളുടെ സൗന്ദര്യം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് മലമേൽ പാറ. ഇനിയും കൂടുതൽ സുന്ദരമാകാൻ ഒരുങ്ങുകയാണ് ഈ സ്ഥലം. അല്ലെങ്കിലും സൗന്ദര്യ സങ്കല്പങ്ങൾ കൊത്തിയെടുക്കുന്നത് പാറകളിലാണല്ലോ. നമ്മൾ കേട്ടിട്ടില്ലേ, മറക്കാനുള്ളത് മണലിൽ എഴുതണം, ഓർക്കാനുള്ളത് പാറകളിൽ കോറിയിടണം.

0: മലമേൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു എക്കോ ഷോപ്പുണ്ട്. ധാരാളം സാധനങ്ങൾ, എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വേണ്ടതും അതുപോലെ തന്നെ പ്രകൃതിദത്തമായ ഒരുപാട് സാധനങ്ങൾ. എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഈ ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്?
1: എന്റെ പേര് രാഹുൽ. മലമേലെ എക്കോ ഷോപ്പ്, ആ നിലയിലുള്ള കടകൾ, കഫറ്റീരിയ ഒക്കെ ഞാനാണ് നടത്തുന്നത്. ഇവിടെ നമുക്ക് തേനിന്റെ എല്ലാ വിഭവങ്ങളും ഉണ്ട്. ചെറുതേൻ, വൻതേൻ, കാട്ടിലെ തേൻ, പിന്നെ നൽപ്പാമര സോപ്പുകൾ, അതേക്ക് ഇഞ്ച, രാമച്ചം, പിന്നെ നമുക്ക് എല്ലാവിധ എക്കോ പ്രോഡക്ട്സും, അതായത് ഫോറസ്റ്റ് പ്രോഡക്ട്സും എക്കോ പ്രോഡക്ട്സും നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 80 പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ തേൻ നെല്ലിക്ക, നെല്ലിക്ക കാന്താരി, അങ്ങനെയുള്ള കുറച്ചധികം പ്രോഡക്ട്സാണ് ആളുകൾ തിരക്കി ഇവിടെ വരാറുള്ളത്. കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മില്ലറ്റ്സിലാണ്, ചെറു ധാന്യങ്ങള് അങ്ങനെയുള്ള ഇതിലേക്കാണ്. നമ്മൾ മില്ലറ്റ് ഇയർ ആയിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ് കൂടുതൽ ഒരുക്കി വെക്കുന്നത്. പിന്നെ നമുക്ക് ഫാൻസി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ മുടി വളരാനുള്ള കുറച്ച് എണ്ണകൾ കാച്ചാനുള്ള കുറച്ച് ഐറ്റംസ് നമ്മളാക്കിയിട്ടുണ്ട്. ഹെന്ന, അതേക്ക്
0: എല്ലാം
1: കൂടുതലും ഓർഗാനിക് പ്രോഡക്ട്സ് ആണ്. ഏകദേശം ഒരു 80%. ബാക്കിയുള്ള എല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. പിന്നെ വിവിധ തരം തേയിലകളുണ്ട്. ഏകദേശം ഒരു 10 ടൈപ്പ് തേയിലകളുണ്ട്. പിന്നെ ഇവിടെ ഫാൻസി ഷോപ്പ്, ഈ യാത്രക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുന്ന ടിബറ്റൻ ഫ്ലാഗ്, അങ്ങനെയൊക്കെ ഉള്ള അവർക്ക് എല്ലായിടത്തും ചെന്നാൽ കിട്ടാത്ത കണക്കുള്ള കുറെ പ്രോഡക്ട്സ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വെള്ളം, കുടംമോര്, അങ്ങനെയുള്ള കഫറ്റീരിയയിൽ ആ നിലയിലുള്ള നാടൻ സാധനങ്ങൾ. പിന്നെ നമുക്ക് ശനി ഞായർ ദിവസങ്ങളിൽ ആള് കൂടുതലുള്ളപ്പോൾ നമ്മൾ ഈ മേഖലയിലെ പ്രോഡക്ട്സ്, കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രോഡക്റ്റ്, കർഷകരുടെ പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ഇവിടെ വെച്ച് വിപണനം നടത്താറുണ്ട്. അതെല്ലാം വില അവർക്ക്, കർഷകർക്ക് കിട്ടുന്ന നിലയിലാണ് നമ്മൾ സാധനങ്ങൾ എടുത്തേക്കുന്നത്. പിന്നെ നമ്മളിവിടെ പട്ടം ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാറ്റുള്ളൊരു മേഖലയാണ്. ഇവിടെ നമ്മൾ പട്ടം ഫെസ്റ്റ് നടത്താറുണ്ട്. ഏകദേശം കഴിഞ്ഞ ഫെസ്റ്റിന് നമ്മൾ ഏകദേശം ഒരു 12 രാജ്യത്തിന്റെ പട്ടം നമ്മളിവിടെ കൊണ്ടുവന്നു. കൈറ്റ് ക്ലബ്ബ്, കൊല്ലം കൈറ്റ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആ പട്ടത്തിന്റെ മത്സരങ്ങളെല്ലാം നടത്തുന്നത്. പിന്നെ ആ നിലയിൽ ടൂറിസ്റ്റുകൾക്ക് വന്ന കണ്ട് ആസ്വദിച്ചു പോകാനുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വയനാട് എന്നുള്ള ആദിവാസി സമൂഹത്തിന്റെ കാട്ടുള്ളിത്തൈലം. എന്നാൽ ഈ കാട്ടുള്ളിത്തൈലം വാങ്ങാനായിട്ട് നിരവധി സന്ദർശകർ ഇവിടെ നേരിട്ടെത്തി വാങ്ങാറുണ്ട്. ഈ ചെന്നിക്കുത്ത്, തലവേദന, കഫം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം നല്ലതാണ് ഈ കാട്ടുള്ളി തൈലം. അത് നിരവധി പേര് ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. നമ്മൾ വയനാട് നിന്നാണ് ഇത് എടുത്തു വയ്ക്കുന്നത്. കേരളത്തിലെ തന്നെ വിവിധ മേഖലയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, വാഗമൺ പോലുള്ള സ്ഥലത്തെ തേയില, വയനാട് എന്നുള്ള തേയില, വയനാട്ടെ ആദിവാസി സമൂഹത്തിലെ പ്രോഡക്ട്സ്, അത് എനിക്ക് ഓരോ ഇപ്പം ആലപ്പുഴയിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ജിയോ ടാഗ് ഉള്ള സാധനങ്ങളാണ് കൂടുതലും നമ്മളിവിടെ. നേരത്തെ ഇവിടെ നമ്മൾ ആറന്മുള കണ്ണാടി,
0: ഭൗമസൂചിക പദവി
1: നേടിയ സാധനങ്ങളാണ് നമ്മൾ. അത് നമ്മളെ അതിൽ സഹായിക്കുന്നത് നമ്മുടെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് കോവളത്തുള്ള ഊരാലുങ്കൽ സൊസൈറ്റിയുടെ രണ്ട്, ഇത് കണ്ണൂരും ഈ ഇവിടെയുണ്ട്. അവിടെ നിന്നും നമ്മളിവിടെ പിന്നെ കരകൗശല വസ്തുക്കളും വെള്ളാറിലുള്ള ആ സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്നാണ് അക്യൂർ ചെയ്യുന്നത്. പിന്നെ വിദേശത്തു നിന്ന് ഉള്ള കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് ഇവിടെ വരാറുണ്ട്. വർക്കല കേന്ദ്രീകരിച്ച് കുറെ ആളുകൾ വരുമ്പോൾ അവർ ഇവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം. പിന്നെ ഈ പറയുന്ന കണക്ക് അവർ കൂടുതലും ഇവിടെ വരുമ്പോഴത്തേന് ഈ ചന്ദന മരങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയുണ്ട്. ചന്ദന തൈലം, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് അവർ വാങ്ങിക്കൊണ്ട് പോകുന്നത്.

മലമുകളിൽ നിന്ന് ചുറ്റിനുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ എത്ര കണ്ടാലും സഞ്ചാരികൾക്ക് മതി വരാത്തവയാണ്. കൈതൊടാൻ പറ്റുമെന്ന് തോന്നിക്കുന്ന തരത്തിൽ നീലാകാശവും പച്ചക്കുട വിരിച്ചു നിൽക്കുന്ന മരക്കൂട്ടങ്ങളും പ്രകൃതി ഒരുക്കിയ വിവിധ വർണ്ണങ്ങളിൽ സഞ്ചാരികൾ മതിമറന്നു പോകുന്ന സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കുന്ന മലമേൽപ്പാറ. ഉയരങ്ങൾ താണ്ടി എവറസ്റ്റ് കീഴടക്കിയ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ നിന്നും യാത്രയാവുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ആഭിജാത്യം എന്ന

ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്. നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനമായി നാം ആചരിക്കുകയാണ്. ആയുർവേദത്തിന്റെ മഹത്വവും ദിനചര്യയിലൂടെ ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ആയുർവേദ ദിനാചരണം നാം ആചരിച്ചു വരുന്നത്. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് ദേശീയ ആയുർവേദ ദിനമായി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി? ഈ വർഷത്തെ ആയുർവേദ ദിന സന്ദേശം എന്താണ്? അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ കുറിച്ചൊന്ന് പറയാമോ?
1: ഓക്കെ, അതായത് ഇന്നിപ്പോ 11th ദേശീയ ആയുർവേദ ദിനമാണ്. 11 വർഷമായിട്ട് ആയുർവേദത്തിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനും അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ സാധ്യതകൾ കുറച്ച് ഇന്നത്തെ ജനതയ്ക്ക് കൂടുതൽ അറിവ് നൽകുന്നതിനും ആയുർവേദം ഏതിനൊക്കെയാണ് ഉപയോഗിക്കാം, ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ശാസ്ത്രീയത ഉള്ളത് എന്നൊക്കെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കുക എന്ന ഉദ്ദേശിച്ചാണ് ആയുർവേദ ദിനം. മെയിൻലി പ്രൊപ്പഗേഷൻ ഓഫ് ആയുർവേദമാണ് ആയുർവേദ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിനത്തിനും ഒരു പ്രത്യേക പ്രമേയം അതിന് കൂടുതൽ ഊന്നൽ നൽകുകയും അത് പക്ഷെ ഒരു ദിനാചരണത്തിൽ ഒതുങ്ങാതെ അത് വർഷം മുഴുവനും ഇനിയും ഒക്കെ അത് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ പ്രയോജനം അത് വഴി സർക്കാരിതര സംവിധാനങ്ങൾ വഴി പൊതുജന ആരോഗ്യത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ആയുർവേദ ദിനാചരണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഈ വർഷത്തെ പ്രമേയം ആരോഗ്യകരമായ നാളേക്ക് ആയുർവേദം എന്നുള്ളതാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് പോലെ നമുക്കറിയാം, നമ്മുടെ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ സാക്ഷരതയുടെ കാര്യത്തിലായാലും മറ്റെല്ലാ സംവിധാനങ്ങളുടെ കാര്യത്തിലൊക്കെ ആയാലും മുന്നോട്ട് നിൽക്കുന്നുവെങ്കിലും ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ധനം വിനിയോഗം വരുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം ചിലവ് കുറച്ച് ആയുർവേദ രീതികളിലൂടെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റി ജീവിതശൈലി ക്രമീകരണം വഴി ആരോഗ്യകരമായ ഒരു നാളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ആരോഗ്യകരമായ നാളേക്കെന്ന് പറയുമ്പം നമ്മളെല്ലാ പ്രായത്തിലും എല്ലാ മേഖലയിലും ഇത് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അതായത് ചെറിയ കുട്ടികൾ മുതൽ നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ട് വരിക. അതുപോലെ ഇപ്പം നമുക്ക് അറിയാം, വാർദ്ധക്യകാലം ഏജിങ് കൂടി, വാർദ്ധക്യത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യകരമായ വാർദ്ധക്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വാർദ്ധക്യകാലത്തുണ്ടാകുന്ന പല രോഗങ്ങളും ആ സമയത്തുണ്ടായതല്ല, ദീർഘകാലമായിട്ടുണ്ടായിരുന്ന മറ്റ് രോഗാതുരത കൊണ്ട് വാർദ്ധക്യകാലം അനാരോഗ്യമായി പോയതാണ്. അപ്പം അത് അങ്ങനെ ആയിപ്പോകാതിരിക്കാൻ കുറച്ച് നേരത്തെ തന്നെ ശ്രദ്ധ ചെലുത്തി ആരോഗ്യകരമായ നാളേക്ക് വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യം, ഈ ചെറിയ പ്രായത്തിലെ തന്നെ ആയുർവേദത്തിൽ മുന്നേ കാലത്തിൽ നിലനിന്നിരുന്ന, അതായത് ഒരു കുട്ടി ഋതുമതി ആകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഋതുമതി ആകുന്ന സമയത്ത് ശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മരുന്നുപയോഗിക്കുക അല്ലാതെ കുറച്ച് പലരും ചിന്തിക്കുന്നത് പോലെ കുറച്ച് ലേഹ്യങ്ങളും കുറുക്കുകളൊക്കെ ഉപയോഗിക്കുക, അങ്ങനെയല്ല. ചില ശീലങ്ങളിലും അവരുടെ ആഹാര രീതിയിലും അവരുടെ ദിനചര്യയിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു പ്രത്യുൽപാദന ആരോഗ്യം കൃത്യമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ പിന്നീടുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊക്കെ ഇത്തരം ജീവിത രീതിയിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, മുന്നേ കാലത്ത് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ ഇത്തരം മാറ്റങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നൂതനമായ പല രീതികളിലെയും പുറകെ നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് സമയമില്ല, ഒന്നിനും ഉറങ്ങുന്നതിനും ആഹാരം കഴിക്കുന്നതിനും വ്യായാമം ചെയ്യുന്നതിനും ഒക്കെ സമയം ഇല്ലാതായി പോയിരിക്കുന്ന ഈ കാലത്ത് ആയുർവേദത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ ഒരു നല്ല നാളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ആരോഗ്യരംഗം ഏറ്റവും അധികം ഇപ്പോൾ പകർച്ചവ്യാധികളൊക്കെ കാലം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്ന അത്തരം രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയവും ആരോഗ്യം, അതായത് ഒരു വ്യക്തിയുടെ ഒരു നല്ലൊരു സമയം അതിനു വേണ്ടിയിട്ട് ചെലവിടുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയി അനാരോഗ്യ അവസ്ഥ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനിപ്പോൾ നമ്മുടെ വകുപ്പ് തല പ്രവർത്തനങ്ങൾ

0: വേണ്ടിയിട്ട്. പാലിയേറ്റീവ് രംഗത്തായാലും പാലിയേറ്റീവ് രോഗികൾക്കും ആയുർവേദത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി അവരുടെ ശിഷ്ടകാലം കുറച്ചുകൂടി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ വരുത്തുക എന്നുള്ളതാണ് ഈ പ്രമേയത്തിൻ്റെ ഉദ്ദേശം. സ്കൂളുകളിൽ അതുപോലെ മറ്റ് ICDSമായിട്ട് ചേർന്നിട്ട് ഔദ്യോഗിക ഓഫീസുകളിൽ ഓക്യുപ്പേഷണൽ സ്ട്രെസ്സും ഓക്യുപ്പേഷണൽ ഔദ്യോഗികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പോൾ ശാരീരികവും മാനസികവും ഇത്തരം മേഖലകളിലൊക്കെ ഇടപെടുന്ന രീതിയിലാണ് ഈ ദിനാചരണവും അതിൻ്റെ പ്രമേയവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത്.
1: മേഡം, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നതാണല്ലോ. ഈ ആശയത്തിൽ ആയുർവേദത്തിന്റെ പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഏതൊരു വൈദ്യശാസ്ത്രത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രതിരോധം എന്ന് പറയുന്നത്. രോഗപ്രതിരോധമാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം. അത് ആയുർവേദ രീതിയാണ് പറയുമ്പോൾ, ആയുർവേദം നമ്മൾ പറയും ഒരു രണ്ട് ടു ഫോൾഡ് സയൻസാന്ന് പറയും. സ്വസ്ഥവൃത്തം എന്നോ ആതുരവൃത്തം എന്ന് പറയും. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വസ്ഥനായി ഇരിക്കുന്ന ഒരാൾ സ്വസ്ഥത കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും രോഗം വരാതിരിക്കുന്നതിനും എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആഹാരം, വ്യായാമം, ഉറക്കം, മൈഥുനം ഇവയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ സൂചികകൾ. അപ്പോൾ ഒരു സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടും എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് രോഗപ്രതിരോധത്തിനും ഒരു സ്വാസ്ഥ്യവൃത്തത്തിന് ഇമ്പോർട്ടൻസ്. അത് തീർച്ചയായും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആതുരവൃത്തം എന്ന് പറയും. ആതുരം എന്ന് പറഞ്ഞാൽ രോഗബാധിതൻ, അതിനെക്കുറിച്ച് പറയുന്നതാണ് ആതുരവൃത്തത്തിൽ പറയുന്നത്. സ്വാസ്ഥ്യ സംരക്ഷണവും സ്വാസ്ഥ്യവൃത്തവും വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആയുർവേദം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഇപ്പം നമ്മുടെ പ്രതിരോധ ശേഷി ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പലതരം രോഗ അണുബാധ ഉണ്ടാകുന്ന അണുസിദ്ധാന്തത്തിനൊക്കെ മുന്നേ ഉണ്ടായ ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോഴും തന്നെയും ഒരാളുടെ സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ദിനചര്യയിൽ മാറ്റം വരുത്തണം, ജനപദോധ്വംസനീയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരാൾ ജീവിക്കുന്ന പരിസ്ഥിതിയുടെ സ്വസ്ഥത, പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കണം അവനവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, സഹജീവികളെ എങ്ങനെ നമ്മുടെ സഹജീവികളോട് പെരുമാറണം. ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഏകാരോഗ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ നേരത്തെ തന്നെ ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശീലിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധം സാധ്യമാവുകയും അത് തന്നെയാണ് രോഗം വരാതിരിക്കാൻ, അതായത് നമ്മുടെ ആരോഗ്യകരമായ നാളെയെന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് രോഗപ്രതിരോധത്തിനാണ് നൽകുന്നത്. ഇപ്പോൾ രോഗാണുബാധ വരുമ്പോൾ ഒരു പ്രതിരോധ ശേഷി കൃത്യമായിട്ടുള്ള ആളിലാണെങ്കിൽ ആ രോഗബാധ വന്നിരുന്നാലും അതിൻ്റെ തീവ്രത കുറയും. ഇപ്പോൾ നമ്മൾ പറയും രോഗബാധക ഘടകങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും നമ്മുടെ പ്രതിരോധ ശേഷി, രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നമ്മളെല്ലാ സിസ്റ്റത്തിലും അങ്ങനെയാണ് പറയുന്നത്. അതായത് നമുക്ക് ജന്മനാ തന്നെ ഉണ്ടാകുന്നതുണ്ട്, നമ്മുടെ ചര്യകളും ശീലങ്ങളും കൊണ്ട് ലഭിക്കുന്നതുണ്ട്. ഇതൊന്നും അല്ലാതെ ആണെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് മരുന്നുകൾ കൊണ്ട് നേടിയെടുക്കുന്നതുമുണ്ട്. ഇതിൽ ആദ്യത്തെ രണ്ടിനും ആയുർവേദം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനുമാണ് സ്വാസ്ഥ്യവൃത്തം എന്ന് പറയുന്നത്. അതിൽ പ്രധാനം ഒരു ദിവസം നമ്മൾ എങ്ങനെ ഇരിക്കണം, കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതെല്ലാത്തിലും ആഹാരത്തിലായാലും അതുപോലെ നമ്മുടെ വസ്ത്രധാരണത്തിലായാലും ഉറക്കത്തിലായാലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റിയിലൊക്കെ ആയാലും ക്ലൈമറ്റ് ചേഞ്ചസ് അനുസരിച്ച്, അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും ബാധകമാണ്. ഇപ്പം ബാക്ടീരിയ വൈറസ് ഒക്കെ ആണെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് ബാധിക്കുന്നത്, ചില കാലാവസ്ഥകളിലാണ് അവർ കൂടുതലുള്ളത്. അപ്പം അത്തരം ഇപ്പോൾ ജന്തുജന്യ രോഗങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഏകാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. മനുഷ്യൻ്റെ ആരോഗ്യത്തിനോടൊപ്പം തന്നെ സഹജീവികളുടെയും ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുക, ഇത്തരം രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വ്യതിയാനങ്ങളും വരുത്തുക എന്നുള്ളതാണ് രോഗപ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധ മാർക്കേഴ്സായ, ഒരിക്കലും ഒരു ഒറ്റമൂലി കൊണ്ട് സമ്പാദിച്ചെടുക്കാൻ പറ്റുന്നതല്ല രോഗപ്രതിരോധം. പലരും അസുഖം വരുമ്പോഴും ചില കാലാവസ്ഥകളിലൊക്കെ വന്ന് പറയാറുണ്ട്, നമുക്ക് കുറച്ച് മരുന്ന് തരണം ഡോക്ടറെ, ആയുർവേദ മരുന്നാകുമ്പോൾ സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നൊക്കെ ഒരു മിഥ്യാധാരണയുണ്ട്. സൈഡ് ഇഫക്റ്റ് ഉള്ള മെഡിസിൻസും ഉണ്ട്. ചില മരുന്നുകൾ ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ഈ രോഗം വരില്ല, അങ്ങനെയില്ല. നമ്മുടെ ചര്യകളും നമ്മുടെ ശീലങ്ങളുമാണ് നമുക്ക് രോഗപ്രതിരോധം നൽകുന്നത്. ഒരു കാലാവസ്ഥ അനുസരിച്ച് കഴിക്കേണ്ട ആഹാരം, വ്യായാമം, ഉറക്കത്തിലൊക്കെ വ്യതിയാനം വരുത്തിയാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യ സംരക്ഷണവും നേടേണ്ടത്.
1: മേഡം, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. ഇത്തരം രോഗങ്ങൾക്കെതിരെ ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാന മാർഗങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി മാറിയതുകൊണ്ടാണ് ഇത്തരം രോഗങ്ങളൊക്കെ കൂടി വന്നത്. ഇപ്പം ഒരിക്കലും നമുക്ക് തിരിച്ച് പഴയ കാലത്തേക്ക് പോകാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം വന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട് ഒരു നമ്മുടെ ദിവസത്തിനെയും അതുപോലെ തന്നെ കാലാവസ്ഥ

0: കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ രീതികൾ, ആയുർവേദത്തിൽ ആഹാരം വിഹാരം എന്ന് പറയും, നമ്മുടെ ആഹാരവും നമ്മുടെ പ്രവൃത്തികളും ക്രമീകരിക്കുക, നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചെലവിടുക. അപ്പം ആയുർവേദത്തിൽ ദിനചര്യ ആരംഭിക്കുന്നത് തന്നെ തുടക്കവാചകം തന്നെ നമ്മുടെ കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ശരീരചിന്തയാം നിർവൃത്തി എന്നാണ്. അത് ഉണന്നുടനെ ഇപ്പം നമ്മൾ പോയി ബെഡ് കോഫി കുടിക്കാനല്ല ആയുർവേദത്തിൽ പറയുന്നത്. ഒന്നിരുന്ന് ഒരു സെക്കൻഡ് അവനവൻ്റെ ശരീരം എങ്ങനെയാണ്, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എൻ്റെ ആരോഗ്യം എന്ന് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം വേണം, അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ സാധ്യത ഉള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളും ആഹാര രീതിയിലും ഒക്കെ വ്യത്യാസം വരുത്തുക. ഇപ്പോൾ പ്രമേഹം, രക്താതിമർദ്ദം, അതുപോലെ കൊളസ്ട്രോള്, തൈറോയിഡ്, ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളുടെ സാധാരണയായിട്ടുള്ള, ഇപ്പോൾ ക്യാൻസർ, കുട്ടികളിൽ കാണുന്ന പൊണ്ണത്തൊടി, ആകാംക്ഷ ഒക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറുകയാണ്, വിഷാദ രോഗമൊക്കെ. അപ്പം അത്തരം സാധ്യതയുള്ളവർ, ഇപ്പോൾ പ്രമേഹ രോഗത്തിന് സാധ്യതയുള്ളവർ, അതായത് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ട്, അവർക്ക് കുറച്ച് ശരീരഭാരം കൂടുതലാണ്, പ്രത്യേകിച്ച് സെൻട്രൽ ഒബേസിറ്റി ഉള്ളവർ, PCOD ഉള്ള, PMOS എന്ന് പറയുന്ന ഇപ്പോൾ അത്തരം പെൺകുട്ടികൾ, അതുപോലെ ഗർഭകാലത്ത് ഡയബറ്റീസ് ഉണ്ടായിരുന്നവർ, അവരൊക്കെ അവരുടെ ആഹാര രീതിയിൽ വ്യത്യാസം വരുത്തുക, വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, ഉറക്കം കൃത്യമാക്കുക. ജീവിതത്തിൽ സ്ട്രെസ് എന്ന് പറയുന്നതിന് അതായത് അതാണ് പറയുന്നത് ശരീരചിന്തയാ നിർവൃത്തി, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രാധാന്യം, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടുകയും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, ഓടുന്ന ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുമ്പോൾ അവനവൻ്റെ ആരോഗ്യവും ശരീരത്തിനും മനസ്സിനും എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യുകയും അതിനുവേണ്ട പ്രതിരോധ മാർഗങ്ങൾ എടുക്കുകയും വേണം. ഇത്തരം ജീവിതശൈലി രോഗം വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ കൃത്യമായും നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററിങ്ങും ആഹാര രീതിയിലും മാറ്റങ്ങൾ വരുത്തുക. മരുന്ന് മാത്രം കൊണ്ടല്ല, മരുന്നൊരു സഹായ ഘടകം മാത്രമാണ്, ജീവിതചര്യയിലും വ്യത്യാസങ്ങൾ വരുത്തുക. രോഗം ഉണ്ടായാൽ പ്രമേഹം, രക്താതിമർദ്ദത്തിനൊക്കെ കൃത്യമായ മോണിറ്ററിങ്ങിനോട് കൂടി ആയുർവേദത്തിൽ ഔഷധങ്ങളും ഉണ്ട്. അപ്പം ഏറ്റവും പ്രധാനം ജീവിതശൈലി രോഗങ്ങളിൽ പ്രതിരോധം തന്നെയാണ്, അതിൻ്റെ ഒരു മാർക്കേഴ്സ് നമ്മളിപ്പോൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത്തരം മാർക്കേഴ്സ് വന്ന് നോക്കുമ്പോൾ സാധ്യത കൂടുതലുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ജീവിത രീതിയിലും ആഹാര രീതിയിലും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
1: ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി എന്ത് സന്ദേശമാണ് മാഡത്തിന് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: ഈ വർഷത്തെ പ്രമേയം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആരോഗ്യകരമായ നാളേക്ക് വേണ്ടിയിട്ട് ആയുർവേദത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. എല്ലാ പഞ്ചായത്തിലും സർക്കാർ സംവിധാനങ്ങളുണ്ട്, ആയുർവേദ അതുപോലെ തന്നെ സർക്കാർ ഇതര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ദിനാചരണത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെറിയ പ്രായത്തിലെ തന്നെ ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും ആരോഗ്യകരമായ നാളെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാശംസിക്കുന്നു.
1: ദേശീയ ആയുർവേദ ദിനാചരണത്തിൻ്റെ ഭാഗമായി ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക്യൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ഇതാണ്: 9495964321, 9496556321. ഒരു നമ്പർ കൂടി: 9496596321. നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം ഈ വിഷയത്തെക്കുറിച്ചാണ് ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം യേശുദാസും പി സുശീലയും പാടിയതാണ്. ചിത്രം പഞ്ചാമൃതം. ഈ ഗാനം രചിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയാണ്. ദേവരാജനാണ് സംഗീതം നൽകിയത്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ

എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഈ ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. യേശുദാസും ജാനകിയും പാടിയ ഗാനത്തെ തുടർന്ന് ഇനി കല്യാണപ്പന്തൽ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി രചിച്ച് എ ടി ഉമർ സംഗീതം നൽകി പി സുശീല പാടിയ ഗാനം നമുക്ക് കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഈ മാസം 25-ാം തീയതി, അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കലാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. നമ്പർ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കലാണ്. ഈ പരിപാടിയുടെ ശബ്ദലേഖനം നടക്കുന്നത് 25-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. അറിയിപ്പ് കഴിഞ്ഞു.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓടക്കുഴൽ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് MK അർജുനൻ ഈണം നൽകി ജയചന്ദ്രൻ പാടിയതാണ്.

പുതിയംഗം മുരളിയുടെ രചനയ്ക്ക് ശ്യാമിന്റെ സംഗീതം. യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അജയനും വിജയനും ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

അനവദ്യഭാവഗംഗയൊഴുകി അനഘമുഹൂർത്തങ്ങളൊഴുകി

പി ഭാസ്കരന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം. യേശുദാസും ഒപ്പം മാധുര്യം പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം അയോധ്യ.

ജോൺസന്റെ സംഗീതത്തിൽ വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. ഈ ഗാനത്തിന്റെ രചന കാവാലം നാരായണ പണിക്കരുടേത്.

നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഈ ചിത്രത്തിന് വേണ്ടി ദേവരാജന്റെ സംഗീതത്തിൽ പി. സുശീല പാടിയ ഗാനമാണ് ഇനി. ഈ ഗാനത്തിന്റെ രചന വയലാർ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം: 9995964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടി 9496596321. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാളെ രാവിലെ 11:00 മുതൽ ചർച്ച ചെയ്യുന്നത്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ. അറിയിപ്പ് കഴിഞ്ഞു. നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാം. നിവേദ്യം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ചിറയൻകീഴ് രാമകൃഷ്ണൻ നായരാണ് ഗാനരചന നിർവഹിച്ചിട്ടുള്ളത്. ദേവരാജന്റെ സംഗീതം. പാടിയത് യേശുദാസും മാധുരിയും.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ ജനപങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്നതിനായി എറണാകുളം ജില്ലാ ഉന്നതതല യോഗം നാളെ കാക്കനാട് ഇൻഫോ പാർക്കിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഭിന്നശേഷിക്കാർ വാങ്ങുന്ന മോട്ടോർ വാഹനങ്ങൾക്ക് നൽകി വരുന്ന നികുതി ഇളവിന്റെ പരിധി 7 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷമായി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചുവെന്ന് ഗതാഗത മന്ത്രി C.P. ജോൺ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി സിയാൽ. ഒക്ടോബർ 26 മുതൽ 2027 മാർച്ച് 28 വരെയാണ് പുതിയ സർവീസുകൾ. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ കെ. സോമപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിച്ചു. തടവിൽ കഴിയുന്ന വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും സർക്കാരിന് ശുപാർശ സമർപ്പിക്കുന്നതിനുമായാണ് സന്ദർശനം. കേരളത്തിൽ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകുമെന്നും മന്ത്രി കെ. മുരളീധരൻ. 11-ാമത്

ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 25-നകം മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ലൈസൻസ് റദ്ദാകും എന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 48 മോഷ്ടാക്കൾക്കെതിരെ നിയമനടപടി സ്വീകരിച്ചതായി കേരള റെയിൽവേ പോലീസ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. റോൾ മോഡൽസ് എന്ന ചിത്രത്തിനു വേണ്ടി ഗോപി സുന്ദർ പാടിയ ഗാനമാണിനി. വരികൾ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ
5: 8590179986.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
8: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: മത്സരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: കാർത്തിക്കും ശ്രേയ ഘോഷാലും പാടിയ ഗാനം ഇനി കേൾക്കാം. ആർ വേണുഗോപാലിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം സ്പാനിഷ് മസാല.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാറ് കേട്ടു.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, കാർത്തിക്കും വീണാ ഹരിദാസും പാടിയത്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെക്കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും 4, 5, 6 തീയതികളിൽ.
4: ഒന്നാം ഉത്സവം 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
3: രണ്ടാം ഉത്സവം 5 തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
4: മൂന്നാം ഉത്സവം 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
3: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
5: ഹരിനാരായണന്റെ വരികൾ, ഗോപീസുന്ദറിന്റെ സംഗീതം, വിജയ് യേശുദാസും മൃദുല വാര്യറും പാടിയത്. ചിത്രം ഇരാ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
3: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
5: ഇനി കേൾക്കാം വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ഷാൻ റഹ്മാൻ, ചിത്രം പ്രൈസ് ദി ലോർഡ്.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: സന്തോഷം എന്ന ചിത്രത്തിനുവേണ്ടി വിനായക് ശശികുമാർ വരികളെഴുതി ജയഹരി ഈണം പകർന്ന് ഹരിശങ്കർ പാടിയ ഗാനം ഇനി കേൾക്കാം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: തർക്കങ്ങളിലും സംവാദങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു യുക്തിദോഷമാണ് വൈക്കോൽ പാവ തന്ത്രം അഥവാ സ്ട്രോ മാൻ ഫാലസി. ഒരു വ്യക്തിയുടെ യഥാർത്ഥ വാദത്തെ നേരിടുന്നതിനു പകരം അതിനെ വളച്ചൊടിച്ച് ദുർബലമായ മറ്റൊരു വാദമാക്കി അതിനെ എതിർക്കുന്ന രീതിയാണിത്. ഒരു യഥാർത്ഥ പോരാളിയോട് യുദ്ധം ചെയ്യുന്നതിനു പകരം വൈക്കോൽ കൊണ്ടൊരു പാവയുണ്ടാക്കി അതിനെ തല്ലി തോൽപ്പിക്കുന്നതുപോലെ എളുപ്പമായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഈ തന്ത്രം പ്രയോഗിക്കുമ്പോൾ ഒരാൾ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യത്തെ വ്യക്തി ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാമത്തെ വ്യക്തി ആ വാദത്തെ അതിശയോക്തി കലർത്തിയോ തെറ്റായ രീതിയിലോ അവതരിപ്പിച്ച് പുതിയൊരു രൂപം നൽകുന്നു. തുടർന്ന് രണ്ടാമത്തെ വ്യക്തി ഈ വ്യാജവാദത്തെ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു. ഇതോടെ ആദ്യത്തെ വ്യക്തിയുടെ യഥാർത്ഥവാദവും പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കുന്നു. ഉദാഹരണത്തിന്, നഗരത്തിലെ മലിനീകരണം കുറയ്ക്കാൻ നമ്മൾ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം എന്ന് ഒരാൾ പറയുന്നു എന്ന് വയ്ക്കുക. എല്ലാവരും കാറുകൾ ഉപേക്ഷിക്കണമെന്നും നടന്നു പോകണം എന്നുമാണോ നിങ്ങൾ പറയുന്നത്? അത് പ്രായോഗികമല്ല എന്ന്

0: രണ്ടാമത്തെയാൾ ചോദിക്കുന്നു. ഇവിടെ ആദ്യത്തെ വ്യക്തി കാറുകൾ പൂർണ്ണമായും നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ രണ്ടാമത്തെയാൾ അതിനെ അങ്ങനെ വളച്ചൊടിച്ചു. അതുപോലെ കുട്ടികൾക്ക് ഹോംവർക്കുകൾ നൽകുന്നത് കുറച്ചുകൂടി ലഘൂകരിക്കണം എന്നൊരാൾ പറയുന്നു. അപ്പോൾ മറ്റേയാൾ പറയുകയാണ്, കുട്ടികൾ ഒന്നും പഠിക്കണ്ട എന്നാണോ നിങ്ങളുടെ വാദം? പരീക്ഷകളെല്ലാം നിർത്തലാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സംവാദത്തിനിടയിൽ ആരെങ്കിലും നിങ്ങളുടെ വാദത്തെ വളച്ചൊടിക്കുന്നു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ അത് ചൂണ്ടിക്കാണിക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഇതല്ല, നിങ്ങൾ അത് തെറ്റായാണ് വ്യാഖ്യാനിച്ചത്, എന്റെ യഥാർത്ഥ വാദം ഇതാണ്. ഇങ്ങനെ വ്യക്തമാക്കുന്നതിലൂടെ ഈ യുക്തിദോഷത്തെ മറികടക്കാം. പക്ഷേ വൈക്കോൽപാവ തന്ത്രം പ്രയോഗിക്കുന്ന ആൾ നിങ്ങൾ പറയുന്ന എല്ലാറ്റിനെയും വളച്ചൊടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് തർക്കിക്കാനേ കഴിയൂ, സംവദിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വാദത്തെ എതിരാളി സംഗ്രഹിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ചുരുക്കത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിനുശേഷം അവർ പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ വാദത്തെക്കാൾ തീവ്രമോ വിഡ്ഢിത്തം നിറഞ്ഞതോ ആണെങ്കിൽ അതൊരു വക്യോൽപാവയാണ്. നിങ്ങൾ ഉന്നയിച്ച ശക്തമായ 3 പോയിന്റുകൾ അവഗണിച്ച് നിങ്ങൾ അത്ര പ്രാധാന്യം നൽകാതെ പറഞ്ഞ ഒരു ചെറിയ കാര്യത്തെ മാത്രം പിടിച്ച് അവർ ആക്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആ ചെറിയ കാര്യത്തെ തോൽപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ മുഴുവൻ വാദത്തെയും തോൽപ്പിച്ചു എന്നവർ വരുത്തി തീർക്കും. നിങ്ങളുടെ നിലവിലെ വാദത്തിന് മറുപടി നൽകുന്നതിന് പകരം നിങ്ങളുടെ ഗ്രൂപ്പോ പാർട്ടിയോ പണ്ട് ചെയ്ത ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളെ ഒരു വാർപ്പ് മാതൃകയായി കണ്ട് ആ മാതൃകയിലുള്ള കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കും. നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തെ മുൻനിർത്തി പറഞ്ഞ കാര്യത്തെ ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി പൊതുവായ ഒരു പ്രസ്താവനയായി അവർ അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ക്ഷമിക്കണം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് വ്യക്തമാക്കുക. നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്റെ വാദത്തിന്റെ ഒരു അതിശയോക്തി കലർന്ന രൂപമാണ്, എന്റെ യഥാർത്ഥ വാദം ഇതാണ് എന്ന് വീണ്ടും ആവർത്തിക്കുക. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഒന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിക്കുന്നത് അവരെ പ്രതിരോധത്തിലാക്കും. എന്നാലും പറയട്ടെ, വക്യോൽപാവ തന്ത്രം പ്രയോഗിക്കുന്നവരോട് തർക്കിക്കാതിരിക്കുന്നതാണ് നല്ലത്. യുക്തിസഹമായ സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇത്തരം തന്ത്രങ്ങൾ തിരിച്ചറിയുന്നത് നമ്മുടെ ചിന്താശേഷിയെ കൂടുതൽ വ്യക്തതയുള്ളതാക്കും. ആരോഗ്യകരമായ ആശയസമ്പുഷ്ടമായ സംവാദങ്ങൾ ചിന്തകൾക്ക് തിരികൊളുത്തും. അത് ചിന്തകളുടെ ആകാശത്തിലേക്ക് കുതിക്കും. അതുകൊണ്ട് വക്യോൽപാവ തന്ത്രത്തെ കരുതിയിരുന്നു കൊള്ളുക എന്നു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
2: കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മണ്ണും വായുവും ജലവും തുടങ്ങി പഞ്ചഭൂതങ്ങളുടെ സമ്മേളനമാണ് ഭൂമി.

0: മണ്ണ് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രാണവായുവാണ്. മണ്ണിനെ പവിത്രമായി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാകൂ എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. മണ്ണിൽ വിളഞ്ഞാലേ മനുഷ്യന്റെ വിശപ്പിന് അറുതി വരൂ എന്ന പച്ചയായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മണ്ണിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യണം. മണ്ണിനെ അടുത്തറിയുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. മണ്ണിന്റെ മഹത്വവും പ്രാധാന്യവും പ്രതിപാദിക്കുന്ന ഈ പ്രഭാഷണം നമുക്ക് ശ്രദ്ധിക്കാം. തൃശൂർ നാട്ടറിവ് പഠന കേന്ദ്രത്തിലെ ഫാക്കൽറ്റി ശ്രീ വി കെ ശ്രീധരനാണ് മണ്ണിന്റെ നാട്ടറിവിനെയും പ്രാധാന്യത്തെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്.
1: മണ്ണുവാരിത്തുന്ന ശ്രീകൃഷ്ണനോട് വായ തുറക്കാൻ പറഞ്ഞ യശോദ അവിടെ കണ്ടത് 7-14 ലോകം. നാമെല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്ന പരമമായ സത്യമോർക്കുക. വന്ന വഴിയും നിന്ന തറയും മറക്കാതെ കാത്തുപോന്ന മുൻതലമുറ. എല്ലാത്തിനെയും വസ്തുവിനപ്പുറം വാസ്തുവായി കാണുന്ന മനോഭാവം. കാലചക്രമുരുളുമ്പോൾ മണ്ണ് ചരക്കുമാത്രമായി, അതായത് റിയൽ എസ്റ്റേറ്റ് മാത്രമായി ചുരുങ്ങുന്നു. മണ്ണ് ഒരു അത്യപൂർവ സമൂഹം. വിഭിന്ന ജീവജാലങ്ങൾ വാണരുളുന്ന അതിലോലഘടന. ബാക്ടീരിയ, ഫംഗസ്, ചിതൽ, മണ്ണിര, ഷഡ്പദങ്ങൾ, ഉറുമ്പ്, അട്ട, ഒച്ച്, പഴുതാര, തേൾ, പാമ്പ്, എലി, പെരിച്ചഴി തുടങ്ങിയവയുടെ അഭയാരണ്യം. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നതെന്ന മിഥ്യാധാരണ ഇപ്പോഴില്ല. പാറ പൊടിഞ്ഞാൽ പാറപ്പൊടിയും അരി പൊടിച്ചാൽ അരിപ്പൊടിയുമെന്ന വണ്ണം സൂക്ഷ്മജീവികൾ പ്രതിപ്രവർത്തിച്ചും ജൈവാവശിഷ്ടങ്ങൾ ലയിച്ചു ചേർന്നും മണ്ണ് ജീവനുള്ളതാകുന്നു. ഒരിഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ഏകദേശം 200 വർഷമെടുക്കും. ഇതിൽ രാസവളങ്ങളും കീടനാശിനികളും പതിക്കുമ്പോൾ ചത്ത് മലർക്കുന്നത് കോടാനുകൂടി ചെറുജീവികൾ. ഭൂമിയിൽ ഈ വിഘാടകർ ഇല്ലായിരുന്നുവെങ്കിൽ ജൈവമാലിന്യങ്ങളും മറ്റും അളിഞ്ഞുകിടന്ന് നാം നരകവാരിധി നടുവിലായേനെ. അതുകൊണ്ടുതന്നെ ഈ അദൃശ്യ ശക്തികളാണ് യഥാർത്ഥ സ്വച്ഛ ഭാരത ശില്പികൾ. അങ്ങനെ കൈവരുന്നതാണ് വനമണ്ണിന്റെ ധന്യതയും ഫലഭൂയിഷ്ഠതയും. അതിനാൽ മണ്ണിനായി നമ്മുടെ കരുതലും ജാഗ്രതയും. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചിരുന്ന പഴയ കുട്ടിക്കാലം. മണ്ണപ്പം ചുട്ടുകളിച്ചതും കടയെന്ന കളിയിൽ വിവിധ തരം അരിക്കായി വ്യത്യസ്തമായ മണ്ണുകൾ ശേഖരിച്ചതും കുഴിപ്പന്ത് കളിച്ചതും ഗൃഹാതുരത്വ ഉണർത്തുന്ന ചിന്തകൾ. ഈ വരികൾ നമുക്കോർക്കാം. പൂഴിമണ്ണ് ചോറും വെച്ച് പൂക്കിലാക്കറിയും വെച്ച് ഇലയിൽ വിളമ്പിയ ദോർമയുണ്ടോ നിനക്കോർമ്മയുണ്ടോ. മണ്ണെ നമ്പി ലേലയ്യ മരമിരുക്ക്, മരത്തെ നമ്പി ലേലയ്യ മണ്ണിരുക്ക് എന്ന ആദിവാസിപ്പാട്ട് നാം ഒന്നാണെന്നും പാരസ്പര്യമില്ലെങ്കിൽ എല്ലാം തകർന്നു പോകുമെന്ന ദുരന്തവും വിളിച്ചോതുന്നു. മണ്ണില്ലെങ്കിൽ മരമില്ല, മരമില്ലെങ്കിൽ മണ്ണില്ല. മരത്തിനെ ആശ്രയിച്ച് കൊമ്പും കൊമ്പിനെ നമ്പി ഇലയും അതിനെ ആധാരമാക്കിയുള്ള പൂവിനെ താങ്ങി കായയും ഫലത്തെ അധികരിച്ച് നാമും നമ്മെ അടിസ്ഥാനമാക്കി നാടും നിലകൊള്ളുന്നു. പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ശരീരം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സിദ്ധാന്തം. അതിലൊന്നായ ഭൂമി നമ്മുടെ ശരീരത്തിന്റെ ഭാഗം. പൃഥ്വിക്കേൽക്കുന്ന എല്ലാ പരിക്കുകളും അതുകൊണ്ട് തന്നെ നമ്മെ തന്നെയാണ് ബാധിക്കുക. അക്കാരണത്താൽ മണ്ണ് സംരക്ഷണം സ്വയം പരിരക്ഷ തന്നെയാകുന്നു. ചിതൽ മണ്ണോ മേൽമണ്ണു നീക്കി താഴെയുള്ള മണ്ണോ ഉപയോഗിച്ചാണ് പ്രകൃതി ജീവനത്തിലെ മണ്ണ് ചികിത്സ. വേട്ടാളംകൂടിൻ്റെ മണ്ണ് അരച്ചിട്ടാൽ നീര് വറ്റും. രാസ്നാദിപ്പൊടിയിലും പല ആയുർവേദ പൽപ്പൊടികളിലും മണ്ണ് ഫില്ലർ മെറ്റീരിയൽ. കേരളത്തിൽ പ്രധാനമായും 8 തരം മണ്ണുകളുണ്ട്. എക്കൽ മണ്ണ്, കരിമണ്ണ്, വെട്ടുകൽ മണ്ണ്, ചെമ്മണ്ണ്, മലയോര മണ്ണ്, തീരദേശ മണ്ണ്, വനമണ്ണ്, കറുത്ത പരുത്തി മണ്ണ് എന്നിവ. മണ്ണിനങ്ങൾ കാണാനും അറിയാനും തിരുവനന്തപുരം പാറോട്ട് കോണത്ത് സോയിൽ മ്യൂസിയവും വിജ്ഞാന കേന്ദ്രവുമുണ്ട്. മണ്ണിൻ്റെ രാസ ഭൗതിക സ്വഭാവങ്ങൾ ശാസ്ത്രീയ രീതിയിൽ മനസ്സിലാക്കി ഓരോ ഭൂമിക്കും പറ്റിയ പരിപാലന മുറകൾ നടപ്പിലാക്കാൻ കർഷകനെ സഹായിക്കുന്ന സോയിൽ ഹെൽത്ത് കാർഡ് സമ്പ്രദായം ഇപ്പോൾ നിലവിലുണ്ട്. മിട്ടി വാപ്പസി മണ്ണിലേക്കുള്ള തിരിച്ചുവരവിനെ

0: മുല്ലപ്പെരിയാർ ഡാം സിമെന്റിനോടൊപ്പം മണ്ണും ചുണ്ണാമ്പും കൂട്ടി നിർമ്മിച്ചത്. വയനാട്ടിലെ പടിഞ്ഞാറത്തറ, പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഡാമുകൾ മണ്ണണകൾ, ആരോഗ്യകരമായ ഭക്ഷണവും ഔഷധവും തയ്യാറാക്കാൻ മൺപാത്രങ്ങൾ, വള, കമ്മൽ, മാല തുടങ്ങിയ മൺ ആഭരണങ്ങൾ ഇപ്പോൾ സുലഭം, സുരക്ഷിതം. സഞ്ചാരപഥത്തിലെ ചേറുമാറ്റാനാണ് മണ്ണുമാന്തി കപ്പൽ ഉപയോഗിച്ചിരുന്നത്. ഇക്കാലത്ത് ലോകം മുഴുവൻ ഒരുപോലെ നിരപ്പാക്കുകയാണ്. സ്വന്തം പേരിൽ ഒരു യന്ത്രം മാർക്കറ്റ് ചെയ്തയാളാണ് ബ്രിട്ടീഷുകാരനായ ജോസഫ് സിനിൽ ബാംഫോർഡ്. JCB എർത്ത് മൂവേഴ്സ് എന്ന പേരിൽ വലുതും ചെറുതുമായി എന്തിരാൻ്റെ കരവാളഹസ്തങ്ങൾ. മണ്ണുവാരി മാറ്റുമ്പോൾ മണ്ണിൽ ശേഖരിക്കപ്പെട്ട അമോണിയ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവ ബഹിർഗമിച്ച് ആഗോള താപനത്തിനിടയാക്കുന്നു. ബലഭൂയിഷ്ഠത കൂടിയിരിക്കുന്ന മേൽമണ്ണ് ബലാത്കാരം ചെയ്യപ്പെടുന്നു. വന്ധ്യമായ അടിമണ്ണ് കൃഷിയോഗ്യമല്ലാതാകുന്നു. ജലസംഭരണശേഷി നഷ്ടപ്പെട്ട് പ്രളയത്തിനും വരൾച്ചയ്ക്കും ഭൂജലശോഷണത്തിനും കാരണമാകുന്നു. മണ്ണ് ഖനനം ഏൽപ്പിക്കുന്നത് ഇരട്ട ആഘാതം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി സൂചിപ്പിക്കുന്നത് ഒന്നും അറിയാതെ നിന്നയാൾ നേട്ടങ്ങൾ കൊയ്തെടുത്തു എന്നാണ്. ഭൂവിഭാഗം മനസ്സിലാക്കി കൃഷി ചെയ്താൽ ബലസമൃദ്ധി ഉണ്ടാകുമെന്ന്, മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞാൽ കിണ്ണം നിറയെ ചോറ് എന്ന മൊഴി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മൺപെരുമയുള്ള സ്ഥലനാമങ്ങളിൽ ചിലത് സൂചിപ്പിക്കാം. വേലുത്തമ്പിതളവയുടെ അന്ത്യം മണ്ണടിയിൽ. മണ്ണുത്തി കൂടാതെ തൃശൂർ ജില്ലയിലെ ആമ്പല്ലൂരിനടുത്താണ് മണ്ണമ്പേട്ട. മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ വനപ്രദേശം. തിരുവനന്തപുരം ജില്ലയിലാണ് കണ്ണാങ്കോണവും മണ്ണന്തലയും. നാഗപ്രതിഷ്ഠയുള്ള മണ്ണാറശാല ആലപ്പുഴ ജില്ലയിൽ. കലമുടഞ്ഞാൽ മണ്ണ് എന്ന മൊഴിയിലൂടെ അവസാനം എല്ലാം ഈ മണ്ണിൽ, പ്രകൃതിയിൽ വലയം പ്രാപിക്കുന്നു എന്ന തത്വചിന്തയാണ് ദ്യോതിപ്പിക്കുന്നത്. ഒപ്പം മൺപാത്രങ്ങളുടെ പ്രകൃതി ആരോഗ്യ സൗഹൃദപരതയും. അതുതന്നെയാണ് മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ എന്ന ബൈബിൾ വചനത്തിൻ്റെയും പൊരുൾ. പിറവിയിൽ നാം ഒന്നും കൊണ്ടുവരുന്നില്ല, മരിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന ദർശനം ഇതൾ വിരിയുന്നത് 6 അടി മണ്ണിലൂടെ. ഒരാൾക്ക് എത്ര അടി മണ്ണ് വേണം എന്ന കഥയിലൂടെ ലിയോ ടോൾസ്റ്റായ് ഇതിന് മിഴിവേകുന്നു. മണ്ണട്ടകൾ സംഗീതം പൊഴിക്കുമ്പോൾ, മൺചരാതുകൾ മിഴിതുറക്കുമ്പോൾ, ചിതലുകളുടെ സ്വപ്നങ്ങൾ വാത്മീകമായി വളരുമ്പോൾ ഉറവയെടുക്കുന്നത് ഉത്സാഹം, ഉല്ലാസം, ഉണർവ്, ഉത്സവങ്ങൾ, ഉൽപദക്ഷിണത്വം.
1: മണ്ണിന്റെ നാട്ടറിവിനെയും പ്രാധാന്യത്തെയും കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തൃശൂർ നാട്ടറിവ് പഠന കേന്ദ്രത്തിലെ ഫാക്കൽറ്റി ശ്രീ വി കെ

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേലയാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ ജനപങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്നതിനായി എറണാകുളം ജില്ലാ ഉന്നതതല യോഗം നാളെ കാക്കനാട് ഇൻഫോ പാർക്കിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മഴക്കെടുതിയിൽ മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി ജീവൻ നഷ്ടപ്പെട്ട 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന വയോജന ക്ഷേമ വകുപ്പിന്റെ പേര് ഡിപ്പാർട്ട്മെന്റ് ഫോർ സീനിയർ സിറ്റിസൺസ് എന്ന് പുനർനാമകരണം ചെയ്തു. വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങളും മരണനിരക്കും കുറയ്ക്കുന്നതിനായി ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് റോഡ് സുരക്ഷാ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വെള്ളം കെട്ടിനിന്ന് കൊതുക് പെരുകാൻ സാധ്യതയുള്ളതിനാൽ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, സിക്ക രോഗങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ഭിന്നശേഷിക്കാർ വാങ്ങുന്ന മോട്ടോർ വാഹനങ്ങൾക്ക് നൽകി വരുന്ന നികുതി ഇളവിന്റെ പരിധി 7 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷമായി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചുവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക സർവീസ് ക്ലിനിക് ആരംഭിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ. ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 ഫാം ടു സിറ്റി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, വി കെ എൻ എഴുതിയ കഥ പ്രേമവും വിവാഹവും രണ്ടാം ഭാഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, എസ് ബാലാമ്പാൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി, അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, ഡോക്ടർ എം എ കരീം അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, കരിപ്പൂര് ജി വി നായർ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, എൻ എൻ കക്കാട് എഴുതിയ ഒഴുകിപ്പോയ നദീജലം എന്ന കവിത, ആലാപനം തുളസി വൈക്കൽ, ഉദയഗീതം കെ ജി മേനോൻ പാടിയത്, തുടർന്ന് പ്രഭാതഭൈരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 150. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഹലോ സന്ദേശഗാനം. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും, ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര, വൃക്കകളെ എങ്ങനെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കാം, ഡോക്ടർ സൂസൻ ഉതുപ്പ് സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി, 2:02 നാടകം പവിത്ര, രചന അരുൺകുമാർ, സംവിധാനം എൻ വാസുദേവ്, ശബ്ദം നൽകിയവർ അനീഷ് പി നായർ, ശ്രീജിത്ത് പാല, വിശ്വൻ പടനിലം, സ്മിത സുരേഷ്, സുലു ബോബൻ, കവിതാ മോഹൻ, എ അരുന്ധതി എന്നിവർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 കാതിൽ ഒരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം തുടരും, 6:50 വയലും വീടും, ഇഞ്ചി കൃഷി അറിയേണ്ടതെല്ലാം, ഡോക്ടർ ദീപ എസ് നായരുമായി അഭിമുഖം, 7:20 മുതൽ 9:30 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, സവിത നരസിംഹൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, കരിപ്പൂര് ജി വി നായർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതീയറിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5

0: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർ സെപ്റ്റംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴഞ്ഞി അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിനുവേണ്ടി സന്തോഷ് കേശവും വിധു പ്രതാപും പാടിയ ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേ പച്ചൻ.

0: സർപ്രൈസ് ഗിഫ്റ്റും സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ എസ് ആർ ടവർ, എം സി റോഡ്, കേശവദാസപുരത്തും.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഗാനരചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ, യേശുദാസ് പാടിയ ഗാനം, ചിത്രം സത്യം ശിവം സുന്ദരം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ചിത്രപാടിയ ഗാനമാണ് സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം. ഷിബു ചക്രവർത്തിയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം. ചിത്രം ചതുരംഗം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: നാളെ ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും. ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
3: സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ താളം സമയത്തെ കൃത്യമായി മുറിച്ചെടുക്കുന്ന ഒരു ഗണിതവിദ്യയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ താളം തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഹൃദയമിടിപ്പ്.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
4: സന്ധ്യാഗീതത്തിൽ ഇനി നീയും ഞാനും എന്ന ചിത്രത്തിനുവേണ്ടി മൃദുല വാര്യർ പാടിയ ഗാനം. വരികൾ സലാഹുദ്ദീൻ കേച്ചേരി, സംഗീതം വിനു തോമസ്.

0: പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരളസഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന് റോഷി ബിന ദേവി. വാർത്തകൾ വിശദമായി. മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ മഴക്കെടുതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനം. വയോജനക്ഷേമ വകുപ്പിന്റെ പേര് മുതിർന്ന പൌരന്മാർക്കുള്ള വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യാനും മന്ത്രിസഭ അനുമതി നൽകി. ലോക കേരളസഭ പിരിച്ചുവിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബദൽ സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണക്കാക്കി പരിസ്ഥിതി വകുപ്പ് തയ്യാറാക്കുന്ന സമഗ്രമായ മാപ്പ് ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളപ്പിറവിയുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുക. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ അവതരണം, സാംസ്കാരിക ചർച്ചകൾ, നിക്ഷേപക സംഗമം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. രണ്ടാം ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കും പരിപാടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം

0: സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 1068 കോടി രൂപ അനുവദിച്ചു. പൊതുസമൂഹം ഒന്നടങ്കം സ്വമേധയാ ഏറ്റെടുത്തുവെന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ വിജയരഹസ്യമെന്ന് മന്ത്രി റോജി എം ജോൺ. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് NSS ടെക്നിക്കൽ സെല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്റ്റാൻഡ് വിത്ത് തൂഫാൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം NSS ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാലം ഭംഗിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഏറ്റുമുട്ടലിന് ഇല്ലെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിലെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി.
1: പരിഹരിക്കും പരിഹരിക്കുന്ന വാക്കാൽ പറഞ്ഞാൽ പോരാ. ഇതുവരെ എടുത്ത സ്വീകരിച്ച നടപടികളിൽ ഗവൺമെന്റിന്റെ അസംതൃപ്തി ഏറ്റുമുട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത്തവണത്തെ ശബരിമല ദർശനം വളരെ ഭംഗിയായി നടത്തണം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ വരുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അജണ്ട എന്ന് പറയുന്നത് ദർശനം വളരെ ഭംഗിയാക്കുക എന്നുള്ള, അതിൽ വിട്ടുവീഴ്ചയില്ല.
0: സംസ്ഥാനത്ത് ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ ശിശുപരിചരണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കും ആയമാർക്കുമുള്ള ഫ്ലൂ വാക്സിൻ കുത്തിവയ്പ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ 4,800 രൂപയോളം വരുന്ന വാക്സിനാണ് സൌജന്യമായി നൽകുന്നത്. തൊഴിലാളി സൌഹൃദ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള ഗിഗോൺ വിശ്രമ കേന്ദ്രമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിൽ ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് എറണാകുളം ജില്ലകളിലെ വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവയുടെ പ്രവർത്തനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുജറാത്തിലെ വഡോദരയിൽ ബ്രഹ്മകുമാരീസിന്റെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. യോഗ, ധ്യാനം, അഹിംസ, കരുണ, വസുദൈവ കുടുംബകം തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യയാണെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സൌരോർജ്ജ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർണായക ചുവടുവയ്പ്പുകളാണ് നടപ്പാക്കിയത്. 2014 2.8 GW ആയിരുന്ന സൌരോർജ്ജ ശേഷി 2026 165 GW ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമങ്ങളിലൂടെ സാധിച്ചു. PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയിലൂടെ 14.8 GW പുരപ്പുറ സൌരോർജ്ജ ഉൽപ്പാദനം സാധ്യമായി. 51 ലക്ഷം കുടുംബങ്ങളെ ശാക്തീകരിക്കാനും ഇതിലൂടെ സാധിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:35 വരെയാണ് നിയന്ത്രണം. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. മേളയുടെ ഡെലിഗേറ്റ് കിറ്റിന്റെയും പാസിന്റെയും വിതരണം മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ വിവിധ വിഭാഗങ്ങളിലായി 300-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂണാണ് ഉദ്ഘാടന ചിത്രം. മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ സംവിധായകരുമായി ഡെലിഗേറ്റുകൾക്ക് സംവദിക്കാനുള്ള മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ്, ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ് എന്നിവയും സംഘടിപ്പിക്കും. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും. മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരം സമർപ്പിക്കും.
0: ഓണാട്ടുകരയിൽ 28-ാം ഓണത്തിന്റെ ആവേശമുയർത്തി ഓച്ചിറ കാളകെട്ടുത്സവത്തിന് തുടക്കമായി.

0: കെട്ടുകാളകളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആവേശഘോഷയാത്രയോടെയാണ് പടനിലത്തേക്ക് നയിക്കുന്നത്. 72 അടി ഉയരവും 6 ടൺ ഭാരവുമുള്ള വിശ്വപ്രജാപതി കാലഭൈരവൻ, 60 അടി ഉയരമുള്ള രൗദ്ര സ്കന്ദൻ, 56.5 അടി ഉയരമുള്ള ഓണാട്ടു കതിരവൻ എന്നീ കാളരൂപങ്ങളാണ് തലയെടുപ്പിനാൽ മുഖ്യ ആകർഷണം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്നും 5 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ആന്ധ്ര, ഒഡീഷ തീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷന്മാരുടെ ടീമിനതിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ചൈനയോടാണ് 1-3 ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനു വെള്ളിയും പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ജയ് മീണ വെങ്കലവും നേടി. വുഷു വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ റോഷി ബിനാദേവി ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 1 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകളോടെ 13-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. ചൈനയും ജപ്പാനും സൌത്ത് കൊറിയയുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. BJP കേരള പ്രഭാരിയായി എം നാഗരാജയെ നിയമിച്ച് പാർട്ടി ദേശീയ നേതൃത്വം. എം വെങ്കടേശിനെ സഹപ്രഭാരിയായും നിയമിച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ലക്ഷദ്വീപിന്റെ ചുമതല നൽകി. കെ സുരേന്ദ്രൻ പുതുച്ചേരിയുടെയും അനിൽ ആന്റണി നാഗാലാന്റിന്റെയും പ്രഭാരിയായി നിയമിതരായി. മന്ത്രവാദവും അന്ധവിശ്വാസ ചൂഷണവും തടയാൻ നിയമനിർമ്മാണം ശുപാർശ ചെയ്ത് വിദഗ്ധ സമിതി സംസ്ഥാന സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതു സംബന്ധിച്ച ബില്ലിന്റെ കരടും സർക്കാരിന് കൈമാറി. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഈ മാസം 29 ഫലപ്രഖ്യാപനം. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരളസഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന് റോഷി ബിനാദേവി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. നാരായം എന്ന ചിത്രത്തിലെ ഗാനമാണിനി. PK ഗോപിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. ചിത്രപാടിയത്.

0: കാണാനായിട്ട്.
1: ചേട്ടാ,
2: ഞാൻ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോന്റെ ഫാം ടു സിറ്റി എന്ന് പറയുന്ന
3: പ്രോഗ്രാമിലാണ്.
0: ഹലോ, മട്ടുപ്പാവിൽ കൃഷിയൊക്കെ ചെയ്യണ്ടെന്ന് അറിഞ്ഞു, അപ്പൊ ആ കൃഷിയെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണേ. നമുക്കതൊക്കെ ഒന്ന്, പൂച്ചെടികളാണോ കൂടുതല്?
3: അതെ അതെ, ഇപ്പൊ 10 മണിച്ചെടിയാണ് അധികം വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ബോൺവില്ല ഉണ്ട്.
0: അത് കൂടാതെ പച്ചക്കറികളൊക്കെ ഉണ്ടോ?
3: പച്ചക്കറികളൊക്കെ ഉണ്ട്.
0: അപ്പൊ നമുക്ക് അവിടെ മുകളിൽ പോയി കാണാം.
3: മുകളിൽ പോയി കാണാം.
0: ടെറസിലാണ് കേട്ടോ ഇവരിത് ഒരുക്കിയിരിക്കുന്നത്. ടെറസൊക്കെ നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. അതില് ഗ്രോ ബാഗിലും ഡ്രമ്മിലും ഒക്കെ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോഗെയിൻവില്ലയൊക്കെ നല്ല പൂവിട്ട് നിൽക്കുന്നുണ്ട്. കൂടാതെ പുളി, പേര തുടങ്ങിയ വൃക്ഷങ്ങളുണ്ട്. പിന്നെ പടവലം, പീച്ചില്, വെണ്ട, വഴുതന, ചീര ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ എത്ര വർഷമായി ഈ ഒരു മട്ടുപ്പാവ് കൃഷി തുടങ്ങിയിട്ട്?
3: 15 വർഷത്തോളമായി. എല്ലാ വർഷവും
0: എപ്പോഴും ഇവിടെ പച്ചക്കറിയൊക്കെ ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്?
3: അത് ഞങ്ങളുടെ അച്ഛനൊക്കെ തന്നെ കൃഷി ചെയ്യാനുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ ആ ഒരു പാരമ്പര്യം ആ ഇൻട്രസ്റ്റ് കൊണ്ട് വന്നിരിക്കും.
0: ഗ്രോ ബാഗ് ഒക്കെ ഒരുക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരും.
3: ആ ഇവിടെ ചെയ്തിരിക്കുന്നത് തിരുനനയായിട്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നനക്കണ്ടേ? വല്ലപ്പോഴും ഒക്കെ പൈപ്പിലുള്ള നിറച്ചു കൊടുത്താൽ മതി. പിന്നെ ഗ്രോ ബാഗ് സാധാരണ ചെയ്യുന്ന പോലെ എല്ലുപൊടി, ചാണാപ്പൊടി, വേപ്പ് മിണ്ണാക്ക്, ചവറ് എല്ലാം കൂടെയും മിക്സ് ചെയ്തിട്ടാണ് നടക്കുന്നത്. തിരുനനയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പൊ നനക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മിപ്പോ കുറച്ച് ദിവസം കൂടി ഇല്ലെങ്കിലും ഒരു വിഷയമില്ല.
0: അപ്പൊ ഇവിടെ ഡ്രമ്മിലൊക്കെ ഈ പുളിയും ഒക്കെ നട്ടിട്ടുണ്ടല്ലോ, അപ്പൊ എത്ര വർഷമായ പുളിയാണ്?
3: അതൊരു 8-10 വർഷം ഒക്കെ ചെയ്തിട്ടുണ്ട്.
0: ഇതിങ്ങനെ എപ്പോഴും ട്രിം ചെയ്ത് നിർത്തും?
3: ട്രിം ചെയ്ത് നിർത്തുമല്ല.
0: ഏത് സമയത്താണ് അത് ട്രിം ചെയ്യണം?
3: ആ വളർച്ച അനുസരിച്ച് ട്രിം ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ നല്ല കാറ്റുള്ള സ്ഥലമുണ്ട്. അപ്പൊ കാറ്റത്തൊക്കെ മറിഞ്ഞു വീഴും. പിന്നെ സ്ഥലം കുറവാണ് ഇവിടെ. ഒതുക്കി നിർത്താൻ വേണ്ടി ഇടക്കിടക്ക് അങ്ങനെ ചെയ്യും.
0: ഇതിൽ കായൊക്കെ ഉണ്ടാവാറുണ്ടോ?
3: ഇത്
0: നല്ല രസമാണ് കേട്ടോ ഈ പുളി. അത് ഏകദേശം ഒരു ഡ്രമ്മില് ഒരുപാട് അങ്ങോട്ട് ഹൈറ്റിലേക്ക് ഒന്നും വിട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഒരു ലെവലിന് താഴെ ഈ പുളിയുടെ എല്ലാ ഭാഗത്തും നോട്ടം എത്തുന്ന രീതിയിലാണ് കേട്ടോ ഈ പുളി വച്ചിരിക്കുന്നത്. ട്രിം ചെയ്ത് നിർത്തിയിരിക്കുന്ന രീതിക്ക് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ.
2: അപ്പൊ നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ?
3: ആ

0: നമുക്ക് കൃഷിയിടത്തിലെ വിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം.
1: ഈ പേര് ഏതെനാണ് ചേട്ടാ?
2: പേര് ജപ്പാൻ പേരുണ്ട്, തായ്ലൻഡ് പിങ്കുണ്ട്.
1: ഈ പേരയുടെയൊക്കെ രുചി എങ്ങനെയാണ്?
2: അതിനൊക്കെ ഒരു പ്രത്യേക രുചിയുണ്ട്, നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ നല്ല രുചിയുണ്ട്.
1: ഇത് എങ്ങനെയാണ്, നമുക്ക് നടാനും അത് പരിചരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണോ?
2: ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. പിന്നെ അതിന് കപ്പലിന്റെ പിണ്ണാക്കും ചാണാനും കൂടി പുളിപ്പിച്ചൊഴിക്കും. പിന്നെ ചാണാപ്പൊടി എല്ലുപൊടി, അങ്ങനെ ഇടക്കിടക്ക് ബയോഗ്യാസ് ഉണ്ട് ഇവിടെ, അതിന്റെ വെള്ളമൊഴിക്കും.
1: ഈ ഇത്ര ചെറിയൊരു സ്ഥലത്ത് ബയോഗ്യാസ് ഒക്കെ എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്?
2: ഞങ്ങൾക്ക് ഇവിടെ ഒരു വെച്ചൂർ പശു ഇവിടെ ഉണ്ടായിരുന്നു ഈ കുറച്ച് സ്ഥലത്ത്.
1: ഈ ചെറിയ സ്ഥലത്തോ?
2: അപ്പൊ സുഖമില്ലാത്തോണ്ട് ഇപ്പൊ പശുവിന് കൊടുത്തു. അപ്പൊ അതിന്റെ അവിടെ തന്നെ ബയോഗ്യാസും സെറ്റ് ചെയ്തിട്ടുണ്ട്.
1: ഇവിടെ എത്ര സ്ഥലമുണ്ട്?
2: ഇത് 6 സെന്റ്.
1: 6 സെന്റിലാണ് പശുവിനെ ഒക്കെ വളർത്തിയിരുന്നത് അല്ലേ? അപ്പൊ എവിടെയാണ് പശുവിനെ വളർത്തിയിരുന്നത്?
2: പശുവിനെ ഞങ്ങളുടെ വർക്ക് ഏരിയയിലാണ് വളർത്തിയത്. അപ്പൊ
1: അത് ശരി,
2: ഒരു കുറച്ച് സ്ഥലത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് വളർത്തിയതാണ്. അതൊരു കുറച്ച് നാളുണ്ടായിരുന്നു.
1: അതായത് നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തിനും വഴി കണ്ടുപിടിക്കാം, അതാണ് ഇവിടെ ഒരു മാതൃകയായിട്ട് നമുക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഈ ഒരു കൃഷി, ഒറ്റയ്ക്കാണോ കൊണ്ടുനടക്കുന്നത്?
2: ഇല്ല, വൈഫാണ് മെയിൻ ആയിട്ട് നോക്കണേ.
1: ചേച്ചി, ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ചേച്ചിയാണ് കൂടുതലായിട്ട് കൊണ്ടു നടക്കുന്നതെന്ന്. അപ്പൊ എന്താണ് ചേച്ചിക്ക് കൃഷിയുടെ കാര്യത്തിൽ പറയാനുള്ളത്?
3: നമുക്കിപ്പോ അത്യാവശ്യം പച്ചമുളകൊക്കെ ഉള്ളപ്പോ ചെന്ന് എടുക്കാം, തക്കാളി വെണ്ടയ്ക്കൊക്കെ. നമുക്ക് ഞങ്ങള് സാമ്പാറൊക്കെ വെക്കുമ്പോള് പച്ചക്കറി നമ്മുടെ തന്നെ എടുക്കണത്. പിന്നെ ചീരയുണ്ട്, അച്ചിങ്ങയുണ്ട്, അത്യാവശ്യം നല്ല പച്ചക്കറി നമുക്ക് അതിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ മുരിങ്ങയുണ്ട്, പീച്ചിങ്ങ, പടവലങ്ങ, കുക്കുംബർ. കുക്കുംബറൊക്കെ മിക്കവാറും കിട്ടും കേട്ടോ നമുക്ക്. 5 കോഴിയുണ്ടായിരുന്നു.
1: BV3.
3: 5 എണ്ണം ഉണ്ടായിരുന്നു, 4 പെടക്കോഴിയും 1 പൂവൻകോഴിയും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല കേട്ടാ, അത് പട്ടി പിടിച്ചിട്ടുണ്ട്, നാടൻ പട്ടികൾ വന്ന് പിടിച്ച് അങ്ങനെ പോയി.
1: എവിടെയാണ്?
3: നമ്മുടെ ഈ സൈഡിൽ തന്നെ, ഈ വീടിന്റെ താഴ്ത്ത് തന്നെയായിരുന്നു അത്, ചെറിയൊരു കൂട്ടില്.
1: പറയണ കേൾക്കുമ്പോ സൈഡിലൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയല്ല, സൈഡിലൊക്കെ നമ്മുടെ സാധാരണ പോലെ വളരെ ചെറിയൊരു നമുക്ക് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളു കേട്ടോ. അവിടെയാണ് ഇവരുടെ ആ ഒരു കൃഷിയോടുള്ള ഒരു താല്പര്യം കൊണ്ട് കൃഷിക്കായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ കാർപോർച്ചില് ചെടികളുടെ തന്നെ ഒരു പന്തലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ അത്യാവശ്യം അവർക്ക് വേണ്ടുന്ന എല്ലാ ചെടികളും ഇവര് നട്ടു വളർത്തിയിട്ടുണ്ട്. ഈ പൂച്ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ടാണല്ലോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഇതൊക്കെ നോക്കുന്നത്?
3: ഞാനും ചേട്ടനും, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നോക്കണത്. പൂച്ചെടികളൊക്കെ കുറച്ചുണ്ട്, ബോഗൺവില്ല, 10 മണിച്ചെടി, കുറച്ച് ഐറ്റംസ് ഉണ്ട്, പല കളറുണ്ട്. മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, പീച്ച് കളറുണ്ട്, ചുമപ്പുണ്ട്, കുറച്ച് കളറുകളുണ്ട്, 10-15 വെറൈറ്റി കളറുകളുണ്ട്.
1: അതായത് ഈ മട്ടുപ്പാവിലൊക്കെ ഏറി വരുമ്പോ നമ്മുടെ വലത്തുവശത്ത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ചട്ടികളാണ് കേട്ടോ, വെളുത്ത ചട്ടികളിലാണ് ഇവയൊക്കെ നട്ടിരിക്കുന്നത്. ഈ പച്ച ചെടികള് വെള്ളച്ചട്ടിയില്, അതുമായി പല നിറത്തിലുള്ള പൂക്കള്, നല്ല ഭംഗിയായിട്ട് ഇത് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ.
0: നമുക്ക് ഒരു പാട്ട് കൂടി ഒന്ന് കേട്ടിട്ട് വന്നാലോ?
3: അതിനെന്താ, പാട്ട് കേട്ടിട്ട് വരാം. പിന്നെ ഞങ്ങള് കൃഷി ചെയ്യുമ്പോഴും ഇങ്ങനെ പാട്ട് കേൾക്കാറുണ്ട്, അപ്പൊ കേൾക്കുമ്പോ ഒരു സന്തോഷമാണല്ലോ, പണി നടക്കും.
1: അതെ അതെ, തീർച്ചയായിട്ടും.

0: അപ്പൊ നമുക്ക് ഈ കൃഷിയിലേക്ക് തന്നെ ഒന്നുകൂടി തിരിച്ചു വരാട്ടോ.
1: ഇവിടെ ഈ ടെറസ് വൃത്തികേടാകാത്ത രീതിയിൽ എത്ര മനോഹരമായിട്ട് സൂക്ഷിക്കാൻ അതെങ്ങനെയാണ് സാധിക്കുന്നത്?
2: അതൊരു 2 വർഷം കൂടുമ്പോ ഞാൻ കെമിക്കൽ അടിക്കുക, സിമെന്റും കെമിക്കലും ചേർത്തടിക്കും വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി. അങ്ങനെയാണ് അത് ഭംഗിയായിട്ട് കിടക്കണേ.
1: പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള വേസ്റ്റുകള് എല്ലാ ചപ്പ് ചവറൊക്കെ സമയാസമയങ്ങളിൽ അത് ക്ലീൻ ചെയ്യുന്നുണ്ടല്ലേ?
2: അതെല്ലാം ആ ഡ്രമ്പിലെടുത്ത് വെച്ചേക്കും. ഒരു അടുത്ത ചെടി നടുമ്പോ അത്

0: അടുത്ത വർഷത്തേക്ക് അത് ഉപയോഗിക്കും.
1: എല്ലാ വർഷവും റീപ്ലാന്റ് ചെയ്യും. അപ്പൊ ഈ ചവറുകൾ ഇങ്ങനെ നമ്മൾ ഡ്രമ്മിൽ ഇട്ടേക്കണം, നല്ല ഇതായിട്ട് ഇതാവും പൊടിയോ അത്. പിന്നെ ആ മണ്ണും നമ്മുടെ ചകിരി ചോറും ചാണകവും എല്ലുപൊടിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് പിന്നെ നടന്നത്.
2: അപ്പൊ ഈ ഡ്രമ്മിലുള്ളതിന്റെ ഒക്കെ ഒരു പരിചരണം വളപ്രയോഗം ഒക്കെ എങ്ങനെയാണ്?
0: രണ്ടാഴ്ച കൂടുമ്പോ വളം ചെയ്യും, വർഷത്തിലൊരിക്കലത് റീപ്ലാന്റ് ചെയ്യും, വേരൊക്കെ കെട്ടിയും കൊമ്പൊക്കെ കെട്ടിയും അങ്ങനെ.
2: ഇവിടെ ഇവിടെ ഈ മട്ടുപ്പാവില് ഈ കൃഷിയിടത്തിന്റെ ഒരു ഭാഗത്തായിട്ട് തന്നെ സോളാർ സിസ്റ്റവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ബൊഗെയിൻ വില്ല നല്ല ഭംഗിയായിട്ട് നല്ലൊരു രീതിയിൽ പൂവൊക്കെ ഇട്ട് നിൽക്കാനായിട്ട് എന്താണ് അതിന് പരിചരണം കൊടുക്കുന്നത്?
0: ആ ഇതുപോലെ തന്നെ ഈ പച്ചക്കറിക്ക് ചെയ്യുന്നതുപോലെ തന്നെ ഇതെല്ലാത്തിനും അങ്ങനെ ചെയ്യാറുണ്ട്. ഈ കപ്പലിന്റെ പിണ്ണാക്കൊഴിക്കലും എല്ലുകൂടെ എല്ലാ വളങ്ങളും ഒരുമിച്ചാണ് ചെയ്യുന്നത്. എല്ലാത്തിനും പൂക്കൾ കഴിഞ്ഞിട്ട് ഉടനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടും. സോളാർ വന്നേ പിന്നെ സ്ഥലം കുറവായതുകൊണ്ട് എല്ലാം കുറഞ്ഞു. കൃഷി നേരത്തെ നിറയുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് സോളാർ ആയതുകൊണ്ട്.
2: എന്നാലും ഏകദേശം എനിക്ക് തോന്നുന്നു പച്ചക്കറി തന്നെ ഒരു
0: 10-60 ഇത് കാണാറ്
2: കൂടാതെയാണ് ഈ ഡ്രമ്മുകളും ഒക്കെ.
0: അതെ അതെ അതെ.
2: നാരകമൊക്കെ ഏതൊക്കെ ഇനത്തിലുള്ളതാണ്, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ?
1: നാടൻ നാരങ്ങ ഉണ്ട്, പിന്നെ ഹൈബ്രിഡ് ഒടിച്ചൂത്തി പോലത്തെ കമ്പൂത്തി പിടിക്കുന്നത്, അത് കുറച്ച് അത്യാവശ്യം വലിയ നാരങ്ങയൊക്കെ ആകും കേട്ടാ. നമുക്ക് അച്ചാറിടാൻ എടുക്കാം, നാരങ്ങ വെള്ളം പിഴിയാൻ എടുക്കാം, നല്ലതാണ്. നല്ല വലിപ്പം ഇരിക്കുള്ളൂ, ഒരു ഓറഞ്ചിന്റെ വലിപ്പം ഒക്കെ വെക്കാറുണ്ട്, കൊല പോലെ ഉണ്ടാകും.
2: ഇതിപ്പോ ഇങ്ങനെ നമ്മള് നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മള് വിൽപ്പനയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ?
1: വിൽക്കാറൊന്നുമില്ല, നമ്മൾ എന്തുണ്ടായാലും മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളു, അടുത്ത വീട്ടുകാർക്കൊക്കെ കൊടുക്കും. എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ചുള്ളത് നമ്മൾ കൊടുക്കും, മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും.
2: വീട്ടില് ആരൊക്കെയാണ് ഉള്ളത്?
1: ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ്, ഇപ്പൊ അവരുടെ മാരേജ് കഴിഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിള്ളേർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഒരാളുടെ പേര് ജയലക്ഷ്മി എന്നാണ്, ഒരാൾ കൃഷ്ണപ്രിയ. ജയലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ പേര് ബബീഷ്, കൃഷ്ണപ്രിയയുടെ ഹസ്ബൻഡ് നാരായണൻ.
2: അപ്പൊ അവര് പഠിക്കുന്ന കാലത്തൊക്കെ എങ്ങനെയാണ് ഇതിനോടൊക്കെ?
1: പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഞങ്ങൾ എടപ്പള്ളിയിലായിരുന്നു, അപ്പൊ അവിടെ നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നേ, അപ്പൊ അവിടെ പിള്ളേര് നടാനൊക്കെ കൂടുമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് പിന്നെ ഒത്തിരി ചീര ഉണ്ടായിരുന്നപ്പോ നമ്മളിങ്ങനെ അടുത്ത വീട്ടുകാർക്കും കൊടുക്കും, വിൽക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾക്ക് കൃഷിനോട് ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ മുകളിൽ ഇവിടെ സ്ഥലം ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ ചെറിയ ഗ്രോ ബാഗിൽ ചീരയൊക്കെ നടന്നത്. നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള ആവശ്യത്തിൽ കവിഞ്ഞ് സത്യം പറഞ്ഞാൽ കിട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട്.
3: നമുക്ക് ഒരു പാട്ടുകൂടി ഒന്ന് കേട്ടിട്ട് വരാം അല്ലേ?
4: അടുത്തൊരു പാട്ടും കൂടി കേൾക്കാലോ.

0: ഈ കൃഷിയിലേക്ക് തന്നെ ഒന്നുകൂടി തിരിച്ചു വരാൻ.
1: മട്ടുപ്പാവിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിൽ ഒരു പ്രത്യേക ആനന്ദവും അതിന്റെ വിളവൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് വേറെയാണല്ലേ.
2: അതെ, പിന്നെ നമ്മൾക്ക് ഇതിങ്ങനെ കാണാനും നല്ലതാണല്ലോ. രാവിലെ ഒന്ന് പോയി മുകളിലോട്ടൊക്കെ പോയി കാണുമ്പോഴും അത് ഒരേ ചെടികൾ വളർന്നു വരുമ്പോഴും അതിൽ പൂവുണ്ടാകുന്നതും കായ ഉണ്ടാകുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും അത്.
1: സ്ഥലമില്ല എന്ന് പറഞ്ഞ് പരിഭവിച്ചിരിക്കാതെ ഉള്ള സ്ഥലത്ത് പശുവിനെ വരെ വളർത്തി, അതായത് ഇവരിവിടെ ബയോഗ്യാസ്, ഈ ബയോഗ്യാസിന്റെ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുനടക്കുന്നത്?
2: അത് നമ്മുടെ വീട്ടിൽ വരുന്ന കഞ്ഞിവെള്ളവും പിന്നെ പച്ചക്കറിയുടെ ഇതും അതിൻ്റെ അകത്ത് ഇടാം നമ്മൾ. പിന്നെ ബാക്കി വരുന്ന ചോറ് മീനിൻ്റെ മുള്ളൊന്നും ഇടാൻ പാടില്ല, ഇറച്ചിയുടെ ഇതിടാൻ പാടില്ല, മുട്ടത്തൊണ്ട് സവാളത്തൊണ്ട് ചെറുനാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയും തൊലികൾ ഇടരുത്. എന്ന് വെച്ചാൽ പുളിരസമുള്ളത് കൊണ്ട് അത് ഇടാൻ പാടില്ല. ബാക്കി എല്ലാ വേസ്റ്റും നമുക്കിടാം. നല്ലോണം ഗ്യാസ് കിട്ടും. നമ്മളിവിടെ കഞ്ഞ വെക്കാൻ കിട്ടാറുണ്ട്, ചായയും വെക്കാറുണ്ട്. എല്ലാത്തിനും ചെറിയൊരു ബയോഗ്യാസ് പ്ലാന്റാണേ, അപ്പൊ ഇത്രയും നമുക്ക് ലഭിക്കാറുണ്ട്.
1: ഇത്ര ചുരുങ്ങിയ സ്ഥലത്ത് നിന്ന് നമുക്ക് അത്യാവശ്യം വീട്ടിൽ വേണ്ട പാചകത്തിനുള്ള ഗ്യാസ് ലഭ്യമാക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അല്ലേ?
2: ശരിക്കും. പിന്നെ വൈകുന്നേരം വേണമെങ്കിൽ നമുക്കൊരു ചായയും വെക്കാട്ടോ,
1: അതായത് രാവിലെ ഉപയോഗിക്കുന്ന.
2: ആ കൂടാതെ വൈകുന്നേരത്തെ ഒരു ചായക്കെ ഉള്ളത് കിട്ടും. ഞാൻ കഞ്ഞി തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് ഇങ്ങനെ ഇട്ടേക്കും, അപ്പൊ അതിലിരുന്ന് കഞ്ഞി പതുക്കെ പതുക്കെ സ്ലിമ്മിലിരുന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് നമ്മൾ അടുപ്പത്ത് കഞ്ഞി വെക്കണ പോലെ തന്നെ ഇരിക്കും. തിളച്ച് കഴിയുമ്പോൾ സ്ലിമ്മാക്കി ഇട്ടാൽ മതി.
1: വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ബയോഗ്യാസ് വരെ ഒരുക്കി മനോഹരമായ മട്ടുപ്പാവ് കൃഷി വിജയകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന
0: വെണ്ണലയിലുള്ള
1: ജയൻ ടി എമ്മിനും ഭാര്യ ലളിത ജയനും
0: ഫാം ടു സിറ്റിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഫാം ടു സിറ്റിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് വെണ്ണലയിലുള്ള ടി എം ജയൻ, ഭാര്യ ലളിത ജയൻ എന്നിവരായിരുന്നു. ഒപ്പം ഞാൻ യാമിനി ദിലീപ് കുമാർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കസ്തൂരിമാൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ്, ചിത്ര, ബിജു എന്നിവർ പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനരചന ലോഹിതദാസ്, സംഗീതം ഔസേപ്പച്ചൻ.

ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495 9643 21,

9496513 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. സൂരജ് സന്തോഷ് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജി ബാൽ, ചിത്രം രാമന്റെ ഏദൻ തോട്ടം.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം 25 സെപ്റ്റംബർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ.

വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9496591, 9496591. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9496591. അറിയിപ്പ് കഴിഞ്ഞു. ഹരിനാരായണൻ വരികളെഴുതി ഗോപി സുന്ദർ ഈണം പകർന്ന് അക്ബർ ഖാൻ, സിതാര എന്നിവർ ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ചിത്രം മാർഗം കളി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇനി കേൾക്കാം തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, മനോ, ചിത്ര എന്നിവർ പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം സുരേഷ് പി.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചതാണല്ലോ.
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓഹോ.

0: 8 2 0 3 0 5.
1: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
2: വരികൾ ഹരിനാരായണൻ, സംഗീതം രഞ്ജൻ രാജ്. അൽ മല്ലു എന്ന ചിത്രത്തിനുവേണ്ടി ഹരിശങ്കറും ശ്വേതയും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ ജനപങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്നതിനായി എറണാകുളം ജില്ലാ ഉന്നതതല യോഗം നാളെ കാക്കനാട് ഇൻഫോ പാർക്കിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മഴക്കെടുതിയിൽ മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി ജീവൻ നഷ്ടപ്പെട്ട 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തൊഴിലാളി സൌഹൃദ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള ഗിഗോൺ വിശ്രമ കേന്ദ്രമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിൽ ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ ആരോഗ്യ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരവും ഒ.പി. സമയവും ഇനി പൊതുജനങ്ങൾക്ക് വ്യക്തമായി കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. നാടക സാംസ്കാരിക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തി അന്തരിച്ചു. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ VACB സ്യൂട്ട് 3.0 ഉദ്ഘാടനം ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വെള്ളിയാഴ്ച നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിച്ചു. രാത്രി 12:35 വരെയാണ് പല സമയങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. ഏഷ്യൻ ഗെയിംസ് പുരുഷ ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് വെങ്കല മെഡൽ. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 12 ആയി. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനം. ഗാനരചന ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ, ചിത്രം ഗോഡ്ഫാദർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: പൂവച്ചൽ ഖാദർ വരികളെഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം ആൺകിളിയുടെ താരാട്ട്.

അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ശ്യാം ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495654321, 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു. സുജാത പാടിയ ഗാനം, ചിത്രം വെള്ളി നക്ഷത്രം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ജി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം മുല്ലവള്ളിയും തേന്മാവും.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിനുവേണ്ടി സ്വർണലതയും സംഘവും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം ജൂനിയർ സീനിയർ.

ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9495964321. അറിയിപ്പ്. ആദം ജോൺ എന്ന ചിത്രത്തിനുവേണ്ടി കാർത്തികും സംഘവും ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ഹരിനാരായണന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: നാളെ ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും. ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
1: സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ താളം സമയത്തെ കൃത്യമായി മുറിച്ചെടുക്കുന്ന ഒരു ഗണിത വിദ്യയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ താളം തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഹൃദയമിടിപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ

0: ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വിധു പ്രതാപും ജ്യോത്സ്നയും പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര, ചിത്രം നമ്മൾ.

0: വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി വിനു തോമസ് ഈണം നൽകി നജീം അർഷാദും വിവേകാനന്ദനും പാടിയ ഗാനം. ചിത്രം ഡോക്ടർ ലവ്.
1: ആകാശം ദൂരെ എന്നതോ

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 മണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ VK എഴുതിയ കഥ പ്രേമവും വിവാഹവും അവസാന ഭാഗം അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: കരുണാകരൻ നായർ തിരിച്ചെത്തിയപ്പോൾ മാളുവമ്മ ചോദിച്ചു, എന്തേ എന്തേ, എവിടേക്കേ രണ്ടാളും കൂടി പോയത്? എവിടേക്കൂല്ല, എന്നാലും ഇവിടുത്തെ ആളോ? ഇപ്പൊ വരും, പരിഭ്രമിക്കണ്ട. എന്നാലും ഏയ് ഒന്നുമില്ല. എന്നാലും മാളുവമ്മ കരയുമെന്ന് തോന്നി. അപ്പോൾ കരുണാകരൻ നായർക്ക് പറയേണ്ടി വന്നു, ബോംബ് പൊട്ടി. എന്റെ അയ്യപ്പാ, മാളുവമ്മ നെഞ്ചത്ത് ആഞ്ഞൊരടി. അമ്മു അകത്ത് നിന്ന് ഓടി വന്നു, മാഷെ കാണാനില്ലാത്രേടി. മാളുവമ്മ വീണ്ടും നെഞ്ചത്തൊരടി. നിമിഷ നേരം കൊണ്ട് വാർത്ത വടക്കോട്ട് വമ്മല വരെയും തെക്കോട്ട് തെമ്മല വരെയും പറന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ എന്ന് കരുതി ഒരു പിടി പ്രാദേശിക പൗരന്മാർ വീടിന്റെ പടിക്കൽ ബീഡിയും വലിച്ച് ഇരിപ്പുറപ്പിച്ചു. ഉച്ചയായപ്പോൾ വിവരം കേട്ട് അധികാരിയും രണ്ട് കോൽക്കാരും രംഗത്തു വന്നു. സംഭവത്തിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് കരുണാകരൻ നായരിൽ നിന്ന് കിട്ടിയപ്പോൾ മൂപ്പർ കോൽക്കാരെ രണ്ടിനെയും പറപ്പിച്ചു, കഴിയുമെങ്കിൽ മാസ്റ്ററെ പിടിച്ചോണ്ടുവരാൻ, അതല്ലെങ്കിൽ അയ്യപ്പൻ നായരെങ്കിലും കസ്റ്റഡിയിലാക്കാൻ. നിങ്ങൾക്ക് എന്താ തോന്നണത്? അധികാരി കരുണാകരൻ നായരോട് ചോദിച്ചു. പറ്റിച്ചു എന്നാ തോന്നണത്? എനിക്കും, അധികാരി പന്തലിൽ ഉലാത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പുണ്ണി മാത്രം ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ഏകാഗ്രതയോടും വീറോടും കൂടി കറിക്ക് നുറുക്കുകയും വെള്ളം കോരുകയും നാളികേരം മുടക്കുകയും ചിരകുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പുണ്ണിയുടെ ഈ ശ്രമദാന വേളയിലുണ്ടാകുന്ന ശബ്ദമൊഴിച്ചാൽ വീടും പരിസരവും മൂകമാണ്. ഉച്ചതിരിയുന്നു. ദേശത്തെ ഒന്നാമത്തെ പൗരനായ അധികാരി അപ്പോഴും പന്തലിൽ തെക്ക് വടക്ക് നടക്കുകയാണ്. അപ്പോൾ ഓടിക്കിതച്ചുകൊണ്ട് അയ്യപ്പൻ നായരും പിറകെ കോൽക്കാരും പ്രവേശിച്ചു. അയ്യപ്പൻ നായർ അധികാരിയുടെ കാൽക്കൽ പോയി തലയിൽ കയ്യും വെച്ചിരുന്നു. എന്തേ? ഒന്നാം പൗരൻ ചോദിച്ചു. അയ്യപ്പൻ നായർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവിടെ കണ്ടില്ല, അപമാനം വേറെയും. ചൂലെടുക്കും എന്നല്ലേ തള്ള പറഞ്ഞത്? കൊല്ലായിരുന്നില്ലേ അതിനെ? മാളുവമ്മ ചീറിക്കൊണ്ടു വന്നു. മിണ്ടരുത്, അകത്തു പോയിരിക്കൻ, അധികാരി കൽപ്പിച്ചു. പോകാൻ കരുണാകരൻ നായർ ആംഗ്യം വേറെയും കാണിച്ചു. തേങ്ങി കരഞ്ഞുകൊണ്ട് മാളുവമ്മ പോയി. അകത്തുനിന്ന് കൂട്ട നിലവിളി. എന്റെ മാനം കാക്കണം, അയ്യപ്പൻ നായർ തൊഴുകൈയോടെ അധികാരിയെ നോക്കി പറഞ്ഞു. രണ്ടു വട്ടം കൂടി നടന്നതിനു ശേഷം അധികാരി പ്രഖ്യാപിച്ചു, ഇന്ന് കല്യാണം ഞാൻ നടത്തും. അത് മതി, തൊഴുകയുമായി അയ്യപ്പൻ നായർ എഴുന്നേറ്റു. മാഷെ വിട്ടുകളയിൻ. പിന്നെ അപ്പുണ്ണിയില്ലേ? അയ്യോ എന്തേ? അയ്യപ്പൻ നായർ മിണ്ടിയില്ല. അപ്പോൾ അധികാരി വീണ്ടും ചോദിച്ചു, എന്താണെന്ന്? ഒന്നുമില്ല, അമ്മൂന് സമ്മതാവില്ല. അപ്പോൾ അധികാരി പറഞ്ഞു, മാഷ് വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അയ്യപ്പൻ നായർ രണ്ടും പറഞ്ഞില്ല. എന്നാൽ പോയി മാഷെ കൊണ്ടുവരിൻ, അധികാരി നടത്തം തുടർന്നു. ഞാൻ എവിടെ പോവാനാ? അയ്യപ്പൻ നായർ പരമദയനീയമായി ചോദിച്ചു. അതെനിക്കറിയില്ല. അയാൾ ഇങ്ങനെ പറ്റിച്ചില്ലേ കരുണാകരൻ നായരെ? അയ്യപ്പൻ നായർ ചോദിച്ചു. താനൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ കരുണാകരൻ നായർ വരാത്ത ഒരു കൂട്ടുവായി വരുത്തി. മാഷ വേണോ മാനം വേണോ? അധികാരി അവസാനമായി ചോദിച്ചു. വേഗം തീർച്ചയാക്കിൻ. ഇപ്പോൾ കരുണാകരൻ നായർക്കും തിടുക്കമായി. ഞാൻ അകത്തൊന്നു പോയി വരട്ടെ. അങ്ങനെ അയ്യപ്പൻ നായർ കുറച്ചു സമയത്തിന് ആവശ്യപ്പെട്ടു. നായർ അകത്തു പോയതിനു ശേഷം 3 നിമിഷത്തിനുള്ളിൽ 3 കൂട്ട നിലവിളിയുണ്ടായി. ഒരടിയുടെ ശബ്ദവും കേട്ടു. വിലപ്പെട്ട 6ാം നിമിഷത്തിൽ അവസാന ഘട്ടത്തിൽ അയ്യപ്പൻ നായർ സ്വയം കരഞ്ഞുകൊണ്ട് പുറത്തു വന്നു. അധികാരി പറയണ പോലെ. അപ്പുണ്ണി, അധികാരി വിളിച്ചു. എടുത്തുകുത്തിയ മുണ്ടും ചിരകിയിരുന്ന ഒരു മുറി തേങ്ങയുമായി അപ്പുണ്ണി രംഗത്തു വന്നു. നീയാണ് കല്യാണക്കാരൻ, അധികാരി പറഞ്ഞു. ആളില്ലാത്തപ്പോ ഞാൻ അല്ലേ? അപ്പുണ്ണി നരിയെ പോലെ ചോദിച്ചു. വേണ്ട, അതിനെന്നെ കാക്കണ്ട. ഏതിന്? കല്യാണം കഴിക്കാൻ. അപ്പുണ്ണി, അയ്യപ്പൻ നായർ ഇടനെഞ്ച് പൊട്ടിക്കൊണ്ട് പറഞ്ഞു. തറവാടിന്റെ മാനം കാക്ക് അപ്പുണ്ണി. അപ്പുണ്ണിക്ക് നാവനക്കാൻ സമയം കിട്ടുന്നതിനു മുൻപ് അയ്യപ്പൻ നായർ അവന്റെ കാല് കടന്നു പിടിച്ചു. ഒരു വരവും ചോദിച്ചു, അല്ലെങ്കിൽ നീ എന്നെ കൊന്നോ? ഈ ഘട്ടത്തിൽ അധികാരി ഒരു വടി വെച്ചു കൊടുത്തു. എടാ, നിനക്ക് കുടുംബത്തിനെ സ്ഥായിണ്ടോ? അപ്പുണ്ണിയുടെ കാൽമുട്ടുകളിലെ ശക്തി ക്ഷയിച്ചു. മരുമകനും അമ്മാമനും ഇരുന്നു കൊണ്ട് കെട്ടിപ്പിടിച്ചു. മരുമകൻ പറഞ്ഞു, അമ്മാമ കരയണ്ട. അവിടുന്ന് അങ്ങോട്ട് സംഗതികൾ വളരെ തൃപ്തികരമായി പുരോഗമിച്ചു. വൈകുന്നേരമായപ്പോഴേക്കും ക്ഷണിക്കപ്പെട്ടവർ വന്നു. വന്നവർ തുരുതുരെ ചായ കുടിച്ചു, മുറുക്കി, പുകവലിച്ചു. സ്വപ്നത്തിൽ നടക്കുന്നവരെ പോലെ അയ്യപ്പൻ നായരും മാളുവമ്മയും സ്റ്റേജിൽ അലഞ്ഞു. നാടകം അപ്രതീക്ഷിതമായ വിധം അവസാനിച്ചതിൽ പ്രതിഷേധിച്ച് പടിക്കൽ കൂടിയിരുന്ന ജനം പിരിഞ്ഞു. സന്ധ്യയായപ്പോൾ പെട്രോമാക്സ് വിളക്കുകൾ കൊളുത്തി. നാദസ്വരക്കാർ പന്തലിൽ വന്നിരുന്ന് കച്ചേരി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അധികാരി അയ്യപ്പൻ നായരെ വിളിച്ചു പറഞ്ഞു, ഇനി എന്തിനാ വെറുതെ താമസിപ്പിക്കുന്നത്? താമസിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് അയ്യപ്പൻ നായർ തലയാട്ടി. എന്നാൽ വേഗം കഴിഞ്ഞോട്ടെ, അധികാരി പറഞ്ഞു. കലങ്ങിയ കണ്ണുകളോടും വീർത്ത മുഖത്തോടും കൂടി അമ്മു പന്തലിൽ വന്നു. കോടി ജഗന്നാഥൻ മുണ്ടും ഒരു ഷർട്ടുമിട്ട് ഗൗരവത്തിൽ അപ്പുണ്ണിയും പ്രത്യക്ഷപ്പെട്ടു. ആടുകരയുന്ന മാതിരി നാഗസ്വരക്കാർ കുഴലൂതുകയും ആ താളത്തിനൊത്ത് തവിൽക്കാരൻ കൊട്ടുകയും ചെയ്യുന്നതിനിടയിൽ മോതിരം മാറലും താലികെട്ടലും കഴിഞ്ഞു. മാന്യാതിഥികൾ സദ്യക്കിരുന്നു. കാളൻ ഒന്നുകൂടി കുറുകാമായിരുന്നുവെന്നും അട കൊത്തിയത് അത്ര പന്തിയായില്ലെന്നും അധികാരി പറഞ്ഞു. എല്ലാവരും യോജിച്ചു. അതുകൊണ്ട് മേപ്പടി രണ്ട് സാധനങ്ങളും രണ്ടും മൂന്നും പ്രാവശ്യം വിളമ്പേണ്ടി വന്നു. ഒടുവിൽ വിമർശനം അവശേഷിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ കാളനും അടപ്രഥമനും കാലി. ആദ്യത്തെ പന്തി കഴിഞ്ഞപ്പോൾ ആറു പെട്രോമാക്സ് കത്തിയിരുന്നത് നാലാക്കി ചുരുക്കി. സർവാണിക്ക് ചോറു കൊടുക്കുന്ന തിരക്കായി. പിരിഞ്ഞു പോകുന്നതിനു മുൻപ് അവസാനമായി ഒന്നുകൂടി മുറുക്കാൻ അതിഥികൾ പന്തലിൽ വട്ടമടിച്ചിരുന്നു. അപ്പോൾ അധികാരി അന്വേഷിച്ചു, അപ്പുണ്ണി എവിടെ? ആരോ പറഞ്ഞു. അവൻ അകത്തുപോയി. ആഹാ, ഇത്ര വേഗോ? അതെ. ആ സമയത്ത് അത് വലിയ ഫലിതമായിരുന്നതുകൊണ്ട് എല്ലാവരും ചിരിച്ചു. അപ്പോൾ കരുണാകരൻ നായർ വടക്കേ പാടത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ അത്? ഒരു വെളിച്ചം. എല്ലാവരും നോക്കി. കുന്നിറങ്ങി വയൽവരമ്പത്തൂടെ ഒരു പെട്രോമാക്സ് വെളിച്ചം നീങ്ങി വരുന്നു. മൂന്നാലാളുകളുമുണ്ട്. കരുണാകരൻ നായർ എഴുന്നേറ്റ് പത്തടി മുന്നോട്ടോടി പെട്ടെന്ന് നിന്ന് വിളിച്ചു പറഞ്ഞു, മാഷ്! എന്ത്? ചുണ്ണാമ്പു തേച്ച വെറ്റില കയ്യിൽ വെച്ചുകൊണ്ട് അധികാരി എഴുന്നേറ്റു. അയ്യപ്പൻ നായർ കോലായിൽ നിന്ന് പന്തലിലേക്ക് ഓടി ഇറങ്ങിക്കൊണ്ട് നിലവിളിച്ചു, ചതിച്ചുവോ? അധികാരിയും മുഴുവൻ അതിഥികളും വരമ്പത്തേക്ക് ഓടി. പിന്നാലെ അയ്യപ്പൻ നായരും. വരമ്പിന്റെ ഒത്ത നടുക്കൽ വെച്ച് അധികാരി മാസ്റ്ററുടെ സംഘത്തെ തടഞ്ഞു. വിളക്കുകാരനടക്കം അഞ്ചു പേരുണ്ട് സംഘത്തിൽ. പണിക്കർ മാസ്റ്റർ ഫുൾ ഷർട്ടിട്ട് ഡബിൾ ധോത്തിയുടുത്ത് മേൽവേഷ്ടി അണിഞ്ഞ് സ്റ്റാൻഡേർഡ് വരന്റെ വേഷത്തിലാണ്. മാഷേ, അധികാരി വിഷാദസ്വരത്തിൽ പറഞ്ഞു, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അയ്യോ! മാസ്റ്റർ തലയിൽ കൈവച്ച് വരമ്പത്തിരുന്നു പോയി. എന്റെ അയ്യപ്പൻ നായരെ? വരന്റെ സംഘത്തിലുള്ളവർ ഉദ്വേഗത്തോടെ ചോദിച്ചു. നിങ്ങൾ എവിടെ പോയി മാഷേ? അയ്യപ്പൻ നായർ ദയനീയമായി ചോദിച്ചു. അമ്മൂന് എന്ത് പറ്റി? പറയിൻ. മാസ്റ്റർ പിടിവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒന്നും പറ്റിയിട്ടില്ല. അധികാരി പറഞ്ഞു, കല്യാണം കഴിഞ്ഞു. ആരുടെ? അമ്മൂന്റെ. എന്ത്? മാസ്റ്റർ ചാടി എഴുന്നേറ്റ് അയ്യപ്പൻ നായരുടെയും അധികാരിയുടെയും ചുമൽ പിടിച്ച് മാറി മാറി കുലുക്കിക്കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ചോദിച്ചു. അധികാരി പറഞ്ഞു, ആളെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഒളിച്ചു മാറിപ്പോവാൻ ആരും പറഞ്ഞില്ലല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്തത് തീരെ നന്നായില്ല. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അടികൊണ്ട് കരഞ്ഞുകൊണ്ട് പെരിക്കൽ പട്ടിക ചൊല്ലുന്ന മാതിരി മാസ്റ്റർ പറഞ്ഞു, അമ്മ ഇവിടെ വന്ന് തൂങ്ങിച്ചാവെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പതുക്കെ മാറിയതല്ലേ. സമയത്തിന് എത്താംന്ന് വിചാരിച്ചിട്ടല്ലേ പോയത്. അധികാരി കയർത്തു. അത് പറയായിരുന്നില്ലേ പോണേനു മുമ്പ്? പറഞ്ഞില്ലെന്ന് വിചാരിക്കാം. കല്യാണം നിങ്ങൾ എങ്ങനെ നടത്തും അയ്യപ്പൻ നായരെ? സംഘത്തിൽ ഒരാൾ ചോദിച്ചു. അയ്യപ്പൻ നായർ പരവശനായി പറഞ്ഞു, എനിക്ക് കാക്കണമെന്ന് മോഹൻലായല്ല, അധികാരി പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് ദേശക്കാർക്ക് നാണോ മാനോ ഉണ്ട്. അധികാരി പറഞ്ഞു, മാഷ് എന്താ പറയണേ? ഒരു മാഷ് വരനോട് ചോദിച്ചു. ഞാനിത് സമ്മതിക്കില്ല. വരൻ മാസ്റ്റർ ഹാലിളകിക്കൊണ്ട് പറഞ്ഞു, എന്നെ കൽപ്പിച്ചു കൂട്ടി അപമാനിച്ചതാണ്, ഞാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് അയ്യപ്പൻ നായർ മാസ്റ്ററുടെ കൈക്ക് പിടിച്ച് ദൃഢസ്വരത്തിൽ പറഞ്ഞു, വരിൻ മാഷേ. എന്തിന്? അധികാരി ഉഗ്രമായി ചോദിച്ചു. അയ്യപ്പൻ നായർ പറഞ്ഞു, ഞാൻ അപ്പുണ്ണിയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. കല്യാണം തീർപ്പിക്കാനോ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ അധികാരി, അതിന് ഞങ്ങളെ കാക്കണ്ട. അധികാരിയും അനുയായികളും നാടകീയമായ വിധത്തിൽ മാസ്റ്ററും പാർട്ടിയും വന്ന വഴിയെ വരമ്പത്തൂടെ ധൃതിയിൽ നടന്നു. ഇങ്ങോട്ട് വരിൻ മാഷേ, അയ്യപ്പൻ നായർ തിരിഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞു. രണ്ടാമത്തെ പാർട്ടി പന്തലിൽ കയറുമ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. പണിക്കർ മാസ്റ്റർ

0: ഒരു ശവത്തെപ്പോലെ ഒരു കസേരയിൽ അമർന്നു. അപ്പോൾ മാളു അമ്മ ഇറയത്ത് വന്ന് ഏങ്ങലടിച്ചുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെ പറ്റിച്ചില്ലേ മാഷേ, മാനം കളഞ്ഞില്ലേ നിങ്ങള്? ഇങ്ങനെ വരുന്ന് ഞാൻ അറിഞ്ഞോ? മാസ്റ്റർ വികാരാധീനനായി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അയ്യപ്പൻ നായർ നേരെ അകത്തുപോയി. മണിയറയുടെ വാതിൽ മുട്ടി വിളിച്ചു, അപ്പുണ്ണി അപ്പുണ്ണി. മറുപടിയില്ല. അയ്യപ്പൻ നായർ വീണ്ടും വിളിച്ചു, അപ്പുണ്ണി അപ്പുണ്ണി. അപ്പുണ്ണി മുറത്തു, മാഷ് വന്നൂല്ലേ? ഞാൻ കേട്ടു ലഹള. ഒന്ന് വാതിൽ തുറക്കു അപ്പുണ്ണി, നിന്നോടൊരു കാര്യം പറയട്ടെ. കൊന്നാലും തുറക്കില്ല, എന്നോട് ആരും മിണ്ടണ്ട. തറവാടിന്റെ മാനം കാക്ക അപ്പുണ്ണി, ഒന്ന് തുറക്ക്. തുറക്കില്ല, നിന്റെ അമ്മാവനല്ലേ പറയണത് അപ്പുണ്ണി. കടന്നു പോയിക്കോ, അപ്പുണ്ണി അലറി. ഇത്രയുമായപ്പോൾ പുറത്തിരുന്നിരുന്ന മാസ്റ്റർക്കൊരു സംശയം. അമ്മുവിന്റെ ശബ്ദം കേൾക്കുന്നില്ല, അപ്പുണ്ണി വല്ലതും ചെയ്തിരിക്കുമോ? മാസ്റ്റർ അകത്തേക്ക് കുതിച്ചു ചെന്ന് അയ്യപ്പൻ നായരുടെ ചെവിയിൽ പറഞ്ഞു, അമ്മൂനെ വല്ലതും ചെയ്തിട്ടുണ്ടാവോ ദ്രോഹി? പെട്ടെന്ന് അയ്യപ്പൻ നായർക്കും സംശയമുണ്ടായി. മൂപ്പർ വിളിച്ചു, അമ്മു അമ്മു. ശബ്ദമില്ല. വീണ്ടും വിളിച്ചു, അമ്മു അമ്മു. മറുപടിയില്ല. അമ്മു അമ്മു. മറുപടിയില്ല. വാതിലിൽ ആഞ്ഞുമുട്ടിക്കൊണ്ട് അയ്യപ്പൻ നായർ പിന്നെയും വിളിച്ചു. ഉറക്കപ്പിച്ചിന്റെ ശബ്ദത്തിൽ അമ്മു പറയുന്നത് കേട്ടു, ആണുങ്ങളായാൽ നേരും നെറിയും വേണം, കടന്നു പോവാൻ പറയുന്നച്ഛാ. ആ നിലയ്ക്ക് പിറ്റേന്ന് പ്രഭാതമാകുമ്പോഴേക്കും അന്ത്യകൂതാശകളെല്ലാം നിർവഹിച്ച ശേഷം മാസ്റ്ററുടെ ആത്മാവ് കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കേണ്ടതാകുന്നു.
1: മൊഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് വി കെയിൻ എഴുതിയ കഥ പ്രേമവും വിവാഹവും അവസാന ഭാഗം, അവതരിപ്പിച്ചത് ഐശ്വര്യ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കല്യാണരാമൻ എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം വരികളെഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

വരികൾ അഭിലാഷ് ശ്രീധരൻ, സംഗീതം വിനു തോമസ്. നജീം അർഷാദും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം ചിത്രം ഒരുമുറൈ വന്നു പാർത്തായ.

സന്തോഷ് വർമ്മയുടെ വരികൾ, അൽഫോൺസ് ജോസഫിന്റെ സംഗീതം. കാർത്തിക്കും ചിത്രയും പാടിയ ഗാനം. ചിത്രം വരനെ ആവശ്യമുണ്ട്.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി ശ്രീമതി എസ് ബാലാമ്പാൾ അവതരിപ്പിക്കുന്ന വീണകച്ചേരി ഇപ്പോൾ കേൾക്കാം. അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ, പല്ലവി ഗോപാലായ്യർ രചിച്ച സുരുട്ടി രാഗത്തിലുള്ള ആദിതാളവർണത്തോടുകൂടി വീണകച്ചേരി ആരംഭിക്കുന്നു.

അടുത്തതായി മായാമാളവഗോള രാഗത്തിൽ മൂലാധാരക്ഷേത്ര എന്നാരംഭിക്കുന്ന ഇ എസ് ശങ്കരനാരായണ അയ്യർ രചിച്ച കൃതി, രൂപകഥ

ഇനി വാഗീശ്വരി എന്നാരംഭിക്കുന്നു. രാഗം സരസ്വതി, ആദിതാളം ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എസ് ബാലാമ്പാൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. അടുത്തതായി ത്യാഗരാജസ്വാമികൾ രചിച്ച ഏമി ജേസിതേ എന്നാരംഭിക്കുന്ന കൃതി, രാഗം തോടി, മിശ്രചാപ്പുതാളം.

ഇതുവരെ കേട്ടത് ശ്രീമതി എസ് ബാലാമ്പാൾ അവതരിപ്പിച്ച വീണക്കച്ചേരി, അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ.

മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് നിശാസുരഭിയിൽ ഇന്നാദ്യം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

നിശാസുരഭിയിൽ ഇനി ചിലമ്പ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ലതികയും പാടിയത്. ഗാനരചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

ദിശാസുരഭിയിൽ ഇനി കേൾക്കാം എ എം രാജ പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ചിത്രം അടിമകൾ.

ഈശാസുരഭിയിൽ ഒരു ഗാനം കൂടി. വരികൾ പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്. അമ്പലപ്രാവ് എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി 10:30. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11:00. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ M.A. കരീം അവതരിപ്പിച്ചത്.
1: ഒരു വ്യക്തിയെ മാന്യനെന്നു പറയുമ്പോൾ മാനിക്കപ്പെടേണ്ടവൻ എന്നാണ് അതിനർത്ഥം. എന്നാൽ പുറമേ മാന്യനായിരിക്കുന്ന പലരും സ്വഭാവത്തിൽ അങ്ങനെയല്ലെന്ന് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. കൂടുതൽ സ്വാർത്ഥനാകാതെ മറ്റുള്ളവരെ കൂടി സഹായിക്കാനുള്ള സന്മനസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ മാന്യൻ എന്ന പദത്തിനർഹൻ. നമ്മുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന പ്രശ്നങ്ങൾക്ക് ആത്മനിയന്ത്രണത്തിലൂടെ പരിഹാരം കണ്ടെത്തണം. അർഹനായ ഒരു വ്യക്തിക്ക് സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിച്ചാൽ അത് എത്രയും

0: നൽകുന്നതല്ലേ നല്ലത്? പ്രശസ്ത കവി കബീർ ദാസ് ഒരു ഈരടിയിൽ കാൽ ഹരൈസോ ആജ് കരി, ആജ് കരൈസോ അബ് എന്ന് പറയുകയുണ്ടായി. അതായത് നാളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തന്നെ ചെയ്യണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നാളത്തെ കാര്യം എന്താകും എന്നത് പ്രവചനാതീതമാണെന്നാണ് അതിന് കാരണം. ആത്മനിയന്ത്രണം ഇല്ലാത്തവർ എപ്പോഴും ഉത്കണ്ഠാകുലരായിരിക്കും. ശോഭനമായ ചിന്തകൾ കൊണ്ട് ഉത്കണ്ഠയെ ഇല്ലാതാക്കാം. ആത്മനിയന്ത്രണത്തിലൂടെ വിഷാദ ചിന്തകളെ പ്രസാദ ചിന്തകളാക്കി മാറ്റാൻ കഴിയും. പ്രസാദ ചിന്തകളുള്ള വ്യക്തി എപ്പോഴും വിനയാന്വിതനും സുസ്മേരവതനും ആയിരിക്കും. മലയാളത്തിലെ പ്രസാദ ഗായകനായ മഹാകവി എം പി അപ്പൻ ഉദ്യാനസൂനം എന്ന കവിതയിൽ ഇങ്ങനെ പാടി: പ്രപഞ്ചം പ്രവർത്തിക്കാൻ കാരണം ഗ്രഹിക്കു നീ, പ്രസാദം ജയിക്കുന്നു വിഷാദത്തിനും മീതേ. ഒരു വ്യക്തി സ്വയം ബഹുമാനിതനായാൽ മാത്രമേ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുള്ളൂ. ആത്മനിയന്ത്രണം കൊണ്ട് ഉത്കണ്ഠകളിൽ നിന്നും മോചിതനാകുന്ന വ്യക്തിക്ക് അസുഖങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സുഖക്കേടൊന്നും തനിക്കില്ലെന്നുള്ള വിശ്വാസം ദൃഢമായാൽ അസുഖം ഉണ്ടെങ്കിൽ തന്നെ എളുപ്പം ഭേദമാകുമെന്നാണ് മനഃശാസ്ത്രന്മാരുടെ അഭിപ്രായം. പ്രത്യാശയും പ്രസാദവുമാണ് അതിന് കാരണം. പ്രത്യാശ എപ്പോഴും നല്ല ഫലങ്ങൾ ഉളവാക്കും. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ മറ്റൊരു ഘടകം വിശ്വസ്തതയാണ്. അതിന് ആദ്യം വേണ്ടത് തന്നോട് തന്നെ വിശ്വസ്തത കാണിക്കുക എന്നതാണ്. അത്തരം വ്യക്തികൾ ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കുകയില്ല. വിശ്വസ്തർ ആപത്തുകാലത്ത് സഹായികളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണം വിശ്വസ്തതയാണ്. അതോടൊപ്പം അനുയായികളും വിശ്വസ്തരായിരുന്നാൽ സമൂഹത്തിൽ ഇന്ന് കാണുന്ന അനർത്ഥങ്ങളൊന്നും ഉണ്ടാകില്ല. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് മുഖസ്തുതി. മുഖസ്തുതി എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. തന്നെ പ്രശംസിക്കുന്നത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവരായി അപൂർവം ചിലരെ സമൂഹത്തിൽ ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ള നേതാക്കളെ നിശിതമായി വിമർശിക്കുന്ന നേതാക്കൾ പോലും തന്നെ ആരും വിമർശിക്കാൻ പാടില്ലെന്നും പുകഴ്ത്തി സംസാരിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. മുഖസ്തുതി എത്ര കേട്ടാലും മതിവരാത്തവർ, വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനേകം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവരുടെ ദൗർബല്യം തന്നെയാണ്. ഈ ദൗർബല്യത്തെ മുതലെടുക്കുന്നവർ ധാരാളമുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി വരുന്നവർ ആദ്യം ചെയ്യുന്നത് മുഖസ്തുതിയാണല്ലോ. മുഖസ്തുതിയിൽ വീണുവെന്ന് ബോധ്യമായാൽ തെറ്റായാലും ശരിയായാലും തൻ കാര്യം നേടിയെടുക്കുക എന്നതായിരിക്കും മുഖസ്തുതി പറയുന്നവരുടെ പ്രകൃതം. അധികാരം കയ്യിലിരിക്കുന്നവർ തന്നെ വിമർശിക്കുന്നവരെ തരം താഴ്ത്താനും സ്തുതിഗീതം പാടുന്നവർക്ക് അഭിഹിത മാർഗത്തിലൂടെ സ്ഥാനക്കയറ്റം നൽകാനും താല്പര്യം കാണിക്കും. ഇത്തരം വ്യാജ മുഖസ്തുതികളാണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം. മുഖസ്തുതി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും നീതിയോടെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അർഹതയുള്ളവരെ പ്രശംസിക്കേണ്ടത് ആവശ്യമാണെങ്കിലും ഇന്ന് പ്രശംസിക്കപ്പെടുന്ന പലരും അതിനർഹരല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അധർമ്മം ചെയ്യുന്നവരെ ഒരിക്കലും പ്രശംസിക്കരുത്. എന്നാൽ സമൂഹത്തിലെ നല്ല വ്യക്തികൾ ഇഷ്ടപ്പെടുന്നത് മുഖസ്തുതിയേക്കാൾ ക്രിയാത്മകമായ വിമർശനമായിരിക്കും. വിമർശനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിൻ്റെ യഥാർത്ഥതയെക്കുറിച്ച് മനസ്സിലാക്കി അത്തരം ചെയ്തികളിൽ നിന്നും പിൻവാങ്ങുകയാണ് നല്ലൊരു നേതാവിൻ്റെ കർത്തവ്യം.
1: ഡോക്ടർ എം എ കരീം അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 9 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി മുംബൈ റിലേ.

സഗമ പഗമ നിധ താനി സഗമ പഗമ പനിത.

çok güzel.

रुकोगा।